0: होम 92.2 FM. होम इज अ फीलिंग.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യം.

0: ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM സ്റ്റേഷൻ. ആദ്യത്തെ ഷോ ഇതാ ഇവിടെ വാതിൽ തുറക്കുന്നു. വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. രാവിലെ ഉണർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള ചില ഉപദേശങ്ങൾ, അത് നമ്മുടെ രണ്ടുപേരും, എനിക്കും അതെ നിങ്ങൾക്കും അതെ, ഒരുപോലെ ഉപയോഗപ്പെടുന്ന ചില സാരാംശങ്ങൾ, അത് മാത്രമാണ് ഈ ഒരു കൊച്ചു ഷോയിൽ ഞാൻ ചേർത്തിട്ടുള്ളത്. നാളെയുടെ വിജയം നമ്മുടെ കൈകളിൽ തന്നെയാണ്, സംശയമില്ല. അതിന് പക്ഷേ നാം എന്ത് ചെയ്യണം എന്നും കൂടി ഇന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതായത്, എപ്പോഴും നമ്മുടെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് സ്റ്റൈലാണ് നമ്മൾ പാലിക്കുന്നതെങ്കിൽ പല കാര്യങ്ങളും കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കില്ല, കൈവിട്ടു പോകുന്ന കാര്യങ്ങൾ സംഭവിച്ചേക്കാം. എന്നാൽ പോലും അച്ചടക്കത്തോടുകൂടി, സെൽഫ് ഡിസിപ്ലിനോടുകൂടി ഒരു ദിവസം ആരംഭിച്ചാൽ, ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്താൽ കുറേയൊക്കെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കും. അതിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും, ആഴ്ചകളായി, മാസങ്ങളായി, ഒരു ആറുമാസം, മൂന്ന് മാസം, ആറുമാസം, പത്ത് മാസം എന്നൊക്കെ പോകുമ്പോൾ ഒരു നല്ലൊരു പ്ലാനിങ്ങിലേക്ക് നമ്മുടെ കരിയറായാലും ലൈഫായാലും പഠനമായാലും ഹോവറിറ്റീസ്, അത് ആർക്ക് വേണമെങ്കിലും ആപ്ലിക്കബിൾ ആണ്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആകാം, ഒരു ഹൗസ് വൈഫ് ആവാം. ഹൗസ് വൈഫിൻ്റെ കാര്യം എസ്പെഷ്യലി ഇപ്പം നമുക്കറിയാലോ, നാളെ എന്തുണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഹൗസ് വൈഫിന് തലേ ദിവസം തന്നെ അതിൻ്റെ പിന്നെ എന്താണ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും ആണോ? അങ്ങനെയാണെങ്കിൽ കടല ഇന്ന് നമുക്ക് തലേ രാത്രി തന്നെ വെള്ളത്തിലിടേണ്ടതുണ്ടല്ലോ. അപ്പോൾ പ്ലാനിങ് ഹാപ്പൻസ് ദ പ്രീവിയസ് ഡേ അല്ലേ. ദോശയും ഇഡ്ഡലിയുമാണ് നാളെയെങ്കിൽ തലേ ദിവസം അരിയും ഉഴുന്നും ആട്ടി വെക്കണം. അത് ഏതൊരു വീട്ടമ്മയും ചെയ്യുന്ന ഒരു പ്ലാനിങ് ആണ്. അവിടെ ടേബിളിന്റെ മുമ്പിൽ കൈ കഴുകി വന്നിരുന്ന് കഴിക്കുന്നവർക്ക് ഇതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. ഇത് ഇൻസ്റ്റന്റ് ദോശ, ഇൻസ്റ്റന്റ് ഇഡ്ഡലിയും കിട്ടിയത് മാതിരി പെരുമാറിയേക്കാം. അതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് ഇറ്റ് ഇസ് ജസ്റ്റ് എ പ്ലാനിങ്. എത്രയോ വർഷം മുമ്പ് ഒരു പ്ലാനറും ഇല്ലാതെ, ഒരു കാൽക്കുലേഷനും ഇല്ലാതെ നമ്മുടെ അമ്മമാരും അവരുടെ അമ്മമാരും അമ്മൂമ്മമാരും മുത്തശ്ശിമാരും എല്ലാം തന്നെ അടുക്കള പ്ലാനിങ് ഇസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഏതൊരു സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ദാറ്റ് ഇസ് വാട്ട് സെൽഫ് ഡിസിപ്ലിനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും നീണ്ടുപോയത്. സോ ആ ഒരു കാര്യം നമ്മൾ എല്ലാ ദിവസവും അനുവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ ചില ദിവസങ്ങൾക്ക് മടി തോന്നിയേക്കാം, ഒട്ടും തന്നെ മോട്ടിവേറ്റഡ് അല്ലാതെ തോന്നിയേക്കാം. പ്രചോദനമില്ലാത്ത ദിവസങ്ങളിൽ പോലും ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക, സ്വയം പരിശീലിപ്പിച്ചെടുക്കുക. അച്ചടക്കമുള്ള ആളുകളുടെ ഒപ്പം തന്നെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് വന്നു. ആ സാഹചര്യങ്ങൾക്കല്ല, അവരുടെ ലക്ഷ്യങ്ങൾ അനുസരിച്ചാണ് നാം പ്രവർത്തിക്കേണ്ടത്. അതുപോലെ ഇതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കൊച്ചു കൊച്ചു സ്റ്റെപ്സ് ആണല്ലോ, സ്മോൾ സ്മോൾ സ്റ്റെപ്സ് മേക്ക് ഹൈ തിങ്കിങ് എന്ന് പറയും. അത് കാലക്രമേണ വലിയ വലിയ ഫലങ്ങൾ സൃഷ്ടിക്കുമെന്നത് നിസ്സംശയം പറയാം. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods. Wake up, Wake
0: Up Call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You are tuned into Home 92.2 FM. Home is a feeling.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
9: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
12: For our special packages, call now or WhatsApp to 055-666-5859.
13: That's 055-666-5859.
14: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: മനസ്സെന്ന മാഗ്നറ്റിനെ പറ്റിയാണ് ഇനി പറയുന്നത്. യുവർ മൈൻഡ് ഇസ് എ മാഗ്നറ്റ്. അത് ശരിക്കും ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്ന ഒരു സെന്റൻസ് ആണ്. ആ ഒരു സെന്റൻസിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതായത് നാം എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ മനസ്സ് ഒരു കാന്തം പോലെ ആകർഷിക്കപ്പെടും, അല്ലെങ്കിൽ ഒരു കാന്തത്തിൽ ആണികൾ വന്ന് തറയ്ക്കുന്നത് പോലെ അങ്ങ് വലിച്ച് അടുപ്പിക്കും. നമ്മുടെ ചിന്തകൾക്കുള്ള ശക്തിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇഫ് യു തിങ്ക് ഓഫ് യുവർ ബ്ലെസ്സിങ്സ് യു അട്രാക്ട് ബ്ലെസ്സിങ്സ്. നല്ലത് ചിന്തിച്ചാൽ നല്ലത് നടക്കുമെന്ന് പ്രത്യാശിച്ചാൽ നല്ലതേ നടക്കൂ. അല്ലെങ്കിൽ നടന്നത് എന്തായാലും നല്ലതിനാണെന്ന് തന്നെ നാം ചിന്തിക്കാൻ പഠിക്കും. അതുപോലെ ആൻഡ് ഇഫ് യു തിങ്ക് ഓഫ് പ്രോബ്ലംസ്, നമുക്കറിയാലോ നമ്മുടെ എപ്പോഴും മനസ്സ് നെഗറ്റീവിലേക്ക് ചായാനാണ് സാധ്യതയേറെ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയത്ത് നാം പ്രോബ്ലംസ് അട്രാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓൾവേസ് കൾട്ടിവേറ്റ് ഗുഡ് തോട്ട്സ് ആൻഡ് റിമെയിൻ പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുന്നതിന്റെ ഒരു മെസ്സേജാണ് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. കാരണം നമുക്കറിയാം ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും അനുനിമിഷവും ഓരോ സെക്കൻഡ്സിലും മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുക, ഇല്ലെങ്കിൽ പിന്നിലാകപ്പോവും. നമ്മുടെ തലമുറകൾക്ക് തന്നെ പിന്നിലാകപ്പെട്ടു പോകും. നമ്മുടെ മക്കളുടെ മുന്നിൽ പോലും നമുക്ക് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അവർ വളരെ ഫാസ്റ്റാണ് ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒക്കെ. നാം ഔട്ട്ഡേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് എപ്പോഴാണോ പഠനം നിർത്തുന്നത് ആ നിമിഷം മുതൽ നിങ്ങൾ പിന്നിലായി എന്ന് വിചാരിക്കുക. എവ്രി ഡേ ഇസ് എ ന്യൂ ഡേ. എവ്രി ഡേ വി ആർ ലേണിംഗ് ന്യൂ തിങ്സ്. എല്ലാ ദിവസവും ഒരു പുതിയ കാര്യം പഠിക്കാനുണ്ടാകും. അത്ര ഫാസ്റ്റാണ് ലോകം മുന്നോട്ട് പോകുന്നത്. പഴയതുപോലെ അല്ല. പണ്ട് കുറച്ചുകൂടെ മന്ദഗതിയിലായിരുന്നു കാര്യങ്ങൾ. ഇലക്ട്രോണിക്സ് യുഗമാണ്. ടെക്നോളജി ഇസ് ഫാസ്റ്റ് ഗ്രോയിങ്. എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ? ഇനി എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ എന്ന് തന്നെ സംശയം തോന്നിപ്പോറുണ്ട് ചില ദിവസം. ഓരോ ദിവസവും അതെ, പുതിയ അറിവുകളും പുതിയ കഴിവുകളും നേടാനുള്ളൊരു സമയം, അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള സമയം മാറ്റിവെക്കുക. അത് കണ്ടെത്തുക ആൻഡ് സീ ദ ഡിഫറൻസ് ഇൻ യു. കാരണം നമ്മൾ പറയുമല്ലോ ഏറ്റവും നിക്ഷേപകരമായത് ലൈഫിലെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴാണ്? പഠനത്തിൽ നടത്തുന്ന നിക്ഷേപം ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള നിക്ഷേപമാണ്. അത് ജീവിതത്തിലെ ഏറ്റവും ലാഭകരമായ നിക്ഷേപം ആണെന്ന് സംശയാതീതമായി പറഞ്ഞിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ വളർച്ചയിലേക്ക് നയിക്കുന്ന ആളുകളുമായ ഒരു സംസർഗമുണ്ടല്ലോ, ആ ഒരു ഗ്രൂപ്പിൽ, ആ ഒരു എൻവയൺമെന്റിൽ നിൽക്കുമ്പോൾ നാം അറിയാതെ കാര്യങ്ങൾ പഠിച്ചു പോകും, മുന്നോട്ട് കൊണ്ടുപോകും. സമയം ചെലവഴിക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പീപ്പിൾ, യു സറൗണ്ട് വിത്ത് സച്ച് പീപ്പിൾ. അങ്ങനെ വരുമ്പോഴും നമ്മുടെ പഠനം മുന്നോട്ട് പോകും. ശരിയായ ബന്ധങ്ങൾ, ദ ന്യൂ റിലേഷൻഷിപ്സ്, ആ ഒരു ഓപ്പർച്യൂണിറ്റീസിന്റെ വാതിലുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പിലാണ് നിങ്ങളെങ്കിൽ, അങ്ങനെ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ജോബ് ഇസ് ഡൺ. ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മുടെ ഭാവിയെ അതിശക്തമായി ബാധിക്കും. നിൽക്കേണ്ട സ്ഥാനത്ത് നമ്മൾ നിന്ന് പ്രവർത്തിക്കൂ. ഉയരങ്ങളിലേക്ക് കീഴടക്കാൻ അസാധ്യമെന്ന് കരുതുന്നത് പോലും സാധ്യമാകാൻ, കൈക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നത് തീർച്ചയാണ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് ടു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കുറച്ച് നാളെ നല്ലൊരു കഥ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. അത്യാവശ്യം ദേഷ്യത്തെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും സാഹചര്യങ്ങൾ അനുസരിച്ച് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം മനുഷ്യന് വളരെ സർവ്വസാധാരണമാണ്. അത് കുറെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഒരു ഏജ് കഴിഞ്ഞാലേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പറയുക ആംഗ്രി യങ് ബേർഡ്സ് അല്ലെങ്കിൽ ആംഗ്രി യങ് ജനറേഷൻ, മിക്കവാറും ആ ഒരു യുവത്വത്തിന്റെ ഒരു പ്രതീകം ഒരു പെട്ടെന്ന് അമർഷം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, സാഹചര്യങ്ങളോട് പെട്ടെന്ന് തന്നെ പിന്നെ പ്രതികരിക്കുക, നമ്മൾ തറുതല പറയുക എന്ന് പറയും മുതിർന്നവരോടൊക്കെ. അങ്ങനെ ഒരു യുവത്വം എല്ലാവരിലും കടന്നു പോയിട്ടുണ്ടാവും എന്നത് തീർച്ചയാണ്. ഒരു ഏജിങ് പ്രോസസ്സിൽ നമ്മളത് കുറേയൊക്കെ ക്ഷമിക്കാൻ പഠിക്കുന്നു. അങ്ങനെ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു എനിക്ക് ദേഷ്യം അമർത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ കോപാകുലനാകുന്നു, ചെറിയ കാര്യങ്ങൾ എന്നെ ഈ പറഞ്ഞ പോലെ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്നു, അതിനെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ, എന്റെ ഈ കോപം അതിക്രമിക്കാതിരിക്കാൻ എന്ത് ഞാൻ ചെയ്യണം? അപ്പോ ഗുരു എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ചൂട് കപ്പ് ചായ കൊടുത്തു. അത് വളരെ ചൂടായിട്ടുള്ളൊരു കപ്പാണ്. എന്നിട്ട് ചായ കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോ ചായ കുടിക്കുന്ന വേളയിൽ കപ്പിങ്ങനെ എടുക്കുന്ന സമയത്ത് ശിഷ്യൻ, അയ്യോ ഗുരു ഇത് വളരെയധികം ചൂടുള്ളതാണ്, ഇതെനിക്ക് പിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോ ഗുരു പറഞ്ഞു, അത് ചൂടുള്ളതാണെങ്കിൽ നിനക്കത് പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണിത് ഇപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോ ശിഷ്യൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ കപ്പ് താഴെ വെക്കുന്നു, എനിക്ക് ഈ ചായ ഇപ്പൊ കുടിക്കാൻ വേണ്ട. ഗുരു പറഞ്ഞു, ദേഷ്യവും ഇതുപോലെയാണ്, എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കണം, എല്ലാ ആളുകളും നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറണം, എല്ലാ കാര്യങ്ങളും നീ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കണം, ജീവിതം നിന്റെ വഴിക്ക് തന്നെ

0: പോകണം എന്ന ചിന്ത കൊണ്ടാണ് നീ ദേഷ്യത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചു നിൽക്കുന്നത് ജീവിതത്തിന്റെ മുന്നിൽ. പക്ഷേ ശിഷ്യൻ പറയുന്നു, ഇത് അങ്ങനെയല്ലേ വേണ്ടത്, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോ ശിഷ്യന് കണ്ണു തുറന്നത് ആ ഒരു സെന്റൻസിലാണ്. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണോ എന്ന് ഗുരു ചോദിച്ചില്ലേ, ആ ചോദ്യം കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. അവിടെ ശിഷ്യന്റെ തലയിൽ ബൾബ് കത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാം നിയന്ത്രിക്കാൻ, എല്ലാം എന്റെ കൺട്രോളിൽ വരുത്താൻ ശ്രമിക്കുന്നിടത്താണ് നാം പരാജയപ്പെടാറ്. കാര്യങ്ങളെ അവ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ സ്വീകരിക്കാൻ പഠിച്ചു നോക്കൂ. ഉള്ളിലെ ഈ ചൂടും കോപവും എല്ലാം മാറി തണുക്കാൻ അത് മതിയാവും. ഓക്കെ, അപ്പൊ ആ ഒരു മെസ്സേജ് മനസ്സിൽ വെച്ചോട്ടെ. ദേഷ്യപ്പെടേണ്ടി വന്നാൽ ദാറ്റ് ഇസ് നോട്ട് അവർ റെസ്പോൺസിബിലിറ്റി. Somebody else will take care of it. I have to be responsible for my health and happiness. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods. Wake
1: Up Call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: Stay connected with Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കനത്ത മഴ, വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം ശക്തമാക്കാനായി ടൂറിസം വകുപ്പ് ഡയറക്ടറായ അഞ്ജന എം ഐഎസിനെ ദുരന്ത നിവാരണ വിഭാഗം സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. നിലവിലുള്ള ടൂറിസം വകുപ്പ് ഡയറക്ടർ സ്ഥാനത്തിന് പുറമെയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ റെഡ് അലേർട്ട്. KSEB യുടെ 5 ഡാമുകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. കല്ലാർകുട്ടി, ഇരട്ടിയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് റെഡ് അലേർട്ട് നൽകിയിട്ടുള്ളത്. പെരുമഴപ്പെയ്ത്തിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ മാറാത്തത് പലയിടത്തും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. റാന്നിയിൽ ജനവാസ മേഖലകളിൽ വെള്ളമിറങ്ങി. വീടുകളും കടകളും പഴയപടിയാകാൻ ദിവസങ്ങളെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ആലപ്പുഴ ചെങ്ങന്നൂരിലും അപ്പർ കുട്ടനാട് മേഖലകളിലും കടുത്ത വെള്ളക്കെട്ടുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിലും കോട്ടയം MC റോഡിൽ നാഗമ്പടം ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ ഇതുവരെ കേരളത്തിൽ 27 പേർ മരിച്ചുവെന്നാണ് കേരള സർക്കാരിന്റെ കണക്ക്. 4 പേരെ കാണാതായിട്ടുണ്ട്. 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 52 വീട് പൂർണ്ണമായും തകർന്നു. 565 വീട് ഭാഗികമായും. കേരളത്തിൽ 418 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 18,434 പേർ നിലവിൽ ക്യാമ്പിലുണ്ട്. 1st മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കാണ് സർക്കാർ പുറത്തുവിട്ടത്. കോട്ടയത്താണ് കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത്. ആറന്മുള MLA അബിൻ വർക്കി സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്കിൽ വെച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ MLAക്കും വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങും വഴിയാണ് MLA സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് മറ്റൊരു കാർ വന്നിടിച്ചത്. വിവാദ പരാമർശത്തിൽ ഇപ്പോൾ മന്ത്രി CP ജോണിന്റെ ക്ഷമാപണം വന്നിരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന ക്ഷമാപണം, ജാഗ്രത കുറവ് സമ്മതിക്കുന്നുവെന്നും മന്ത്രിയുടെ കുറ്റസമ്മതം വന്നിരിക്കുന്നു. ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. KSRTC ബസിൽ സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ തള്ളിക്കയറ്റുമെന്ന മന്ത്രിയുടെ പരാമർശം ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണിപ്പോൾ ഖേദം പ്രകടിപ്പിച്ച് മന്ത്രി രംഗത്തെത്തിയത്. സ്ത്രീകളെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പരാമർശമായിരുന്നില്ല. പറഞ്ഞത് ശ്രദ്ധിക്കണമായിരുന്നു. പറയാൻ പാടില്ലാത്തതാണ് താൻ പറഞ്ഞതെന്നും മന്ത്രി. വാക്കുകളിൽ ജാഗ്രത കുറവുണ്ടായിയെന്ന് CP ജോൺ, കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി. തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴൂട്ടുകോണം BJP കൌൺസിലർ R സുഗതന് അനുകൂലമായി നൽകിയ കുറിപ്പിലെ പരാമർശം തിരുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. കരുതൽ തടങ്കലുള്ള പ്രതിക്ക് കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വ്യവസ്ഥയില്ലെന്നാണ് തിരുത്ത്. കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള പരോൾ അനുവദിക്കാനാകില്ലെന്നും ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു. കുറിപ്പ് തിരുത്തിയത് സുഗതന് അനുകൂലമായ കത്ത് നൽകിയ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര അരുണിമയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ദൃക്സാക്ഷി കൂറുമാറി. കൂറുമാറിയത് രഹസ്യമൊഴി നൽകിയ 6th സാക്ഷി ഓട്ടോ ഡ്രൈവർ ഷെഫീഖാണ്. അമിത വേഗതയിൽ വന്ന കാർ ഓടിച്ചത് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന മൊഴിയായിരുന്നു ഷെഫീഖ് മാറ്റിയത്. കേസിൽ വിചാരണ കോടതി മാറ്റത്തിനെതിരായ ഹർജിയിൽ സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണം. KM ബഷീറിന്റെ ഭാര്യ ജസീല നൽകിയ ഹർജിയിലാണ് നടപടി. യമൻ തീരത്തിനടുത്ത ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. വാണിജ്യ കപ്പൽ MSV ഫൈസ്നൂർ ഒലിയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുണ്ടായ 13 ഇന്ത്യക്കാർ ഉൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ അറിയിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിഞ്ഞു മുങ്ങി തെക്ക് ഏകദേശം 13 നോട്ടിക്കൽ മൈൽ അകലെ സഞ്ചരിക്കുമ്പോഴാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഹോർമോസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട US ഇറാനും ഇന്നത്തോടെ കരാറിലെത്തിയേക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതോടെ എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതേസമയം ഹോർമോസ് കടലിടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗൈ പറയുന്നു. യുഎയിലെ കുടുംബങ്ങളുടെ ആരോഗ്യവും ജീവിത നിലവാരവും ഉയർത്തുന്നതിനായി കുടുംബ മന്ത്രാലയവും പ്രമുഖ ആരോഗ്യ സേവനദാതാക്കളായ ബുർജിൽ ഹോൾഡിംഗ്സും തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചു. കുടുംബത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ശക്തവും സുസ്ഥിരവുമായ സമൂഹം കെട്ടിപ്പടുക്കുകയെന്ന യുഎഇ ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടിന് കരുത്തു പകരുന്നതാണ് പുതിയ പങ്കാളിത്തം.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 45%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets.

0: Cartoons with Akshay on Home 92.2 FM.
1: Good morning. Welcome back home 92.2 FM. ലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു മിഡ് വീക്ക് കൂടെ ആയിക്കാണ്. ഓഗസ്റ്റ് 5-ലാണ് നിൽക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ.
2: യെസ്, വെരി ഗുഡ് മോർണിംഗ്. ഓഗസ്റ്റ് പകുതി ആവാൻ വേണ്ടിയിട്ട് പോകുന്നു തുടങ്ങിയതാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. അല്ലെ, ആദ്യത്തെ ഒരു വീക്ക് കഴിയുമ്പോഴത്തേനും ഓഗസ്റ്റ് കഴിയാറായോ എന്നുള്ള മട്ടിലെ. കാരണം ഈ മാസം കണ്ടോ, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് പോകും. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വാർത്തകളുടെ ലോകത്തേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഇന്ന് ഓഗസ്റ്റ് മാസം 5-ാം തീയതി ആയിരിക്കുകയാണ്, ബുധനാഴ്ച ആയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതൊക്കെ മഴ വാർത്തകൾ മാത്രമാണ്. അത് തന്നെ കുറേ ദിവസം നമുക്ക് ആദ്യം പറയേണ്ടി വരുന്നു. പക്ഷെ അപ്പോഴൊന്നും അധികം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, മഴ പെയ്തു പോകട്ടെ, അത്യാവശ്യം ഡാമുകളൊക്കെ നിറഞ്ഞ് നമുക്ക് വൈദ്യുതി കിട്ടുന്ന രീതിയിലും വെള്ളം കിട്ടുന്ന രീതിയിലും അത് മാറുന്നതല്ലാതെ ദുരന്തം ഉണ്ടാക്കരുത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഒരു രാജേഷിന് പറഞ്ഞിട്ടുള്ള ഒരാൾ ബെന്നിയുടെ ജീവൻ ലൈഫ് ജാക്കറ്റ് കൊടുത്തിട്ട് രക്ഷിച്ചു, ആ രാജേഷിന്റെ മൃതദേഹം കിട്ടിയെന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള, ആദരിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ചെറുപുഴയുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. തിരുവനന്തപുരം നേമം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ ആർ രാജേഷിന്റെ ഓർമ്മ. പുളിങ്ങോ മീന്തുള്ളിൽ പുഴയ്ക്കും കർണാടക വനത്തിനുമിടയിലെ കൃഷിയിടത്തിൽ നിന്ന് കോലുവള്ളിയിലെ ശബനിയിൽ ബെന്നിയെ 61 രക്ഷിച്ചുകൊണ്ടുവരുന്നതിനിടെ 36-കാരൻ രക്ഷാപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം, ദുരന്ത രക്ഷാപ്രവർത്തക പരിശീലകൻ കൂടിയായിട്ടുള്ള രാജേഷ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഈ ബെന്നിക്ക് ലൈഫ് ജാക്കറ്റ് അദ്ദേഹം ഊരിക്കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പുഴ മുറിച്ച് കടക്കുന്നു. ഈ ഒഴുക്കിൽപ്പെട്ട പുഴയാണ്, എത്ര വലിയ നീന്തൽ അറിയാമെന്നും പരിശീലകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെള്ളത്തിന്റെ മുന്നിൽ അതൊന്നും നടക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ട 61-കാരനെ ബെന്നിയെ രക്ഷിച്ചിട്ട് 36-കാരനായിട്ടുള്ള രാജേഷ് മരണത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോയ ഒരു വാർത്ത ആദ്യ പേജിൽ തന്നെ ഓൺലൈനായിട്ടും എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അത് സങ്കടം ഉണ്ടാക്കുന്ന, അതിന് ആളുകളുടെ പ്രതികരണം വരുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കേരളം, നമ്മുടെ കേരളത്തിന് ജാതിയില്ല, നമ്മുടെ കേരളത്തിന് മതവും ഇല്ല. ഒരാളെ രക്ഷിക്കുന്ന സമയത്ത് നമ്മൾ നിന്റെ ജാതി ഏതാ, നിന്റെ മതമേതാ എന്നല്ല ചോദിക്കുന്നത്. നീ ആണാണോ പെണ്ണാണോ എന്ന് പോലും അല്ല ചോദിക്കുന്നത്. നമ്മൾ ഒരു ജീവൻ ആയിട്ട് മാത്രമേ അത് കാണുന്നുള്ളൂ, കാരുണ്യമായിട്ടും മനുഷ്യത്വമായിട്ടേ കാണുന്നുള്ളൂ. അങ്ങനെ രാജേഷ് എപ്പോഴും ഓരോ പിന്നെ ദുരന്തം സംഭവിക്കുമ്പോഴും ചിലർ നമ്മുടെ മനസ്സിൽ പതിയാറുണ്ട്. ഇത്തവണ രാജേഷിന്റെ പേര് കൂടി അവിടെ വരികയാണെന്ന് പറയുമ്പോൾ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്.
1: തീർച്ചയായിട്ടും, എന്നാലും എക്കാലത്തും നമുക്ക് മലയാളികൾ ഓർത്തു വെക്കുന്ന ഒരു വ്യക്തിത്വം കൂടെയായി മാറിയിട്ടാണ് രാജേഷ്. എനിക്ക് പെട്ടെന്ന് നമ്മുടെ 2018-നകത്തെ ടോവിനെയാണ് ഓർമ്മ
2: വരുന്നത്.
1: ഒരു സീൻ പോലെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഭയങ്കര നമുക്ക് ടച്ചിങ് ആണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ജാതിയും മതവും ഒന്നും ഇല്ല. നമ്മൾ എപ്പോഴും പറയുന്നത് എപ്പോഴും ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി ഇത് ഇച്ചിരി നാങ്കരിക്കുന്ന കാണുമ്പോൾ പറയല്ലോ, നമ്മൾ ഒരു 2018 പ്രളയം മാത്രം ഓർത്താൽ മതി, അത് മതി മനുഷ്യരെ ഏകോപിപ്പിക്കാൻ എന്നുള്ളൊരു കാര്യമാണ്. എന്നാലും നാട്ടിലെ മഴയെ തുടർന്ന് പല പല കാര്യങ്ങൾ വരുന്നത്, നമ്മുടെ അബിൻ വർക്കിയുടെ കാർ രാവിലെ ആക്സിഡന്റ്
2: ആയിട്ട് ഇന്ന് രാവിലെ പിന്നെ ഉണർന്നത് തന്നെ അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയും പിന്നെ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളെ ഏകോപിപ്പിക്കുകയും നല്ല രീതിയിൽ ഓരോരുത്തരുടെ വീടുകളിൽ കയറിയിട്ട് നിങ്ങൾ മാറണം എന്നൊക്കെ പറയുന്ന അബിൻ വർക്കിയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം ഇതൊക്കെ ഏകോപിപ്പിച്ച ശേഷം പുലർച്ചെ താമസ സ്ഥലത്തേക്ക്, എനിക്കൊന്ന് ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് ഫ്രഷായിട്ട് വരാൻ വേണ്ടിയിട്ട് പോയതായിരിക്കും, ആ സമയത്ത് എതിരെ വന്ന വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. എന്തായാലും ആ വാഹനത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്, ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അബിൻ വർക്കിയുടെ പരുക്ക് അത്ര വലിയ ഗുരുതരമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൈയും കാലിൻ്റെ അടുത്തൊക്കെ പൊട്ടലും ഇങ്ങനെ ബാൻഡേഡൊക്കെ ഇട്ടിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ വിഷ്വൽസ് പുറത്ത് വരുന്നതേ ഉള്ളൂ കൂടുതലായിട്ട്.
1: ആശുപത്രി നിരീക്ഷണത്തിലാണെന്നുള്ള ഒരു കാര്യം കൂടെയാണ് വാർത്തകളിൽ നിന്ന് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പൊ എന്താണെങ്കിലും മറ്റ് പ്രളയ മുന്നറിയിപ്പ്
2: ഇന്നുണ്ട്. ഇന്നും റെഡ് അലർട്ട് ആണ്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്, ഡാമുകളിൽ റെഡ് അലർട്ട് കൊടുത്തിട്ടുണ്ട്. മഴക്കെടുതിയിൽ നമ്മുടെ കേരളത്തിൽ ഇതുവരെ 27 പേര് മരിച്ചുവെന്നാണ് കണക്ക്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. 10 ജില്ലകളിൽ ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പത്രങ്ങളിലെ വാർത്ത ആഞ്ഞു പെയ്യുന്നു എന്ന് തന്നെയാണ്. 10 ജില്ലകളിൽ ഇന്ന് അവധി, 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. അത് രാത്രിയോടുകൂടിയിട്ട് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മാറ്റിയിട്ട് റെഡ് അലർട്ടിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അതായത് ഇന്നും ശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, അങ്ങനെ നമ്മുടെ 14 ജില്ലകളിലും സാമാന്യം കനത്ത മഴ പെയ്യുന്നു എന്ന വാർത്തകൾ തന്നെയാണ്.
1: ഇന്ന് ഓഗസ്റ്റ് 5, 10 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ.
2: സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടെങ്കിലും മഴ ജാഗ്രത തുടരുന്നു എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. അതിശക്തമായിട്ടുള്ള മഴ തന്നെ പല സ്ഥലത്തും പെയ്യുന്നുണ്ട്, ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം ആളുകൾ മാറി താമസിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ അവിടെ ഇരിക്കാതെ തീർച്ചയായിട്ടും മാറണമെന്ന ആ നിർദ്ദേശത്തെ കൂടുതൽ നമ്മൾ നോക്കണമെന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും ഈ മഴയത്ത് വാഹനം ഓടിക്കുന്നവർ അറിയുന്നവരും ഒക്കെ തന്നെ എന്തോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നമ്മുടെ വീട്ടുകാരോടും ഒക്കെ നാട്ടിലുള്ള സുഹൃത്തുക്കളോടും ഒക്കെ തന്നെ പറയാ, കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കുക. ഇനി വീട്ടിൽ ഇരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എവിടെയാണോ നേതൃത്വം പറയുന്നത്, സർക്കാർ പറയുന്നത്, അവിടെ സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്.
2: രാജേഷിന്റെ ആ പടം അധികം അദ്ദേഹത്തിന്റെ പടം ഇന്ന് പത്രത്തിൽ ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പടമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവുകയാണ്. ചെറുപുഴ മീന്തുള്ളി പുഴയിൽ തുരുത്തിൽ അകപ്പെട്ട ഒരാൾക്ക് ലൈഫ് ജാക്കറ്റ് അഴിച്ചു നൽകി രക്ഷിച്ച റാപ്പലിംഗ് ഇൻസ്ട്രക്ടർ രാജേഷ് മരണത്തിലേക്ക് ഒഴുകിപ്പോയതിന്റെ നടുക്കത്തിലാണ് നാട്. അദ്ദേഹം അതിന് തൊട്ട് മുമ്പൊക്കെ എടുത്ത ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും സങ്കടമുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. മഴ വാർത്തകളിൽ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്നവർ ജാഗ്രത പാലിക്കുക. ഒപ്പം ഫ്ലൈറ്റ് സർവീസ് ഒക്കെ നമ്മൾ എന്നും പറയുന്ന പോലെ നോക്കിയിട്ട് വേണം. കണ്ണൂരായാലും കൊച്ചിയായാലും തിരുവനന്തപുരം ആയാലും എവിടെയാണ് നിങ്ങൾ ഇറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് കൃത്യമായിട്ട് ഫ്ലൈറ്റ് ഉണ്ടോ, മഴയുടെ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കുക. അവിടുന്ന് പരമാവധി വീടുകളിൽ നിന്ന് ആരും കൂട്ടാൻ വരാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ എയർപോർട്ടിൽ നമ്മൾ കൊണ്ടാക്കാൻ വിടുന്നതും ഈ ഒരു മഴക്കാലത്ത് ഒഴിവാക്കണമെന്ന് അധികൃതർ പറയുന്നത്. പരമാവധി റോഡുകളിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കുക ഈ മഴക്കാലത്ത് എന്നാണ് അധികൃതർ പറയുന്നത്.
1: തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് ഇതൊക്കെ തന്നെയാണ് നാട്ടിൽ നിന്ന് വരുന്ന മഴയുടെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും.
2: മഴയല്ലാത്ത വാർത്ത ഇന്നലെ വലിയൊരു വിവാദമായത് മന്ത്രി സി പി ജോണിന്റെ ഒരു പരാമർശമാണ്. നമുക്കറിയാം പ്രിയദർശിനി ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ആവേശത്തോടെ ജനം, പ്രത്യേകിച്ച് സ്ത്രീകള് അത് കൊണ്ടാടുന്ന സമയത്താണ് മന്ത്രിയുടെ, ആ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. നമുക്ക് ഞെട്ടലായിപ്പോയി. കാരണം സാധാരണ വേറെ ഏതെങ്കിലും മന്ത്രിമാർ പറഞ്ഞാണെങ്കിൽ അവർക്ക് ഒരു ഇളവോ ഒരു ആനുകൂല്യമൊക്കെ കൊടുക്കുക, ഇങ്ങനെ ചിലപ്പോൾ വാബോയ ഗോഡാലി പോലെ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ സി പി ജോൺ എന്ന് പറയുന്ന വളരെ മിതമായിട്ട് സംസാരിക്കുന്ന, വളരെ താത്വികമായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സൗജന്യം നിന്ന് കേട്ടതോടുകൂടി സ്ത്രീകളെല്ലാം തള്ളിക്കേറിയിട്ട് വരികയാണ്. അതേസമയം ഇവരുടെ മക്കള് സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം എൻ്റെ കുഞ്ഞിനെ സ്വകാര്യ സ്കൂളിലോ അല്ലെങ്കിൽ സർക്കാർ സ്കൂളിലോ പഠിപ്പിക്കണം എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ അവകാശമാണ്. അതിലൊരു മന്ത്രിക്ക് അഭിപ്രായം പറയാനില്ല. പിന്നെ ഈ പറയുന്ന സ്ത്രീകൾ കേരളത്തിൽ ആരെങ്കിലും അങ്ങോട്ട് പോയിട്ട് ഈ സർക്കാരിനോടോ മന്ത്രിയോടോ ഞങ്ങൾക്കൊന്ന് സൗജന്യം താന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ കൊണ്ടുവന്ന സംഭവമാണിത്, അത് ഞങ്ങൾക്ക് തന്നിട്ട് പിന്നെ പറയുന്നു ഞങ്ങൾ തള്ളിക്കയറുന്നു എന്ന് പറയുന്നത് ഇലയിട്ട് സദ്യ വിളമ്പുന്ന നേരത്തെ നീറ്റ് പോയിക്കോ എന്ന് പറയുന്നതിന് തുല്യമല്ലേ?
1: അല്ല, തീർച്ചയായിട്ടും നമ്മൾ 10 വർഷം നിങ്ങൾ വീട്ടിലിരുന്നാണ്, അതിനുശേഷമാണ് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പൊ ജനങ്ങൾക്ക് കൊടുക്കുന്ന നിങ്ങളെ കൈയോടെ സ്വീകരിച്ചതാണ്.
2: സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ വേണം.
1: അത് വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശം തന്നെയാണ് പറയുന്നത്.
2: അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, എനിക്ക് പറഞ്ഞത് നിങ്ങൾ എന്നെ വളച്ചൊടിച്ചാണ്, എനിക്ക് പറഞ്ഞതിൽ വലിയ തെറ്റായിട്ടൊന്നും തോന്നിയില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ ഗൗരവം മനസ്സിലായി. ഇന്ന് രാവിലെ ഇപ്പൊ വരുന്ന വാർത്ത മന്ത്രി ഖേദം പ്രകടിപ്പിച്ചു, നല്ല കാര്യമാണ്. പക്ഷെ ഈ ഖേദം എന്താ പറയണ്ടേ, ഖേദം പ്രകടിപ്പിക്കാൻ വേണ്ടിട്ട് തെറ്റിയാതിരുന്നൂടെ, തെറ്റായ വാക്കുകൾ പറയാതിരുന്നൂടെ? മന്ത്രിയല്ലേ, അത് വകുപ്പിന്റെ മന്ത്രിയല്ലേ, വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്ന്. ഇനിയെങ്കിലും എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാലും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വേണം. ഒരു 6 മാസം ഒന്നും കാത്തു നിൽക്കേണ്ട, ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ മന്ത്രിമാരും ഈ സമൂഹത്തിന് നൽകിയ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ, ഓരോ മന്ത്രിയും ഈ സർക്കാരിനുണ്ടാക്കിയ അപമാനവും നല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? MLA മാരുടെ കണക്ക് പുസ്തകം എടുക്കുക ഓരോ ജില്ലാടിസ്ഥാനത്തിൽ, എന്നിട്ട് മാർക്ക് ഇട്ടിട്ട് നിങ്ങൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു മന്ത്രിസഭാ പുനഃസംഘടന നടത്തിയിട്ട് പുതിയ മന്ത്രിമാരെ കൊണ്ടുവരും.
1: തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ പോലെ തന്നെ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ഒരു KPI കാര്യങ്ങളും ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ട് ആ ഒരു നല്ലൊരു സ്ട്രക്ചർ അത്യാവശ്യമാണെന്ന് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. എന്താണെങ്കിലും സ്ത്രീകൾ ഇടിച്ചു കയറുമോ, അത് അവരുടെ ഇഷ്ടമാണ്, അത് KSRTC അറിയേണ്ട കാര്യമല്ല.
2: ശരിക്കും അത് ചില ആൾക്കാർ, എനിക്ക് ഈ ബഹുജന പലവിധം എന്ന് പറഞ്ഞ പോലെ ഇതിനെ ചൊല്ലിട്ട് പലരുടെ അഭിപ്രായം കാണുമ്പോൾ പറഞ്ഞത് സ്ത്രീകൾ കൂട്ടത്തോടെ രാവിലെ ബസ്സിൽ കയറി പോകുന്നു, ഒരാളുടെ അഭിപ്രായമാണ്, കമന്റ് ആണ്. എവിടെയാണ് ഇവർ പോകുന്നത്? താങ്കൾ എന്തിനാണ് സ്ത്രീകൾ കൂട്ടത്തോടെ ബസ്സിൽ കയറി പോകുന്നത് നോക്കുന്നത് എന്തിനാണ്? സ്ത്രീകൾ കൂട്ടത്തോടെ ബസ്സിൽ കയറി പോകും, സ്ത്രീകൾ ഗവി ആഘോഷിക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തും പോകും. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? വെറുതെ കൊടുത്തത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പണം എടുത്തിട്ടാണ്. ഈ സർക്കാർ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ, പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യമാണ്, അത് യാഥാർത്ഥ്യമാക്കി വിധി സതീശൻ സർക്കാർ അന്ന് അദ്ദേഹത്തിന് ഒരുപാട് പഴി കേട്ടു. കാരണം സർക്കാർ കടത്തില്, KSRTC നഷ്ടത്തിൽ, ഈ സമയത്ത് സ്ത്രീകൾക്ക് അത് വേറെ ഡിബേറ്റബിൾ ടോപ്പിക്കാണ്, അത് നിങ്ങൾ സംസാരിച്ചോളൂ. അത് നിങ്ങൾ പിന്നെ ഈ സമയത്ത് വേണോ ഏതൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കാന്ന്, സ്ത്രീകൾക്ക് എന്നിട്ട് ഈ യെല്ലോ കാർഡും മറ്റേ ബ്ലൂ കാർഡും ആയിട്ട് വേണോ പിന്നെ ബസ്സിൽ കയറാൻ? നോക്ക്, ഞാൻ പാവപ്പെട്ടവരാണ്, അങ്ങനെ ഒരു വിവേചനം വേണ്ട എന്ന് കരുതിയിട്ടായിരിക്കും എല്ലാവർക്കും. അതുപോലെ കേരളത്തിലെ സ്ത്രീകൾ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ അതിഥികളായിട്ട് എത്തുന്ന എല്ലാവരും സൗജന്യമായിട്ട് യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. അതും എല്ലാ ബസ്സിലും ഇല്ല, ഓർഡിനറി പ്രിയദർശിനി ബസ്സിലാണ്.
1: നിങ്ങൾ മാത്രമൊന്നുമല്ല കൊടുത്തേക്കുന്ന, പല സംസ്ഥാനങ്ങളിലും പലരും കൊടുത്തിട്ടുള്ള കാര്യം,
2: കർണാടക തമിഴ്നാട് എല്ലാം ഉണ്ട്. നമ്മള് വൈകി എല്ലാ കാര്യത്തിലും മുന്നിലാണെന്നാണ് നമ്മൾ പറയാറുള്ളത്. ആ നമ്മൾ ഇക്കാര്യത്തിൽ വൈകി. ശരിയാണ്, KSRTC നഷ്ടം ഉണ്ടെങ്കിൽ ആ നഷ്ടം നികത്തുമെന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രി. മന്ത്രി. അങ്ങനെ നികത്താൻ നിങ്ങൾക്ക് ഇവിടെ ഫണ്ട് എന്ന് വെച്ചാൽ അതെല്ലാം സർക്കാർ കാര്യങ്ങളാണ്. മന്ത്രി ഇതിൽ കാര്യമായിട്ട് അങ്ങനെ ഒരു കമന്റ്, വേറെ പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്നവരോ ഈ പിന്നെ മന്ത്രിസഭയിലെ തന്നെ മറ്റാൾക്കാരോ പ്രായം ചെന്ന ഏതെങ്കിലും ഒരു MLA യോ മന്ത്രിയോ പറഞ്ഞാൽ പോലും നമുക്കതിൽ വലിയ പ്രശ്നമില്ല, അതും തെറ്റാണ്. എന്നാൽ പോലും വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. കാരണം അത്രത്തോളം വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഒരു മന്ത്രിക്ക് നേരെ ഉണ്ടായത്. അദ്ദേഹം എനിക്ക് ഞാനെന്തായാലും പറഞ്ഞത് ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് പറയാം, പക്ഷേ നമ്മൾ പറഞ്ഞതിൽ എന്താണ് തെറ്റുന്നത് നമുക്ക് തന്നെ മനസ്സിലാവാത്തതാണ് ഏറ്റവും വലിയ
1: സത്യം. സത്യം അത് തന്നെയാണ്. അല്ല, തെറ്റ് പറ്റിയെന്ന് അബദ്ധത്തിൽ ആർക്ക് വേണേലും തെറ്റ് പറ്റാം, അതിനെ ക്ഷമ ചോദിക്കുക, തീർന്നു. അതല്ലാതെ വീണ്ടും അതിനെ ഞാൻ പറഞ്ഞത് ശരിയാണ്, അതൊക്കെയാണ് വിഷയങ്ങളായിട്ട് വരുന്നത്. അപ്പൊ എന്താണേലും ഈ പ്രളയമായിപ്പോ ഇല്ലേ, ആൾക്കാർ കുറച്ചുകൂടെ എടുത്ത് കൊടുത്തേനെ.
2: ശരിക്കും ഇപ്പൊ നേരമില്ല, എന്നിട്ട് കൊടുക്കേണ്ട കാര്യം മനസ്സിലായിട്ട് അദ്ദേഹം നിർത്തിയിട്ടുണ്ട്.
1: കഴിഞ്ഞ ദിവസം നമ്മുടെ എയർ ഇന്ത്യ വിമാനത്തിൽ വിമാനങ്ങൾ പലയിടത്തും പലതായിട്ട് വൈകുന്നുണ്ട്. ഇപ്പൊ ഈ എയർ ഇന്ത്യ വിമാനം വൈകിയതിനെ തുടർന്ന് മലയാളികൾ സൗദി യാത്ര മുടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഭയങ്കര വിഷയമായിരുന്നു. 1.5 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ഇപ്പം
2: കുറെ വർഷത്തിന് ശേഷം വിധി വന്നതാണ്. മലയാളിക്കാണ്
1: കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നാളെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ജോലി പോകും, ആരാണ് നഷ്ടം തരുന്നത്, എന്റെ വിസ ക്യാൻസൽ ആവും. അപ്പൊ ഇതൊക്കെ വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചുകൂടെ ഈ എയർ ഓപ്പറേറ്റേഴ്സ് ഒക്കെ തന്നെ നല്ല രീതിയിൽ ടൈം സ്കെഡ്യൂൾ ചെയ്ത് മാനേജ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള ഇത്തരത്തിലെ നടപടികൾ ആക്ച്വലി നല്ലതാണ്.
2: നല്ലതാണ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എങ്കിലും ഒരു 1.5 ലക്ഷത്തിന് മേലെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള നഷ്ടം. പക്ഷേ അന്ന് അദ്ദേഹത്തിന് മുംബൈയിൽ പെട്ടുപോകുന്നു, അവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാതെ ആവുന്നു, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരുന്ന ആരും സമാധാനം പറയും.
1: 2017 സെപ്റ്റംബർ 10 ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം 1.5 ലക്ഷം രൂപ പക്ഷെ അത് കിട്ടട്ടെ. അത്യാവശ്യം
2: ഈ വിമാനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അക്ഷയ്, എയർ ഇന്ത്യ തായ്ലൻഡ് വിമാനം ആകാശച്ചുഴിയിൽ 15 പേർക്ക് പരിക്ക് പറ്റിയ ഒരു വാർത്ത. പറക്കലിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ആകാശച്ചുഴിയിൽ എയർ ടെർമിനൽസിൽ പെട്ടിട്ട് ജീവനക്കാർ ഉൾപ്പെടെ 15 യാത്രക്കാർക്ക് പരിക്ക്. ചൊവ്വാഴ്ച രാവിലെ തായ്ലൻഡ് ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യയുടെ A320 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അങ്ങനെ അവർക്ക് ഉടനെ തന്നെ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. വലിയ പരിക്കാർക്കും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 134 യാത്രക്കാർ, 8 ജീവനക്കാരടക്കം 142 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇത് വിമാന വാർത്തയാണെങ്കിൽ ഇന്നലെ ദേശീയ തലത്തിൽ ഏറ്റവും അധികം ചർച്ചയായത്. നമ്മൾ ഈ തമിഴകത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ തമിഴകത്തിന്റെ കാഴ്ച എന്ന് പറയുമ്പം അവിടെ രാഷ്ട്രീയം സിനിമയും രണ്ടായിട്ട് നമുക്ക് കാണാനേ പറ്റാറില്ല. സിനിമയിലുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, രാഷ്ട്രീയത്തിലുള്ളവർ സിനിമയിലേക്ക് വരുന്നു, മുഖ്യമന്ത്രിയാകുന്നു, പ്രതിപക്ഷ നേതാവാകുന്നു. ഇപ്പോഴത്തെ തമിഴ്നാട് നിയമസഭ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രസകരമായിട്ടുള്ള പിക്ചറാണ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒന്ന്, വിജയ്, ജോസഫ് വിജയ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നു, സിനിമാ നടനായിട്ട് വരുന്നു, അദ്ദേഹം അവിടെ ഇരിക്കുന്നു. ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. അദ്ദേഹം ആദ്യമായിട്ട് 2008 ഒരു സിനിമ എടുത്തപ്പോൾ, റെഡ് ജെയിൻ ബാനേഴ്സിൽ എടുത്തപ്പം, കുരുവി ആയിരുന്നു ആ സിനിമ. ആദ്യ നായകനാക്കിയത് കോളേജിലെ എൻ്റെ സീനിയറായിട്ടിരുന്ന വിജയിനെ തന്നെ നായകനാക്കും. ആ സിനിമയിലെ നായികയാരാ, തൃഷ തന്നെയാണ്. ഈ അത്രത്തോളം സൗഹൃദവും ഒരു ഗാഢമായ ബന്ധവും ഉണ്ടായിരുന്ന ഒരു നല്ല സിനിമയൊക്കെ എടുത്ത് നല്ല രീതിയിൽ സൗഹൃദമായിട്ട്, അതും വിജയ് അധികാരമേറ്റപ്പോൾ ആദ്യം കാണാൻ വേണ്ടി പോയത് സ്റ്റാലിനെയായിരുന്നു. അങ്ങോട്ട് പോയി കണ്ട് സ്നേഹം അറിയിച്ച് ഒരു പുതിയ കീഴ്വഴക്കൊക്കെ സൃഷ്ടിച്ച് കെട്ടിപ്പിടുത്ത് ആ ഉദയനിധി പുറത്തേക്ക് വന്ന് വിജയനെ സ്വീകരിക്കുന്ന ആ കാഴ്ചയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അവിടെ നിന്ന് ഒരു പക്ക രാഷ്ട്രീയക്കാരിലേക്ക് വിജയ് മാറുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതായത് തൂക്കിയെടുക്കുക, വീട്ടിലുള്ളവരെ പോയിട്ട് രാഷ്ട്രീയ എതിരാളികളെ തൂക്കിയെടുത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. ആ അതിന് സമാനമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്നലെ തമിഴകത്ത് കണ്ടത്. പക്ഷേ ഇതിനൊക്കെ ഇടയാക്കിയ കാര്യങ്ങൾ എന്താണ്? അതും സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശം
1: തന്നെയാണ്.
2: വിട്ടയച്ചു, അപ്പൊ തന്നെ വിട്ടയക്കാൻ വേണ്ടി പറഞ്ഞു. തമിഴ്നാട് സർക്കാർ കോടതിയിലും പറഞ്ഞു ഞങ്ങൾക്ക് ജയിലിൽ അടയ്ക്കേണ്ട, റിമാൻഡ് ചെയ്യേണ്ട, ഇദ്ദേഹത്തിനെ കോടതി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ശരിക്കും ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. അതായത് ഉദയനിധിയെ കൊണ്ടുപോകുന്നു ചോദ്യം ചെയ്യാൻ തഞ്ചാവൂരിലേക്ക്. അതും മണിക്കൂറുകൾ നീണ്ട യാത്രയാണ്. മാധ്യമങ്ങളും ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് DMK സമരം, പ്രതിഷേധം ഒക്കെ. അപ്പൊ ഹാജരാക്കേണ്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ DMK വലിയ ഒരു പ്രതിഷേധവും ജനക്കുണ്ട്. വേറൊരു പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നു. ഇതിനിടയിൽ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് DMK വാങ്ങുന്നു. ആ വാങ്ങാൻ കാരണം എന്താണ്? വിജയ് സർക്കാർ പറയുന്നു അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കോടതിയിൽ അതായത് ജയിലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അന്വേഷണവുമായിട്ട് സഹകരിക്കണം.
1: പക്ഷെ
2: അത്ര നേരെ ഇതിലിപ്പോ ആർക്കാണ് രാഷ്ട്രീയ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാല് പല രീതിയിലത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന്, ഉദയനിധി പരാമർശങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തലായിരുന്നു. പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃഷ എന്നോ വിജയ് എന്നുള്ള പേര് ഉദയനിധി ഉപയോഗിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന് അനുകൂലമാണ്. പക്ഷേ ഈ ഡിഫാമേഷൻ കേസുകളിൽ പരോക്ഷമായിട്ടുള്ള സൂചന നൽകിയാലും
1: അത് വളരെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ വളഞ്ഞ വഴി പറഞ്ഞാലും അത് കേസ് തന്നെയാണ്.
2: പക്ഷെ അത് പറയണമായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അതായത് അണികൾ നൽകിയ ഒരു ആവേശത്തിന്റെ പുറത്താണ് ഉദയനിധി ആ ഒരു പ്രയോഗം നടത്തുന്നത്. ആ പ്രയോഗം ഉദയനിധിക്ക് ഒഴിവാക്കാമായിരുന്നു. പിന്നെ ആ ഒരു പ്രയോഗത്തിന്റെ മേല് ഒരു കേസും അദ്ദേഹത്തിനെ തൂക്കിയെടുത്ത് അകത്ത് കൊണ്ടുപോകുന്നത് വിജയ്ക്കും ഒഴിവാക്കാമായിരുന്നില്ല എന്ന്, അതായത് അത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ്. ഒഴിവാക്കാമായിരുന്ന രണ്ടു ഭാഗത്തിന് ഒഴിവാക്കാമായിരുന്ന ഒരു പ്രശ്നമാണ്. എന്തായാലും എന്ത് വിഷയം വരുമ്പോൾ നിങ്ങൾ ഈ സ്ത്രീകളെ അതിലേക്ക് വലിച്ചെടുക്കുന്നതും ബന്ധങ്ങളെ അതിലേക്ക് വലിച്ചെടുക്കുന്നതും അത്ര ശരിയായിട്ടുള്ള നടപടിയല്ല. നമ്മളിപ്പോൾ ചീത്ത വിളിക്കുമ്പോൾ ആദ്യം അമ്മയും വീട്ടിലുള്ള പെങ്ങന്മാരെയൊക്കെ വിളിച്ച് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കളിക്കളത്തിൽ കാണാറുണ്ട് മാർക്കോ മാട്രോസിയെ സെനദിൻ സിദാൻ അടിച്ചത് എന്തിനാണ്, സഹോദരിയെ വിളിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നമ്മളെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക. ഇത് മാത്രമല്ല, ഈ ടി വി കെ സർക്കാർ അധികാരത്തിൽ ഏറ്റ ശേഷം ഉണ്ടല്ലോ, പക്ഷേ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ എം എൽ എ ആണ് ഉദയനിധി സ്റ്റാലിൻ. അപ്പോ ഈ മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് എം എൽ എമാരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു രീതിയിലേക്ക് വിജയ് വളർന്നോ എന്ന രീതിയിലും ചർച്ച നടക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് ബജറ്റാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ ഇന്നലെ എങ്ങാനും ഉദയനിധി അകത്തായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാതെയായിരിക്കും തമിഴ്നാട്ടിൽ ഒരു ബജറ്റ്
1: വരാൻ പോകുന്നത്. ശരി, എന്തായാലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഇന്നലെ മുഴുവൻ നമ്മളും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു സംഭവം കൂടെയായിരുന്നു കേട്ടോ. കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയിൽ കയറി മന്ത്രി ഫയലിൽ നിർദ്ദേശം എഴുതുന്നത് ഏത് രീതിയിലുള്ള ഇതാണെന്ന അടിസ്ഥാനത്തിലുള്ളതാണെന്നുള്ളത് കുമ്മനം രാജശേഖരനും ആയിട്ടുള്ളൊരു സംഭവം
2: സസ്പെൻഡ് ചെയ്തു. അതുകൂടാതെ വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർ സുഗതന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അണ്ടർ സെക്രട്ടറിയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് കാപ്പ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഒരു പ്രതിക്ക് അനുകൂലമായിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി കൊടുക്കുകയാണ്. അത് കാരണം മാത്രമാണ് സുഗതന് ജയിലിരുന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയത്. ആക്ച്വലി അത് കെ എം ഷാജി വകുപ്പ് മന്ത്രിയോ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയോ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. അത് സർക്കാരിന് വലിയൊരു അടിയായിരുന്നു. കാരണം ബി ജെ പിയുടെ ഒരു കൗൺസിലർ ജയിലിരുന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ എന്താ പറയുക വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ അവരെന്തായാലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ.
1: ഓ, അങ്ങനെയായിരുന്നോ? അതിനെതിരെയാണ് കുമ്മനം രാജശേഖരൻ ജനാധിപത്യമാണോ എന്നുള്ളത് ചിന്തിക്കണമെന്ന് പറയുന്നത്. ഓ ശരി,
2: അങ്ങനെയായിരുന്നു. പലവിധ കേസുകൾ വന്നിട്ടുണ്ട് കുമ്മനം രാജശേഖരൻ. എനിക്ക് പിന്നെ പേഴ്സണലി കോഴിക്കോടൊക്കെ ഉണ്ടാകുമ്പോൾ കാണുകയാണ് നല്ല രീതിയിൽ വായിക്കുന്നതും അറിവുള്ള ഒരു നല്ല രീതിയിൽ പറയുന്നത്. എനിക്ക് ആ പ്രയോഗത്തിനോടും പലപ്പോഴും എതിരായിട്ടുണ്ട്. ഈ കുമ്മനടിച്ചു എന്നൊക്കെ അന്ന് മെട്രോയുടെ സമയത്ത് ശരിക്കും അത് ഏത് കാലത്തും അദ്ദേഹത്തിന് ഒരു ആക്ഷേപം ഉണ്ടാക്കുന്ന ഒരു പരാമർശമല്ല. അപ്പം നമ്മൾ വ്യക്തികളെ ചേർത്തിട്ട് ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പേരുകൾ ഉപയോഗിക്കാതിരിക്കുന്നതും നല്ല കാര്യമാണ്.
1: അദ്ദേഹം പലരും പറഞ്ഞിട്ട് എന്റെ കുറേയധികം ബി ജെ പിയിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലിസിറ്റി ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ഇതില്ല, എനിക്ക് ഇത് വേണം അത് വേണമെന്നില്ല. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അവിടെ തന്നെ കിടന്ന് അങ്ങനെ ഉള്ള ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ആ ഒരു പരാമർശം അദ്ദേഹത്തിന് ഭയങ്കര അദ്ദേഹത്തിന് കെയർ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക്
2: മാറാട് കലാപമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഇദ്ദേഹത്തിനെ കൂടുതൽ കാണുന്നത്. അന്നൊക്കെ ഇദ്ദേഹത്തിനുമായിട്ടോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് അതേ വലിയ ആക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴപ്പോലും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ഒരു സമാധാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുവന്നൊരു നേതാവായിരുന്നു. അപ്പൊ അദ്ദേഹം കൊടുത്ത ഒരു പരാതിയായിരുന്നു അത്. മറ്റൊന്ന് തലശ്ശേരി മുഹമ്മദ് ഫസൽ വധക്കേസിൽ കോടതിയിൽ നിന്ന് കാണാതായ രക്തം പുരണ്ട തൂവാലയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം. സിബിഐ പ്രത്യേക കോടതിയുടെയാണ് ഉത്തരവ്. തൂവാല പിന്നെ കണ്ടെത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഏറെ വിവാദമായിട്ടുള്ള ഒരു കേസായിരുന്നു തലശ്ശേരി മുഹമ്മദ് ഫസൽ വധക്കേസ്. അതിലെ തൂവാലയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ പശ്ചിമേഷ്യയിലെ വിവരങ്ങൾ എന്താണ്? എനിക്ക് ഇന്ന്
2: മിക്കവാറും ഇന്ന് രാത്രിയോട് കൂടിയിട്ട് ഹോർമസ് കടലിടുക്കിന്റെ കാര്യത്തിൽ ഇറാനും യു എസും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിടും. അകത്തുള്ള കാര്യം ഇറാനും പുറത്തുള്ള വഴിയുടെ കാര്യത്തിൽ ഒമാനും ഒരു ധാരണയുള്ള കാര്യത്തിൽ അവർക്കാണ് അധികാരം ഉണ്ടാവുന്ന ഒരു ധാരണ വരുന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട്
1: കേട്ടിട്ടുണ്ട്.
2: ശരിക്കും അപ്പൊ അതൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന്
1: കഴിഞ്ഞ ദിവസം മറ്റേ ഇത് ഉണ്ടല്ലായിരുന്നോ യുക്രൈനില്, ആ ഒരു റഷ്യ കാണിക്കുന്നത് ആ ഒരു മനുഷ്യ ഒരു ജീവന ലീക്കറത് കളിക്കുന്ന നമ്മളില്ല പൂച്ച എലിയെ ഇട്ട് കളിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യനെ എങ്ങനെ കളിപ്പിക്കോ അല്ലേ?
2: സത്യം സത്യം അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ ഈ യുക്രൈൻ റഷ്യ ഇതിനിടയിൽ ശ്രദ്ധിക്കാതെ പോവുകയാണ് അവിടെ നിന്നും വരുന്നത്. ഇന്ന് ചെങ്കടലില് ഇന്ത്യയുടെ ഒരു വാണിജ്യ കപ്പൽ ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് മുക്കിയിട്ടുണ്ട് അപകടത്തിൽ. അത് മുങ്ങിപ്പോയി 14 പേര്, അതിൽ 13 ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ നാവികരാണ്. അപ്പൊ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഈ ചെങ്കടലിൽ നടക്കുന്ന ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ ജീവനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിൽ ഇടപെടണം. റിയാദിലെ ഇന്ത്യൻ എംബസി കാര്യം വളരെ ജാഗ്രതയോടെ നോക്കുന്നുണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത്. ആർക്കും വലിയ രീതിയിൽ പരിക്കേറ്റില്ല. കപ്പല് മുങ്ങി പിന്നെ മറിഞ്ഞു, അങ്ങനെയാണ് സംഭവം ഉണ്ടായത്.
1: തീർച്ചയായിട്ടും അപ്പൊ ഇതൊക്കെ തന്നെയാണ് പശ്ചിമേഷ്യയിലെ വാർത്തകൾ എന്ന് പറയുന്നത്. പറയുന്നത്. ബാക്കി ഗൾഫിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് നിപതമ ഗൾഫിലെ പ്രധാന വാർത്തകൾ?
2: ഗൾഫിലെ പ്രധാന വാർത്ത മഴ വാർത്തകളെ കാര്യമായിട്ട് പിന്നെ വാർത്തകൾ ഇടംപിടിച്ചിട്ടുണ്ട്. ഇന്നലെയും മഴ പെയ്തിട്ടുണ്ട് കേട്ടോ കുറെ സ്ഥലത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്ത പോലത്തെ ഒരു മഴ ഇന്നലെ അധികം കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്.
1: ഗൾഫിലെ ചൂടിന്റെ അവസാന ഘട്ടമാണ് എന്നുള്ള കാര്യം കൂടി ഇന്നലെ തന്നെ.
2: അൽമിർസം അത് ഇന്ന് ദൃശ്യമാകുമെന്നാണ് പറയുന്നത്. അതായത് അൽമിർസമിന്റെ ഉദയം ചൂട് പൊടുന്നതിനെ കുറയ്ക്കില്ല. പൂർണ്ണമായിട്ടുള്ള തണുപ്പ് നവംബറിൽ. ഇനി എല്ലാരും കാത്തിക്കുന്ന മറ്റേയാളാണ് സുനിൽ ചേട്ടൻ എപ്പോ വരും. വേനൽക്കാലത്തിന്റെ അവസാന ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രമുഖ നക്ഷത്രമായിട്ടുള്ള അൽമിർസം ബുധനാഴ്ച കിഴക്കൻ ചക്രവാളത്തിൽ ദൃശ്യമാകുമെന്ന് എമറസ് ആസ്ട്രോണമി സൊസൈറ്റി ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വായുവിൽ ഈർപ്പത്തിന്റെ അളവ് 80 മുതൽ 90% വരെ ഉയരുന്നത് സാധാരണയാണ്. ഇത് ഹജർ പർവ്വത നിരകൾക്ക് മുകളിൽ പ്രാദേശിക മഴ മേഘങ്ങൾ രൂപപ്പെടാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അൽമിർസമിന്റെ ഉദയം ചൂട് പൊടുന്നതിനെ കുറയ്ക്കില്ല. അങ്ങനെ അൽമിർസം വന്നു എന്ന് വിചാരിച്ചിട്ട് സ്വിച്ചിട്ട പോലെ ഇത് കുറയില്ല. സുഹേൽ വരുന്ന പോലെയാണ് നോക്കിക്കൊണ്ടിരിക്കുക. കുറെ
1: കഴിയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല കോടമ ഈ ഹ്യൂമിഡിറ്റി ഇങ്ങനെ നിൽക്കുക, വലിയ ചൂടും ഇരിക്കുക. അപ്പൊ ഞാനൊരു സ്റ്റോറി ഇട്ടു. സുഹേൽ വന്ന് ഇപ്പൊ നമുക്ക് ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ടൊരു ചൂടടിച്ച് എന്നെ എടുത്തെന്റെ ദൈവം എന്റെ കൂടെ ഉള്ളവര് ഒരുത്തന്റെ വീഡിയോ കണ്ട് അന്ന് തൊട്ട് തുടങ്ങി വീണ്ടും ചൂടെന്ന്
2: പറഞ്ഞിട്ട്
1: സുഹേൽ വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ സ്വിച്ചിട്ട പോലെ ഈ പറഞ്ഞ പോലെ തണുക്കത്തില്ല.
2: എന്നാലും അൽമിർസം വന്നിട്ട് ഇന്ന് ചൂട് കുറയും. അത് ഈ പറഞ്ഞ പോലെ അൽമിർസം വന്നുകൊണ്ട് ചൂട് കുറയൊന്നും ചെയ്യില്ല. നമുക്ക് എന്തായാലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ ചൂടുണ്ടാവും. പക്ഷെ ആ കനത്ത ചൂട് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒന്ന് ഡിപ്പാവും. സെപ്റ്റംബറോടുകൂടി കൂടുതലായിട്ട് കുറയും. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ഇന്ന് കാറ്റുണ്ടാകും. ജാഗ്രത വേണമെന്നാണ് UAE പറയുന്നത്. അതുപോലെ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യത. അബുദാബിയിൽ സുരക്ഷാ മാർഗനിർദ്ദേശ കൈപ്പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. കനത്ത മഴയും ഇടിമിന്നലും ഉള്ളപ്പോൾ മരങ്ങൾ, വൈദ്യുത തൂണുകൾ എന്നിവയ്ക്ക് സമീപം നിൽക്കരുത്. ജനലുകളും ഗ്ലാസ് ലോഹ കവാടങ്ങളും തുറക്കരുത്. ഇടിമിന്നൽ ഉള്ളപ്പോൾ ഇവയിൽ നിന്ന് അകലം പാലിക്കുക. താഴ്വര, നീരൊഴുക്ക്, വെള്ളക്കെട്ടുകൾ എന്നിവിടങ്ങളിൽ ഇറങ്ങാനോ നിൽക്കാനോ പാടില്ല. മഴയ സമയത്തും ശേഷവും മാൻഹോളുകൾ തുറക്കാനോ ഓടകളിൽ ഇറങ്ങാനോ ശ്രമിക്കരുത്. അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ ശക്തമായ മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കരുത്. ഇനി ശക്തമായ കാറ്റുള്ളപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പുറത്താണെങ്കിൽ കാറ്റിന്റെ ശക്തി കുറയുന്നതുവരെ സുരക്ഷിത സ്ഥാനത്ത് തുടരുക. പുറത്തിറങ്ങുമ്പോൾ സംരക്ഷണ മാസ്കും കണ്ണടകളും ഉപയോഗിക്കുക. കോൺടാക്ട് ലെൻസുകൾ പരമാവധി ഒഴിവാക്കുക. കടലിൽ പോകുന്നത് കടൽ വിനോദങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മഞ്ഞുവീഴ്ചയോ മൂടൽ മഞ്ഞോ ഉണ്ടായിക്കഴിഞ്ഞാൽ മഞ്ഞുവീഴ്ചയുള്ളപ്പോൾ വീടിന് പുറത്തിറങ്ങരുത്. ഗ്ലാസ് ജനലുകളിൽ നിന്ന് അകലം പാലിക്കണം. വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് വലിയൊരു ജാഗ്രതാ നിർദ്ദേശം.
1: കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കോർഫുഗാനിൽ പോയ സമയത്ത് അവിടെ നമ്മുടെ ഒരു എമിറാത്തിലെ ഒരു ഫാം ഉണ്ട്, ചെറിയൊരു ഫാം, ഒരു ഔട്ട് ഹൗസും ഫാമും ഗേറ്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കണം. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന സ്ഥലത്ത് ഇതിന്റെ തൊട്ടടുത്ത് ഈ വാതിലുകളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ വാതിൽ ഇപ്പൊ എങ്ങനെ കുളിക്കാൻ പറ്റുമോ, വെള്ളം വരുമോ, ഡാമിൽ നിന്നൊക്കെ വെള്ളം വരുമോ? അപ്പൊ ഈ ചില സമയങ്ങളിലൊക്കെ വെള്ളമൊക്കെ വരും, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് വന്നാൽ അപ്പൊ ഫൈനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ ഓൾറെഡി നിർദ്ദേശങ്ങൾ ഉണ്ട്, ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മിന്നലായിട്ടുള്ള പ്രളയം എല്ലാം പെയ്തുവാണെങ്കിലോ ഇറങ്ങി പോലീസ് കണ്ടാൽ എപ്പ തന്നെ ഫൈൻ വരും എന്നുള്ളൊരു കാര്യം.
2: എപ്പോഴാണ് പോലീസ് എത്തുക പറയാൻ പറ്റില്ല. ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവനും അതുപോലെ പൈസക്കും നല്ല കാര്യം.
1: നിങ്ങൾ അവിടെ ചെന്നിട്ട് സാറ് കാർഡ് പേയ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു
2: അപ്പൊ വേണമെന്നില്ല. ഭൂ സുനൈദയ്ക്ക് കല്യാണ സുദിനം. വധു മനോഹരിയായിട്ടുള്ള റോബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള കന്തൂറ ധരിച്ച് ജീവിതത്തിലെ അതിനിർണായക മുഹൂർത്തത്തിന് ഒരുങ്ങാൻ അതിഥികൾ. ഭൂസുനിതയെ സഹായിക്കുകയാണ്. തുടർന്ന് വധുവായിട്ടുള്ള മോസയ്ക്ക് പൂച്ചെണ്ട് കൈമാറാനുള്ള ഒരുക്കം. അങ്ങനെ രണ്ട് റോബോട്ടുകൾ തമ്മിലുള്ള വിവാഹം സംബന്ധിച്ച വാർത്തയാണ് മറ്റൊരു ഗൾഫ് വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. ഈന്തപ്പഴത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഈന്തപ്പഴ സക്കാത്ത് മാനദണ്ഡങ്ങളും അളവും വ്യക്തമാക്കിയിട്ട് UAE ഫത്വ കൗൺസിൽ എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. നമ്മുടെ UAE-യില് ഈന്തപ്പഴ വിളവെടുപ്പ് കാലം ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഈന്തപ്പഴ സക്കാത്തിന്റെ നിസാമും, അതായത് നിർണായക പരിധി അല്ലെങ്കിൽ കുറഞ്ഞ അളവ് നിർബന്ധമാക്കി മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് UAE ഫത്വ കൗൺസിൽ എന്നാണ് പറയുന്നത്. സക്കാത്ത് എത്ര നൽകണം എന്ന് ചോദിച്ചാൽ മഴവെള്ളമോ സ്വാഭാവിക ജലസ്രോതസ്സുകളോ ഉപയോഗിച്ച് പണമോ ചെലവോ ഇല്ലാതെ നനയ്ക്കുന്ന ഈന്തപ്പനകളുടെ ആകെ വിളവിന്റെ 10% സക്കാത്തായിട്ട് നൽകേണ്ടത്, ദാനമായിട്ട് നൽകേണ്ടത്. അതുപോലെ കിണറുകളോ മറ്റ് കൃത്രിമ ജലസേചന മാർഗങ്ങളോ ഉപയോഗിച്ച് പണം ചെലവഴിച്ച് നനയ്ക്കുന്നവർക്ക് 5% സക്കാത്ത്. അതായത് പ്രകൃതിയായിട്ട് തന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിൽ 10% നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതേസമയം നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നില്ല 5% കൊടുക്കണം. നല്ല കാര്യമാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ നമ്മള് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സീസണാണ് നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഫാമിൽ പോയി എന്താ മധുരം എന്നറിയാം. അതായത് ഇവിടുത്തെ ഡേറ്റ്സ് ഫാമിൽ നിന്ന് ഡയറക്റ്റ് ഒന്ന് കഴിച്ചു നോക്കുമ്പോ നമ്മൾ കടയിൽ മേടിക്കുന്നതൊന്നും അല്ല യഥാർത്ഥേൻ മധുരം എന്ന് പറയത്തില്ലേ. നമ്മുടെ നാട്ടിൽ വരിക്കച്ചക്ക കഴിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ചക്ക പറിച്ച് കഴിക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞത്. ഇവിടെ ഉള്ളവർക്ക് ഇന്നപ്പോഴും പറിച്ച് കഴിക്കുക എന്നുള്ള
2: എനിക്ക് ഏതാണെന്നറിയോ, പക്ഷേ ഇഷ്ടം ആ കറുപ്പ് നിറത്തിലേക്ക് മാറ്റി മാറുന്ന തൊട്ട് മുമ്പ് ചവർപ്പ് മാറി എന്നിട്ട് അതിന്റെ തൊലിയിൽ കൊച്ചൊരു അലിഞ്ഞ് നാവിലിരിക്കുമ്പോ ഹൽവ കഴിക്കുന്ന മാതിരിയുള്ള ഒരു ഫീലാണ്. വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതെ, നല്ല ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയായിട്ടും അതിന്റെ തോലിയൊക്കെ ഒത്തിരി മാറ്റിട്ട് അങ്ങ് കഴിക്കുമ്പോ ചെറിയ ചവറപ്പ് ദൂരത്ത് നിന്ന് വന്നാലും ഒരു
1: സ്വാദാണ്. ആരെങ്കിലും ഒക്കെ ഇപ്പം ബെസ്റ്റ് ടൈമാണ് ഈ ഫാമിലൊക്കെ പോകാനായിട്ട്, വീക്കെൻഡിലൊക്കെ പോകാനായിട്ട്. നല്ല ഫാമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരുപാട് നിങ്ങൾക്ക് റിയൽ ആയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനാണ്.
2: ഇത്ര കനത്ത ചൂട് യുവയിൽ വരുന്നത് ഈന്തപ്പഴം പഴുക്കാനാണെന്ന് പറയാറുണ്ട്. ഈന്തപ്പഴം നിങ്ങൾ വേഗം പഴുക്കും, ഞങ്ങൾക്ക് ചൂട് താങ്ങാനാവുന്നില്ല എന്നാണ് പലരും പറയുന്നത്. ഇത്തിരി നിറം കുറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾ ഉള്ള നിറം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം, പക്ഷെ ചൂട് ഇത്ര വേണ്ട എന്ന് പറയുന്നത്. കാരണം ഇത് ഈ ചൂടത്താണ് അതിന്റെ ഏറ്റവും പാകത്തിലേക്ക് പഴുത്ത്. നമ്മൾ കൊടമ്പുളിയൊക്കെ അട്ടത്ത് വെച്ചിട്ട് അതിന്റെ ആ ഒരു കയ്യിൽ അതിന്റെ സമാനമായ വേറൊരു സംഭവമാണ്.
1: ചൂടടിച്ച് ഇതിന് ഇത്രയും മധുരം കിട്ടുമെന്ന്,
2: അതായത് ഈ കഠിന ചൂടിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അത് നമുക്ക് തരുന്ന എന്താണ് ഏറ്റവും നല്ല മധുരം എന്ന് പറയുന്നത്. നമുക്ക് യുവയിലെ തൊഴിലാളികൾ നമുക്ക് അതിനെ വേണമെങ്കിൽ ഉപമിക്കാം. ഇത്രയും കൊടും ചൂടിൽ പണിയെടുത്തിട്ട് ചോര ചിലപ്പോൾ നീരാക്കിയിട്ട് പുറത്ത് വരുന്ന സ്വെറ്റ് ബ്ലഡായിട്ട് തോന്നുന്ന സമയത്ത് അവർ അയക്കുന്ന ആ പണം നാട്ടിൽ എത്രത്തോളം മാധുര്യത്തോടെ അവരുടെ വീട്ടുകാർ ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ തന്നെ ഉപയോഗിക്കാം.
1: റിലേറ്റബിൾ ആണ് കേട്ടോ, ഇവിടുത്തെ ഓരോ കാര്യവും നമുക്ക് റിലേറ്റബിൾ ആണ്. എന്താണേലും നമ്മുടെ ഇപ്പം സ്കൂൾ അവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പ്രവാസികൾ എത്താനായിട്ട് പോകുന്ന സമയമാണ്. പ്രൈസ് കുത്തനെ
2: കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്
1: അത്. എല്ലാവരും അതിന് വലിയൊരു രീതിയിലാണ് സർജ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണേലും എല്ലാവരും തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഏകദേശം ഒരു മാസത്തിനകം നമ്മുടെ സ്കൂളുകളൊക്കെ റീഓപ്പൺ ആവും. എല്ലാ റോഡ് പണികൾ എടുത്തു പറയണം, യുവയിലെ തകൃതിയായിട്ട് നടക്കുകയാണ്. ഞാൻ ഇന്നലെ കണ്ട റൗണ്ട് ഓഫ് ഇന്നൊക്കെ നേരെയാക്കിയേക്കുന്നത്, ഇതിൽ കമ്പിയൊക്കെ വളച്ച് നേരെയാക്കുന്ന പോലെ ഒരു രാത്രി കൊണ്ടാണ് നേരെ ഇവിടുത്തെ റോഡ് പണികളൊക്കെ കഴിയുന്നോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് റോഡ് സജ്ജമാകാൻ വേണ്ടിയിട്ട് നല്ല 100% സ്പീഡിലാണ് പണികൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
2: കുട്ടികൾ വരുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആയിരിക്കും അല്ലേ?
1: സത്യം, അതിനുവേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ വട്ടത്തെ ഒരു ട്രാഫിക് സിറ്റുവേഷൻ രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ സ്കൂൾ ബസ് ഇല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ
2: സമയത്തെത്തുന്നത്.
1: അപ്പൊ എന്താണേലും അതിനൊരു പരിഹാരമായിട്ടായിരിക്കാം ഇനി ഈ ആർ ടി ഇപ്പം പണിയെടുത്തോണ്ടിരിക്കുന്നത്.
2: നമ്മുടെ നാട്ടിലെ അമ്മത്തൊട്ടിൽ വാർത്തകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. അതിൽ 1000-ാമത്തെ കൺമണി എത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അമ്മത്തൊട്ടിലെ 1000-ത്തെ കൺമണിയുടെ പേരെന്താണെന്നറിയോ? സഹസ്ര എന്നാണ് ഇവർ പേരിട്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 3:35 തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ അലാറം മുഴങ്ങിയത്. അമ്മത്തൊട്ടിലിൽ എത്തുന്ന 1000-ാമത്തെ അതിഥിയുടെ വരവ് അറിയിച്ചായിരുന്നു അത്. ആ പെൺകുഞ്ഞിന് ശിശുക്ഷേമ അധികൃതർ സഹസ്ര എന്ന പേരാണ് ഇട്ടത്. സംസ്ഥാനത്ത് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചതിന്റെ 24-ാം വർഷത്തിലാണ് ഈ ഒരു കുട്ടി സഹസ്ര എത്തുന്നത്. 5 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന് ഏതാണ്ട് 3 കിലോയ്ക്കടുത്ത് ഭാരമുണ്ട്. ആരോഗ്യവതിയായിട്ടുള്ള കുഞ്ഞാണ്. 2002 December 24 അമ്മത്തൊട്ടിലേക്ക് ആദ്യത്തെ കുഞ്ഞെത്തുന്നത്. അതിന്റെ പേര് നിത്യ എന്നായിരുന്നു ആ കുഞ്ഞിന് പേര് കൊടുത്തത്. പിന്നീട് 681 പെൺകുട്ടികളും 319 ആൺകുട്ടികളും അമ്മത്തൊട്ടിലൂടെ പുതിയ ജീവിതം കണ്ടു. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടിയത് തിരുവനന്തപുരത്ത്, 667. ഒരു വർഷം മുൻപ് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ച വയനാട്ടിൽ ഇതുവരെ ഒരു കുഞ്ഞുപോലും എത്തിയിട്ടില്ല. ഒരു കുഞ്ഞുപോലും അമ്മത്തൊട്ടിൽ എത്തരുത് എന്നാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയും. അങ്ങനെ എത്തരുത്. പക്ഷെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നതിനേക്കാളും ഭേദം അമ്മത്തൊട്ടിൽ കൊടുക്കുന്നതാണ്. എവിടെയെങ്കിലും അവർ സുരക്ഷിതരായിട്ടുണ്ടാവുമോ? അങ്ങനെ 1000-ാമത്തെ ഒരു കൺമണി നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി അമ്മത്തൊട്ടിൽ
1: എത്തിയിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര വികാരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനോട് അനുബന്ധിച്ച് കുറെ സിനിമകൾ നമ്മളൊക്കെ കാണുന്ന കൂട്ടത്തില് അല്ലെ, ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇനിപ്പത്താ നല്ലതാണ്, ആ കുഞ്ഞുങ്ങൾ സേഫ് ആണല്ലോ.
2: അതാണ് ആ പോയിന്റ് മാത്രം നമ്മൾ എടുത്താൽ മതി. കുഞ്ഞുങ്ങൾ വരുന്നതിന്റെ സന്തോഷം നമുക്ക് ഒരു പരിധിവരെ നമ്മൾ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്, അവർക്ക് അപകടം പറ്റിയില്ലല്ലോ, അവരെ പിന്നെ ഈ കുഞ്ഞിനെ പോറ്റാൻ പറ്റാതെ അവരുടെ അമ്മയോ അച്ഛനോ ഇതിനെ കൊന്നു കളഞ്ഞല്ലോ. ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലം എന്ന രീതിയിലല്ലേ അമ്മത്തൊട്ടിലേക്ക് എത്തി.
1: കഴിഞ്ഞ ദിവസത്തെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, ആ റോഡിൽ ഉപേക്ഷിച്ച ആ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് കിടക്കുന്നത്. എന്റെ ദൈവമേ, നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ മനുഷ്യത്വം തോന്നുന്നത്? നമ്മൾ പലപ്പോഴും നമുക്ക് കണ്ടു നിൽക്കാൻ മതി, നമ്മുടെ ആരുമല്ല, എന്നാൽ പോലും നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് വിട്ടു ജയിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഇത് വളരെ നല്ലൊരു ആശ്രയമാണ്.
2: ശരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ആലോചിക്കുക, അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട്.
1: കൊല്ലൽ എന്ന് പറയുന്നത് നമുക്ക് അതിന് അധികാരമില്ലല്ലോ, നമ്മളല്ലല്ലോ അതിന്, നമ്മളല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അത്, എനിക്ക് ഞാൻ ഒട്ടും യോജിക്കാത്തൊരു സംഭവമാണ്.
2: കഴിഞ്ഞ ദിവസമൊക്കെ ക്ലോസറ്റിലൊക്കെ ഇട്ട് ഫ്ലഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ വരുന്നാണുമ്പോൾ നമുക്ക് സങ്കടം വന്നു. ഇത് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ നാട്ടിലെന്നത് മനസ്സിലാക്കുക. മഴയെക്കുറിച്ചുള്ള ഒരു വാർത്തയും കൂടി വരുന്നത് എന്താണെന്നറിയോ? തീവ്ര മഴയും ചുഴലിക്കാറ്റുകളും കണ്ടെത്തും. കേരളത്തിൽ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ റഡാർ വരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ കേരള സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിമർശനം, നേരത്തെ കാലത്തെ മുൻകൂട്ടിയിട്ട് മുന്നറിയിപ്പ് നൽകുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ നിരീക്ഷണ റഡാർ സ്ഥാപിക്കും. കൊല്ലം നീണ്ടകരയിൽ ഇതിനായിട്ട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. IMD ആവശ്യപ്രകാരം സംസ്ഥാന റവന്യൂ വകുപ്പാണ് സ്ഥലം നിർണ്ണയിച്ചത്. സ്ഥല പരിശോധന പൂർത്തിയായി ഇനി മണ്ണു പരിശോധന കൂടി കഴിഞ്ഞാൽ റഡാർ സ്ഥാപിക്കാനുള്ള നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്.
1: ശരി, അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള വാർത്തകൾ നാട്ടിൽ നിന്ന്.
2: കായിക വാർത്തകൾ ഒന്ന് പറഞ്ഞു, ഫുട്ബോൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കായിക രംഗത്തോട് വിട പറഞ്ഞു എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അവർക്കായിട്ടുള്ള വാർത്തയാണ്. ഇനി ടെസ്റ്റ് ശ്രീലങ്കയിൽ ഗംഭീരന് നിർണായകം. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നില മെച്ചപ്പെടുത്തുക നിർണായക ലക്ഷ്യം. ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ശ്രീലങ്കയിലെത്തി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും പരിശീലകൻ ഗൗതം ഗംഭീറും അടക്കമുള്ള സംഘമാണ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കായിട്ട് കൊളംബോയിലെത്തിയിരിക്കുന്നത്. രണ്ട് മത്സരങ്ങളാണ് കളിക്കുക. ഓഗസ്റ്റ് 15 ആദ്യ ടെസ്റ്റ്, രണ്ടാം ടെസ്റ്റ് 23 മുതൽ. സമീപകാലത്തെ ടെസ്റ്റ് മത്സരങ്ങളിൽ പ്രകടനം മോശമായതോടെ പരിശീലകൻ ഗൗതം ഗംഭീർ വലിയ സമ്മർദ്ദത്തിലാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയോട് 2-0 ഇന്ത്യ തോറ്റിരുന്നു. അഫ്ഗാനിസ്ഥാനെതിരായ ഓഫ് ടെസ്റ്റിൽ കളിച്ചതിൽ വലിയ വിജയവും നേടിയിരുന്നു. അങ്ങനെ ഗംഭീറിനെ സംബന്ധിച്ചിട്ട് ഇതൊരു നിർണായകമായിട്ടുള്ള ടെസ്റ്റാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത്. ഒരുവിധ പത്രങ്ങളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ബാക്കി വാർത്തകളൊക്കെ തന്നെ വരുന്ന മണിക്കൂറിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ എന്നാലും ഹോം 92.2 FM-ൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ പ്രസ് ക്ലബിൽ കേട്ടുകൊണ്ടേയിരുന്നത്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: എന്റെ അമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
0: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Traffic update.
2: Brought to you by ABC Cargo and Courier, number 1 in GCC.
5: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ രാവിലെ റോഡുകളിൽ അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് ഇന്നലെ ഞാൻ ട്രാഫിക് ഇല്ലാന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇന്ന് നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. എന്നാണേലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ലോങ് സ്ട്രെച്ച് സ്ലോ മൂവിംഗ് ട്രാഫിക് തന്നെയാണ്. നമ്മുടെ അൽവർക്ക 1 കഴിയുന്നവിടം വരെ നമ്മുടെ മിർദിഫിന്റെ അവിടെയൊക്കെ നല്ല സ്ലോ മൂവിംഗ് ട്രാഫിക് തന്നെയാണ് ടുവേർഡ്സ് ദുബായ് ഡയറക്ഷനിൽ കാണുന്നത്. ബാക്കി അല്ലിത്തെ ടോൾ റോഡിൽ ആസ് യൂഷ്വൽ രാവിലത്തെ ആ ഒരു ട്രാഫിക് കൺജഷൻ. ബേരോ സ്ട്രീറ്റിലും ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് സ്ട്രീറ്റ്സ് അല്ലേ, ഷാർജയില് കുറച്ചധികം കൺജഷൻ കാണുന്നുണ്ട് കേട്ടോ. ബാക്കി എമിറേറ്റ്സ് റോഡ് നോക്കുകയാണെങ്കിൽ വലിയ വിഷയമില്ല. കഴിഞ്ഞ ദിവസം നല്ല ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ വലിയ വിഷയമില്ല. കമ്മിങ് ടു ദുബായ് നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡ് ആയിക്കോട്ടെ, അൽക്കിൽ റോഡ് ആയിക്കോട്ടെ, അലൈൻ റോഡ്, ബാക്കിയെല്ലാം ഈവൻ എമിറേറ്റ്സ് റോഡ് ആണെങ്കിലും ദുബായ് ടു അബ്ദബി ഡയറക്ഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാവുന്നതാണ്.
2: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
6: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

evergreen partigal was brought to you by Bashabhai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഖേദം പ്രകടിപ്പിച്ച ഗതാഗത മന്ത്രി. കനത്ത മഴ, കേരളത്തിൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. ഹോർമുസ് US ഇറാൻ കരാർ ഇന്നുണ്ടായിരിക്കും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകൾക്കെതിരായ വിവാദ പരാമർശത്തിൽ ഖേദ പ്രകടനവുമായി ഗതാഗത മന്ത്രി CP ജോൺ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് പറഞ്ഞതെന്നും താൻ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും മന്ത്രി. പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്നും CP ജോൺ വ്യക്തമാക്കി. സ്ത്രീകളെ അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാ സ്ത്രീകൾക്കും ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യാം, അത് സ്ത്രീകളുടെ അവകാശമെന്ന് മന്ത്രി. പ്രിയദർശിനി പദ്ധതി തുടങ്ങിയ UDF സർക്കാർ പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണ പ്രചരണമുണ്ടെന്ന് മന്ത്രി ആരോപിച്ചു. കേരളത്തിൽ ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. വിവാദ പരാമർശത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. വിമർശനം ഉൾക്കൊള്ളുന്നു. ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് വിഷമമില്ല. വിവാദം ഇവിടം കൊണ്ട് തീരണമെന്ന് മന്ത്രി. പ്രിയദർശിനിയിൽ ചില CPM നേതാക്കൾ സംശയം പ്രകടിപ്പിക്കുന്നു. പദ്ധതി പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേരള സർക്കാരിന്റെ തീരുമാനം. സ്ത്രീകളോട് വിവേചനമില്ല, ആരുടെയും ഔദാര്യമല്ല സൗജന്യ യാത്രയെന്നും മന്ത്രി പറയും. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകൾക്കെതിരായ ഗതാഗത മന്ത്രി CP ജോണിന്റെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധം തുടരുന്നു. കേരളത്തിലെ സ്ത്രീകളെ ആകെ CP ജോൺ അപമാനിച്ചുവെന്ന് ഇടതുമുന്നണിയും BJPയും വിമർശിച്ചു. മന്ത്രി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടികളും നടന്നു. കോൺഗ്രസിലും മന്ത്രിയുടെ പരാമർശത്തിൽ അമർഷം പുകഞ്ഞു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യം ചർച്ചയായി. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം ശക്തമാക്കാനായി ടൂറിസം വകുപ്പ് ഡയറക്ടറായ അഞ്ജന MIAS ദുരന്ത നിവാരണ വിഭാഗം സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു. നിലവിലുള്ള ടൂറിസം വകുപ്പ് ഡയറക്ടർ സ്ഥാനത്തിന് പുറമെയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ റെഡ് അലേർട്ട്. KSEB 5 ഡാമുകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. കലാർകുട്ടി, ഇരട്ടിയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് അലേർട്ട് നൽകിയിരിക്കുന്നത്. പെരുമഴപ്പെയ്ത്തിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ മാറാത്തത് പലയിടത്തും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ വെള്ളക്കെട്ട് തുടരുന്നു. റാന്നിയിൽ ജനവാസ മേഖലയിൽ വെള്ളമിറങ്ങി. വീടുകളും കടകളും പഴയപടിയാകാൻ ദിവസങ്ങളെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ആലപ്പുഴ ചെങ്ങന്നൂരിലും അപ്പർ കുട്ടനാട് മേഖലകളിലും കടുത്ത വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിലും കോട്ടയം MC റോഡിൽ നാഗമ്പടം ഭാഗത്തും കനത്ത തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ വീണ്ടും മഴ പെയ്യുകയാണെന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. കനത്ത മഴയാണ് ഇടുക്കി ജില്ലയിൽ പെയ്യുന്നത്. കാലവർഷ കെടുതിയിൽ ഇതുവരെ കേരളത്തിൽ 25 പേർ മരിച്ചുവെന്ന സർക്കാരിന്റെ കണക്ക്. 4 പേരെ കാണാതായിട്ടുണ്ട്. 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 52 വീടുകൾ പൂർണ്ണമായും 565 വീടുകൾ ഭാഗികമായും തകർന്നു. സംസ്ഥാനത്ത് 418 ദുരിതാശ്വാസ ക്യാമ്പ്. 18,434 പേരാണ് ക്യാമ്പുകളിലുള്ളത്. 1st മുതൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെയുള്ള കണക്കാണിത്. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത്. ആറന്മുള MLA അബിൻ വർക്കിക്ക് വാഹനാപകടത്തിൽ പരിക്ക്. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർ മുക്കിൽ വെച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ MLAക്കും വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങും വഴിയാണ് MLA സഞ്ചരിച്ച കാറിലേക്ക് മറ്റൊരു കാർ വന്നിടിച്ചത്. മലപ്പുറം കുറ്റിപ്പുറം ബസ് അപകടത്തിന് കാരണം ബസിന്റെ അമിത വേഗമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. റോഡും ടയറും തമ്മിലുള്ള ഘർഷണം നഷ്ടമായത് അപകടകാരണമായി. അപകടസ്ഥലത്ത് അടുത്തടുത്തായി 2 വളവുകളുണ്ടായിരുന്നു. ഇരട്ടയിലധികം വേഗത്തിലെത്തിയ ബസ്സിന് 2nd വളവിലെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായെന്നും ഗതാഗത കമ്മീഷണർക്ക് അയച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഡ്രൈവർ ചങ്ങരംകുളം സ്വദേശി ഷബീറിന് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സർക്കാരിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം. എസ് ശ്രീജിത്തിനെ DGP ആക്കിയതിനെതിരെയാണ് സമസ്ത മുഖപത്രത്തിൽ വിമർശനം. വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാതെ സ്ഥാനക്കയറ്റം നൽകിയത് അനാവശ്യ തിടുക്കം. വിമർശനം ധാർമ്മികത മറക്കുന്ന ഭരണകൂടങ്ങൾ എന്ന തലക്കെട്ടിലുള്ള എഡിറ്റോറിയലാണ്. എസ് ശ്രീജിത്ത് നിരവധി കേസുകളിൽ ആരോപണം നേരിടുന്നയാളെന്ന് പത്രത്തിലെ ലേഖനത്തിൽ പറയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴൂട്ടുകോണം BJP കൌൺസിലർ R സുഗതന് അനുകൂലമായി നൽകിയ കുറിപ്പിലെ പരാമർശം തിരുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. കരുതൽ തടങ്കലുള്ള പ്രതിക്ക് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വ്യവസ്ഥയില്ലെന്ന് തിരുത്ത് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള പരോൾ അനുവദിക്കാനാകില്ലെന്ന് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു. കുറിപ്പ് തിരുത്തിയത് സുഗതന് അനുകൂലമായ കത്ത് നൽകിയ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര അരുണുമയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ്. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ദൃക്സാക്ഷി കൂറുമാറി. കൂറുമാറിയത് രഹസ്യമൊഴി നൽകിയ ആറാം സാക്ഷി ഓട്ടോ ഡ്രൈവർ ഷെഫീഖാണ്. അമിത വേഗതയിൽ വന്ന കാർ ഓടിച്ചത് ശ്രീറാം വെങ്കടരാമൻ എന്ന മൊഴിയാണ് ഷെഫീഖ് മാറ്റിയത്. കേസിൽ വിചാരണ കോടതി മാറ്റത്തിനെതിരായ ഹർജിയിൽ സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. കെ എം ബഷീറിന്റെ ഭാര്യ ജസീല നൽകിയ ഹർജിയിലാണ് നടപടി. രക്ഷാപ്രവർത്തനത്തിനിടെ മുങ്ങി മരിച്ച രാജേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും. അപകടത്തിൽപ്പെട്ടയാൾക്ക് ജാക്കറ്റ് ഊരി നൽകി. കണ്ണൂരിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് 3 ദിവസത്തെ തെരച്ചിലിന് ശേഷമാണ്. രാജേഷിന് ഇന്ന് നാട് വിട നൽകും. രക്ഷാപ്രവർത്തനത്തിനിടെ മുങ്ങി മരിച്ച രാജേഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം നാട്ടിലെത്തിക്കും. അപകടത്തിൽപ്പെട്ടയാൾക്ക് ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയ രാജേഷ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. യമൻ തീരത്തിനടുത്ത ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. വാണിജ്യ കപ്പൽ SFV ഫൈസ്നൂർ ഒലിയയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ. റിയാദിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണ്. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തു. തെക്കൻ ഏകദേശം 13 നോട്ടിക്കൽ മൈൽ അകലെ സഞ്ചരിക്കുമ്പോഴാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. തുടർന്ന് യമൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തിയാണ് 14 ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയത്. ജീവനക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട US ഇറാനും ഇന്നത്തോടെ കരാറിലെത്തിയേക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതോടെ എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാകുമെന്നാണ് അറിയുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗ. ഇറാനുമായി മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിനിടയിൽ US വക്കലുള്ള ദീർഘദൂര ആക്രമണ മിസൈലുകളിൽ വലിയ ഭാഗം ഉപയോഗിച്ചു കഴിഞ്ഞുവെന്ന് റിപ്പോർട്ട്. റോയിറ്റേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടനുസരിച്ച് US കടുത്ത ആയുധക്ഷാമം നേരിടുന്നുണ്ട്. യുഎയിലെ കുടുംബങ്ങളുടെ ആരോഗ്യവും ജീവിത നിലവാരവും ഉയർത്തുന്നതിനായി കുടുംബ മന്ത്രാലയവും പ്രമുഖ ആരോഗ്യ സേവനദാതാക്കളായ വിർജിൽ ഹോൾഡിംഗ്സും തന്ത്രപ്രധാനമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ചു. കുടുംബത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ശക്തവും സുസ്ഥിരവുമായ സമൂഹം കെട്ടിപ്പടുക്കുകയെന്ന UAE ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടിന് കരുത്തു പകരുന്നതാണ് പുതിയ പങ്കാളിത്തം. ജമ്മുകശ്മീർ കനത്ത സുരക്ഷാ ജാഗ്രതയിൽ. സംസ്ഥാന പദവി തിരികെ നൽകാത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലും കശ്മീരിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഇന്ന് സംഘടിപ്പിക്കും. 2019 August 5 ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തത്. നീറ്റ് സമരത്തിന് ശേഷമുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിർണായക യോഗം മഹാരാഷ്ട്രയിൽ. ഛത്രപതി സംഭാജിനഗറിലെ അഭിജിത് ദീപ്കയുടെ വസതിയിലാണ് യോഗം. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ന് ആദ്യമായി പൊതുവേദിയിൽ. ഡൽഹിയിൽ ഫോറിൻ കറസ്പോണ്ടന്റ് ക്ലബ് ഓഫ് സൌത്ത് ഏഷ്യ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പരിപാടിയിലൂടെയാണ് ഹസീന ലോകത്തിനു മുന്നിൽ എത്തുന്നത്. ഷെയ്ഖ് ഹസീന ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കൃത്യം 2 വർഷം തികയുന്ന ദിവസമാണ് ഇന്ന്. സുരക്ഷാ കാരണങ്ങളാൽ ഓൺലൈനായിട്ടാകും ഷെയ്ഖ് ഹസീന മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുക. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 39 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 39%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ബ്രാൻഡ് ന്യൂ ഡേ, അങ്ങനെ ബുധനാഴ്ച ആയേക്കാണ്, മിഡ് വീക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 5-ാം തീയതിയായി, ഓഗസ്റ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്താണെങ്കിലും നമ്മൾ ഈ യുഎയിൽ നമ്മൾ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കാറുള്ളത്? പലപ്പോഴും പല മേഖലയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ റിക്രൂട്ട് ചെയ്യുന്നതും ഹയർ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ നിയമത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ആണ് സത്യം പറഞ്ഞാൽ അറിയുന്നത്. കലീസ് ടൈംസിലെ ഒരു വലിയൊരു ആർട്ടിക്കിളായിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയിൽ നിന്ന് നമ്മളൊരു ഡൊമസ്റ്റിക് വർക്കറിനെ നമ്മൾ ഹയർ ചെയ്യുന്നതും നമ്മൾ ഡയറക്റ്റ്ലി റിക്രൂട്ട് ചെയ്യുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ലൈസൻസായിട്ടുള്ള ഒരു എന്താ പറയുന്നത് റിക്രൂട്ട്, ഞാനൊരു സാരമായിട്ട് പറഞ്ഞു, അതിൻ്റെ ഒരു സാരം പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ്ഡായിട്ടുള്ളൊരു റിക്രൂട്ടിംഗ് ഏജൻസിയിൽ നിന്നാണ് നമ്മൾ ഹയർ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരു എംപ്ലോയറും അതുപോലെ തന്നെ ആ ഒരു ഏജൻസിയുമായിട്ടാണ് കരാറ് ഒപ്പുവെക്കുന്നത്. ആ കരാറിനകത്തായിരിക്കും ഇവരുടെ കംപ്ലീറ്റ് സംരക്ഷണത്തിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ബാക്കിയുള്ള ലേബർ ലോ അനുസരിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും വരുന്നത്. ഇനിയൊരു ഒരാൾ ഡയറക്റ്റായിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് മൊഹരയുടെ അനുസരിച്ച് അത് അവർ ഡയറക്റ്റ്ലിയാണ് ആ ഒരു നിയമത്തിൽ സൈൻ ചെയ്യേണ്ടത്. അതിനകത്ത് കുറേയധികം ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെറ്റൊരാളില്ല. ഇവരുടെ ഇപ്പം ഒരു ഏജൻസി ആകുന്ന സമയത്ത് അവരുടെ പല കാര്യങ്ങളും നോക്കുവാനും എൻറോൾ ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു വേറൊരു സെക്കൻഡറി അല്ലെ തേർഡ് പാർട്ടി നമുക്ക് അവിടെ ഉണ്ടാവും. പക്ഷേ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗവൺമെൻറ്റുമായിട്ടാണ് ആ ഒരു ലോ നമ്മൾ സൈൻ ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഹയറിങ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഉണ്ടെന്ന്, ഈ 2026 തന്നെ ഏകദേശം 135 വയലേഷൻസ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു 135 വയലേഷൻസ് കണ്ടുപിടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ഏജൻസീസും ഇവിടെ ഈ വർഷം മാത്രമായിട്ട് ജൂലൈ വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രാലയം പൂട്ടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പലവിധ ക്രമക്കേടുകളും അങ്ങനെ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പിടിവീഴും എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് പറയേണ്ടത് കേട്ടോ. അപ്പം എങ്ങനെയാണെങ്കിലും കുറേയധികം ഏജൻസീസാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ ഒക്കെ അഡ്ജസ്റ്റ്മെൻസോ കാര്യങ്ങളോ വരുത്താൻ നിങ്ങൾ ഭാവിക്കുന്നുണ്ടെങ്കിൽ അതല്ല, അത് ശരിയല്ല. കാരണം നിങ്ങൾക്ക് അതിനകത്ത് പിടി വീഴും. കാരണം ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് മൊഹറയുടെ എല്ലാ പ്രൊസീജിയേഴ്സും ഈച്ച് ആൻഡ് എവറി തിങ് നമ്മൾ ഡയറക്റ്റ്ലി ഇപ്പോൾ എന്താ പറയുക, ടിക്ക് ചെയ്ത് എൻറോൾ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ ഒരു ഏജൻസിയിലേക്ക് വരുമ്പോഴാണ് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള മാൽ പ്രാക്ടീസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പിടി വീഴുമെന്നുള്ളൊരു കാര്യം കൂടെ വളരെ എടുത്ത് പറയുന്നുണ്ട്. ഇത് കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പലപ്പോഴും കേൾക്കുമ്പം ഡൊമസ്റ്റിക് വർക്കേഴ്സിനെയൊക്കെ ഹയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ ഒരു 50% ആൾക്കാർക്ക് അത് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി നമ്മുടെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും നാഷണാലിറ്റീസ് ഇങ്ങനെ ഡൊമസ്റ്റിക് വർക്ക് കാറ്റഗറിയിലേക്ക് വരുന്നിട്ടുണ്ടെങ്കിൽ അവരോടും പറയാം, നിയമം ഇവിടെ വളരെയധികം കാര്യമായിട്ട് ശക്തമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാൾ പോലും അങ്ങനെ ഒരു എന്താ പറയുന്നത് പീഡനത്തിനോ അല്ലെങ്കിൽ കഷ്ടപ്പെടാനോ നിയമത്തിനെതിരായിട്ട് രീതിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിനുവേണ്ടി കംപ്ലീറ്റ് സംരക്ഷണം ഈ രാജ്യം തരുന്നുണ്ട്. അപ്പം അത് വയലേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കും അറിയിക്കാം, ഒപ്പം തന്നെ വയലേഷൻസ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ അതിൻ്റെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi Ude ee rahasyam. Ini ningalkum swandam.
2: UAE Ude innu kaanunna valarchikku pinnil nishabdamayi veerpozhikkiya aayirakkanakkina pravasikalude kathakal koodiyundu.
3: Oral jeevithathil vijayichu ennu parayunnathu ayalude jeevitham മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
1: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
1: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ് അൽവാസിൽ റോഡ് ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury-inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Sand dunes. Sand dunes.
9: Sand Dunes with Akshay on Home 92.2 FM.
10: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankol, Parthubai.

0: കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുകയാണെങ്കിൽ മുഴുവൻ തുടക്കം മൂവിയുടെ ആ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിസ്മയ മോഹൻലാലിനോടൊപ്പം തന്നെ അച്ഛനും അമ്മയും എല്ലാം വന്ന് തനിക്ക് നേരിടാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ചില ചോദ്യങ്ങൾക്കൊക്കെ തന്നെ അച്ഛൻ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്ന കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ, അതൊരു എന്താ പറയുക, ഒരു അച്ഛൻ മകളെ ടേക്ക് കെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും തുടക്കം മൂവിയുടെ ടിക്കറ്റ് വേണ്ടേ, ഒരുപാട് പേര് കാത്തിരിക്കുന്നതാണ്. എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ഓണം മൂവി തന്നെയാണ് തുടക്കം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന ഇപ്പം ഈ തുടക്കം മൂവിയുടെ ഇന്റർവ്യൂ വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ലാലേട്ടൻ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ, വിസ്മയ മോഹൻലാലിനെ പ്രണവ് പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടുവിട്ടു. അപ്പോൾ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരാൻ നേരത്ത് കുഞ്ഞു കിടന്ന് കരയുന്ന, ഏകദേശം ഒരു 3-ാം ക്ലാസ്സിലും മറ്റുമാണ് ഈ കുട്ടി കൊണ്ടുവിടുന്നത്. അപ്പോൾ അറിയാൻ അത്രയും ചെറുതാണ്. അപ്പോൾ ആ കരച്ചിൽ ലാലേട്ടൻ്റെ വൈഫ് ഇങ്ങനെ അവർ രണ്ടുപേരും ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞു, തിരിഞ്ഞ് നോക്കണ്ട, നടന്നു എന്ന് പറഞ്ഞ് ഒരു ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻസിഡൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നാണ് എൻ്റെ ഒരു ചോദ്യം വരാൻ പോകുന്നത്. ഓൾ റൈറ്റ്, അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ലാലേട്ടൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ, ബാക്കി ചോദ്യം ഞാൻ പറയാം.
1: മായയുടെ അപ്പൊ അമ്മയ്ക്ക് ടെൻഷൻ ആവുമ്പോ ലാലേട്ടൻ പറയും തിരിഞ്ഞു നോക്കണ്ട എന്ന് പറയുന്നത്. അന്ന് സങ്കടം ഉണ്ടാവായിരുന്നു?
2: അല്ല, അവരുടെ ഇഷ്ടത്തിനാണ് സ്കൂളിൽ പോയത്. എന്നിട്ട് പിന്നെ അവര് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ?
3: നമ്മള്
2: അപ്പിനെ കൊണ്ട് വിടുന്ന സമയത്ത് ഇവള് നോക്കിയപ്പോ അവിടെ നല്ല, അതൊരു വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സ്കൂളാണ്, പക്ഷെ അവിടെ നല്ല ഫുഡൊക്കെയാണ്. അപ്പൊ 28 നാഷണാലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ബ്രെഡോ എന്തൊക്കെയോ അവര് കഴിക്കുന്ന കണ്ടപ്പോ മായയ്ക്ക് അവിടെ പഠിക്കണം.
3: ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ട്രൂ. ഓക്കേ, അവിടെ പോയിട്ട് ലൈക് ഫുഡ് you have to eat everything on your plate.
1: Okay, stilling
3: it, yeah, even if you don't like it. Okay. Adu full like kaikanam. So yeah, like we have to nammude vegetables ellam kaikanam, adellam nammle like we'll throw under the table, because adu allengil kaichu till you finish eating you can't leave the
1: okay.
3: So I don't believe this story.
1: അല്ല,
3: അമ്മയും അച്ഛനും ഈ സ്റ്റോറി പറയുന്നുണ്ട്. മേബി ഐ വോണ്ടഡ്, ഐ ഡോണ്ട് നോ.
1: ഹോം
0: സിക്നെസ് ഉണ്ടാവായിരുന്നോ ഇടയ്ക്ക്? കഥകൾ കേട്ടിരിക്കാൻ നമുക്ക് ഭയങ്കര രസമാണ്. അപ്പൊ ഈ പറയുന്ന സ്റ്റോറിക്കകത്ത് എത്ര നാഷണാലിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്? ആ പഠിക്കുന്ന സ്കൂളിൽ എത്ര നാഷണാലിറ്റീസ് ഉണ്ടെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്? സിമ്പിൾ ക്വസ്റ്റ്യൻ, എൻ്റെ ഫസ്റ്റ് ഡേയിലെ ചോദ്യം ആയതുകൊണ്ട് വളരെ സിമ്പിളാക്കിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും വേഗം തന്നെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട ഫോമാറ്റ്: ഹോം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220. ഏതൊക്കെ മെസ്സേജുകൾ ഫോമാറ്റ് തെറ്റി വന്നാലും നമ്മൾ എടുക്കാൻ നിർവാഹമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഹോം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ലാലേട്ടൻ എത്ര നാഷണാലിറ്റീസ് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് എൻ്റെ ഏക ചോദ്യം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേഗം തന്നെ മെസ്സേജ് അയച്ചോ.
4: Tamil Song of the Year was brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.
5: Traffic update.
4: Brought to you by ABC Cargo and Courier, number 1 in GCC.
0: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നമ്മുടെ മലിഹ സ്ട്രീറ്റിൽ നല്ല രീതിയിൽ സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും നമ്മുടെ റാസൽകോറിൽ നിന്ന് കയറി അൽഖയിലേക്ക് പോകുന്നിടത്തും ഒരു സ്ലോ മൂവിങ് ട്രാഫിക് കാണുന്നുണ്ട് കേട്ടോ. ബാക്കി റോഡുകളൊന്നും ദുബായിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത സിറ്റുവേഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാനുള്ള ഒരേ ഒരു നമ്പർ 0585829220. ഫ്രീ ആയിട്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാമെന്നാണ്, നമുക്ക് ഷെയർ ചെയ്യാമെന്നാണ്.
4: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്കെത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. Sand Dunes with Akshay on Home 92.2 FM.
2: Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹവ്

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 യു ആർ ലിസണിംഗ് ടു സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്ന് പോയേക്കുന്ന ഒരു എക്സ്പോർട്ടിൻ്റെ വാർത്ത ഞാൻ വായിക്കായിരുന്നു. 7 മെട്രിക് ടണ്ണാണ് ഈ ഒരു വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന മക്കാനയില്ല നമ്മുടെ ആ സാധനം. ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയൊരു എക്സ്പോർട്ടായി മാറുമോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. ബീഹാറിൽ നിന്നാണ് ഈ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പോകുന്നത്. എനിക്കൊന്ന് നേരത്തെ ഞാനും ഷീബയും കൂടി ഈ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ഹോം 92.2 എഫ്എമ്മിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ മക്കാന എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ടും അല്ല വെജിറ്റബിളും അല്ല, ഒരു എഡിറ്റബിൾ ആയിട്ടുള്ള ഒരു സീഡാണ്. ലൈക്ക് ഏതാ പറയണേ, സൺഫ്ലവർ സീഡ്. അതുപോലെ നമുക്ക് എഡിബിളായിട്ടുള്ള ഒരു സീഡ് ഗ്രൗണ്ട് നട്ട്, അതൊരു എഡിബിളായിട്ടുള്ള ഒരു സീഡാണ്. അപ്പോൾ അതുപോലത്തെ അല്ലേ, അതാണെന്നാണ് എൻ്റെ തോന്നുന്നത് കേട്ടോ. അങ്ങനെ അത് ആ കാറ്റഗറിയിലല്ലേ, എന്തായാലും അതൊരു എഡിബിളായിട്ടുള്ള സീഡാണ്. അപ്പം 7 മെട്രിക് ടണ്ണാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ കാനഡയിലേക്ക് ഈ സംഭവം കയറ്റി അയച്ചേക്കുന്നത്. അപ്പോൾ ഏകദേശം കിലോയ്ക്ക് 8,000 രൂപ വരെയാണ് ഇതിൻ്റെ കെജി കണക്കിന് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ കർഷകർക്ക് ഇതൊരു വലിയൊരു നേട്ടമായിട്ടാണ് കാണുന്നത്. ഏകദേശം ഒരു 50% അവരുടെ വരുമാനത്തിൻ്റെ വർധനവാണ് ഇത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി. ഇതിന് നമ്മുടെ ഗവൺമെൻറ് കൂടെ കൊണ്ടുവന്നേക്കുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നേക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെയാണ് ബീഹാറിലെ കർഷകർ ഇത്രയും കൂടുതൽ ഇത് ഉൽപ്പാദിപ്പിക്കുകയും ഇത് 7 മെട്രിക് ടണ്ണ് കയറ്റി അയക്കാനും സാധിച്ചതെന്നുള്ളൊരു കാര്യമാണ്. ഭയങ്കര ഒരു നേട്ടമാണ് ഇന്ത്യൻ കാർഷിക വിപണിയെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ. നമ്മൾ കാണുന്ന പോലത്തെ നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ളതിനെക്കാട്ടിലൊക്കെ എത്രയോ അധികം വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിളയിക്കുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനെ വൈറ്റ് ഗോൾഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ എഡിബിൾ സീഡ്സ് വിഭാഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഗ്ലോബലി ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് 1-ാമത്തെ റാങ്ക് കിടക്കുന്ന ഏതാണെന്ന് പറയൂ, സീസ്മെ സീഡാണ്. വേൾഡിലെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ലാർജ് വോളിയത്തിലാണ് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. 2-ാമത്തേത് പീനട്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട്സ് എന്നുള്ളൊരു സംഭവത്തിൽ ഇന്ത്യയാണ് അതിലെ വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എക്സ്പോർട്ടർ വരുന്നത്. മസ്റ്റാർഡ് സീഡ് 3-ാം സ്ഥാനത്ത് വരുന്നുണ്ട്. ഹൈ ഡിമാൻഡാണ് ഇന്ത്യയിൽ നിന്ന് വരുന്ന മസ്റ്റാർഡ് സീഡിന്. ക്യുമിൻ സീഡ്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്. ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ ഞാൻ പറഞ്ഞ ശരിയാട്ടോ, സൺഫ്ലവർ സീഡ് കറക്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ലാർജ് വേറെ ഉണ്ട് കേട്ടോ, ലാർജ് ക്വാണ്ടിറ്റിയിലേക്ക് എക്സ്പോർട്ട് പോകുന്നത്. ഇപ്പോൾ പോകുന്നു ചൈന, US, അതുപോലെ തന്നെ വിയറ്റ്നാമിലേക്ക് പോകുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻസിൽ പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. എനിക്കൊന്ന് UAE വരുന്ന പല മഖാനും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സത്യമാണ്. കാരണം ഈയിടെ വീട്ടിൽ അക്സ ഇങ്ങനെ മേടിക്കുന്ന സമയത്ത്, ആമസോണിൽ നിന്ന് മേടിക്കുന്ന സമയത്ത്, ഞാൻ ഇതിൻ്റെ മേക്കിംഗ് എവിടെ നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് നാട്ടിൽ പോകുമ്പോൾ ആർക്കും വേണ്ട, ഇവിടെ വരുമ്പോൾ ഇത് വലിയതായിട്ട് ഹോം ഡെലിവറി ഒക്കെ ആയിട്ട് കൊണ്ടുവന്നത് നമുക്ക് കഴിക്കാനായിട്ട് തോന്നുമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ മനസ്സിൽ ഓർക്കുന്നു. അപ്പോൾ എന്തായാലും ഈ സംഭവങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്ത് വൻ നേട്ടങ്ങളാണ്. പലരും ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ ഇതിലേക്ക് കർഷക ഇതിലേക്ക് മാറി ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ മനസ്സ് കർഷകശ്രീ എന്നാണ് വരുന്നത് കേട്ടോ. കാരണം പണ്ട് എനിക്ക് കർഷകശ്രീ എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, മാഗസിൻ. ഇപ്പോൾ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, മനോരമ ഇറക്കിയിരുന്ന ആ കാലത്ത്. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിലൊക്കെ ഇത് വെക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കർഷകശ്രീ വായിക്കാൻ. കാരണം അതിനകത്ത് പെറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് കൊടുക്കും. അപ്പോൾ അതിനകത്ത് പല പല കാര്യങ്ങൾ എന്തോ എനിക്ക് ഈ പ്ലാന്റ്സിനോട് ഭയങ്കര ഒരു പ്രണയമായതുകൊണ്ട് ഞാൻ സ്ഥിരം എടുത്ത് വായിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും കാർഷിക മേഖലയിലേക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇറങ്ങുന്നുണ്ടെന്നുള്ളത് വളരെ, അതിനും സപ്പോർട്ട് വീട്ടുകാർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം.

സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞ് മണ്ണിൻ്റെ പി എച്ച് നോക്കി എങ്ങനെയാണ് ഇതിൻ്റെ എന്താ അളവും കാര്യങ്ങളും ഒക്കെ തന്നെ ന്യൂട്രീഷൻ കൊടുക്കേണ്ടതും അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയും ഒക്കെ തന്നെ അളവും കാര്യങ്ങളും ഒക്കെ നോക്കി ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന സിനിമയിലല്ല ഗംഭീര സോങ്, അല്ലിയാമ്പിൽ കടവിൽ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ സോങ്, എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് തുടക്കം സിനിമയുടെ ചോദ്യം ചോദിച്ചായിരുന്നു പലരും. 20 എന്നൊക്കെ അയച്ചിട്ടുണ്ട്, 20 അല്ല കേട്ടോ, ഒരു ഓപ്ഷനോടെ തരാം, വേഗം അയച്ചോ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പ്രിയദർശിനിലെ തള്ളിക്കയറ്റ വിവാദത്തിൽ ഗതാഗത മന്ത്രിയുടെ ഖേദപ്രകടനം. കേരളത്തിൽ കനത്ത മഴ, ജാഗ്രതാ നിർദ്ദേശം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പറഞ്ഞ മന്ത്രി സി പി ജോൺ ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിവാദം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം. ഖേദം പ്രകടിപ്പിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി. പ്രിയദർശിനിയിൽ സ്ത്രീകൾ തിക്കി തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. അതേസമയം പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്ന് ഗതാഗത മന്ത്രി പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണപ്രചരണം ഉണ്ട്. കേരളത്തിൽ ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി. വിവാദ പരാമർശത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പ്രിയദർശനിൽ ചില സി പി എം നേതാക്കൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പദ്ധതി പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിന്റെ തീരുമാനം. സ്ത്രീകളോട് വിവേചനമില്ല, ആരോടെയും ഔദാര്യമല്ല സ്ത്രീകളുടെ സൗജന്യ യാത്രയെന്നും മന്ത്രി വിശദീകരിക്കുന്നു. കേരളത്തിൽ മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം ശക്തമാക്കാനായി ടൂറിസം വകുപ്പ് ഡയറക്ടറായ അഞ്ജന എം ഐഎഎസിനെ ദുരന്ത നിവാരണ വിഭാഗം സ്പെഷ്യൽ സെക്രട്ടറിയായി നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിരവധി ജില്ലകളിൽ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും നിലനിൽക്കുകയാണ്. കെഎസ്ഇബിയുടെ 5 ഡാമുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർലമെന്റിന് പുറത്തിപ്പോൾ വലിയ തോതിൽ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയാണ്. പാർലമെന്റിന് പുറത്ത് ഇന്ത്യാ സഖ്യത്തിന്റെ വൻ പ്രതിപക്ഷ പ്രതിഷേധം. ഗാന്ധി പ്രതിമയിൽ നിന്ന് പാർലമെന്റ് കവാടം വരെയാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച് പ്രധാനമായും 3 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. നിതിൻ കക്കേടത്ത് എന്ന FBIDക്കെതിരെയാണ് കേസ്. ബേപ്പർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് പരാതിക്കാരൻ. ലഹള ഉണ്ടാക്കുന്നതും പൊതുസമൂഹത്തിൽ കലഹമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റിട്ടുവെന്ന് വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. അതേസമയം പോസ്റ്റ് ചെയ്ത FBIDയുടെ ഉടമയെ കണ്ടെത്തിയിട്ടില്ല. കമ്മീഷണർക്ക് നൽകിയ പരാതി സൈബർ SPക്ക് കൈമാറിയിട്ടുണ്ട്. മലപ്പുറം കുറ്റിപ്പുറം ബസ് അപകടത്തിന് കാരണം ബസിന്റെ അമിത വേഗമെന്ന് മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് നൽകി. റോഡും ടയറും തമ്മിലുള്ള ഘർഷണം നഷ്ടമായത് അപകടം കൂട്ടി. അപകടസ്ഥലത്ത് അടുത്തടുത്തായി 2 വളവുകൾ. ഇരട്ടിയിലധികം വേഗത്തിലെത്തിയ ബസിന് 2 വളവിലെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായെന്ന് ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഡ്രൈവർ ചങ്ങരംകുളം സ്വദേശി ഷബീറിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ TVK സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ധനമന്ത്രി മാരി വിൽസൺ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകൾക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കൽ, സർക്കാർ ബസ്സുകളിലെ സൌജന്യ യാത്ര, 200 യൂണിറ്റ് വൈദ്യുതി തുടങ്ങിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ. ജാമ്യത്തിലിറങ്ങിയ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. യമൻ തീരത്തിനടുത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. വാണിജ്യ കപ്പൽ MSV 5 നൂർ ഒലിക്ക് നേരെയാണ് ആക്രമണം. 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തിരുന്നു. യമൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ജീവനക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് US ഇറാനും ഇന്നത്തോടെ കരാറിൽ എത്തിയേക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. എണ്ണവിലയിൽ ഇതോടെ സ്ഥിരതയുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതേസമയം ഹോർമുസ് കടലെടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ്. ജമ്മുകശ്മീർ കനത്ത സുരക്ഷാ ജാഗ്രതയിൽ. സംസ്ഥാന പദവി തിരികെ നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലും കശ്മീരിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആദ്യമായി പൊതുവേദിയിലേക്ക്. ഡൽഹിയിൽ ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ്ബ് ഓഫ് സൌത്ത് ഏഷ്യ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പരിപാടിയിലൂടെയാണ് ഹസീന ലോകത്തിനു മുന്നിൽ എത്തുന്നത്. ഷെയ്ഖ് ഹസീന ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കൃത്യം 2 വർഷം തികയുന്ന ദിവസമാണ് ഇന്ന്. സുരക്ഷാ കാരണങ്ങളാൽ ഓൺലൈനായാകും ഷെയ്ഖ് ഹസീന മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുക. ഇന്ത്യയിൽ രാഷ്ട്രീയ അഭ്യന്തരത്തിന് ശേഷം ആദ്യമായാണ് അവർ വാർത്താസമ്മേളനം നടത്തുന്നത്. അടുത്ത വാർത്ത 10 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ് ഷാർജ ദുബായ് അബുദാബി ആൻഡ് അലൈൻ സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
3: ഗുഡ് മോർണിംഗ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ചൂട് കൂടി തുടങ്ങുകയാണ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 40 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 36%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: Sand Dunes! Sand Dunes!
12: Sand Dunes with Akshay on Home 92.2 FM.
13: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Good morning once again. Welcome back home 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈ ഓഗസ്റ്റ് 30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചാളുകൾ എത്താനായിട്ടുള്ള സമയം ആകുകയാണ്. നമ്മുടെ നാട്ടിൽ പോയിട്ടുള്ളവരെ വൺ ഹൈക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ ഒരു ഹൈക്ക് എന്ന് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് എത്തിയേക്കുന്നത്. അതായത് ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരു ദുബായ് റൂട്ട് തന്നെയാണ്. നമുക്ക് എനിക്കൊന്ന് നേരത്തെ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനറൊക്കെ ഉള്ള സമയത്ത് അങ്ങോട്ട് ഡ്രീം ലൈനർ ബാംഗ്ലൂരിന് ഇടുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ എനിക്കൊന്ന് A380 കണ്ടിന്യൂസ്ലി ബാംഗ്ലൂരിലേക്ക് ഫ്ലൈ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നതും വരുന്നതും ഒക്കെ തന്നെ ബാംഗ്ലൂരു ടു ദുബായ് എന്ന എനിക്കിപ്പോഴും ബാംഗ്ലൂരു എന്ന് പറയുന്നത് ബാംഗ്ലൂർ എനിക്കത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഈ വായിച്ച് ബാംഗ്ലൂരു ബാംഗ്ലൂരു എന്ന് പറയുന്നത് ബാംഗ്ലൂരിൻ്റെ ഒരു സുഖം അത് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബാംഗ്ലൂർ പോകാം കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ ടു ദുബായ് അതാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് വന്നിരിക്കുന്നത്. ഏകദേശം നോക്കുകയാണെങ്കിൽ 828 ദിർഹംസ് മാത്രം ഉണ്ടായിരുന്നു. ഏകദേശം ഓഗസ്റ്റ് 13 ട്രാവൽ ചെയ്യുന്നവർക്കെങ്കിൽ ആ പ്രൈസ് ഉണ്ടായിരുന്ന ടിക്കറ്റ് ഓഗസ്റ്റ് 30 വരികയാണെങ്കിൽ 1694 ദിർഹംസ് ആണ് കൂടിയേക്കുന്നത്, വിച്ച് മീൻസ് ഡബിൾ ദ പ്രൈസ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ എന്ന് വെച്ച് ഇതല്ല ഏറ്റവും കൂടിയത്. നമുക്കിപ്പോൾ സെമിൽ കൊച്ചി ദുബായ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിഗോ, ഞാൻ മുന്നേ പറഞ്ഞതും ഇൻഡിഗോയുടെ പ്രൈസ് ആണ് കേട്ടോ. ഇൻഡിഗോയ്ക്ക് വരുന്നത് 1424 ഏകദേശം ഓഗസ്റ്റ് 13 പ്രൈസ് എന്ന് പറയുന്നത്. അത് 2943 മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആൻഡ് പല എന്താ പറയുന്നത് 1098 1887 ഒക്കെ തന്നെ വേറെ ഓപ്ഷൻസും അവൈലബിൾ ആണ് ഈ എന്താ പറയുന്നത് ഇൻഡിഗോ. ഇത് ഡയറക്റ്റ് ഫ്ലൈറ്റ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കോഴിക്കോട് ഫെയറും ഇതുപോലെ തന്നെ കൂടിയിട്ടുണ്ട്. ഏകദേശം അറൌണ്ട് 1174 ആൻഡ് സെക്കൻഡ് വീക്കിലേക്ക് പോയാണെങ്കിൽ 1956 ആൻഡ് 2022 എങ്ങനെയാണ് പോകുന്നത്. ഹൈദരാബാദ് ദുബായ് ആണെങ്കിൽ 857 ആയിരുന്നു, അത് അവിടുന്ന് 1321 മാറിയിട്ടുണ്ട്. മുംബൈ ദുബായ് ഇതുപോലെ തന്നെ 780 ആയിരുന്നു, അവിടുന്ന് 1095 മാറിയിട്ടുണ്ട്. ഈ എൻ്റെ റിലേറ്റീവ് കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയ സമയത്ത് മുംബൈ പോയിട്ടാണ് പോയത്. അപ്പോൾ അവർ മുംബൈ പോയി അവിടെ കുറേ എക്സ്പ്ലോർ ചെയ്തു. അല്ല, ഈ വളരെ അടുത്ത് ശരിയാണ്, എൻ്റെ നമ്മുടെ വളരെ രണ്ട് ക്ലോസ് ഫ്രണ്ട്സ് റഫേ അലിയും അവർ രണ്ടുപേരും ട്രാവൽ ചെയ്ത സമയത്ത് മുംബൈ പോയി. മുംബൈ 5 അവിടെ എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് അവിടെ നിന്നായിരുന്നു അവർ ഫ്ലൈറ്റിന് നാട്ടിലേക്ക് പോയത്. കാരണം അത്രമാത്രം ഫെയർ ഡിഫറൻസ് മുംബൈയിലേക്ക് നമുക്ക് പലപ്പോഴും കാണാം. ഈ പീക്ക് സീസണിൽ പോലും മുംബൈയിലേക്ക് ഫെയർ റേറ്റ് കുറവായിട്ടുള്ളതാണ് കാണുന്നത്. ഡൽഹി യു എ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 877 അത് 1167 ആ ഒരു റേറ്റിലേക്ക് കാണുന്നുണ്ട്. ഇനി വേറെ രാജ്യങ്ങളിലേക്ക് ബെയ്റൂട്ടിലേക്ക് നോക്കിയാൽ ബെയ്റൂട്ട് യു എ ആണെങ്കിൽ 831 1423 എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സമ ഈജിപ്തും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ റേറ്റും ഇങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെയല്ല എന്ന്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റേറ്റ് കയറിയേക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈജിപ്ത്, ലെബനോൺ, ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയേക്കുന്ന എയർപോർട്ടുകളൊക്കെ തന്നെ യു എയിലേക്കുള്ള ഫ്ലൈറ്റ്സിൻ്റെ ആ ഒരു റേറ്റാണ് സത്യം പറഞ്ഞാൽ കൂടിയതായിട്ട് നമ്മൾ കാണുന്നത്. നേരത്തെയൊക്കെ റേറ്റ് ലോക്ക് ചെയ്ത് വെക്കുക, പക്ഷേ എങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും? ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഒരു 6 മുന്നെയൊക്കെ ഡേറ്റ് ലോക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ അങ്ങനെ പ്രൊസൈസ് ആയിട്ട് ആ ഡേറ്റ് അങ്ങനെ വെക്കാൻ പറ്റും? അതിന് തലേന്ന് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എങ്ങനെ അറ്റൻഡ് ചെയ്യും നമ്മൾ? അത് ഞാൻ എപ്പോഴും അങ്ങനെ, എനിക്ക് ഒരു ഫിയർ ഫാക്ടർ ഉണ്ട്, അതുകൊണ്ട് അങ്ങനൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ കേട്ടോ. എപ്പോഴാണ് നമുക്കൊരു മിനിമം ഒരു 1 നമുക്ക് പ്ലാൻ ചെയ്യാം, അല്ലാതെ എന്നാലും തലേദിവസം ഒരു എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളോ ഒരു മീറ്റിംഗോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എനിവേസ്, അപ്പം എന്താണേലും റേറ്റ് കൂടുന്നു. ഇത് പ്രവാസികളെ സംബന്ധിച്ച് ഒരു വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പം 4 നാട്ടിൽ പോയേക്കുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എത്ര, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു 3 മുന്നേ ഞാൻ ഒരാളോട് സംസാരിച്ചു, അദ്ദേഹം പറയായിരുന്നു പക്ഷേ എങ്ങനെ പോയാലും ഒരു നേരത്തെയൊക്കെ 12,000 മതിയായിരുന്നു, ഇപ്പോൾ ഒരു 17,000 രൂപയെങ്കിലും 4 മാറ്റി വെച്ചിട്ട് വേണം പോകാൻ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം എന്തായാലും നല്ല എക്സ്പെൻസീവ് ആണ്, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ നല്ല എക്സ്പെൻസീവ് ആണ് എന്നുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ പറയുന്നത് കേട്ടോ. എന്തായാലും ഇതിനൊരു മാറ്റം വേണം. നമ്മളെല്ലാം എപ്പോഴും നമ്മുടെ ആവശ്യം ഇത് തന്നെയാണ്, മാറ്റം വേണം മാറുന്നില്ല. എന്താണേലും മാറട്ടെ, ആ നല്ലൊരു മാറുന്ന കാലത്തിന് വേണ്ടി നോക്കിയിരിക്കും. എനിവേ, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഒരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നത് കേട്ടോ, നമ്മുടെ എഴുപുന്ന തരങ്ങനാത്തെ തെക്കേ തെക്കേ തെക്കേ പാടം എന്ന് പറയുന്നത്. പറയുന്നത്. നല്ലൊരു ഓണം വൈബൊക്കെ കിട്ടാൻ പറ്റുന്ന, നമ്മുടെ ആലപ്പുഴ ആ കുട്ടനാട് വൈബൊക്കെ കിട്ടാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്. നമുക്ക് ആ തകർത്ത് അവരച്ചേക്കുന്ന സോങ് കൂടെയാണ്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ഹോം 92.2 FM. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ള അൻറ്റിൽ 11 o'clock.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ റോഡുകളിൽ ഷേഖ് മുഹമ്മദ് ബിൻ സായ റോഡ് തന്നെ, അതാണ് പ്രശ്നമായിട്ടുള്ളത്. ഈ അല്ലറ ചില്ലറ ആക്സിഡൻസ് എന്ന് പറയാനായിട്ട് ഞാൻ ഒറ്റ രീതിയിൽ നോക്കുന്ന സംബന്ധിച്ച് 2, 2, 4, 5, 6 ആക്സിഡൻസ് പല മേഖലയിലായിട്ട് അവിടെ ഇവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ആക്സിഡൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ദുബായ് ക്രീക്ക്, നമ്മുടെ എന്താ പറയുന്നത്, ബ്രിഡ്ജിലേക്ക് കയറുന്ന സ്ഥലങ്ങളിൽ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയ കഞ്ചഷനും കാണുന്നുണ്ട്. നമ്മുടെ അൽമക്തും ബ്രിഡ്ജിൻ്റെ കാര്യമാണ് പറയാം കേട്ടോ. അവിടെ ഒരു ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക്കും അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അലി തിയേറ്റർ ഓൾ റോഡിൽ നിന്ന് കണക്ട് ചെയ്ത് വരുന്നവിടത്ത് ഒരു ആക്സിഡൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുബായിൽ വേറെ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ മലിഹ സ്ട്രീറ്റിൽ നിന്ന് ഷാർജയിലേക്ക് എടുക്കുന്ന എക്സിറ്റ്, ആ എക്സിറ്റിൻ്റെ അവിടെയും ഒരു എന്താ പറയുന്നത് ആക്സിഡൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ സ്ട്രീറ്റിലെ ആ ഒരു സ്ട്രീറ്റിൽ എടുക്കുന്ന 2 ആക്സിഡൻസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറെ ആക്സിഡൻസ് അവിടെ ഇവിടെങ്ങളായിട്ട് വരുന്നുണ്ട്. പക്ഷെ മേജർ ഒരു ക്രാഷോ അല്ലെങ്കിൽ ഒരു കഞ്ചഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, സാധാരണയുള്ള ഒരു കഞ്ചഷൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്താണേലും ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മണിക്കുള്ള അപ്ഡേറ്റ്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്, ദുബായ് റോഡ്സൊക്കെ നല്ല ഫ്രീ ആയിട്ടാണോ ഉള്ളത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്നാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്. ട്രാഫിക് അപ്ഡേറ്റ്
0: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
2: You are listening to Sand Dunes with Akshay and Vidya.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: എന്റെ അമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
5: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
6: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
5: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
6: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
5: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
7: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: അങ്ങനെ ഇത്തവണത്തെ ഓണം നമ്മൾ ഒരുമിച്ച് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് കിട്ടിയേക്കുന്ന റെക്കമെൻഡേഷൻ ഡോക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇത്ര വർഷം ഇവിടെ ഞാൻ തോന്നുന്നു ഈ സെയിം സംഭവം പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് നിത്യ ഈ ഒരു സ്റ്റോറി പറയുന്നത്. ഇതുപോലെ ഒരു ഡോക്ടർ ഇത്രയും വർഷം ഇവിടെ എന്താ പറയുന്നത് സേവനം അനുഷ്ഠിച്ച് ഒരുപാട് പേർക്ക് സാന്ത്വനമായിട്ട് അദ്ദേഹം നിന്നേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിനെ പലരും റെഫർ ചെയ്തിട്ടുണ്ട്. ഒന്നല്ല പലരും അദ്ദേഹത്തെ റെഫർ ചെയ്യും. എനിക്കൊന്ന് കേട്ടിട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരായിരിക്കും എന്തെങ്കിലും വോട്ട് പോരും. അപ്പോൾ അത് ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആയിട്ട് നമുക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ലേ ആർക്ക് വേണമെങ്കിലും ഡിസേർവിംഗ് ആവണം എന്നുള്ളൊരു കാര്യം. ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിപ്പം പ്രവാസികളായിക്കോട്ടെ, ഇവിടുത്തെ സിറ്റിസൻസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ ഒരു നാടിന് വേണ്ടിയിട്ട് അവരൊരു കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലായിക്കോട്ടെ, അതൊരു നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നമ്മുടെ ഒരു വർക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള എംപ്ലോയീസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പോൾ സ്കൂൾ, പല സ്കൂളുകളിലും ഉള്ള പല നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ടാവാം, ഇതുപോലെ ടീച്ചേഴ്സ് ഉണ്ടാവാം, ആരെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്നെ റെക്കമെൻഡ് ചെയ്യാം. പക്ഷേ എന്നെ ഇവിടെ ആരും അതിൽ കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ഞാൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസം നിങ്ങൾക്ക് ഞാൻ എന്താ മറ്റേ ക്യാപ്ഷനും മനോരമ പത്രം വഴിയും വഴി കട്ടിയോ, അതുപോലെ തന്നെ രാവിലെ എത്ര എത്ര ട്രാഫിക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്, എത്ര എത്ര അപ്ഡേറ്റുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താണേലും ഞാൻ അല്ല ഞാൻ തമാശയാണെങ്കിലും അർഹതപ്പെട്ടവരിലേക്ക് അതെത്തിക്കുക. നമ്മളൊക്കെ കൂടി ഗംഭീര ഒരു ഓണസദ്യ ആയിരിക്കും. ദുബായിലെ തന്നെ ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റായ നമ്മുടെ ജുമേറയിലെ ഈ ഒരു സ്പോട്ടിൽ നമുക്ക് കഥക് റെസ്റ്റോറൻറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഗംഭീര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം കഥക് റെസ്റ്റോറൻറ്റ് ജുമേറയിലാണ് നമ്മൾ കൂടാനായിട്ട് പോകുന്ന. ഹോം 92.2 ഓഫ് ഹോം. നമ്മളെല്ലാവരും കൂടെ കൂടി, നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് കേട്ടോ, ഓണസദ്യ സ്പേസ് ആ ആളുടെ, നിങ്ങൾ ആരെയാണ് റെക്കമെൻഡ് ചെയ്യുന്ന ആളുടെ പേര്, സ്പേസ് ആ ഫോൺ നമ്പറും, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കൂടെ എഴുതി മാത്രം അയച്ചാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's to advertising vari ningalde brand UAE vipaniyil ethikkan njangal sahayikkunnu.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp

0: സ്വന്തം പേടിക്കണ്ടാണ്.
1: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്
3: അണ്ണ ശ്രദ്ധിക്ക, അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മഴക്കെടുതി നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ച മന്ത്രിസഭായോഗം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 ധനസഹായം പ്രഖ്യാപിച്ച കേരള സർക്കാർ. വീട്ടിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപയുടെ സഹായവും നൽകും. ക്യാമ്പിൽ വരണമെന്ന നിർബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വീടുകളിൽ വെള്ളം കയറിയവർക്ക് 300 രൂപ വീതം വെച്ച് നൽകും. ഒരു കുടുംബത്തിലെ 2 പേർക്ക് പ്രതിദിനം 300 രൂപ നൽകും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. വ്യാപാരികൾക്കും സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവലോകന യോഗങ്ങളിൽ എംഎൽഎമാരെ ക്ഷണിച്ചിരുന്നില്ല എന്ന് കെ യു ജനീഷ് കുമാറിന് എംഎൽഎക്ക് മറുപടി നൽകുകയാണ് മുഖ്യമന്ത്രി. സന്ദർശിച്ചത് രൂക്ഷമായ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലാണ്. കൃഷിനാശത്തിനും നഷ്ടപരിഹാര തുക കൂട്ടിയിട്ടുണ്ട്. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം 25% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന വ്യാപാരികൾക്ക് സഹായ പദ്ധതി പ്രഖ്യാപിച്ച മന്ത്രിസഭായോഗം. കടകളിൽ വെള്ളം കയറിയവർക്കും നഷ്ടപരിഹാരം നൽകും. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ചു. നിലവിൽ വീടുകളിൽ വെള്ളം കയറിയതിനായിരുന്നു സഹായം നൽകിയിരുന്നത്. മഴ ജാഗ്രത തുടരണമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. കാണാതായവർക്കു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നുവെന്നും റവന്യൂ മന്ത്രി. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ജാഗ്രതയോടെ തന്നെ മുന്നോട്ടു പോകണമെന്ന് റവന്യൂ മന്ത്രി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇന്ന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. കനത്ത വെള്ളക്കെട്ടിലാണ് കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകൾ. നിരണം, എടത്വ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. ക്യാമ്പുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയത് ദുരിതം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ആറന്മുളയിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയതും മഴ മാറി നിൽക്കുന്നതും ആശ്വാസമാണ്. എന്നാൽ ഉൾപ്രദേശങ്ങൾ വെള്ളത്തിൽ തന്നെയാണ്. റാന്നിയിൽ വെള്ളം കയറിയ വീടുകളിലും കടകളിലും ഇന്ന് മുതൽ ശുചീകരണം ആരംഭിക്കുകയാണ്. അതിനിടെ മരണം വേദനാജനകമെന്ന് ഒരാളെ രക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടമായ രാജേഷിന്റെ കാര്യത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ രാജേഷിന്റെ സംസ്കാരം നടത്തുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബെന്നിയുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെയാണ് രാജേഷിന് ജീവൻ നഷ്ടമായത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 25,537 കർഷകരെയാണ് മഴക്കെടുതി ബാധിച്ചത്. 67 കോടി രൂപയുടെ നഷ്ടം. 1,882 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. 23,537 കർഷകരെയാണ് മഴക്കെടുതി ബാധിച്ചതെന്നും മുഖ്യമന്ത്രി കണക്കുകൾ സഹിതം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപയുടെ ധനസഹായമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ന് ആദ്യമായി പൊതുവേദിയിലേക്ക്. ഡൽഹിയിൽ ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ് ഓഫ് ഇന്ത്യ ഏഷ്യ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പരിപാടിയിലൂടെയാണ് ഹസീന വീണ്ടും എത്തുന്നത്. ഷെയ്ഖ് ഹസീന ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കൃത്യം 2 വർഷം തികയുന്ന ദിവസമാണ് ഇന്ന്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഓൺലൈനായാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുക. ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയ ശേഷം ആദ്യമായാണ് ഷെയ്ഖ് ഹസീന വാർത്താ സമ്മേളനം നടത്തുന്നത്. അതേസമയം ഹസീനയുടെ പരിപാടിയുമായി ബന്ധമില്ല എന്ന് ഇന്ത്യ അറിയിച്ചു. വിഷയത്തിൽ ബംഗ്ലാദേശ് ആശങ്ക രേഖപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച മന്ത്രി സി പി ജോൺ. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും വിവാദം അവസാനിപ്പിക്കണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി. പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്നും സി പി ജോൺ വ്യക്തമാക്കി. പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണ പ്രചരണമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. നിതിൻ കക്കേടത്തെന്ന FBIDക്കെതിരെയാണ് കേസെടുത്തത്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് പരാതിക്കാരൻ. ലഹള ഉണ്ടാക്കുന്നതും പൊതുസമൂഹത്തിൽ കലഹം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റിട്ടുവെന്നാണ് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. മലപ്പുറം കുറ്റിപ്പുറം ബസ് അപകടത്തിന് കാരണം ബസിന്റെ അമിത വേഗമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. റോഡും ടയറും തമ്മിലുള്ള ഘർഷണം നഷ്ടമായതും അപകട കാരണമായി. അപകടസ്ഥലത്ത് അടുത്തടുത്തായി 2 വളവുകൾ ഉണ്ടായിരുന്നു. ഇരട്ടിയിലധികം വേഗത്തിലെത്തിയ ബസിന് 2-ാമത്തെ വളവിലെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായെന്നും ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഡ്രൈവർ ചങ്ങരംകുളം സ്വദേശി ഷുബൈറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. യമൻ തീരത്തിനടുത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. വാണിജ്യ കപ്പൽ MSV ഫൈസ്നൂർ ഒലിയയ്ക്ക് നേരെയാണ് ആക്രമണം. 13 ഇന്ത്യക്കാർ ഉൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ അറിയിച്ചു. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് US ഇറാനും ഇന്നത്തോടെ കരാറിലെത്തിയേക്കുമെന്ന US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതോടെ എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗൽ. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, Studio Clock. ഇപ്പോൾ സമയം 10:06.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: Dubai le purate taapanila 41 degree Celsius, antariksha irpam 34%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: You are listening to Sand Dunes with Akshay and Vidya.
1: എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകൾ, അതും പ്രിയദർശൻ മൂവീസിലെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയോടെയാണ്. അതിൻ്റെ പശ്ചാത്തലവും മേക്കിങ്ങും ഒക്കെ തന്നെ ഈ എന്താണ് ഈ മനസ്സ് മയക്കി അലകിളക്കുന്ന സോങ് ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ഹോം 92.2 FM.

What a beautiful song. Good morning. Welcome back home. 92.2 of Himalika. Swagatham. ഓ മൈ ഗാഡ്, ഞാനതങ്ങ് ആസ്വദിച്ചു കേട്ടോ. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇതൊക്കെ ഹെഡ്സെറ്റ് വെച്ചൊന്ന് കേൾക്കണേ. ഈ പാട്ടിൻ്റെ ആ ഒരു ഭംഗി, ആ പാട്ടിൻ്റെ, എനിക്ക് പഴയ പാട്ടുകളൊന്നുമല്ല, എനിക്ക് പാട്ടുകൾ ചിത്രീകരിക്കുന്ന കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളൊരു സംഭവമാണ് സ്റ്റണ്ടും പാട്ടും എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ക്രേസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടുകൾ റിപ്പീറ്റഡ്ലി കാണുക. പ്രത്യേകിച്ച് ഈ ഹരിശ്രീ ശോനും ജഗതി ശ്രീകുമാറും ഒക്കെയുള്ള ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ ആഡ് ചെയ്യുന്ന എലമെൻസ് ഉണ്ടല്ലോ അതിനകത്ത്. മമ്മൂക്ക ചേട്ടന് എന്തിനെ പല പാട്ടുകളും ഇവരൊക്കെ ഉണ്ടായിരിക്കുന്ന, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടന് ഇവരൊക്കെയുള്ള പാട്ടുകൾ, നമ്മുടെ ഇതാണ് രാപ്പകലിനകത്ത് നമ്മുടെ തങ്ക മനസ്സ് അമ്മ മനസ്സെന്ന് പറയുന്നതിനകത്ത് ആ പാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു ആ പാട്ട് വരുമ്പോണ്ടല്ലോ, നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ ഇടുന്നൊരു സ്റ്റെപ്പുണ്ട്. അതൊക്കെയെന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു ഭംഗിയായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത് കേട്ടോ. അത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ആളുകളും അത്രയും നല്ല പാട്ടുകൾ, എന്താണെങ്കിലും ഗംഭീര രസം, അറബി ഓട്ടവും പിന്നെ മാധവ നായരും എന്ന് പറയുന്നത് ഗംഭീര സംഗീതം മനസ്സുമാക്കിയ ആളെ. എനിക്ക് ഇതുപോലെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് പ്രിയദർശൻ മൂവിയിൽ ഒരെണ്ണം ഇങ്ങനെ ഉണ്ടാവും നമ്മളെ രസിപ്പിക്കാനായിട്ട്. എനിവേസ്, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഹോം 92.2 ഓഫ് എമിലൊക്കെ. സോ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു തമിഴ് സിനിമ കേരളത്തിൽ ഷൂട്ട് ചെയ്തേക്കുന്നതിൻ്റെ കഥകൾ, ലിസ്റ്റുകൾ ഒരുപാടുണ്ട് ആതിരപ്പള്ളി എന്നുള്ള സ്ഥലങ്ങൾ. സി അതിനകത്ത് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആതിരപ്പള്ളി ആതിരപ്പള്ളി അല്ല ആതിരപ്പള്ളി. ശരി, നമ്മളെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ അങ്ങോട്ട് മധ്യ തിരുവിതാംകൂറിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുടെ സൈഡിലേക്ക് പറയുന്ന എല്ലാവരും പറയുന്നതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, മറ്റേ നമ്മുടെ സിൽവർ സ്റ്റോൺ ആതിരപ്പള്ളി എന്ന് പറയുന്ന, അതൊക്കെ ഞങ്ങൾ കേട്ട് കേട്ട് ആതിരപ്പള്ളിയാണ് ഞങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടോ. അന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ആതിരപ്പള്ളി. ശരി, എന്നാൽ തമിഴ് സിനിമ ഏറ്റവും കൂടുതൽ ആതിരപ്പള്ളിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മലയാള സിനിമ ഷൂട്ട് ചെയ്തേക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മലയാള സിനിമകളാണ് തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്തേക്കുന്നത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ജൻ്റെ മോനെ ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ, കാരണം ആദ്യം ഏകദേശം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കൊടൈക്കനാലിൽ നിന്ന് തുടങ്ങി ഒന്ന് ചിന്തിച്ച് നോക്കി ഏതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾക്കൊരു അഞ്ച് ലിസ്റ്റ് എടുക്കാൻ പറ്റും, അഞ്ച് സിനിമ മലയാള സിനിമ തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്തത്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 90% മലയാള സിനിമ തമിഴ്നാട്ടിലായിരിക്കും ഷൂട്ട് ചെയ്തേക്കുന്നത്. പല പ്രദേശങ്ങളും തമിഴ്നാടായിരിക്കും ഷൂട്ട് ചെയ്തേക്കുന്നത്. ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമ, അതിനകത്ത് ആ പാട്ടില്ലേ, അതിനകത്ത് പാട്ടാണ് ചിലവർ പറഞ്ഞ് ഞാൻ മൂളിയെ പോലും മനസ്സിലാകത്തുള്ളത് എന്തായാലും അതിനകത്ത് പാട്ടാണ്. അപ്പോൾ അതിനകത്ത് ആ ശോഭനെ അവരെല്ലാവരും കൂടെ ആ ഒരു വെള്ളത്തിൻ്റെ അതിൽ കൂടെ ഒക്കെ പോകുന്ന ആ ഒരു കണ്ടിട്ടില്ല, പൊള്ളാച്ചിയാണ് ലൊക്കേഷൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സിനിമ, മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ തൊട്ട് കൊടുക്കുക കൊടൈക്കനാലാണ്, പിന്നിങ്ങോട്ട് കിലുക്കം, ചിത്രം, കൂടെവിടെ, സമ്മറിൻ ബദലഹയും ആയിക്കോട്ടെ, മിന്നാരം, മേഘം, ദേവദൂതൻ, ഇതൊക്കെ തന്നെ ഊട്ടി പൊള്ളാച്ചി ഏരിയകളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തിന്, നമ്മുടെ കറുത്തവണ്ണ സോങ് തേന്മാവിൻ കൊമ്പത്ത് പൊള്ളാച്ചിയിലാണ്, ഹിറ്റ്ലർ ഞാൻ പറഞ്ഞ പോലെ പൊള്ളാച്ചിയിലാണ്, രാജമാണിക്യം, രാവണ പ്രഭു, തെങ്കാശിപ്പട്ടണം, വെട്ടം, എന്തിന് ഇനി അവസാനം വന്ന് മഞ്ഞുബെൽ ബോയ്സ്, പിന്നെ നമ്മുടെ ഹൃദയം, നമ്പർ 20 മദ്രാസ് മെയിൽ, മദ്രാസ് സ്റ്റേഷനാണ് കൂടുതൽ കാണിക്കുന്നത്, പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഏതാണ് വേറെ ഏതാണ് നിങ്ങൾ പറയാം, നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും തോന്നുന്നുണ്ടോ മെസ്സേജ് അയച്ചോളൂ, ഞാൻ വായിക്കട്ടോ. പിന്നെ ഇപ്പം മെസ്സേജിൽ വന്നാണ് നമ്മുടെ ADCB, പിന്നെ ഉസ്താദ് ഹോട്ടൽ. ADCBക്കകത്ത് എവിടെയാണ് ADCB? എല്ലായിരിക്കും ഉദ്ദേശം കേട്ടോ, ഉസ്താദ് ഹോട്ടലായിരിക്കും അല്ലേ, മാറിപ്പോയതായിരിക്കും. ഉസ്താദ് ഹോട്ടൽ, ഉസ്താദ് ഹോട്ടലിനകത്താണല്ലോ ആ ചെന്നൈ പോകുന്ന ആ സീക്വൻസ് ഉള്ളത്. നേരം, നേരം മൂവി, പിന്നെ മര്യാദ രാമൻ. ഓ ശരിയാണ്, ഇത്രയും വടം വടയെന്ന് നിങ്ങൾ അയക്കുന്നുണ്ടല്ലോ. പിന്നെ ഏതാണ്, പിന്നെ എൻ്റെ മനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കുറേ പടങ്ങൾ മലയാള സിനിമയിൽ ഒട്ടുമിക്ക സിനിമകളും ചിത്രീകരിക്കുന്നത് തമിഴ്നാട്ടിൽ. നമ്മുടെ മാട്ടുപ്പട്ടി കോവിലില്ലേ മാമച്ച മനസ്സ് വെച്ച ആ പാട്ടില്ലേ, ജയറാമിൻ്റെ മയിലാട്ടമല്ലേ അത്, മയിലാട്ടമാണെന്നാണ് തോന്നുന്നത് അത്. പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് സിനിമകളാണ് മലയാള സിനിമകൾ തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്യുന്നത്, നിരവധി. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടുകാർ അല്ല, തമിഴ് സിനിമ കേരളത്തിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ ഒരുപാട് ഭൂരിഭാഗം നമ്മുടെ മലയാള സിനിമകൾ തമിഴ്നാട്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് വാസ്തവം. അപ്പോൾ എന്താണേലും നീണ്ട ലിസ്റ്റാണ്, ഇനി ഒരുപാട് പേര് അയക്കുന്നുണ്ട്, ഞാൻ നോക്കാട്ടോ. എന്താണേലും ഇത് സത്യം പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഭംഗി കൂട്ടുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ തമിഴ് സിനിമ പല ഡയറക്ടേഴ്സും പറയുന്ന കാര്യം കേരളത്തിൽ വന്നൊരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഫിൽറ്റേഡ് കിട്ടുന്ന പറഞ്ഞ പോലെ നമ്മുടെ മലയാളികൾക്കും അതുപോലെയാണ്. തമിഴ്നാട്ടിൽ ചെന്നൊരു ഒരു ഒരു ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആകാശം, നല്ല മേഘം, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. എന്താണേലും തൊട്ട് അടുത്ത അയൽ സംസ്ഥാനമാണെങ്കിലും രണ്ട് ഭാഷാ ചിത്രങ്ങളും നമുക്ക് വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: ഞങ്ങൾ ഇത്ര നേരം മൈക്ക് ഓൺ ചെയ്ത് എന്തൊക്കെയോ സംസാരിക്കായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്, നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷം? ഷേ, ഞാൻ ഇവിടെ നോക്കോണ്ട് ഇവിടെ ഫീഡ് കിട്ടുന്നില്ല, ഹെഡ്ഫോണിൽ സൗണ്ട് വരുന്നത്, എന്തൊരു
1: പ്രശ്നവും എല്ലാവർക്കും കേൾക്കാം അല്ലേ?
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, എല്ലാവർക്കും ഒരു അടിപൊളി വെനസ്ഡേയിലേക്ക് സ്വാഗതം. നിത്യ എന്നോട് വന്നിരിപ്പുണ്ട്. ആക്ച്വലി ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യായിരുന്നു യു എയിലെ ആദ്യത്തെ റോബോട്ട് കല്യാണം ഇപ്പൊ നടന്നിരിക്കുകയാണ് അല്ലെ. നമ്മള് പലപ്പോഴും നിത്യേനെ പറയുന്നതാണ് നമ്മള് ലോകത്തിലെ ആദ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്നത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിലെ ആദ്യത്തെ എന്നുള്ള കാര്യം, ഏറ്റവും ഹയസ്റ്റ് ഇതൊക്കെ പറയെങ്കിലും നമ്മുടെ യു എയിൽ ആദ്യത്തെ റോബോട്ട് വിവാഹം അത് എവിടെയായിരുന്നു?
1: ശരിക്കും അതിനെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കൂടുതൽ ഈ ഈദ് പ്രേയറുകളിലൂടെയും അതുപോലെ മോർണിംഗ് വർക്ക്ഔട്ടിലൂടെയൊക്കെ വളരെ പ്രശസ്തനായിട്ടുള്ള, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നമ്മൾ കണ്ടിട്ടുള്ള ബൂ സുനൈദ എന്ന് പറയുന്ന ഒരു റോബോട്ടാണ് ഇപ്പൊ കല്യാണം കഴിച്ചത്.
0: ശരി,
1: ഓക്കെ. റോബോട്ടിന്റെ വിവാഹത്തിന് വധുവായിട്ട് എത്തിയത് മോസ എന്ന് പറയുന്ന AI ഹ്യൂമനോയിഡ് റോബോട്ടാണ്.
0: ശരി.
1: പിന്നെ നമ്മുടെ ലോക പ്രശസ്തമായിട്ടുള്ള, നമ്മുടെ അഭിമാനമായിട്ടുള്ള മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ, ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ പച്ചാത്തലത്തിലാണ് ഈ കല്യാണം നടന്നത്. എന്ത് രസമായിരുന്നു അറിയാമോ? അതും ഒരു രാജകീയ പ്രൗഢി, പ്രത്യേകിച്ച് വിവാഹം പോലെയുള്ള കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇവിടുത്തെ എമിറാത്തീസ് ധരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു കന്തൂരയുണ്ട്. അതുപോലെ മോസ ധരിച്ചു വന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു അബായയാണ്. പിന്നെ ഇവിടുത്തെ പ്രശസ്തനായിട്ടുള്ള ഒരു എമിറാത്തി ഗായകൻ, അദ്ദേഹത്തിന് ഒരു വെഡിങ് സോങ് ആയിരുന്നു പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒട്ടുമുക്ക പ്രശ്നങ്ങളും ഒക്കെ മാറ്റി ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി ഒരു കിട്ടില്ലാൻ വിവാഹം കണ്ടിട്ടുണ്ടാവും.
0: ഞാൻ കണ്ടിരുന്നു, ഞാൻ ഒന്നുകൂടെ നോക്കുകയാണ്. ദുബായ് റോബോട്ട് വെഡിങ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ആക്ച്വലി നമുക്ക് ഒരുപാട് നമുക്ക് കിട്ടും.
1: അതെ. പിന്നെ നമ്മുടെ മോസയ്ക്ക് ബൊക്കെ കൊടുക്കുന്നതും, അതുപോലെ എന്താ പറയാ, ഈ ഇവരുടെ ഒരു പരമ്പരാഗത നൃത്തം ഉണ്ടല്ലോ അയ്യാല ഡാൻസ്, ഫയർ വർക്സും ഒക്കെ ആയിട്ട് ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ ഈ കല്യാണ ശേഷം നമ്മുടെ ഹ്യൂമനോയിഡ് റോബോട്ടായിട്ടുള്ള നമ്മുടെ അൽ സുനൈദ സോഷ്യൽ മീഡിയയിൽ എന്താ എഴുതിയെന്ന് അറിയാം? അൽഹംദുലില്ല, ഞാൻ ഏറ്റവും സുന്ദരിയായിട്ടുള്ള മോസയെ വിവാഹം കഴിച്ചിരിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്ത് റഷ്യയിലും ഇതുപോലെ രണ്ട് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ കല്യാണം കഴിച്ചൊരു വാർത്ത വന്നിരുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതിനകത്തൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതൊരു റിയൽ മാരേജ് ആയിരുന്നില്ല. ദുബായ് ബേസ്ഡ് ഒരു റോബോട്ടിക് കമ്പനി ആയിട്ടുള്ള ലൂട്ട റോബോട്ടിക്സ്, അവര് ഒരു ടെക് അവയർനെസിനും അതുപോലെ തന്നെ ഒരു എന്താ പറയാ, മൊത്തത്തിലൊരു അവയർനെസിന്റെ ഭാഗമായിട്ട് നടത്തിയ ക്രിയേറ്റീവ് ഇവന്റ് ആയിരുന്നു.
0: ശരി ശരി ശരി. എന്താണേലും ഗംഭീര, ലോക രാജ്യങ്ങൾ മുഴുവൻ സത്യം പറഞ്ഞാൽ യുഎനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിയുടെ വളർച്ചയിലാണെങ്കിലും അല്ലെങ്കിൽ രാജ്യത്തിന്റെ വളർച്ചയിലാണ്, അല്ലാത്ത ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു റോബോട്ടിക് വിവാഹം യുഎയിൽ നടന്നിട്ടുള്ളത് അല്ലെ. അങ്ങനെ ഈ ലോകത്തിന്റെ ഫ്രണ്ടിൽ ഇടം പിടിച്ചേക്കാണ് യുഎയിൽ നടന്നേക്കുന്ന ആ ഒരു റോബോട്ടിക് വിവാഹം.
2: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC.
0: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ, നമ്മുടെ റോഡുകൾ ശാന്തമാണോ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ശാന്തമല്ല, അത്യാവശ്യം കുറച്ച് സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ഷാർജ കേന്ദ്രീകരിച്ചാണ് അൽക്കൈൽ റോഡിലും ഒരു ടു വേ ട്രാഫിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ആക്സിഡൻസ് അൽക്കൈൽ റോഡ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അൽക്കൂസ് ഭാഗത്ത് നമ്മുടെ ബിസിനസ് ബേ ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുന്ന സ്ഥലത്താണ് കേട്ടോ. അൽക്കൂസ് വരെ എത്തിയിട്ടില്ല, അവിടെ ആ ഒരു കൺജഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ്.
2: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് എത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury-inspired perfumes at affordable prices.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Evergreen പാട്ടുകൾ brought to you by ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ഭായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: ഒരു ബ്യൂട്ടിഫുൾ സോങ് മോഹിനിയാട്ടം സിനിമയിലെ ആണെന്നുണ്ടെങ്കിലും, പക്ഷേ ഇത് അല്ല മോഹിനിയാട്ടം അല്ലല്ലോ, നമ്മുടെ വാഴ സിനിമയ്ക്കകത്തെ ആ ഒരു ബിജിഎമ്മും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മോഹിനിയാട്ടമായി പോയി കേട്ടോ. അത് മോഹിനിയാട്ടമാണോ? അല്ലല്ലോ, വാഴ സിനിമ തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു സോങ്, സത്യം പറഞ്ഞാൽ മണിച്ചേട്ടൻ്റെ ഇപ്പോഴത്തെ സോങ്ങുകളൊക്കെ തന്നെ ഒരു മറ്റൊരു ചാരക്കുടിക്കാരും ഭയങ്കര വൈറലാക്കിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പേര് കേട്ടെന്നറിയത്തില്ല. പുതിയ മണിച്ചേട്ടൻ്റെ, പുതിയല്ല, പഴയ പാട്ട് തന്നെ അദ്ദേഹം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ ഒരു ആംഗിളിൽ നിന്ന് നമുക്ക് മണിച്ചേട്ടനാണോ എന്ന് പോലും തോന്നിപ്പോ കേട്ടോ. എന്തായാലും എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ്. കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛനൊരു കച്ച വാങ്ങിയ സോങ്. ആൻഡ് ദിസ് ഇസ് ഹോം 92.2 എഫ് എം. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. നിത്യ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ് ഈ സോങ്. എൻജോയ് കേട്ടോ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മഴക്കെടുതിയിൽ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച കേരള സർക്കാർ. നമസ്കാരം ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകും. സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി. കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെയായി 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 11 പേർക്ക് പരിക്കേറ്റു. 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഴുവൻ വീടും തകർന്നവർക്ക് 6,00,000, വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് 12,00,000 നൽകും. തിരിച്ച് വീട്ടിലേക്ക് പോയി താമസിക്കാൻ സാധിക്കാത്തവർക്ക് വാടക നൽകും. വീടുകളിൽ വെള്ളം കയറി പ്രയാസം നേരിട്ടവർക്ക് ദിവസം 300 രൂപ നൽകും. കടകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം നൽകുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൃഷിനാശം സംഭവിച്ചതിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. 25% വർദ്ധിപ്പിച്ചത്. തീരപ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി. തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജിയോ ബാഗും സ്ഥാപിക്കും. പുനർഗേഹം പദ്ധതി പുതുക്കും. അതിനായി തുക വർദ്ധിപ്പിക്കും. പുതിയ പദ്ധതി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന് സർക്കാരിന്റെ ആദരം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയ്ക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സംവിധാനം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫ്ളഡ് മാപ്പിംഗ് അടക്കം നടത്തും. ഡാമുകളിലെ മണൽ നീക്കം ചെയ്യും. നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകും. ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം കൊണ്ടുവരും. AI ഡ്രിവൺ സംവിധാനം ഒരുക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രഗത്ഭരുടെ വലിയ സംഘം ഉണ്ടാകും. നദീതീര കയ്യേറ്റം കണ്ടെത്താൻ ലാൻഡ് ഓഡിറ്റിംഗ് നടത്തുമെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ വിമർശനവുമായി കോന്നി MLA KU ജനീഷ് കുമാർ. മുഖ്യമന്ത്രി പങ്കെടുത്ത അവലോകന യോഗം അറിയിച്ചില്ലെന്ന് കോന്നി MLA പരാതി. മുഖ്യമന്ത്രി ഫോട്ടോ എടുത്ത് മടങ്ങിയെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലെ മുഖ്യമന്ത്രിയെ തരം താഴരുതെന്നും ജനീഷ് കുമാർ. കോന്നിയിൽ മുഖ്യമന്ത്രി വന്നില്ലെന്നും മഴക്കെടുതി ചർച്ച ചെയ്യാൻ കോഴഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് തന്നെ വിളിച്ചില്ലെന്നുമാണ് ജനീഷ് കുമാർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒഴിവാക്കി. മന്ത്രി വിഷ്ണുനാഥിനെതിരെയും ജനീഷ് കുമാറിന്റെ വിമർശനം. വിഷ്ണുനാഥ് റൂമെടുത്തുറങ്ങുന്നുവെന്ന് MLA വിമർശനം. MLA മറുപടിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. എല്ലാവരെയും അവലോകന യോഗത്തിൽ വിളിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി. ദുരന്തം ബാധിച്ച എല്ലായിടങ്ങൾ സന്ദർശിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഗതാഗത മന്ത്രി CP ജോൺ. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിവാദം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. വിമർശനം ഉൾക്കൊള്ളുന്നു. ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് വിഷമമില്ല. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പറയുന്നു. പ്രിയദർശനിൽ സ്ത്രീകൾ തിക്കി തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്ന മന്ത്രി. പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണ പ്രചരണം ഉണ്ട്. കേരളത്തിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചുനിൽക്കുന്നു. സ്ത്രീകളോട് വിവേചനമില്ല. ആരുടെയും ഔദാര്യമല്ല സൌജന്യ യാത്രയെന്ന് മന്ത്രി. പ്രിയദർശിനി വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെറ്റുപറ്റിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞല്ലോ. വിവാദത്തിലേക്ക് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്കാണ് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. KSEB 5 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി, ഇരട്ടിയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് അലർട്ട് നൽകിയിട്ടുള്ളത്. പെരുമഴപ്പെയ്ത്തിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ മാറാത്തത് പലയിടത്തും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ വെള്ളക്കെട്ട് തുടരുന്നു. റാന്നിയിൽ ജനവാസ മേഖലകളിൽ വെള്ളമിറങ്ങിയെങ്കിലും വീടുകളും കടകളും പഴയപടിയാകാൻ ദിവസങ്ങൾ എടുക്കും. ആലപ്പുഴ ചെങ്ങന്നൂരിലും അപ്പർ കുട്ടനാട് മേഖലകളിലും കനത്ത വെള്ളക്കെട്ടാണുള്ളത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ ആറന്മുള MLA അബിൻ വർക്കി പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. പരുക്ക് ഗുരുതരമല്ല. കോന്നി സ്വദേശി സജികുമാറിന്റെ വാഹനമാണ് MLA വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയത്. സജികുമാറിനെ കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MLA കാറിലുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ളവരുടെ പരുക്ക് ഗുരുതരമല്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. നിതിൻ കക്കേടത്ത് എന്ന FBIDക്കെതിരെയാണ് കേസ്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് പരാതിക്കാരൻ. ലഹള ഉണ്ടാക്കുന്നതും പൊതുസമൂഹത്തിൽ കലഹം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റിട്ടുവെന്നാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. മലപ്പുറം കുറ്റിപ്പുറം ബസ് അപകടത്തിന് കാരണം ബസിന്റെ അമിത വേഗമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. റോഡും ടയറും തമ്മിലുള്ള ഘർഷണം നഷ്ടമായതും അപകട കാരണമായി. അപകടസ്ഥലത്ത് അടുത്തടുത്തായി രണ്ട് വളവുകളുണ്ടായിരുന്നു. ഇരട്ടിയിലധികം വേഗത്തിലെത്തിയ ബസിന് രണ്ടാമത്തെ വളവിലെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായെന്നും ഗതാഗത കമ്മീഷണർക്ക് അയച്ച റിപ്പോർട്ടിൽ പറയുന്നു. തമിഴ്നാട്ടിൽ ബജറ്റ് ധനമന്ത്രി മരിയൻ വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ചു. 2031 സംസ്ഥാനത്തെ 1.5 ട്രില്യൺ ഡോളർ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ നിർണായക പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വാധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻതുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൌജന്യമായ ലാപ്ടോപ്പ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും സാരിയുമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായാണ് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ ധനമന്ത്രി എൻ മരിയ വിൽസൺ അവതരിപ്പിച്ചത്. CJP പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിലപാട് ഘടിപ്പിക്കുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തിയില്ലെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളും വരും ദിവസങ്ങളിലും സ്തംഭിപ്പിക്കുമെന്ന് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഈ വിഷയം മുൻനിർത്തി വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. വിഷയത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ത്യ മുന്നണി MPമാർ നോട്ടീസ് നൽകി. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സർക്കാരും കർശന നിലപാടിൽ ഉറച്ചുനിൽക്കും. പോലീസ് നടപടിക്ക് പുറമെ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള ആരോപണവും ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് നീക്കം ചെയ്ത നടപടിയിൽ 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ മെറ്റാ മേധാവി മാർക്ക് സക്കർബർഗിന് അന്ത്യശാസനം നൽകി പാർലമെന്ററി IT സമിതി. വീഴ്ച വരുത്തിയാൽ സമൂഹ മാധ്യമങ്ങൾക്കുള്ള പരിരക്ഷ എടുത്തുകളയുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. യമൻ തീരത്തിനടുത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. വാണിജ്യക്കപ്പലായ MSV ഫൈസ് നൂർ ഒലിയയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ്ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തു. ജീവനക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യസഹായം നൽകിയിട്ടുണ്ട്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good morning, ippol samayam 11 mani kazhinju 8 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Current temperature in Dubai, 42 degrees Celsius, humidity 33%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. ഇന്നത്തെ നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 5th ആണ്, അതുപോലെ ബുധനാഴ്ചയാണ്. അപ്പോൾ നല്ലൊരു ദിവസമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് തുടക്കം തന്നെ പോകുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഹോമിൽ ഒരുപാട് അതിഥികൾ വരാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ യെസ്, അപ്പോൾ എന്തായാലും ഇന്ന് യു എയിൽ ബിസിനസ് ചെയ്യുന്ന പ്രവാസികൾക്കും പുതിയൊരു സംരംഭം സ്വപ്നം കാണുന്നവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് തുടക്കത്തിൽ തന്നെ അതിനുവേണ്ടിയാണ് ഒരുമിച്ചിരിക്കുന്നത്. സോ വാറ്റ് ആണെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് ആണെങ്കിലും അക്കൗണ്ടിങ് സർവീസസ് ആണെങ്കിലും ഇതിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് നൽകുന്ന റൈറ്റ് വേ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് കമ്പനിയുടെ അമരക്കാരാണ് ഇന്ന് റേഡിയോ ടോക്കിൽ നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. റൈറ്റ് വേ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഷാനിദ് കരിക്കാട്ട്, അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മിസ്റ്റർ മുഹമ്മദ് ജരീഷ്, ഇവരെ ഞാൻ വളരെ സ്നേഹത്തോടെ നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് ഹോം 92.2 FM സ്റ്റുഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം ബോത്ത്. യെസ്, എന്തായാലും നമ്മള് കുറേയധികം സംസാരിച്ച് എപ്പോഴാണ് നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ ഒരു മന്ത് ഓഫ് ഓഗസ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാറ്റ് ആണെങ്കിലും കോർപ്പറേറ്റ് സെയിൽസ് ആണെങ്കിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണല്ലോ അല്ലെ. ശരിക്കും എനിക്ക് നിങ്ങളോട് ആദ്യം ചോദിക്കാനുള്ളത്, അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവയിൽ ബിസിനസ് ചെയ്യുന്ന ഏതൊരാൾക്കും വളരെ ഫെമിലിയർ ആണ് ഈ റൈറ്റ് വേ എന്ന് പറയുന്ന ഈ കമ്പനി അല്ലെ. യെസ്, അപ്പൊ നിങ്ങളുടെ ആ ഒരു സക്സസ്ഫുൾ ജേണി അതെങ്ങനെയായിരുന്നു, രണ്ടുപേർക്കും അതെങ്ങനെയാണ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ രണ്ടുപേരും?
2: ഓക്കെ, ഓഫ് കോഴ്സ്. എന്റെ പേര് ഷാനിദ് കരിക്കാട്, ഞാൻ മാനേജിംഗ് ഡയറക്ടറാണ് റൈറ്റ് വേ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ്.
1: ഓക്കെ
2: ഓക്കെ. ഇപ്പം കമ്പനി തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തിന് മുകളിലായി, ഏകദേശം 10 വർഷത്തിന് മുകളിലായി ഞാൻ ഇവിടെ യു എയിൽ വന്നിട്ട്.
1: ഓക്കെ.
2: നമ്മള് ആദ്യം ഫ്രണ്ട്സ് ആയിരുന്നു, ഞാനും ജെറീഷും ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഇവിടെ വന്നു, നമ്മള് ഈ ബിസിനസ് പരമായ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, പിന്നെയാണ് നമ്മൾ ഈ കമ്പനി
1: തുടങ്ങുന്നത്.
3: അതെ, നമുക്ക് മുന്നേ തന്നെ പരിചയമുള്ള ഒരു കൂട്ടുകാരനെ ഒരു പാർട്ണറായി കിട്ടിയതിൽ അതിന്റെ ഒരു സന്തോഷമുണ്ട്.
1: ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങളുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. 10 വർഷമായി വന്നിട്ട്, പക്ഷെ കമ്പനി തുടങ്ങിയിട്ട് 5 വർഷം. താങ്കളോ?
3: ഞാനൊരു 8 വർഷമായി.
1: നാട്ടിലെവിടെയാണ് രണ്ടുപേരും?
3: കണ്ണൂരാണ്
1: രണ്ടുപേരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരും മറ്റുമാണോ?
3: അല്ല, നമ്മള് രണ്ട് കോളേജിലായിരുന്നു, പക്ഷെ നാട്ടിന്ന് നമ്മൾ ഒരുമിച്ച് കണ്ട് കളിച്ച് തിരിച്ച് ഒരുമിച്ച് ഒരു വൈബിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു, വീണ്ടും നമ്മള് കണക്ട് ആയി. അങ്ങനെ ഒരു
1: ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരുമിക്കാൻ സാധിച്ചു അല്ലേ.
3: ഓക്കെ,
1: നമുക്ക് കുറച്ചുകൂടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ എന്റെ ചോദ്യം മിസ്റ്റർ എന്താ പറയാ ശാരദിനോടാണ്. അതായത് ഇപ്പൊ യു എയിൽ ആർക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വാറ്റ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുള്ളത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: അതെ, വാറ്റിനെ പറ്റി പലർക്കും പല ബിസിനസ് ഓണേഴ്സിനും ഡൗട്ട്സ് ഉണ്ട്, എങ്ങനെയാണ് എപ്പോഴാണ് ഞാൻ വാറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത്. ആക്ച്വലി നമുക്ക് ഒരു വർഷം 187,500 റവന്യൂ, അതായത് ത്രെഷോൾഡ് ഉണ്ടെങ്കിൽ വാറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അത് വളണ്ടറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാൻഡേറ്ററി എന്ന് പറയുന്നത് 375,000 മുകളിലാണെങ്കിൽ നിർബന്ധമായും വിദിൻ 20 ഡേയ്സിൽ നമ്മൾ വാറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. പല ബിസിനസ് ഓണേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴാണോ നിങ്ങളെ ത്രെഷോൾഡ് മീറ്റ് ചെയ്യുന്നത് ഉടനെ തന്നെ വാറ്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്.
1: ഓ, അങ്ങനെയാണ് അതിന്റെ കാര്യം. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് മിസ്റ്റർ ജരീഷിനോട് ചോദിക്കാനുള്ളത് വെച്ചാല്, ഇവയിൽ ഒരുപാട് കമ്പനികൾ ഉണ്ടല്ലോ, സോ ഒരു മോർ ദാൻ 5,000+ ക്ലയന്റ്സ് എന്തുകൊണ്ടാണ് വിശ്വസിച്ച് റൈറ്റ് വേ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് കമ്പനിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം?
3: സി, നമുക്ക് ഏതൊരു ക്ലയന്റും ആഗ്രഹിക്കുന്നത് കോണ്ടാക്ട് ചെയ്താൽ ആ സ്പോട്ടിൽ ആൻസർ ചെയ്യാന്നുള്ളതാണ്. അതിപ്പോ മെയിൽ ത്രൂ ആണെങ്കിലും ഒരാൾ ഡയറക്റ്റ് ഗൂഗിളിൽ നമ്മൾ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്ത് റൈറ്റ് വേ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് ചെയ്താൽ നമ്മൾ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ എത്താൽ ഓഫീസിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ അപ്പൊ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്ത് അവർക്ക് വേണ്ട റിക്വയർമെന്റ് കറക്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുമ്പോഴാണ് അവർ സാറ്റിസ്ഫാക്ഷൻ ആകാൻ അവർക്ക്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഇവിടെ ബിസി ലൈഫ്, ദുബായ് അറിയാലോ, അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ആൻസറബിൾ ആവണം. അവരിപ്പോ ഒരു മീറ്റിംഗിന് വിളിച്ച് അവിടെ പെട്ടെന്ന് പോകാനും അതിനനുസരിച്ച് മാൻ പവർ സ്റ്റാഫും വേണം. ഇപ്പൊ നമുക്ക് ആകെ ചെറിയ കുറച്ച് സ്റ്റാഫിനെ കൊണ്ട് ബിസിനസ് റൺ ചെയ്യുന്ന ഒരു മോഡൽ ഇതല്ല നമുക്ക്. നമുക്ക് ഒരുപാട് സ്റ്റാഫുകളും 30 സ്റ്റാഫുകളും യു എയിലുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഓൺ കോൾ അവർ വരുമ്പോൾ വിളിക്കാനും അവരെ പോകാനും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് അവരൊക്കെ ഹാപ്പി ആയി പോകുന്നുണ്ട്.
1: ഓക്കെ, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 5000 അല്ല 10000 അല്ല ഇനി 100,000 പേരാണെങ്കിലും ശരി, റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് കമ്പനിയെ വിശ്വസിച്ച് അവരുടെ കയ്യിൽ ബിസിനസ് ഏൽപ്പിക്കാം അല്ലെ. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് ഹോം 92.2 FM-ൽ. ഇന്ന് റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് കമ്പനിയുടെ MD അതുപോലെ CEO ആണ് നമ്മുടെ കൂടെ ചേരുന്നത്, മിസ്റ്റർ ഷാനിദ് ആൻഡ് മിസ്റ്റർ ജെറീഷ്. ഓക്കെ, നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് നമ്മൾ തുടരുന്നതായിരിക്കും ഒരു ഫസ്റ്റ് ബ്രേക്കിന് ശേഷം. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടേയിരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM.
4: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Mid-morning with Nitya.
7: Yes, welcome back to Mid-Morning with Nitya on Home 92.2 FM. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് കമ്പനിയുടെ സാരഥികൾ മിസ്റ്റർ ഷാണി ദാൻ മിസ്റ്റർ ജറീഷിനോടാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. സി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് മന്ത് ഓഫ് ഓഗസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അക്കൗണ്ടിംഗ് അക്കൗണ്ട്സിനെ സംബന്ധിച്ചും ബുക്ക് കീപ്പിങ്ങിനെ സംബന്ധിച്ചും മറ്റെന്തിനെ സംബന്ധിച്ചാണെങ്കിലും ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? എനിക്കതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്.
8: പല കമ്പനികൾക്കും ജനുവരി ടു ഡിസംബർ ആണ് ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. അവർക്ക് സെപ്റ്റംബറിന് മുമ്പേ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് ഫയലിംഗ് ചെയ്യണം. ഈ കോർപ്പറേറ്റ് ടാക്സ് ഫയലിംഗ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യേണ്ടത്. ഓഡിറ്റിംഗ് ചെയ്തിട്ട് നമ്മൾ സബ്മിഷൻ ചെയ്തിട്ടാണ് കോർപ്പറേറ്റ് ടാക്സ് ഫയലിംഗ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു
7: മാസം എങ്ങനെയാണ് പ്രാധാന്യം അർഹിക്കുന്നത്?
8: സെപ്റ്റംബർ ആണ് ഇതിന്റെ ഡെഡ് ലൈൻ വരുന്നത്. ആക്ച്വലി സെപ്റ്റംബറിന് മുമ്പേ നമ്മൾ ഇത് സബ്മിഷൻ ചെയ്തിരിക്കണം.
7: അതാണ് ഈ രണ്ട് മാസങ്ങളുടെ, അതായത് 12 മാസങ്ങളിൽ ഈ രണ്ട് മാസങ്ങളുടെയും ഇമ്പോർട്ടൻസ് അതാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു ചോദിക്കാനാണെങ്കിൽ അക്കൗണ്ടിംഗ് എന്നത് പറയുമ്പോൾ വെറും ഒരു ചെലവല്ല അല്ലേ, മറിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ്?
9: തീർച്ചയായിട്ടും ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ എല്ലാവരോടും സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാരോട് പറയാറുണ്ട്, ആദ്യം അപ്പോയിന്റ് ചെയ്യേണ്ടത് ഒരു അക്കൗണ്ടന്റ് തന്നെയാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ പ്രോഫിറ്റും ലോസും മനസ്സിലാക്കുന്നത് മാത്രമല്ല, പാർട്ട്നേഴ്സ് ചിലപ്പോൾ 2-3 പാർട്ട്നേഴ്സ് ഉണ്ടാവും, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ഉണ്ടാവും, നാട്ടിൽ നിന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. ഇവർക്കെല്ലാം ഒരു ക്ലാരിറ്റി വേണം.
7: തീർച്ചയായിട്ടും
9: അത് എത്ര ഇൻവെസ്റ്റ്മെന്റ് നടന്നതിൽ ഈ മാസം മുതൽ ഒരു വർഷത്തേക്ക് എത്ര സംഭവിച്ചു, അതിൽ ഓരോ മാസമുള്ള സെയിൽസിന്റെ ഡീറ്റെയിൽസും ഓരോ പേയ്മെന്റ് ഒക്കെ എന്തിനൊക്കെയാണ് ചെലവാക്കിയത് കൃത്യമായിട്ട് ഒരു പാർട്ട്ണർ ആക്റ്റീവ് പാർട്ട്ണറോട് സ്ലീപ്പിംഗ് പാർട്ട്ണർ ചോദിക്കുമ്പോൾ ആ ആക്റ്റീവ് പാർട്ട്ണർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇവരിത് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായി അക്കൗണ്ടിംഗ് ഒക്കെ അവരൊക്കെ തന്നെ ഒരു സോഫ്റ്റ്വെയർ പോലും പർച്ചേസ് ചെയ്യാതെ എക്സെല് എങ്ങനെയൊക്കെയോ കൂട്ടി ഗുണിച്ച് ഇട്ടിട്ടുള്ള ഒരു ഇതിൽ നിന്നും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് രണ്ട് പ്രശ്നമാണ്. ഒന്ന്, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് ഇവർ ഈ വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് ഇതിലേക്ക് പോകുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ആക്യുറേറ്റ് കണക്ക് കിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യാൻ ഡി ഡി എന്നൊക്കെ മെയിൽ വൈ ഇവർക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് ഇവർക്ക് കൃത്യമായിട്ട് കണക്കുകൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഒരുപാട് ക്ലയൻസിന്റെ എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ അവർ നമ്മൾ ഓടിച്ചാടി വിളിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി തരണം, എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഫൈൻ വരും എന്ന് പറഞ്ഞ് അവരാകെ പേടിച്ച്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒരു അക്കൗണ്ടന്റ് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാ കാര്യങ്ങൾക്കും എളുപ്പമായിരിക്കും. ഈവൻ ഒരു പാർട്ട്ണർ ഡീറ്റെയിൽ ചോദിച്ചാൽ അപ്പൊ തന്നെ കൊടുക്കാമല്ലോ.
7: അതെ, തീർച്ചയായിട്ടും. അതായത് എപ്പോഴും ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് പണം ഇറക്കാൻ ഒരാളാണ്. പക്ഷെ അതിനൊരു കണക്ക് സൂക്ഷിക്കാൻ എപ്പോഴും ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഈ ഒരു വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആളുകൾക്ക് സാധാരണയായിട്ട് പറ്റാറുണ്ട്, ഓഫ് കോഴ്സ് എന്തിനാണെങ്കിലും മിസ്റ്റേക്സ് കൂടപ്പിറപ്പാണ്, അത് തിരുത്തി എങ്ങനെ മാറുക എന്നുള്ളിടത്താണല്ലോ കാര്യം. സാധാരണയായിട്ട് ആൾക്കാർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പറ്റുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്?
8: അതെ, മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ കാൽക്കുലേഷൻസ് എറേഴ്സ് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഏതൊക്കെ ഡോക്യുമെന്റ് ആണ് നമ്മൾ ഫയലിംഗിന് വേണ്ടി എടുക്കേണ്ടത്, ഏതൊക്കെ ഡോക്യുമെന്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ആക്ച്വലി ഒരു കൺസൾട്ടന്റ് മുഖേന നമ്മൾ അറിയുമ്പോഴാണ് ആക്ച്വലി നമുക്കത് മനസ്സിലാകുന്നത്. ഇപ്പൊ കമ്പനിയുടെ പേരിൽ വണ്ടിയുണ്ടോ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പേരിലാണോ ഉള്ളത്. കമ്പനിയുടെ പേരിലാണ് വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്രോൾ എക്സ്പെൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇങ്ങനെയുള്ള പല മിസ്റ്റേക്സും ബിസിനസ് ഓണേഴ്സ് ചെയ്യുന്നു. ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ പർച്ചേസ് ഉണ്ട്, അതേപോലെ കൗണ്ട് നമ്മൾ സെയിൽസിലേക്ക് ഇടും. അതുപോലത്തെ എറർ കാൽക്കുലേഷൻസ് എറേഴ്സ് മിക്കവാറും ബിസിനസ് ഓണേഴ്സ് ചെയ്യാറുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കൺസൾട്ടൻസിനെ നമ്മൾ, റൈറ്റ് വേ പോലുള്ള കൺസൾട്ടൻസിനെ നമ്മൾ സമീപിച്ച് അവരെ എന്താ പറയാ, അവരെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ
7: പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. മിസ്റ്റേക്സ് ഈ പറഞ്ഞ പോലെ ആർക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ക്ലിയർ ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് എന്നിടത്താണ് നമ്മുടെ ഒരു ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. അതിനാണ് തീർച്ചയായിട്ടും റൈറ്റ് വേ പോലുള്ള ഇതുപോലെ നല്ല നല്ല കമ്പനീസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യണം. എവിടെയാണ് ശരിക്കും നിങ്ങളുടെ കമ്പനി, മെയിൻ ആയിട്ടുള്ള സ്ഥലം എവിടെയാണ്?
9: നമ്മള് പിന്നെ UAE, പിന്നെ KSA സൗദിയിലും ഇന്ത്യയിലും നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ഇവിടെ ദുബായില് ഊതുമെത്തലാണ്. ഏതൊരാൾക്കും വളരെ ഈസി ആയി നമ്മളെ കോൺടാക്ട് ചെയ്യാം. റൈറ്റ് വേ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ദുബായിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ നമ്മളെ എല്ലാ ലൊക്കേഷനും വെബ്സൈറ്റും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കിട്ടും.
7: ഓക്കെ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇപ്പോഴും കൂടുതൽ ആക്റ്റീവ് ആണ്. എന്ത് തന്നെയാണെങ്കിലും ശരി, നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ എല്ലാ സ്ഥലങ്ങളിലും ദേ ആർ അവൈലബിൾ അല്ലേ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ ഈ കമ്പനി സെറ്റപ്പ് മുതൽ ടാക്സ് ആൻഡ് ബാങ്ക് അക്കൗണ്ടിങ് ഓപ്പണിംഗ് വരെയുള്ള ഓൾ ഇൻ വൺ സർവീസ് കൊണ്ട് ബിസിനസ്സുകാർക്ക് ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്താണ്?
9: അതെ, നമുക്ക് തീർച്ചയായിട്ടും രണ്ട് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. റൈറ്റ് വേ ബിസിനസ് സർവീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൈസൻസ് ഫോർമേഷൻ, വിസ സർവീസ്, ഗോൾഡൻ വിസ, അത് രണ്ടാമത് സെക്കൻഡ് കമ്പനി അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഫോം. ഓക്കെ. അപ്പം നമുക്ക് രണ്ടിലും നല്ല എൻക്വയറീസ് വരുന്നുണ്ട്. രണ്ടും ഒരു അംബ്രല്ലന്റെ ഇതിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഓഡിറ്റിംഗിൽ എൻക്വയറി വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വിസ സർവീസ് ഉണ്ടെങ്കിൽ അതും അവരെ കൊണ്ട് നമുക്ക് തന്നെ വിസ സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
7: ഓക്കെ. ഈസിയാണതല്ലേ?
9: ഈസിയായിട്ടാണ്.
7: ഓക്കെ ഓക്കെ. നമുക്കൊരു ബ്രേക്കിന്റെ ടൈം ആണ്. എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് ബ്രേക്കിലേക്ക് കടക്കാം. അതായത് ഇപ്പൊ ഒരു പുതിയ കോർപ്പറേറ്റ് ടാക്സ് ലോസ്, പ്രത്യേകിച്ച് UAE സംബന്ധിച്ച് എന്ത് തന്നെയാണ്? കോർപ്പറേറ്റ് ലോയെ സംബന്ധിച്ച് പല ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലാത്തൊരു സാഹചര്യമാണ് അല്ലേ. അപ്പോ ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മുടെ UAE സംബന്ധിച്ച് ലോ എന്ന് പറയുമ്പോൾ അത് കർശനമായിട്ടും പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ടാക്സ് നിയമങ്ങളിൽ ബിസിനസ് ഓണേഴ്സ് ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
8: കോർപ്പറേറ്റ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഡോക്യുമെന്റ്സ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനേജേഴ്സ് റെമ്യൂണറേഷൻ എടുക്കുന്നത്, അതൊക്കെ നമ്മളൊരു ട്രാൻസ്ഫർ പ്രൈസിങ് ഡോക്യുമെന്റ് നമ്മൾ കീപ്പ് ചെയ്യണം. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് എടുക്കുമ്പം അതിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യണം. കോർപ്പറേറ്റ് ടാക്സിൽ അത് സബ്മിഷൻ ചെയ്യണം. പലരും ഈ ഡോക്യുമെന്റ്സ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമ്മളെപ്പോലുള്ള കൺസൾട്ടൻസ് പറയുമ്പോഴാണ് അവർ അറിയുന്നത്. അപ്പൊ ഇത് വലിയ ഫൈൻസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കോർപ്പറേറ്റ് ടാക്സിൽ നമ്മൾ കൃത്യമായ ഡോക്യുമെന്റ്സോട് കൂടി കറക്റ്റ് ഫിഗേഴ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് അത് കൃത്യമാവുന്നത്. അല്ലെങ്കിൽ അവർക്ക് അത് പെനാൽറ്റി ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു കൺസൾട്ടൻസിയെ നമ്മൾ സമീപിച്ച് അവരെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യാൻ. ഇതാണ് എനിക്ക് ബിസിനസ് ഓണേഴ്സിനോട് പറയാനുള്ളത്.
7: പല ആൾക്കാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അബദ്ധങ്ങളും ഇന്നത്തെ ഒരു ബിസി ലൈഫിൽ പലപ്പോഴും ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ലൈഫല്ലേ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുടെ ലൈഫാണ്.
9: അല്ല, എന്താ ഒരു ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സുകാർ മനസ്സിലാക്കുന്നില്ല നമ്മളെ ടൈമാണ് നമുക്ക് മണി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അവരുടെ ടൈം അവരെ അക്കൗണ്ടിങ്ങിന്റെയും ഇതിന്റെ പിന്നാലെ പോയി, മനസ്സിലായില്ല. അവരെന്നെ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് അവരെന്നെ സ്വയം അവർ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. അവർ ബിസിനസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫസ്റ്റ് മിസ്റ്റേക്ക് അതാണ്. ഒരാളെ വെക്കാൻ അവർക്ക് ഒരു അഫോർഡബിൾ ആകുന്നില്ല സ്റ്റാർട്ടപ്പിനെങ്കിൽ. നമ്മളിപ്പോഴത്തെ ഒരുപാട് കൺസൾട്ടൻസീസ് ഇല്ലേ, അവരെ കോൺടാക്ട് ചെയ്യുക, അവർക്കൊരു പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു 3x1 വരുള്ളൂ. ഒരാളെ ഹയർ ചെയ്ത് നിൽക്കുന്നതിന്റെ ഒരു 3x1 നമുക്ക് കോസ്റ്റ് വരുന്നുള്ളൂ. അതിൽ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവാം.
7: മനസ്സിലായി. ഓക്കെ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ. ഓക്കെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ വേഗം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ റൈറ്റ് നൌ 800-9220 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചുകൊണ്ട് നമ്മുടെ വാട്സപ്പിന്റെ ഭാഗമാകാം. 0585829220.
0: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ, ആർ എസ് അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.

0: Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Ambone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട,
2: എടാ മോനെ പോയടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക,
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
7: Mid morning with Nitya.
8: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അങ്ങനെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില സാമ്പത്തിക കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ ഒരു ടൈമിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സും ലോയേഴ്സും ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് പേര് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സി, ബിസിനസ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിങ്ങനെ മാറി നിന്ന് നോക്കുന്നതാണ്. ഇത് അറിയാത്ത മേഖലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നുള്ളതൊരു ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് കാണും. ഇതിനകത്ത് എന്തുമാത്രം ഡൗട്ടുള്ള ആൾക്കാർ കാണും അല്ലേ. സോ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രോപ്പർ കോണ്ടാക്ട് നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
9: നമ്മൾ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. റൈറ്റ് വേ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ, ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അവർ ആദ്യം നമ്മളെ കുറിച്ച് മനസ്സിലാക്കട്ടെ, എന്നിട്ട് വിളിച്ചാൽ മതി.
8: തീർച്ചയായിട്ടും
9: അവർ വെബ്സൈറ്റ് നോക്കട്ടെ, അവർ ക്ലയൻസിന്റെ റിവ്യൂസ് നോക്കട്ടെ, എല്ലാം കഴിഞ്ഞ് അവർക്ക് ഒരു എൻക്വയറി ഉണ്ടെങ്കിൽ വിളിക്കാൻ ഇവർ ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ അവർ വിളിക്കട്ടെ.
8: തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. കാരണം ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളെ വിളിക്കൂ എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം അല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ ബിസിനസിന്റെ കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ ഈ പ്രൊഫഷണൽ ബുക്ക് കീപ്പിംഗ് എത്രത്തോളം അനിവാര്യമാണ്, എത്രത്തോളം ആവശ്യമുള്ളതാണ്?
10: അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ കോസ്റ്റ് എത്രയാണ്, നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് എന്ന് അറിയണമെങ്കിൽ കൃത്യമായി നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കൂടാതെ നമ്മൾ ലോ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എഫ് ടി എയിൽ ആണെങ്കിൽ വാറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 5 years നമ്മൾ ബുക്ക് കീപ്പിംഗ്, നമ്മുടെ ഡോക്യുമെന്റ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. അതുപോലെ കോർപ്പറേറ്റ് ടാക്സിലാണെങ്കിൽ 8 years നമ്മൾ കീപ്പ് ചെയ്യണം. എഫ് ടി എ ഓഡിറ്റ് വരുന്ന സമയത്ത് ഇതിന്റെ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളോ ചോദിക്കുമ്പോൾ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റണം. എന്നാലേ അവിടെയാണ് ബുക്ക് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോഴാണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. 2 years ബാക്കോട്ടുള്ള ഡോക്യുമെന്റ്സോ അല്ലെ അതിന്റെ ഡീറ്റെയിൽസോ ചോദിക്കുമ്പോൾ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അതാണ് ബുക്ക് കീപ്പിംഗിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്.
8: അതുപോലെ ഇപ്പോൾ ഓരോ ക്ലയൻസിനും ഈ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡ് അക്കൗണ്ടന്റ് നൽകുന്നത് കൊണ്ട് ബിസിനസ് ഉടമകൾക്ക് ഉണ്ടാവുന്ന ഒരു ഈസിനെസ് എങ്ങനെയാണ്?
9: സി, അവര് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനോടും പറയാറുണ്ട്, അത് ഇവിടെയും പറയാം, അവര് നിങ്ങൾ ഓഫീസിൽ ഇരിക്കുന്നില്ല, മറിച്ച് നമ്മൾ ഓരോ സ്പേസിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമ്പനിയിൽ വിളിച്ച്, റിസപ്ഷനിൽ വിളിച്ച് അവരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നല്ല, വളരെ ക്ലിയർ ആയിട്ട് അവരെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അവരെ മെയിൽ ഐ ഡി, അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വാട്സപ്പ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് മോർണിംഗ് 9 to 6:30 മൺഡേ ടു സാറ്റർഡേ കൃത്യമായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഒരു ഡെഡിക്കേറ്റഡ് അക്കൗണ്ടിന് നമ്മൾ കൊടുക്കും, പിന്നെ അവരായി അവരെ ബിസിനസ്സിൽ കാര്യങ്ങൾ ചെയ്യുന്നത്.
8: ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അത് ഒരു പുതിയ അറിവാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച്. ഇതുപോലെ ഇപ്പം അദ്ദേഹത്തിനോട് ശാന്തനോട് ചോദിക്കുകയാണെങ്കിൽ ഈ സോവോ ടാലി ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സമയം ലാഭിക്കാൻ കാരണമാകുന്നത്?
10: ആക്ച്വലി റൈറ്റ് വേ നമ്മള് സോഹോ ടാലി, അതുപോലെ ക്യുക്ക് ബുക്സ്, ഓഡോന്റെയൊക്കെ ചാനൽ പാർട്ട്നേഴ്സ് ആണ്. ഇതിന്റെയൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ ട്രേഡിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ട്രെയിനിങ്ങും ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിങ് സെക്ഷനിലേക്ക് വരുമ്പം സോഫ്റ്റ്വെയറിൽ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വളരെ ചെറിയ ഒരു നിമിഷം കൊണ്ട് തന്നെ നമുക്ക് പല റിപ്പോർട്ട്സും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം പുതിയ കാലഘട്ടത്തിൽ AI കാര്യങ്ങളൊക്കെ വന്നു, AI സോഫ്റ്റ്വെയർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടൈം വളരെ ലാഭിക്കാൻ പറ്റും. കൃത്യമായി നമ്മൾ ഓഫീസിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ബിസിനസ് ഓണേഴ്സിന് മൊബൈൽ ആപ്പിൽ റിപ്പോർട്ട്സ് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, മൊബൈൽ ആപ്പിൽ നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ,
8: പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും കാലം മാറുന്നതിനനുസരിച്ച് എന്നെങ്കിൽ എയോടൊപ്പം ചേർന്ന് നിൽക്കാം.
9: നമ്മൾ AI സോഫ്റ്റ്വെയർ ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഓൺ സോഫ്റ്റ്വെയർ ആണെന്നല്ല.
8: ഓ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നമ്മൾ ഹയർ ചെയ്യുന്നതോ അല്ല മറ്റൊന്നും അനുകരിക്കുന്നതോ അല്ല. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, അതുപോലെ ഇപ്പൊ UAE പുതിയ സംരംഭകർക്കും ബിസിനസ് ഓണേഴ്സിനും ഒക്കെ നമ്മുടെ റൈറ്റ് വേ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വൈസ് എന്താണ്?
9: പ്രധാനപ്പെട്ട ഒരു അഡ്വൈസ് എന്ന് പറയുകയാണെങ്കിൽ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ കണക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ നാടല്ല, നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ബിസിനസ് ചെയ്യാനും
8: ജോലി ചെയ്യാനും
9: നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന പണം നമ്മൾ വെറുതെ എന്തിനാ ഫൈൻ കൊടുത്തിട്ട് അതിന്റെ ഒരു നല്ലൊരു ശതമാനം ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത്? നമ്മൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പിടി വീഴും. അപ്പൊ അതിനൊരു അവസരം ഉണ്ടാക്കാതെ, അവര് രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ എങ്ങനെയൊക്കെയോ കൊണ്ടുപോയ ബിസിനസ് ആയിരിക്കും, കൃത്യമായി കണക്ക് ടാക്സേഷൻ ഒന്നും ഇല്ലാണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ ആ മൂന്ന് വർഷം ഒരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യേണ്ട ഒരു സാലറിയോ അല്ലെങ്കിൽ പുറത്തൊരു അക്കൗണ്ടിംഗ് കൺസൾട്ടൻസി കൊടുക്കുന്ന പൈസന്റെ ഡബിളോ ത്രിബിളോ അവര് ഫൈനായിട്ട് അടക്കേണ്ടി വരും.
8: അപ്പൊ അത് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു
9: പോകാനുള്ളതാണ്.
8: എനിക്ക് പൊതുവായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം ചോദിച്ചാൽ, പല ആൾക്കാർക്കും പറഞ്ഞു കേൾക്കാറുണ്ട് ബിസിനസ്സിൽ നല്ല കളക്ഷൻ ഉണ്ട് പക്ഷെ മാസാവസാനം കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല ആൾക്കാരും എപ്പോഴും പറയുന്നതാണ്. സി, ഇങ്ങനെ പറയുന്നവർക്ക് റൈറ്റ് വേ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്തായിരിക്കും?
9: ബിസിനസിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരുവിധം എല്ലാ ബിസിനസ്സുകാരും അവരിപ്പോ തുടങ്ങി ഒരു മൂന്ന് വർഷം നാല് വർഷം ആയിട്ടുണ്ട്, ഇപ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ടോ? കാരണം എന്താണ്, അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല, കൃത്യമായ മാർക്കറ്റിംഗ് ഉണ്ടാവില്ല. ഞാൻ പറയാം, അക്കൗണ്ടിംഗ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, കൃത്യമായ ആ കമ്പനി മാർക്കറ്റിംഗ് ചെയ്യണം. ആ കമ്പനിക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റിംഗ് ഫണ്ട് സെപ്പറേറ്റ് മാറ്റി വെക്കണം. അതിൽ എത്ര പ്രോഫിറ്റും എത്ര ലോസും ഉണ്ടെന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിംഗിലേക്ക് ഒരു ഫണ്ട് മാറ്റി വെക്കാൻ പറ്റുള്ളൂ, സെയിൽസിലേക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. ഇത് കണക്കുകൾ കൃത്യമായി അറിയാത്ത ഒരാൾക്ക് എന്ത് മാർക്കറ്റിംഗ് എന്ത് സെയിൽസ്?
8: അക്കൗണ്ടന്റിന്റെ ഒരു ക്ലിയർ പിക്ചർ കടന്നു വരുന്നത്
9: തീർച്ചയായിട്ടും.
8: അതുപോലെ തന്നെ ഓരോന്നും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു സംരംഭകന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അയാളുടെ ബിസിനസിനെ ഈസി ആക്കി കൊടുക്കാനുള്ള
9: ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പൊ ചിലപ്പം ചില കമ്പനിയിലൊക്കെ അക്കൗണ്ടന്റ്മാർ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഈ ഓണേഴ്സിന്റെ കയ്യിലെത്തുന്ന കണക്ക് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ്മാർ കൊടുക്കുന്ന കറക്റ്റ് കണക്കാണ്, അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് അവർ അറിയുന്നില്ല ഓണേഴ്സ്. ഇതെന്ത് ചെയ്യണം? ഒരു ഓഡിറ്റിംഗ് കമ്പനിയിൽ കോൺടാക്ട് ചെയ്തിട്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യാം, അങ്ങനെ ഏത് കമ്പനിയിൽ കോൺടാക്ട് ചെയ്താലും അവരെ കോൺടാക്ട് ചെയ്ത് കൃത്യമായി ഇൻസ്പെക്ട് ചെയ്യുക. എനിക്ക് ലാസ്റ്റ് ഒരു വർഷമായിട്ട് കണക്കുകളൊന്നും കൃത്യമായിട്ട് നോക്കണം. ഞാൻ ചെയ്യുന്ന തെറ്റ് എനിക്കറിയില്ല, അത് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ മാത്രമേ ആ തെറ്റ് അറിയുള്ളൂ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് അത് ചിലപ്പം ഓണേഴ്സിലേക്ക് എത്തുന്നുണ്ടാവും, ചിലപ്പോൾ എത്തുന്നുണ്ടാവില്ല. അപ്പൊ അത് പുറത്തുനിന്ന് ഒരാൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ബിസിനസ് എവിടെ നിൽക്കുന്നു, ഇതൊക്കെ കണക്കുകൾ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആണോ എന്നുള്ളത്.
8: ഓക്കെ, അതുപോലെ ഇപ്പൊ യുഎഇയിലെ പുതിയ ബിസിനസ് ട്രെൻഡുകൾക്കൊപ്പം നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ച് കാലങ്ങളായിട്ട് ഒരു അൺസർട്ടനിറ്റി ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബിസിനസ് നടക്കുന്നില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, യുഎഇ അതിന്റെ പീക്കിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു നാട്ടിൽ ബിസിനസ് ചെയ്ത് നമ്മളും ആ രാജ്യത്തിനൊപ്പം വളരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഓരോ വാർത്തകൾ പറയുമ്പോൾ യുഎക്ക് ഹാറ്റ്സ് ഓഫ് യുഎ, ഹാറ്റ്സ് ഓഫ് യുഎ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നൊരു കാര്യമാണ്. എന്ത് വന്നോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളെ ജീവിക്കാൻ, നമുക്ക് ജീവിക്കാൻ നല്ലൊരു മാർഗം കാണിച്ചാൽ യുഎ എന്ന് നമ്മുടെ കൂടെ ഉണ്ട്, ഇവിടുത്തെ നിയമങ്ങളും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഇപ്പോഴത്തെ ഒരു ട്രെൻഡുകൾക്കൊപ്പം മുന്നോട്ട് പോകാൻ സംരംഭകർ ഇപ്പൊ തന്നെ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടോ? പുതിയ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അക്കൗണ്ടിംഗ് കമ്പനിക്ക് പറഞ്ഞു കൊടുക്കാൻ,
9: പുതിയൊരു സംരംഭമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലൈസൻസ് എടുക്കുന്ന ഫോർമേഷൻ ആണ്. ഇത് നമ്മുടെ ലൈസൻസ് ഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവർ കോൺടാക്ട് ചെയ്തിട്ട് അവർ ശ്രദ്ധിക്കണം, എനിക്ക് മെയിൻലാൻഡ് ലൈസൻസ് ആണോ വേണ്ടത്, അതല്ല എനിക്ക് പിന്നെ ഫ്രീ സോൺ ലൈസൻസ് മതിയോ, അങ്ങനെയെങ്കിലും ദുബായിൽ എത്ര ഫ്രീ സോൺ ഉണ്ട്, യുഎഇയിൽ എത്ര, എമിറേറ്റിൽ ഏതൊക്കെ ഫ്രീ സോൺ ഉണ്ട്, എവിടെയൊക്കെയാണ് അതിന്റെ ഓരോന്നിന്റെയും പ്രൈസ് കാര്യങ്ങൾ അറിയണം, മെയിൻലാൻഡിന്റെയും ഫ്രീ സോണിന്റെയും ഡിഫറൻസ് അറിയണം. ഇതൊക്കെ എനിക്ക് ഈ ഒരു ചെറിയൊരു ടൈമിൽ കൃത്യമായിട്ട് ഒരുപാട് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ.
8: തീർച്ചയായിട്ടും
10: സോഫ്റ്റ്വെയർ സെലക്ഷൻ, ഏത് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് നമ്മുടെ ബിസിനസിന് സ്യൂട്ടബിൾ ആകുന്നത് എന്ന്. എല്ലാ സോഫ്റ്റ്വെയറും എല്ലാ ബിസിനസിന് സ്യൂട്ടബിൾ അല്ല, അത് നമുക്ക് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം. നമ്മളെ പോലുള്ള കൺസൾട്ടൻസിനും ഇപ്പൊ ട്രേഡിംഗ് കമ്പനിക്ക് ഉള്ള സോഫ്റ്റ്വെയർ ആയിരിക്കില്ല സർവീസ് കമ്പനിക്ക്. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം,
8: സാധിക്കണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിംഗ് ആയിട്ടും ഓഡിറ്റിംഗ് ആയിട്ടും ബുക്ക് കീപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ മാർക്കറ്റിംഗ് ലെവലിലുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, അപ്പൊ ഒരു ആസ് എൻ അക്കൗണ്ടന്റ് അങ്ങനെ ഒരു വേയിലാണെങ്കിലും ശരി, നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് അറിഞ്ഞത്. ഇനി ഇപ്പൊ നമ്മുടെ ലിസണേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നമുക്ക് നിങ്ങളുടെ
9: തീർച്ചയായിട്ടും റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ഗൂഗിൾ ചെയ്താൽ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ടുണ്ട്.
8: ഊതുമെത്തയിലാണ്,
9: ദുബായിലാണ്.
8: വെബ്സൈറ്റ് ഐ ഡി ഉണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയ എപ്പോഴും ആക്റ്റീവ് ആണ്. എസ് ഹോമിന്റെ ഭാഗമായിട്ട് ഇന്ന് എത്തിയിരുന്നു നിങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് നന്ദി.
9: നമുക്കിങ്ങനെ ഒരു ഇൻവിറ്റേഷൻ 92.2 ഹോം എഫ്എമ്മിൽ കിട്ടിയതിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക്സ്.
8: തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു മൂവി ഷൂട്ട് പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഗംഭീരമായിട്ടാണ് നിങ്ങൾ കടന്നു വന്നത്. അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സർപ്രൈസ്ഡ് ആക്കിയത്. കാരണം സാധാരണ ആൾക്കാരൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും.
9: നമ്മുടെ കാര്യം തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല വൃത്തിയായിട്ട് എത്ര നന്നായിട്ട് അതിനെ ചെയ്യാൻ പറ്റുമോ ചെയ്യുക. അതിപ്പോ ഒരു കസ്റ്റമർക്ക് ഒരു സർവീസ് ഡെലിവർ ചെയ്യുന്നതിന് അത് അതിന്റെ മാക്സിമം നന്നായിട്ട് ചെയ്യാം.
8: വെരി ഗുഡ്.
9: ഇതിപ്പോ ഇവിടെ വന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല വൃത്തി ചെയ്യരുത്.
8: അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എത്രത്തോളം ആയെന്ന് മനസ്സിലാവില്ല. ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഞങ്ങൾ ഓരോ ദിവസവും ഓരോരോ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മണിക്കൂർ അല്ലാതെ ഞങ്ങൾ ഇനിയും കൂടുതൽ കാണാനായിട്ട് ഇപ്പോൾ നമ്മുടെ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് കമ്പനിയുടെ സോഷ്യൽ മീഡിയ പേജ് ആണെങ്കിലും ഹോം 92.2 എഫ്എമ്മിന്റെ സോഷ്യൽ മീഡിയ പേജ് ആണെങ്കിലും ശരി, എപ്പോഴും റൈറ്റ് വേയും കൂടെ ഉണ്ടാവും, ഹോമും കൂടെ ഉണ്ടാവും.
9: റൈറ്റ് വേ ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്.
8: തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ കമ്പനിയിലും നിങ്ങൾ രണ്ടുപേർക്കും ഓരോരുത്തർക്കും നമ്മുടെ ഓണാശംസകൾ കൂടി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരെയും അന്വേഷിച്ച് പറയുക. അപ്പോൾ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഷാനിദ് ആൻഡ് സിഇഒ മിസ്റ്റർ ജരീഷ് രണ്ടുപേരാണ് കൂടെ ചേർന്നത്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ബട്ട് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.
9: താങ്ക് യു. താങ്ക്
10: യു.
8: ഓക്കെ, നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യ. തുടരും ഹോം 92.2 എഫ്എമ്മിൽ.
6: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. എവർഗ്രീൻ പാട്ട് ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണി ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya. Nitya. You must

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പ്രിയദർശിനി വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മന്ത്രി സി പി ജോൺ. പാർലമെന്റ് സ്തംഭിപ്പിച്ച പ്രതിപക്ഷം. നമസ്കാരം ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകും. സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി. കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെയായി 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 11 പേർക്ക് പരിക്കേറ്റു. 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഴുവൻ വീടും തകർന്നവർക്ക് 6,00,000, വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് 12,00,000 നൽകും. തിരിച്ചു വീട്ടിലേക്ക് പോയി താമസിക്കാൻ സാധിക്കാത്തവർക്ക് വാടക നൽകും. വീടുകളിൽ വെള്ളം കയറി പ്രയാസം നേരിട്ടവർക്ക് ദിവസം 300 രൂപ നൽകും. കടകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം നൽകുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൃഷിനാശം സംഭവിച്ചതിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. 25% വർദ്ധിപ്പിച്ചത്. തീരപ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി. തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജിയോ ബാഗും സ്ഥാപിക്കും. പുനർഗേഹം പദ്ധതി പുതുക്കും. അതിനായി തുക വർദ്ധിപ്പിക്കും. പുതിയ പദ്ധതി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന് സർക്കാരിന്റെ ആദരം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയ്ക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സംവിധാനം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫ്ളഡ് മാപ്പിംഗ് അടക്കം നടത്തും. ഡാമുകളിലെ മണൽ നീക്കം ചെയ്യും. നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകും. ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം കൊണ്ടുവരും. AI ഡ്രിവൺ സംവിധാനം ഒരുക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രഗത്ഭരുടെ വലിയ സംഘം ഉണ്ടാകും. നദീതീര കയ്യേറ്റം കണ്ടെത്താൻ ലാൻഡ് ഓഡിറ്റിംഗ് നടത്തുമെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ വിമർശനവുമായി കോന്നി MLA KU ജനീഷ് കുമാർ. മുഖ്യമന്ത്രി പങ്കെടുത്ത അവലോകന യോഗം അറിയിച്ചില്ലെന്ന് കോന്നി MLA പരാതി. മുഖ്യമന്ത്രി ഫോട്ടോ എടുത്ത് മടങ്ങിയെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലെ മുഖ്യമന്ത്രിയെ തരം താഴരുതെന്നും ജനീഷ് കുമാർ. കോന്നിയിൽ മുഖ്യമന്ത്രി വന്നില്ലെന്നും മഴക്കെടുതി ചർച്ച ചെയ്യാൻ കോഴഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് തന്നെ വിളിച്ചില്ലെന്നുമാണ് ജനീഷ് കുമാർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒഴിവാക്കി. മന്ത്രി വിഷ്ണുനാഥിനെതിരെയും ജനീഷ് കുമാറിന്റെ വിമർശനം. വിഷ്ണുനാഥ് റൂമെടുത്തുറങ്ങുന്നുവെന്ന് MLA വിമർശനം. MLA മറുപടിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. എല്ലാവരെയും അവലോകന യോഗത്തിൽ വിളിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി. ദുരന്തം ബാധിച്ച എല്ലായിടങ്ങൾ സന്ദർശിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഗതാഗത മന്ത്രി സി പി ജോൺ. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിവാദം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. വിമർശനം ഉൾക്കൊള്ളുന്നു. ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് വിഷമമില്ല. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പറയുന്നു. പ്രിയദർശിനിയിൽ സ്ത്രീകൾ തിക്കി തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്ന് മന്ത്രി. പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണ പ്രചരണം ഉണ്ട്. കേരളത്തിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചുനിൽക്കുന്നു. സ്ത്രീകളോട് വിവേചനമില്ല. ആരുടെയും ഔദാര്യമല്ല സൌജന്യ യാത്രയെന്ന് മന്ത്രി. പ്രിയദർശിനി വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെറ്റുപറ്റിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞല്ലോ. വിവാദത്തിലേക്ക് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്കാണ് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. KSEB 5 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി, ഇരട്ടിയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് അലർട്ട് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. നിതിൻ കക്കേടത്ത് എന്ന FBIDക്കെതിരെയാണ് കേസ്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് പരാതിക്കാരൻ. ലഹള ഉണ്ടാക്കുന്നതും പൊതുസമൂഹത്തിൽ കലഹം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റിട്ടുവെന്നാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ബജറ്റ് ധനമന്ത്രി മരിയൻ വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ചു. 2031 സംസ്ഥാനത്തെ 1.5 ട്രില്യൺ ഡോളർ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ നിർണായക പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വാധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻതുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. CJP പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തിയില്ലെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളും വരും ദിവസങ്ങളിലും സ്തംഭിപ്പിക്കുമെന്ന് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഈ വിഷയം മുൻനിർത്തി വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. വിഷയത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ത്യ മുന്നണി MPമാർ നോട്ടീസ് നൽകി. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സർക്കാരും കർശന നിലപാടിൽ ഉറച്ചുനിൽക്കുക. പോലീസ് നടപടിക്ക് പുറമെ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള ആരോപണവും ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് നീക്കം ചെയ്ത നടപടിയിൽ 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ മെറ്റാ മേധാവി മാർക്ക് സക്കർബർഗിന് അന്ത്യശാസനം നൽകി പാർലമെന്ററി IT സമിതി. വീഴ്ച വരുത്തിയാൽ സമൂഹ മാധ്യമങ്ങൾക്കുള്ള പരിരക്ഷ എടുത്തുകളയുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. യമൻ തീരത്തിനടുത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. വാണിജ്യക്കപ്പലായ MSV ഫൈസ് നൂർ ഒലിയയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തു. ജീവനക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട US ഇറാനും ഇന്നത്തോടെ കരാറിലെത്തിയേക്കുമെന്ന US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതോടെ എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാകും. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു. ആഗോള വിപണികളിലെ അസ്ഥിരത കണക്കിലെടുത്ത് ഇത്തവണയും നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ 5.25% തുടരും. പശ്ചിമേഷ്യയിലെ സംഘർഷവും ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടവും പരിഗണിച്ച് കാത്തിരുന്ന് കാണാം എന്ന നയമാണ് റിസർവ് ബാങ്ക് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്.
4: Was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

0: Mid Morning with Nitya.
1: Yes, welcome back. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് ഷോ ആണ്. കഴിഞ്ഞൊരു മണിക്കൂർ, അതായത് ഒരു 11 മുതൽ 12 വരെ നമ്മുടെ ഷോയിൽ ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു അല്ലേ. റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് കമ്പനിയുടെ സിഇഒയും മാനേജിംഗ് ഡയറക്ടറും ചേർന്ന് ഇപ്പോൾ നമ്മുടെ യുഎയിലെ അക്കൗണ്ടിംഗ് ആയിക്കോട്ടെ, ഓഡിറ്റിംഗ് ആയിക്കോട്ടെ, പുതിയ ബിസിനസ് അപ്ഡേറ്റ്സ് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചു അല്ലേ. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം അത് ഇപ്പോഴും കോൾസ് വരുന്നുണ്ട്, നമുക്ക് ഓഫീറിലൊക്കെ കോൾസ് വരുന്നുണ്ട്. ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അവർ പറഞ്ഞതനുസരിച്ച് അവരെ എങ്ങനെ അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊന്ന് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അങ്ങനെ ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 12 മുതൽ 1 മണി വരെയുള്ള ആ ഒരു സെഷനിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ വെൽക്കം ചെയ്യുമ്പോൾ ബിസിനസ്സും കണക്കുകളൊക്കെ അങ്ങോട്ട് കുറച്ചേരത്തേക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ദിവസേനയുള്ള ഡ്രൈവ് അല്ലെങ്കിൽ കൂടുതൽ ആ ഡ്രൈവിനെ ഒന്ന് ഈസി ആക്കുന്ന ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ദുബായിലെ റോഡുകളിലൂടെ എന്നും ട്രാവൽ ചെയ്യുന്ന നമ്മുടെ ലിസണേഴ്സിന് ഇത് കേട്ടാൽ വലിയൊരു റിലീഫായിരിക്കും. നമ്മുടെ ദുബായിലെ ലത്തീഫ ബിൻ ഹംദാൻ സ്ട്രീറ്റിന്റെ അപ്ഗ്രേഡ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്. ഇത് RTA ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ എന്നും ഇനി ട്രാഫിക് ബ്ലോക്കിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇനി മുതൽ ആ വഴിയിലൂടെ വളരെ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പുതിയ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ ഇനി മുതൽ ഓരോ മണിക്കൂറിലും 1000 വണ്ടികളാണ് കൂടുതൽ ഉൾക്കൊള്ളാൻ ഇത് ഈ ഒരു സ്ട്രീറ്റിന്റെ കപ്പാസിറ്റി ഉണ്ടാവുക. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്കറിയാമല്ലോ ദുബായിലെ അൽഖൈൽ റോഡിനെയും അതുപോലെ ഷെയ്ഖ് സായിദ് റോഡിനെയും കണക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട റൂട്ട് ആണ് ഈ ഒരു ലത്തീഫ ബിൻ ഹംദാൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, അതുപോലെ തിരികെ വരുന്ന ആൾക്കാരുമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ദിവസവും ഈ വഴി ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി പീക്ക് അവേഴ്സിൽ ഇവിടെ വലിയ രീതിയിലുള്ള ട്രാഫിക് സ്ലോ ഡൗൺ ഉണ്ടാവാറുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഇപ്പോൾ RTA നടപ്പിലാക്കിയ വലിയൊരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വഴി പുതിയ ലെയിൻസ് ആയിക്കോട്ടെ, വശങ്ങളിലെ ഫ്ലൈ ഓവർ സൗകര്യങ്ങളായിക്കോട്ടെ, ട്രാഫിക് സിഗ്നൽസ്, ഇതെല്ലാം വളരെ സ്മാർട്ടായിട്ട് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാത്രക്കാരുടെ ട്രാവൽ ടൈം പകുതിയോളം കുറയും എന്നുള്ളതാണ്. 10 മിനിറ്റ് കൊണ്ട് എത്തിയിരുന്ന സ്ഥലങ്ങളിലേക്ക് ഇനി 4-5 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ കഴിയും. അതുപോലെ തന്നെ ജംഗ്ഷനുകളിലെ വെയിറ്റിംഗ് ടൈം വലിയൊരളവിൽ കുറയ്ക്കാൻ കഴിയും. അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ റൂട്ട് വഴി ഡ്രൈവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊരു നല്ല ന്യൂസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ദുബായ് ഭരണകൂടവും RTAയും നമ്മുടെ യാത്രകൾ എത്രമാത്രം കംഫർട്ടബിൾ ആക്കാനാണ് ഓരോ ദിവസവും ഇതുപോലുള്ള പ്രോജക്ട്സ് കൊണ്ടുവരുന്നത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇപ്പോൾ ഏതെങ്കിലും ട്രാഫിക് സിഗ്നലിൽ അല്ലെങ്കിൽ ഹൈവേയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ കെയർഫുള്ളായ സേഫായി ഡ്രൈവ് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് പ്രോപ്പറായിട്ട് ഫാസ്റ്റൺ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനിയും ഒരുപാടധികം ദുബായ് അപ്ഡേറ്റ്സും കൂടെ കേൾക്കാൻ നല്ല പാട്ടുകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ട്രാക്കിലേക്ക് പോകുന്ന ടൈമായി കഴിഞ്ഞു. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
3: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
2: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
4: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
2: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ.

0: Mid Morning with Nitya.
1: ഹോം 92.2 FM തുടരുകയാണ്. എന്ത് മിഡ് മോർണിംഗ് മിത് നിത്യയിലേക്ക് നമ്മൾ വെൽക്കം ബാക്ക് ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു അല്ലേ. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണോ എന്നൊരു ഡൗട്ട് വന്നു. എന്തായാലും ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ദുബായിലെ ഏറ്റവും പുതിയതും നമ്മുടെയൊക്കെ ജീവിതമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള അപ്ഡേറ്റ്സ് അല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടു മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്, ലത്തീഫ ബിൻ ഹമദാൻ സ്ട്രീറ്റ് നവീകരിച്ചിട്ടുള്ള വാർത്തയാണ് അല്ലേ. ഇപ്പോൾ വീണ്ടും എല്ലാ വെഹിക്കിൾ ഓണേഴ്സിനും ഒരേപോലെ വലിയൊരു റിലീഫ് നൽകുന്ന മറ്റൊരു ബിഗ് അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ദുബായിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന നമ്മളിൽ പല ആൾക്കാരുടെയും വലിയൊരു കൺസേൺ ആണ് എപ്പോഴെങ്കിലും അറിയാതെ പറ്റിപ്പോകുന്ന ട്രാഫിക് ഫൈൻസ് എന്ന് പറയുന്ന സംഭവം. എല്ലാവരും പേടിച്ചിട്ട് ആ ഒരു കാര്യം കൃത്യത, എന്താ ആ ഒരു ഭയം, അവിടുത്തെ നിയമത്തെ ഭയക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് നമ്മളതെല്ലാം ചെയ്യുന്നിട്ടും ട്രാഫിക് ഫൈൻസും മറ്റു കാര്യങ്ങളും കിട്ടുമ്പോൾ ഒന്ന് പേടിക്കാറുണ്ട്, അല്ലെങ്കിൽ തന്നെ അതിനെ ഓർത്ത് നമ്മൾ പേടിക്കാറുണ്ട്. എനിവേ, ചില സമയങ്ങളിൽ ഒന്നിച്ചൊരു വലിയ തുക ഫൈൻ അടക്കേണ്ടി വരുമ്പോൾ അത് നമ്മുടെ മാസത്തെ ഫാമിലി ബഡ്ജറ്റിനെ വലിയ രീതിയിൽ ബാധിക്കും അല്ലേ. ഇനി മുതൽ ആ ഒരു കാര്യം ഓർത്ത് ആരും തലപോക്കേണ്ടതില്ല. കാരണം ദുബായ് പോലീസ് വാഹന ഉടമകൾക്കായിട്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു വലിയ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ടേ. നിങ്ങളുടെ ട്രാഫിക് ഫൈൻസ് ഇനി വളരെ എളുപ്പത്തിൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യമാണ് ദുബായ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി UAE പ്രമുഖ ബാങ്കുകളുമായിട്ട് അവർ പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി വഴി 0% ഇൻട്രസ്റ്റിൽ, അതായത് യാതൊരുവിധ അധിക ചാർജസും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ നമുക്ക് വന്നിരിക്കുന്ന ഫൈനില്ലേ, ആ തുക ചെറിയ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് അടച്ചു തീർക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ കാര്യം. സാധാരണയായിട്ട് വലിയൊരു തുക ഫൈൻ അടയ്ക്കേണ്ടി വരുമ്പോൾ ഈ കാർ രജിസ്ട്രേഷൻ റിന്യൂവൽ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വലിയ ഡിലേ ഉണ്ടാവാറില്ലേ. ഇനിയിപ്പോൾ അങ്ങനൊരു സ്ട്രെസ് വേണ്ടേ വേണ്ട. കാരണം 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 12 മാസം വരെയുള്ള ഫ്ലെക്സിബിൾ ഇൻസ്റ്റാൾമെന്റ് പ്ലാൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഇപ്പോൾ നിരവധി ബാങ്കുകൾ, നമ്മളിപ്പോൾ എമിറേറ്റ്സ് NBD ആയിക്കോട്ടെ, മഷ്രിഖ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ ADCB, അങ്ങനെ തുടങ്ങി നമ്മളിവിടെ വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊടുക്കുന്ന ബാങ്കുകളില്ലേ, അങ്ങനെ UAE പ്രമുഖ ബാങ്കുകളെല്ലാം തന്നെ ഈ ഒരു സ്കീമിൽ പാർട്ട്ണറായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാലോചിച്ച് ആരും സങ്കടപ്പെടണ്ട. വളരെ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഡിജിറ്റൽ പ്രൊസീജിയറാണ് ഇതിനുള്ളത്. അപ്പോൾ ദുബായ് പോലീസിൻ്റെ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഫൈൻസ് കാണാനും ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും സാധിക്കും. യാതൊരുവിധ നേരിട്ടുള്ള പേപ്പർ വർക്കിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ മന്ത്ലി നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ട് ഒക്കെ അടയ്ക്കുന്ന ഒരു രീതിയില്ലേ, അതുപോലെ തന്നെ ഇതും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ എങ്ങോട്ട് പോകേണ്ടതില്ല, നമ്മൾ ഓരോ ആപ്ലിക്കേഷനിലും കയറി ഇറങ്ങേണ്ടതില്ല, ബുദ്ധിമുട്ടേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ നേരെ ദുബായ് പോലീസിൻ്റെ ആപ്ലിക്കേഷനിലോ വെബ്സൈറ്റിലോ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ദുബായ് പോലീസ് എപ്പോഴും ഇതുപോലുള്ള സ്മാർട്ട് സൊല്യൂഷൻസ് കൊണ്ടുവരാറുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ദുബായ് പോലീസ് എപ്പോഴും ലോകത്തിന് തന്നെ ഒരു മോഡലായി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓഫർ തീർച്ചയായിട്ടും കാർ ഓണേഴ്സിന് വലിയൊരു സമാധാനം കിട്ടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ദുബായ് പോലീസിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഫൈൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഈ ഒരു സൗകര്യം നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വാർത്തയോടൊപ്പം നമുക്ക് നല്ലൊരു തമിഴ് ട്രാക്കിലേക്ക് പോകാം. ആ പാട്ടും കേട്ടതിന് ശേഷം ട്രാഫിക് സിഗ്നലിൽ എവിടെയെങ്കിലും കുരുങ്ങി കിടപ്പുണ്ടോ, എവിടെയെങ്കിലും ആക്സിഡൻസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഇന്നലെ ഈവനിങ് ഞാൻ പെട്ടുപോയി പൊടിക്കാറ്റിൽ, അവിടെ നിന്ന് മുഴുവനും അങ്ങോട്ട് ഏറ്റുവാങ്ങി, നമ്മുടെ ശിരസ്കയായിട്ട് പൂമാല ഏറ്റുവാങ്ങുന്നത് പോലെ അവിടെ നിന്ന് ഫുൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഏറ്റുവാങ്ങിയിട്ടാണ് ഞാൻ നടന്ന് മുന്നോട്ട് പോയത്. എന്ത് ചെയ്യാനെ, പെട്ടുപോയി, അവിടുന്ന് ഓടിയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവിടെ നിന്ന്, നിങ്ങളാരെങ്കിലും അങ്ങനെ പെട്ടോ, യെസ് എന്താണ് പുറത്തെ അവസ്ഥ, ചൂടാണെന്നറിയാം എങ്കിൽ പോലും പൊടിക്കാറ്റോ മറ്റെന്തെങ്കിലും കാലാവസ്ഥാ മാറ്റങ്ങൾ വല്ലതും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓൾ ഓവർ UAE എവിടെയാണെങ്കിലും നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ തമിഴ് ട്രാക്കും ട്രാഫിക് അപ്ഡേറ്റും ഒക്കെ കേട്ടതിന് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.
3: ജന്നമ്മ കണ്ണ്.

0: ஆடு பாத்தியாடு யாருக்கும் அஞ்சிடாத சிங்கந்தா உரசி பாருங்க மங்கிடாத தங்கந்தா என்னம்மா கண்ணு சௌக்கியமா ஆமம்மா கண்ணு சௌக்கியம்தா என்னம்மா கண்ணு சௌக்கியமா ஆமம்மா கண்ணு ஃபேன்டாஸ்டிக்
1: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
2: டிராபிக் அப்டேட்
3: பிராட் யூ பை ABC கார்கோ அண்ட் கொரியர் நம்பர் ஒன் இன் GCC.
4: எஸ், ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ദുബായിലെയും ഷാർജയിലൊക്കെ ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ദുബായിലേക്ക് പോവാം. അൽക്കോസ് ഭാഗത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അൽക്കോസ് ഇൻഡസ്ട്രിയൽ ഫസ്റ്റിലെ 11B സ്ട്രീറ്റിലും പിന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്ക് അത്യാവശ്യം കാണിക്കുന്നുണ്ട്. അതുപോലെ അൽക്കോസ് ഫോർത്തിലും ഹെവി ട്രാഫിക്കാണ്. ഇനി റാസൽകോട് ഇൻഡസ്ട്രിയൽ ഏരിയ 1 ഫിഫ്ത് സ്ട്രീറ്റ്, ദുബായ് ഇന്റർനാഷണൽ സിറ്റി, വർസൻ 3rd, ഇവിടങ്ങളിലെല്ലാം വാഹനങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് നീങ്ങുന്നത്. ഇനി സിറ്റി ഏരിയയിലേക്ക് വരുവാണെങ്കിൽ അൽഗർഹു സർവീസ് റോഡ് ആണെങ്കിലും അതുപോലെ D90 അൽ സത്വ സ്ട്രീറ്റ്, D79 ഖാലിദ് ബിൻ അൽവാലി സ്ട്രീറ്റ്, ഉം ഹുറൈറിലെ ഫസ്റ്റിലെ 11th സ്ട്രീറ്റ്, ഇവിടങ്ങളിലൊക്കെ അത്യാവശ്യം ഹെവി കഞ്ചഷൻ ഉണ്ട്. പിന്നെ മുഹൈസിന 4th നിന്ന് അൽകിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 5th വരെയുള്ള റോഡ് നോക്കുകയാണെങ്കിൽ ട്രാഫിക് വളരെ ലൈറ്റായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കിസായിസ് ഇൻഡസ്ട്രി ഏരിയ 3rd D97 അമ്മാൻ സ്ട്രീറ്റിലും മോഡറേറ്റ് ട്രാഫിക് മാത്രമേ ഉള്ളൂ. ഇനി ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന പ്രധാന റൂട്ടായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, ദുബായ് ഷാർജ റോഡ്, ഇവിടങ്ങളിലെ ഇന്റർചേഞ്ചസിലും സ്ലോ ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വഴിയിലൂടെ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ചു പോവുക, കൃത്യമായിട്ട് സ്പീഡ് ലിമിറ്റ് പാലിച്ച് സേഫായി ഡ്രൈവ് ചെയ്യുക. അതിനൊപ്പം കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.
3: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ.
5: You are listening to Mid Mornings with Nitya.

മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്കെത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ട്വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂംഡ് ബൈ മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർമാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്. Mid morning with Nitya.
4: Yes guys, നമ്മൾ വെൽക്കം ബാക്ക് ചെയ്യുമ്പോ ഇപ്പോ സമയം 12:47 ആയിട്ടുണ്ട്. യെസ്, അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് എത്തിയാണ് ഓൺലി ഓൺ ഹോം 92.2 FM. അപ്പൊ നമ്മള് ഒരു സിനിമാ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഓർപ്പിക്കുന്ന കാര്യം, ഓഗസ്റ്റ് 7 റിലീസ് ചെയ്യുന്ന മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് തുടക്കം. യെസ്, ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫാണ്. അദ്ദേഹം 2018 എന്ന ബ്ലോക്ക് ബസ്റ്റർ മൂവിക്ക് ശേഷമാണ് ഈ ഒരു സിനിമ ചെയ്യുന്നതിനുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ വിസ്മയുടെ ഒരു അഭിനയമൊക്കെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയാലോ. യെസ്, ഹോം സ്ക്രീനിങ്ങിൻ്റെ ഭാഗമാകാൻ ഹോം തിയേറ്റർ എന്നതിൻ്റെ HT സ്പേസ്. ഞാനൊരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചായിരുന്നു, ചോദിക്കട്ടെ. യെസ്, അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ മാത്രം ഇനി അയക്കുക. സിനിമയുടെ പേരല്ല, അത് ഇന്നലെ ആയിരുന്നു. ഇന്നത്തെ ചോദ്യത്തിന് ആൻസർ അയക്കുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് കപ്ലൻട്രി പാസ് ലഭിക്കുക കേട്ടോ. കപ്ലൻട്രി ആണ് നമ്മൾ 1 മിനിറ്റ് ഓക്കെ. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, അതായത് ഇപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ മകനും മകളും ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു അല്ലേ. സോ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം, പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ഫസ്റ്റ് മലയാളം മൂവി ഏതാണ്? ഞാൻ നായകനായിട്ട് അഭിനയിച്ചതെന്നോ ഒന്നും പറയുന്നില്ല, പ്രണവ് അഭിനയിച്ച ആദ്യ മലയാളം മൂവി എന്താണ്, ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, HT സ്പേസ്, പ്രണവ് അഭിനയിച്ച ആദ്യ മലയാളം മൂവിയുടെ പേര് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. ചോദ്യം മറക്കല്ലേ, പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ആദ്യ മലയാളം മൂവി ഏത്? കൃത്യമായ ഉത്തരങ്ങൾ അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് കപ്ലൻട്രി പാസ് ഉണ്ട്. തുടക്കം സിനിമ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാനുള്ള അവസരമാണ്. വേഗം മെസ്സേജ് അയക്കൂ 0585829220 എന്ന നമ്പറിലേക്ക്. യെസ്, നമ്മള് ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. യെസ്, ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന്റെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ശരിയാവില്ല. ഓക്കെ, നമുക്ക് മലയാള സിനിമയിലുണ്ട് വൻ മരങ്ങൾ എന്ന് വിളിക്കാവുന്ന നമ്മുടെ സ്വന്തം ഉർവശിയുടെയും ജോജു ജോർജിന്റെയും ഒരു സിനിമ വിശേഷത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് അവർ രണ്ടുപേരും ഒരുമിക്കുന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വിശേഷങ്ങളിലേക്ക് എത്തുമ്പോൾ, സിനിമയുടെ പേര് ആശ എന്നാണ് കേട്ടോ, ASHA, ആശ. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇതിന്റെ പുതിയ റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ ആണ്, കണ്ടവരെല്ലാം ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവും. അതുപോലത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു. കാരണം ഈ ഒരു മുഖത്തിനുള്ളിൽ മറ്റൊരു മുഖം എന്ന രീതിയിലാണ് ഈ പോസ്റ്ററിലെ ആ ഒരു ഒറ്റ വരിയും അങ്ങനെ തന്നെയാണ്. അതിലെ ഉർവശിയുടെയും ജോജുവിന്റെയും ഒരു തീക്ഷ്ണമായിട്ടുള്ള ലുക്കും, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു സാധാരണ മൂവി ആയിരിക്കില്ല എന്നുള്ളത്. പോസ്റ്റർ പുറത്തു വന്ന നിമിഷം മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഹൈപ്പാണ് ഈ സിനിമയുടെ പോസ്റ്റർ നേടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഉർവശി എന്ന നടിയുടെ ഒരു ആക്ടിംഗ് കരിയർ എടുത്തു നോക്കിയാൽ തന്നെ ഉള്ളൊഴുക്ക് പോലുള്ള സിനിമകൾ നമ്മളെ എത്രത്തോളം ഇമോഷണലി ട്രാക്ക് ചെയ്ത് നിർത്തി എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. അതേസമയം തന്നെ ജോജു ജോർജിന്റെ കാര്യമാണെങ്കിൽ, ജോസഫ് ആയിക്കോട്ടെ, നായാട്ട് ആയിക്കോട്ടെ, പുള്ളിക്ക് കിട്ടുന്ന ഓരോ ക്യാരക്ടറിനെയും വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു പ്രതിഭ തന്നെയാണ് ജോജു അല്ലേ. അപ്പൊ ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് ഒരുമിക്കുന്ന ഒരു തിയേറ്റർ സ്ക്രീൻ അവർ രണ്ടുപേരും പങ്കിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെർഫോമൻസ് ലെവൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അണിയറ പ്രവർത്തകർ നൽകുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ചാണെങ്കിൽ അങ്ങേയറ്റം കോംപ്ലിക്കേറ്റഡും പ്രവചനാതീതവുമായിട്ടുള്ള റോളിലാണ് രണ്ടുപേരും എത്തുന്നത്. കാണുന്ന പ്രേക്ഷകർക്ക് കംപ്ലീറ്റ്ലി ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാൻ ഈ മൂവിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ സഫർ സനൽ സംവിധാനം ചെയ്യുന്ന സിനിമ 5 ഭാഷകളിലാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അജിത് വിനായക ഫിലിംസ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്പം മുമ്പ് ഇറങ്ങിയിട്ടില്ല, അതിൽ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ പൊന്മാൻ, ഗഗനചാരി തുടങ്ങിയ ശ്രദ്ധേയമായിട്ടുള്ള സിനിമകൾക്ക് ശേഷം അവരുടെ നിർമ്മാണത്തിൽ എത്തുന്ന വലിയൊരു പ്രോജക്റ്റ് കൂടിയാണ് ആശ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഉർവശിക്കും ജോജുവിനും ഒപ്പം ഐശ്വര്യലക്ഷ്മി, വിജയരാഘവൻ, പണി ഫെയിം, രമേശ് ഗിരിജ തുടങ്ങിയവരെല്ലാം വമ്പൻ ഒരു ഇത്രയും ഇത്രയുള്ള ആൾക്കാരെല്ലാം വെച്ചിട്ടൊരു വമ്പൻ സ്റ്റാർകാസ്റ്റ് ആണ് സിനിമയിൽ അണിനിരക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ സിനിമയുടെ കൂടുതൽ ടീസേഴ്സും അതുപോലെ സോങ്സും ഒക്കെ പുറത്തു വരുമ്പോൾ ഈ ഒരു എക്സൈറ്റ്മെന്റ് ഇനിയും കൂടാനാണ് സാധ്യത. അപ്പോൾ വരുന്ന സെപ്റ്റംബർ 4 സിനിമയുടെ ബിഗ് തിയേറ്ററിലേക്ക് റിലീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മികച്ച ത്രില്ലർ കാണാൻ കാത്തിരിക്കുന്ന നമ്മുടെ ഫിലിം ലവേഴ്സിന് ഈ വരുന്ന സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ട്രീറ്റ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ എത്ര പേരാണ് ഉർവശി ജോജു ജോർജ് കോംബോ കാണാൻ ആദ്യമായിട്ട് തിയേറ്ററിലേക്ക് കാണാൻ കാത്തിരിക്കുന്നത്? ശരിക്കും അതൊരു പുതിയ കോംബോ ആണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന നടനും നടിയും ഒരുമിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറൊന്നും വേണ്ട നമുക്ക് സിനിമ കാണാൻ പോകാൻ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ ഓഗസ്റ്റ് 7 തുടക്കം റിലീസ് ചെയ്യുന്നത്. വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ. പക്ഷേ വിസ്മയെക്കുറിച്ചോ മോഹൻലാലിനെ കുറിച്ചോ അല്ല എൻ്റെ ചോദ്യം. മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച മലയാളം സിനിമ ഏത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്, ഹോം തിയേറ്റർ എന്നതിൻ്റെ HT സ്പേസ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. അതായത് പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ആദ്യ മലയാള സിനിമ ഏതെന്നുള്ളതും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും.
4: തിയേറ്റർ എന്നതിന്റെ HT സ്പേസ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. അതായത് പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ആദ്യ മലയാള സിനിമ ഏതെന്നുള്ളതും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: മഴക്കെടുതിയിൽ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച കേരള സർക്കാർ. പ്രിയദർശിനി വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മന്ത്രി സി പി ജോൺ. പാർലമെന്റ് സ്തംഭിപ്പിച്ച പ്രതിപക്ഷം. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തമിഴ്നാട് ബജറ്റ്. ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. ഹോർമുസ് യുഎസ് ഇറാൻ കരാർ ഇന്നുണ്ടായേക്കും. നമസ്കാരം ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകും. സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി. കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെയായി 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 11 പേർക്ക് പരിക്കേറ്റു. 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഴുവൻ വീടും തകർന്നവർക്ക് 6 ലക്ഷവും വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷവും നൽകും. തിരിച്ചു വീട്ടിലേക്ക് പോയി താമസിക്കാൻ സാധിക്കാത്തവർക്ക് വാടക നൽകും. വീടുകളിൽ വെള്ളം കയറി പ്രയാസം നേരിട്ടവർക്ക് ദിവസം 300 രൂപ നൽകും. കടകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം നൽകുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൃഷിനാശം സംഭവിച്ചതിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. 25% വർദ്ധിപ്പിച്ചത്. തീരപ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി. തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജിയോ ബാഗും സ്ഥാപിക്കും. പുനർഗേഹം പദ്ധതി പുതുക്കും. അതിനായി തുക വർദ്ധിപ്പിക്കും. പുതിയ പദ്ധതി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന് സർക്കാരിന്റെ ആദരം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയ്ക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സംവിധാനം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫ്ളഡ് മാപ്പിംഗ് അടക്കം നടത്തും. ഡാമുകളിലെ മണൽ നീക്കം ചെയ്യും. നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകും. ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം കൊണ്ടുവരും. AI ഡ്രിവൺ സംവിധാനം ഒരുക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രഗത്ഭരുടെ വലിയ സംഘം ഉണ്ടാകും. നദീതീര കയ്യേറ്റം കണ്ടെത്താൻ ലാൻഡ് ഓഡിറ്റിംഗ് നടത്തുമെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ വിമർശനവുമായി കോന്നി MLA KU ജനീഷ് കുമാർ. മുഖ്യമന്ത്രി പങ്കെടുത്ത അവലോകന യോഗം അറിയിച്ചില്ലെന്ന് കോന്നി MLA പരാതി. മുഖ്യമന്ത്രി ഫോട്ടോ എടുത്ത് മടങ്ങിയെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പോലെ മുഖ്യമന്ത്രിയെ തരം താഴരുതെന്നും ജനീഷ് കുമാർ. കോന്നിയിൽ മുഖ്യമന്ത്രി വന്നില്ലെന്നും മഴക്കെടുതി ചർച്ച ചെയ്യാൻ കോഴഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് തന്നെ വിളിച്ചില്ലെന്നുമാണ് ജനീഷ് കുമാർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒഴിവാക്കി. മന്ത്രി വിഷ്ണുനാഥിനെതിരെയും ജനീഷ് കുമാറിന്റെ വിമർശനം. വിഷ്ണുനാഥ് റൂമെടുത്തുറങ്ങുന്നുവെന്ന് MLA വിമർശനം. MLA മറുപടിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. എല്ലാവരെയും അവലോകന യോഗത്തിൽ വിളിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി. ദുരന്തം ബാധിച്ച എല്ലായിടങ്ങൾ സന്ദർശിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഗതാഗത മന്ത്രി സി പി ജോൺ. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിവാദം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. വിമർശനം ഉൾക്കൊള്ളുന്നു. ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് വിഷമമില്ല. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പറയുന്നു. പ്രിയദർശിനിൽ സ്ത്രീകൾ തിക്കി തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്ന മന്ത്രി. പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണ പ്രചരണം ഉണ്ട്. കേരളത്തിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സ്ത്രീകളോട് വിവേചനമില്ല. ആരുടെയും ഔദാര്യമല്ല സൌജന്യയാത്രയെന്ന് മന്ത്രി. പ്രിയദർശിനി വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെറ്റുപറ്റിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞല്ലോ. വിവാദത്തിലേക്ക് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്കാണ് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. KSEB 5 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി, ഇരട്ടിയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് അലർട്ട് നൽകിയിട്ടുള്ളത്. പെരുമഴപ്പെയ്ത്തിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ മാറാത്തത് പലയിടത്തും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ വെള്ളക്കെട്ട് തുടരുന്നു. റാന്നിയിൽ ജനവാസ മേഖലകളിൽ വെള്ളമിറങ്ങിയെങ്കിലും വീടുകളും കടകളും പഴയപടിയാകാൻ ദിവസങ്ങൾ എടുക്കും. ആലപ്പുഴ ചെങ്ങന്നൂരിലും അപ്പർ കുട്ടനാട് മേഖലകളിലും കനത്ത വെള്ളക്കെട്ടാണുള്ളത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ ആറന്മുള MLA അബിൻ വർക്കി പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. പരുക്ക് ഗുരുതരമല്ല. കോന്നി സ്വദേശി സജികുമാറിന്റെ വാഹനമാണ് എംഎൽഎയുടെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയത്. സജികുമാറിനെ കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എംഎൽഎയുടെ കാറിലുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ളവരുടെ പരുക്ക് ഗുരുതരമല്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. നിതിൻ കക്കേടത്തെന്ന FBIDക്കെതിരെയാണ് കേസ്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് പരാതിക്കാരൻ. ലഹള ഉണ്ടാക്കുന്നതും പൊതുസമൂഹത്തിൽ കലഹം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റിട്ടുവെന്നാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. മലപ്പുറം കുറ്റിപ്പുറം ബസ് അപകടത്തിന് കാരണം ബസിന്റെ അമിത വേഗമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. റോഡും ടയറും തമ്മിലുള്ള ഘർഷണം നഷ്ടമായതും അപകട കാരണമായി. അപകടസ്ഥലത്ത് അടുത്തടുത്തായി രണ്ട് വളവുകളുണ്ടായിരുന്നു. ഇരട്ടിയിലധികം വേഗത്തിലെത്തിയ ബസിന് രണ്ടാമത്തെ വളവിലെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായെന്നും ഗതാഗത കമ്മീഷണർക്കയച്ച റിപ്പോർട്ടിൽ പറയുന്നു. തമിഴ്നാട്ടിൽ ബജറ്റ് ധനമന്ത്രി മരിയൻ വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ചു. 2031 സംസ്ഥാനത്തെ 1.5 ട്രില്യൺ ഡോളർ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ നിർണായക പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വാധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻതുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൌജന്യമായ ലാപ്ടോപ്പ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും സാരിയുമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായാണ് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ ധനമന്ത്രി എൻ മരിയ വിൽസൺ അവതരിപ്പിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. 6000 രൂപയായിരുന്നു പ്രതിമാസ വേതനം. ഇത് 7000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഹജ്ജിന് ആദ്യം പോകുന്നവർക്ക് 25000 രൂപയിൽ നിന്ന് 35000 രൂപയാക്കി ഉയർത്തിയിട്ടുമുണ്ട്. സിജെപി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിലപാട് ഘടിപ്പിക്കുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തിയില്ലെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളും വരും ദിവസങ്ങളിലും സ്തംഭിപ്പിക്കുമെന്ന് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഈ വിഷയം മുൻനിർത്തി വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. വിഷയത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ത്യ മുന്നണി എംപിമാർ നോട്ടീസ് നൽകി. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സർക്കാരും കർശന നിലപാടിൽ ഉറച്ചുനിൽക്കുക. പോലീസ് നടപടിക്ക് പുറമെ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള ആരോപണവും ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് നീക്കം ചെയ്ത നടപടിയിൽ 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ മെറ്റാ മേധാവി മാർക്ക് സക്കർബർഗിന് അന്ത്യശാസനം നൽകി പാർലമെന്ററി ഐടി സമിതി. വീഴ്ച വരുത്തിയാൽ സമൂഹ മാധ്യമങ്ങൾക്കുള്ള പരിരക്ഷ എടുത്തുകളയുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. യമൻ തീരത്തിനടുത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. വാണിജ്യ കപ്പലായ MSV ഫൈസ് നൂർ ഒലിയയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തു. ജീവനക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട യുഎസും ഇറാനും ഇന്നത്തോടെ കരാറിലെത്തിയേക്കുമെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതോടെ എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാകും. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്നാദ്യമായി പൊതുവേദിയിൽ. ഡൽഹിയിൽ ഫോറിൻ കറസ്പോണ്ടന്റ് ക്ലബ് ഓഫ് സൌത്ത് ഏഷ്യ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പരിപാടിയിലൂടെയാണ് ഹസീന ലോകത്തിനു മുന്നിൽ എത്തുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ ഓൺലൈനായിട്ടാകും ഷെയ്ഖ് ഹസീന മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുക. ആഗോള വിപണികളിലെ അസ്ഥിരത കണക്കിലെടുത്ത് ഇത്തവണയും നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ 5.25% തുടരും. പശ്ചിമേഷ്യയിലെ സംഘർഷവും ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടവും പരിഗണിച്ച് കാത്തിരുന്ന് കാണാം എന്ന നയമാണ് റിസർവ് ബാങ്ക് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1:09.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 38%.
1: Weather update.
4: Was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

0: Mid Morning with Nitya.
1: Yes, good afternoon. Welcome back to Mid Morning with Nitya on Home 92.2 FM. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഞാനിങ്ങനെ നമുക്കൊരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചൊരു സുഹൃത്തിനോട് തിരിച്ച് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ആരെയും അനാവശ്യമായിട്ട് കഴിവില്ലാത്ത ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കരുത്, നല്ല അർത്ഥത്തോടുകൂടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇപ്പം തന്നെ നമ്മൾ തുടക്കം എന്ന സിനിമയിലെ വിസ്മയെക്കുറിച്ച് പറയുന്നു. സിനിമ റിലീസായിട്ട് പോലുമില്ല, ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ മാനിച്ചിട്ട് സംസാരിക്കുകയാണ്. ആ സിനിമ ഇറങ്ങിയിട്ട് പോലുമില്ല, അതെന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് അവിടെ ഇവിടെയും തൊടാതെയാണ് ആക്ടേഴ്സ് അതിൻ്റെ പ്രൊമോഷൻ വീഡിയോയിലും മറ്റു കാര്യങ്ങളിലും അവരങ്ങനെ സംസാരിക്കൂ. സിനിമ കണ്ടതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും വിലയിരുത്താം, കൊള്ളാമോ കൊള്ളില്ലേ. അതൊരിക്കലും പ്രചരിപ്പിക്കാതിരുന്നാൽ മാത്രം മതി അല്ലേ. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല, കൊള്ളാമെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രചരിപ്പിക്കാവും. കാരണം ഒരുപാട് ജീവിതങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. കൊള്ളില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ജീവിക്കാനുള്ള ഒരു അവസരങ്ങളും കൊടുക്കുക. ഒരുപാട് സിനിമാ താരങ്ങളിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന നടനോ നടിയോ അല്ല, അതിൻ്റെ പിന്നിൽ ഒരുപാട് ജീവിതങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു വാക്കുകൊണ്ട് ആ സിനിമ മോശമായി പോകരുത്, അതും ഒരു തൊഴിലിടമാണ് എന്നുള്ളത് കൊണ്ട് വെറുതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അല്ലേ. അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെയാണ്. പിന്നെ നിങ്ങളൊരു ജോലിയായിട്ട് ഏറ്റെടുത്തിട്ട് യൂട്യൂബിൽ വന്നിരുന്ന് അതിനെക്കുറിച്ച് മോശവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം കൂടിയാണ് നശിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തർക്കും സിനിമ നേരിട്ട് കാശ് കൊടുത്ത് പോയിരുന്ന് കാണാൻ തിയേറ്ററുകളുണ്ട്, അവരെ ഒരു വിലയിരുത്തട്ടെ, അതെൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പിന്നെ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കഴിവില്ലാത്ത ആൾക്കാരെ എന്തിനു നിങ്ങളിങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം. എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, എനിക്കിപ്പോൾ വിസ്മയ അഭിനയിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാൻ പറ്റും വിസ്മയ ആരാണ് എന്നുള്ളത്? ഒരു പക്ഷേ 100-ൽ 2 പേര് ഒരു പക്ഷേ അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്ത ഒരാളായിരിക്കാം. 2 പേര്, ആ 2 പേര്. ബാക്കി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു മോഹൻലാലിൻ്റെ മകൾ വിസ്മയ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളത്. ഞാൻ ഇതുവരെയും അറിയാത്ത ആ 2 പേർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന പുതിയ സിനിമ തുടക്കം, അതിൻ്റെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ്, 2018 പോലുള്ള മികച്ച സിനിമകൾ നമുക്ക് സമ്മാനിച്ച ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത സിനിമ എന്ന് എടുത്തു പറയണം. ബിക്കോസ് ആ സിനിമ ഏത് രീതിയിൽ വന്നാലും ശരി, സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആ സിനിമയെ ഹൈലൈറ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നടിയെക്കുറിച്ച് പറയാതിരിക്കുകയോ അല്ലെങ്കിൽ ആരുടെ മകൾ എന്ന് പറയാതിരിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, മോഹൻലാലിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്ന ലാലേട്ടൻ എന്ന് നമ്മൾ സ്നേഹത്തോട് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൾ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ 2 കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ്. സിനിമ കൊള്ളില്ലെങ്കിൽ അടുത്ത സിനിമ നിങ്ങൾക്ക് ഒരു തവണ കാണാം, കൊള്ളില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കാണണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറയാം സിനിമ ഞാൻ അത്ര കൂടി രസമായില്ല കേട്ടോ എന്ന് പറയാം. അല്ലെങ്കിൽ സിനിമ കൊള്ളാമെങ്കിൽ എല്ലാവരോടും പറയാം കാണൂ നല്ല സിനിമയാണെന്നുള്ളത് പറയാം. എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് ഒരു സിനിമ ഇൻഡസ്ട്രി നശിപ്പിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ മാത്രം ആലോചിക്കുക. നമ്മൾ ആരെയും അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയല്ല സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ. അവിടെ എന്ത് വലിയവൻ ചെറിയവൻ അല്ലേ, എല്ലാവരും കഴിവുള്ളവരാണ്. നമ്മൾ വിലയിരുത്തുക കൊള്ളാമോ കൊള്ളില്ലേ എന്നുള്ളതൊക്കെ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അല്ലേ. എന്തായാലും അദ്ദേഹം അയച്ച മെസ്സേജിന് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല, വിത്ത് ഓൾ റെസ്പെക്ട് അതിന് റിപ്ലൈ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ട്രാവലിംഗിനെ കുറിച്ചും അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ യാത്രകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിലേക്ക് ഞാൻ എപ്പോഴും ഇത് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, സിനിമയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ചെറിയ ട്രാവലിലേക്ക് പോകാം. കാരണം നമ്മളിൽ മിക്ക ആൾക്കാർക്ക് ട്രാവലിംഗ് എന്ന് പറയുന്നത് അതിവേഗതയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതായിരിക്കും ഇഷ്ടം അല്ലേ. ഇപ്പോൾ വന്ദേഭാരതും ബുള്ളറ്റ് ട്രെയിനും ഒക്കെ ആഗ്രഹിക്കുന്ന ഈ ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനിൽ ഒരു ജേണി പോയാലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയോ, നിത്യ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എനിക്ക് എത്രയും വേഗം എത്തണം, അതുകൊണ്ട് തന്നെ ബുള്ളറ്റ് ട്രെയിനിലേക്ക് കയറ്റി വിടുമെന്നായിരിക്കും. പക്ഷേ നമുക്ക് സ്ലോ ആയിട്ടൊരു ട്രെയിനിൽ പോയാലുള്ള എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതും കൂടെ അറിഞ്ഞാലോ അല്ലേ. എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനിൽ ഒരു ജേണി പോയാലോ എന്ന് അവരവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, അതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒരിക്കൽ ഒരു പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിരി വരുന്നുണ്ടാവും, താല്പര്യമില്ലാന്ന്. പക്ഷെ കേട്ടോളൂ, ഈ ഒരു സ്ലോ ട്രെയിൻ ജേണി തരുന്നത് ലോകത്ത് വേറെ എവിടെയും കിട്ടാത്ത അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞാലോ. യെസ്, നമ്മുടെ തമിഴ്നാട്ടിലെ നീലഗിരി മലനിരകളിലൂടെ ഓടുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഊട്ടി ടോയ് ട്രെയിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സിനിമകളിൽ എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു അല്ലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ട്രെയിൻ കയറി യാത്ര ചെയ്യുക, ഇങ്ങനെ ആ ട്രെയിൻ യാത്ര ആസ്വദിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത്. മണിക്കൂറിൽ വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അതായത് എടുത്തു പറഞ്ഞാൽ നമ്മൾ ഒന്ന് വേഗത്തിൽ നടന്നാൽ പോകുന്ന അത്രയും സ്പീഡേ ഉള്ളൂ. 8 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ ഈ ഒരു ട്രെയിൻ എടുക്കുന്നത് കൃത്യം 5 മണിക്കൂറോളമാണ്. എൻ്റെ ദൈവമേ, കേൾക്കുമ്പോൾ അമ്പരപ്പൊക്കെ തോന്നിയേക്കാം. സഞ്ചാരികളെ സംബന്ധിച്ച് ഈ ഒരു 5 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു അതിശയ ലോകത്തിലൂടെയുള്ള സഞ്ചാരമാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടേ മുന്നോട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. കാരണം 2 ദിവസം മുമ്പ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ട്രാവൽ അപ്ഡേറ്റ്സ് തരാൻ മറന്നുപോയപ്പോൾ എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു, നിത്യ ഇപ്പം എന്താണ് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നതേ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് വളരെ എൻജോയ് ചെയ്ത് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യമാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1908 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ ഒരു സ്റ്റീം എഞ്ചിൻ ട്രെയിൻ ഇന്നും അതിൻ്റെ ആ ഒരു പഴയ പാരമ്പര്യം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കല്ലാറ് മുതൽ കൂനൂർ വരെയുള്ള റൂട്ടിൽ റാക്ക് ആൻഡ് പീനിയൻ എന്നൊരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ട്രെയിൻ മല കയറുന്നത് കേട്ടോ. പച്ചപ്പൊക്കെ നിറഞ്ഞ വലിയ തേയിലത്തോട്ടങ്ങളും മേഘങ്ങൾ തൊട്ടുരുമി നിൽക്കുന്ന കൊടുമുടികളും ഇങ്ങനെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഗുഹകളും പഴയ കാലത്തെ ഈ വുഡൻ ബ്രിഡ്ജസും അങ്ങനെ ഓരോ സെക്കൻഡിലും നമ്മുടെ കണ്ണെടുക്കാൻ തോന്നാത്ത അത്ര ഭംഗിയാണ് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഓ, എന്ത് രസമായിരിക്കും അല്ലേ. ഈ ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരു ആധുനിക ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നും പിന്നെ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ ലോകത്തെ ശാപങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി, ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാര്യം, കാരണം ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് അറിയാം. ഡിജിറ്റൽ ലോകത്തിന്റെ ശാപം എന്ന് പറയുമ്പോൾ ഏത് നേരവും തല കുനിച്ച് ഫോണിലേക്ക് നോക്കി സ്ക്രീൻ ടൈം അധികമായി ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും സ്വന്തം ചുറ്റുപാടിനെ നമുക്ക് അറിയാൻ കഴിയാത്തതിന്റെ ഒരു കുറവല്ലേ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്തത് കേട്ടോ. നമ്മുടെ ഈ പ്രകൃതിയുടെ നേച്ചറിന്റെ ആ ഒരു കാംനെസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇതിൽ മികച്ചൊരു ട്രിപ്പ് വേറെ തന്നെ ഇല്ല. ശരിക്കും തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് നിന്നും പുറപ്പെട്ട് കല്ലാറ്, അഡർലി, ഹിൽഗ്രൂവ്, റണ്ണിമേട്, കൂനൂർ, വെല്ലിംഗ്ടൺ, ലവ്ഡേൽ വഴി ഒടുവിൽ ഊട്ടിയിലെത്തുമ്പോൾ നമ്മുടെ മനസ്സ് അത്രയധികം റിഫ്രഷ് ആയിട്ടുണ്ടാവും. 2005 യുനെസ്കോ നമ്മുടെ ഈ നീലഗിരി മലയോര തീവണ്ടിയെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ടും പ്രഖ്യാപിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു ബക്കറ്റ് ലിസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു ടോയ് ട്രെയിൻ ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, വാണ്ടർലസ്റ്റ് ഉള്ള ആൾക്കാർ, അതായത് എന്താ പറയുക, ഈ പ്രത്യേകിച്ച് ജോലി തിരക്കുകളിൽ നിന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, വരുന്ന ഈ ഒരു വീക്കെൻഡോ അല്ലെങ്കിൽ അടുത്ത വെക്കേഷൻ സുന്ദരമായ യാത്രയ്ക്കൊക്കെ ആയിട്ട് മാറ്റിവെച്ചുള്ളൂ. ഇവിടേക്ക് തന്നെ ആണെന്നല്ല കേട്ടോ, ഇഷ്ടമുള്ള എങ്ങോട്ടെങ്കിലേക്ക് പൊക്കോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിന്ന് ജോലി എടുത്ത് കഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഊട്ടിയിലെ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ലീവ് എടുത്ത് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. പ്ലാൻ ചെയ്യുന്നെങ്കിൽ, ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഊട്ടി ടോയ് ട്രെയിനിൽ മുൻപ് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്യുമോ വാട്സപ്പ് ത്രൂ? യെസ്. അപ്പോൾ തുടക്കം സിനിമയാണ് നമ്മൾ ഓഗസ്റ്റ് 7 വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുന്നത്. നമ്മളും കാണുന്നുണ്ട് ഓഗസ്റ്റ് 7 ഫ്രൈഡേ. സോ ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാൻ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഈ മണിക്കൂറിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം തരിക എന്നുള്ളതാണ്. HT ഹോം തിയേറ്റർ എന്നതിന്റെ HT സ്പേസ് പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ആദ്യ മലയാള സിനിമ ഏതെന്നുള്ളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയച്ചോളൂ. 0585829220.
2: Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: യെസ്, വെൽക്കം ബാക്ക്. ഞാനും ആ അദ്ദേഹവും തമ്മിലുള്ള പേര് എനിക്ക് അറിയില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളാണ് പറയുന്നത്, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് തോന്നി ഞാൻ വളച്ചൊടിച്ച് സംസാരിച്ചു എന്നാണ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലാണ് ചർച്ചകൾ വരുന്നത്. പക്ഷെ ഞങ്ങളിവിടെ നെപ്പോട്ടിസത്തിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുക, വേറൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അർഹിക്കപ്പെടുന്ന ആൾക്കാരെ ഒരിക്കലും നിങ്ങളാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ഷോ 9 മണിവരെയും കൃത്യമായിട്ട് കേൾക്കണം. ഞങ്ങൾ ഓരോരുത്തരും ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അതിലുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പപ്പുവിൻ്റെ മകൻ, അദ്ദേഹം നല്ലൊരു ആക്ടറാണ്. അദ്ദേഹം പറഞ്ഞ ആൾക്കാരെ മാത്രം ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ തുടരും സിനിമ വന്നപ്പോൾ നമ്മൾ എത്ര നേരം ഡിസ്കസ് ചെയ്തു ആ ഒരു പേര്, അതിൻ്റെ ഒരു അഭിനയം അല്ലേ. പല സ്ഥലങ്ങളിലും പപ്പുവിൻ്റെ ആ ഒരു ഫേസ് വന്നത് ഭയങ്കര അമേസിംഗ് ആക്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഭ്രമയുഗം വന്നപ്പോൾ അർജുൻ അശോകനെ കുറിച്ച് പറഞ്ഞു. അർജുൻ അശോകൻ അശോകൻ്റെ മകനാണ് എന്ന് എടുത്തു പറയേണ്ടതില്ല. വൈ, അതുപോലത്തെ ഒരു ആക്ടിങ് സ്കില്ലുള്ള ഒരാളാണ് അർജുൻ. അതിൻ്റെ ഒരു ഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ ടോപ്പിക് ആർജേസ് ഏത് റേഡിയോയിലായിക്കോട്ടെ ഏത് മാധ്യമത്തിലായിക്കോട്ടെ, നമ്മൾ എപ്പോഴാണ് ഒരു ടോപ്പിക് എടുക്കുന്നത്, അതിൽ ആരാണ് ഉൾപ്പെട്ടത്, അതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് തുടക്കം എന്ന സിനിമയെക്കുറിച്ചാണ്. തുടക്കം എന്ന സിനിമയിൽ ആദ്യമായി മോഹൻലാലിൻ്റെ മകൾ അഭിനയിക്കുന്നു. അത് തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതാണ്. സിനിമ ഇഷ്ടപ്പെട്ടോ കാണുക, ഇഷ്ടപ്പെട്ടില്ലേ മിണ്ടാതെ വീട്ടിൽ പോവുക. ദാറ്റ്സ് അതെൻ്റെ പോളിസിയാണ്, നിങ്ങളത് കീപ്പ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ പോളിസിയാണ്, സിനിമ എന്ന് പറയുന്നത് ഏത് തൊഴിൽ മേഖലയും നമ്മൾ മാനിക്കണം. അതിലുള്ള ഓരോരുത്തരെയും പറയേണ്ട സ്ഥലങ്ങളിൽ പറയണം. ആരും മോശക്കാരല്ല അല്ലേ. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഓരോ ടോപ്പിക് അനുസരിച്ചാണ് ഞങ്ങൾ ഓരോ വ്യക്തികളെ എടുക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാ തൊഴിലിടങ്ങളെയും നമ്മൾ അതുപോലെ മാനിക്കുന്നു. ബിക്കോസ് ഞങ്ങൾ പബ്ലിക്കിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളെ ഒരിക്കലും രാഷ്ട്രീയമായിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, അങ്ങനെ എല്ലാ മേഖലകളിൽപ്പെട്ട ആൾക്കാരെയും നമ്മൾ അതേ റെസ്പെക്റ്റോടുകൂടി അതേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും ആ ടോപ്പിക്ക് വന്നാൽ സംസാരിക്കാം. യെസ്, നമ്മൾ നേരത്തെ എന്താണ് ഊട്ടിയിലെ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാനില്ല, കാരണം ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഒരുപാട് നന്ദിയുണ്ട്. അദ്ദേഹം കുറച്ച് സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയുന്ന വിശേഷമൊക്കെ കേൾക്കും, നമുക്ക് വിടാം. നെപ്പോട്ടിസം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് പറഞ്ഞു തിരുത്താം. യെസ്, വെൽക്കം ബാക്ക്. പറയുന്ന സമയത്ത് പലപ്പോഴും ഈ ഒരു സമയം എല്ലാവരുടെയും ഒരു ലഞ്ച് ടൈം ആണല്ലേ, ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന സമയം. ഈ സമയം എന്ത് കഴിക്കാനാണ് ആഗ്രഹിച്ചാൽ എനിക്ക് പെട്ടെന്ന് തോന്നുന്നൊരു സാമ്പാറും നല്ല മീൻ വറുത്തതും ചൂട് ചോറും. വാ, സൂപ്പർ അല്ലേ. പിന്നെ എന്തെങ്കിലും ഒരു തോരനും. ഇതിപ്പോൾ കിട്ടിയാൽ ഞാൻ വേഗം കഴിക്കും. എനിക്കൊരു ചെറിയ പനിക്കോൾ ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രിയിലൊക്കെ നല്ല ഷിവർ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നതൊക്കെ മാറിയതാണ് ലൈവിൽ വരുമ്പോൾ കിട്ടുന്നൊരു എനർജി എന്ന് പറയുന്നത്. എനിവേ, എന്തായാലും ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും റെസ്റ്റോറൻറ്റ്സിലാക്കും നല്ല അടിപൊളി ലഞ്ച് ടൈമായിട്ട് ആ അതിൻ്റെ ടൈമാണ്. സോ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് വളരെ രസകരമായിട്ടുള്ള, എന്നാൽ നമ്മളെയൊക്കെ അല്പം അമ്പരപ്പിക്കുന്നൊരു അപ്ഡേറ്റിലേക്ക് പറയണമെന്ന് തോന്നിയത്. അതായത് നമ്മുടെയൊക്കെ ഊണിൻ്റെ കൂടെ ഒഴിവാക്കാൻ പറ്റാത്ത പ്രത്യേകിച്ച് ഒരു നല്ല ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ മീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ വിഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പാറൊക്കെ ആയിരിക്കും അല്ലേ. ഒരു നല്ല ചൂട് സാമ്പാറിൻ്റെ അരോമ എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് ആഹാ എന്തൊരു ഫീലാണല്ലേ, അങ്ങനെ തന്നെ പറയണം. പക്ഷെ കേട്ടോ, ലോകത്തിലെ ഏറ്റവും ബാഡ് സ്മെല്ലുള്ള അല്ലെങ്കിൽ സ്മെല്ലിയസ്റ്റ് ഫുഡ്, അതും അല്ലെങ്കിൽ എന്താ പറയുക, ഒരുതരം ബാഡ് സ്മെല്ല് എന്ന് തന്നെ നമുക്ക് എടുക്കാം അല്ലേ. അങ്ങനെയുള്ള ഒരു രാജ്യാന്തര ലിസ്റ്റ് വന്നു കേട്ടോ, ഏറ്റവും ബാഡ് സ്മെല്ലുള്ള ഫുഡിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ നമ്മുടെ സാമ്പാറിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റും ഇടം നേടിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഈ സംഭവം ഭയങ്കര സ്പെഷ്യലാണ്. പക്ഷേ ലോകം മുഴുവനും എടുക്കുമ്പോൾ അതൊരു സംതിങ് ബാഡാണെന്ന് തോന്നുന്നു. കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ വണ്ടറടിച്ചേക്കാം. എന്താണെന്നല്ലേ ചിന്തിക്കുന്നത്, നമ്മൾ നമ്മുടെ സാമ്പാറിൽ താളിച്ചിടുന്ന അല്ലെങ്കിൽ ഒരു ഫ്ലേവറിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കായം, അസഫോയിറ്റഡ എന്ന് പറയുന്ന സാധനം, ഈ കായമാണ് ഗൈസ് രാജ്യാന്തര പട്ടികയിൽ സ്മെല്ലിയസ്റ്റ് ഫുഡിന്റെ പട്ടികയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വിദേശികൾ ഈ കായത്തിനെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ, ഡെവിൽസ് ഡങ് അല്ലെങ്കിൽ പിശാജിന്റെ കഷ്ടം എന്നൊക്കെ പറയുന്ന പോലെയാണ് അവരതിനെ ഉപയോഗിക്കുന്ന വേർഡ്. അങ്ങനെയാണ്, അത്രത്തോളം ശക്തമായ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഒരു പങ്ക്ഷൻഡ് എന്താ പറയുക, സ്മെല്ലാണ് ഈ കായത്തിന്റെ പച്ചയായിട്ടുള്ള അവസ്ഥയ്ക്കുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് കായത്തിന്റെ മണം എന്ന് പറയുന്നത് ഈ കായക്കറിയുടെയും സാമ്പാറിൻ്റെയും ഒക്കെ കൊതിപ്പിക്കുന്ന ഓർമ്മയാണെങ്കിൽ അത് ആദ്യമായിട്ട് ഇന്ന് മണത്ത് നോക്കുന്ന ഒരു വിദേശിക്ക് അതൊരല്പം ഷോക്കിംഗ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, പച്ചയ്ക്ക് എത്ര സ്ട്രോങ് ആയാലും അതൊന്ന് എണ്ണയിൽ താളിച്ച് അല്ലെങ്കിൽ നമ്മുടെ സാമ്പാറിലേക്ക് വീഴുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ടേസ്റ്റിൻ്റെ ചേഞ്ച് അത് വേറെ ലെവൽ തന്നെയല്ലേ. അത് മാത്രമല്ല, ഒരു ഡൈജസ്റ്റീവ് ഏജൻ്റായിട്ട് പണ്ട് മുതലേ നമ്മുടെ ആയുർവേദ സ്റ്റോറുകളിലും വീടുകളിലും അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്നല്ലേ ഈ കായം എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ ഗൈസ്? അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ കായ മാത്രമല്ല കേട്ടോ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മറ്റു ചില ഇൻട്രസ്റ്റിംഗ് ഫുഡ് കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. യെസ്, അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഉദാഹരണത്തിന് സ്വീഡനിലെ എന്താ പറയുക, സസ്ട്രോമിംഗ് എന്ന് പറയുന്ന ഫെർമെൻറ്റഡ് ഫിഷ് വിഭവം, അതിൻ്റെ മണം കാരണം ആളുകൾ വീടിനുള്ളിൽ വെച്ച് തന്നെ അത് ഓപ്പൺ ചെയ്യാൻ പോലും ഭയപ്പെടുമെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ദുരിയൻ പഴം, അയ്യോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്, ആസ്വദിച്ചിട്ടുമുണ്ട്, ഓടിക്കളയണം, പറയാനില്ല. ചില നാടുകളിൽ ഈ പഴവും കൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്നത് പോലും വിലക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആ കൂട്ടത്തിലാണ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമ്മുടെ സാമ്പാറിലെ കായവും ചർച്ചയാവുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വിദേശികൾക്ക് ഇത് ഡെവിൾസ് ഡങ് ആയിരിക്കാം, പക്ഷെ നമുക്ക് അത് സാമ്പാറിന് ലൈഫ് കൊടുക്കുന്ന, ഊണിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാക്കുന്ന നമ്മുടെ സ്വന്തം കായം തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരെ, കായം ചേർത്ത് നല്ല ചൂട് സാമ്പാറും കൂട്ടിന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ ലഞ്ച് സ്പെഷ്യൽ, ആ നല്ല മണമൊക്കെ ഒന്ന് ആസ്വദിച്ച് തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത്. കായം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, എന്ത് ചെയ്യണം, രാജ്യാന്തര ലിസ്റ്റിൽ ഇങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമുക്ക് മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അവർ കാര്യം ചെയ്യാം, നമുക്ക് തമിഴ് ഹിറ്റ് കേട്ടതിന് ശേഷം വേഗം തിരികെ തമിഴ് മോർണിംഗ് വെത്നത്തിയിലേക്ക്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: എന്റെ അമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.

Home 92.2 FM. Home is a feeling. Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മഴക്കെടുതിയിൽ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച കേരള സർക്കാർ. ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകും. സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി. കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെയായി 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 11 പേർക്ക് പരിക്കേറ്റു, 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഴുവൻ വീടും തകർന്നവർക്ക് 6,00,000, വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് 12,00,000 നൽകും. തിരിച്ചു വീട്ടിലേക്ക് പോയി താമസിക്കാൻ സാധിക്കാത്തവർക്ക് വാടക നൽകും. വീടുകളിൽ വെള്ളം കയറി പ്രയാസം നേരിട്ടവർക്ക് ദിവസം 300 രൂപ നൽകും. കടകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം നൽകുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൃഷിനാശം സംഭവിച്ചതിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. 25% വർദ്ധിപ്പിച്ചത്. തീരപ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന് സർക്കാരിന്റെ ആദരം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയ്ക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സംവിധാനം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫ്ളഡ് മാപ്പിംഗ് അടക്കം നടത്തും. ഡാമുകളിലെ മണൽ നീക്കം ചെയ്യും. നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകും. ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം കൊണ്ടുവരും. AI ഡ്രിവൺ സംവിധാനം ഒരുക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രഗത്ഭരുടെ വലിയ സംഘം ഉണ്ടാകും. നദീതീര കയ്യേറ്റം കണ്ടെത്താൻ ലാൻഡ് ഓഡിറ്റിംഗ് നടത്തുമെന്നും മുഖ്യമന്ത്രി. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഗതാഗത മന്ത്രി CP ജോൺ. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിവാദം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. വിമർശനം ഉൾക്കൊള്ളുന്നു. ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് വിഷമമില്ല. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പറയുന്നു. പ്രിയദർശനിൽ സ്ത്രീകൾ തിക്കി തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്ന് മന്ത്രി. പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണപ്രചരണം ഉണ്ട്. കേരളത്തിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചുനിൽക്കുന്നു. സ്ത്രീകളോട് വിവേചനമില്ല. ആരുടെയും ഔദാര്യമല്ല സൌജന്യയാത്രയെന്ന് മന്ത്രി. പ്രിയദർശിനി വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെറ്റുപറ്റിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞല്ലോ. വിവാദത്തിലേക്ക് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്കാണ് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. KSEB 5 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി, ഇരട്ടിയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് അലർട്ട് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. നിതിൻ കക്കേടത്തെന്ന FBID കേസ്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് പരാതിക്കാരൻ. ലഹള ഉണ്ടാക്കുന്നതും പൊതുസമൂഹത്തിൽ കലഹം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റിട്ടുവെന്നാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ബജറ്റ് ധനമന്ത്രി മരിയൻ വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ചു. 2031 സംസ്ഥാനത്തെ 1.5 ട്രില്യൺ ഡോളർ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ നിർണായക പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വാധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻതുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൌജന്യമായ ലാപ്ടോപ്പ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും സാരിയുമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായാണ് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ ധനമന്ത്രി എൻ മരിയ വിൽസൺ അവതരിപ്പിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. 6,000 രൂപയായിരുന്നു പ്രതിമാസ വേതനം. ഇത് 7,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഹജ്ജിന് ആദ്യം പോകുന്നവർക്ക് 25,000 രൂപയിൽ നിന്ന് 35,000 രൂപയാക്കി ഉയർത്തിയിട്ടുമുണ്ട്. CJP പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിലപാട് ഘടിപ്പിക്കുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തിയില്ലെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളും വരും ദിവസങ്ങളിലും സ്തംഭിപ്പിക്കുമെന്ന് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഈ വിഷയം മുൻനിർത്തി വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. വിഷയത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ത്യ മുന്നണി MPമാർ നോട്ടീസ് നൽകി. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സർക്കാരും കർശന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പോലീസ് നടപടിക്ക് പുറമെ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള ആരോപണവും ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് നീക്കം ചെയ്ത നടപടിയിൽ 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ മെറ്റ മേധാവി മാർക്ക് സക്കർബർഗിന് അന്ത്യശാസനം നൽകി പാർലമെന്ററി IT സമിതി. വീഴ്ച വരുത്തിയാൽ സമൂഹ മാധ്യമങ്ങൾക്കുള്ള പരിരക്ഷ എടുത്തുകളയുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. യമൻ തീരത്തിനടുത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. വാണിജ്യക്കപ്പലായ MSV ഫൈസ് നൂർ ഒലിയയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തു. ജീവനക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് US ഇറാനും ഇന്നത്തോടെ കരാറിലെത്തിയേക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതോടെ എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാകും. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു. ആഗോള വിപണികളിലെ അസ്ഥിരത കണക്കിലെടുത്ത് ഇത്തവണയും നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ 5.25% തുടരും. പശ്ചിമേഷ്യയിലെ സംഘർഷവും ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടവും പരിഗണിച്ച് കാത്തിരുന്ന് കാണാം എന്ന നയമാണ് റിസർവ് ബാങ്ക് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:07.
5: Weather up. Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
5: Weather update.
4: Brought to you by Andras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 46 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 27%.

മലയാളിടാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഒരു കാര്യം നമ്മുടെ അമ്മമാര് കണ്ടിട്ട് അത് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഒരു വലിയ സന്തോഷമാണ് അല്ലേ. അവർ പറഞ്ഞാൽ പറഞ്ഞത് തന്നെയായിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. നല്ല രസമുള്ളൊരു പാട്ടാണ് നിന്നെ കണ്ടെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞ്, നീ നല്ല സുന്ദരിയാണ്, നിലാവ് പോലെ ഉണ്ട് എന്നാണ് ഉമ്മ പറഞ്ഞത്. കൽബ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. കൽബിലെ എല്ലാ പാട്ടും നല്ല രസമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ കയറി പാടാം മക്കളെ, കയറി വാ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ കൂടെ അമ്മ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? മോനെ അത് കൊള്ളാം, മോനെ നീ അത് പഠിക്ക്. ആ ഒരു കാര്യമായിരിക്കും കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഈ ഒരു ഫീൽഡായിരിക്കും നിനക്ക് നല്ലത് എന്ന്. പിന്നെ എപ്പോഴും എപ്പോഴും എപ്പോഴും എപ്പോഴും നമ്മളെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കും. ചിലപ്പോൾ എന്ത് പടിയെടാ പടിയെടാ, ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കല്ലേടാ എന്ന് അല്ലേ. ചിലപ്പോൾ നമുക്കത് പണ്ടൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. അമ്മ മാത്രമല്ല, അച്ഛനും വീട്ടിൽ പറയും അല്ലേ. എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികളാണെങ്കിൽ അച്ഛന്മാരെങ്ങനെ സോപ്പിട്ട് നിന്നിട്ടുണ്ടല്ലോ, അവരങ്ങനെ വലുതായിട്ട് വഴക്കൊന്നും പറയില്ല. ആൺകുട്ടികളാണെങ്കിൽ അമ്മമാരെങ്ങനെ സോപ്പിട്ട് നിന്നിട്ട് അവരും അധികം വഴക്കുണ്ടാക്കില്ല അല്ലേ, അല്ലെങ്കിൽ വഴക്കൊന്നും പറയില്ല. അച്ഛൻ വഴക്ക് പറഞ്ഞാൽ ഉടനെ അമ്മ പുന്നാരിക്കും, അമ്മ വഴക്ക് പറഞ്ഞാൽ ഉടനെ അച്ഛൻ പുന്നാരിപ്പിക്കും മക്കളെ. അതാണ് നമ്മുടെ ഒരു എന്താ പറയുക, കുടുംബം എന്ന് പറയുന്നത്. ഇപ്പോൾ ചില കൂട്ടുകാരൊക്കെ അച്ഛനും അമ്മ ഒക്കെ പറയുന്നത് പോലെ തന്നെ അവർ എന്ത് പഠിക്കാൻ പറഞ്ഞോ. ചിലപ്പം നമ്മുടെ പലരുടെയും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ പണ്ട് വേറെ വേറെയൊക്കെ രീതിയിലായിരുന്നിരിക്കണം. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ട് ആ ഒരു വഴിയെ തന്നെ പഠിച്ച് വളർന്ന് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ അഭിമാനത്തോടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരുണ്ടാവും. പക്ഷെ ചില പാരൻസ് ആണെങ്കിൽ പറയും, മക്കളെ എന്താണ് നിങ്ങളുടെ ഇഷ്ടം, അങ്ങനെ എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ അത് പഠിക്കുക, അതിലൂടെ വരിക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും അല്ലേ. എന്തായാലും ഇന്നിപ്പോൾ തുടക്കത്തിൽ പാട്ട് പ്ലേ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങളാണ് മനസ്സിലേക്ക് ഓടി വന്നത്. ചിലപ്പോൾ നമ്മളിപ്പോൾ ചിലരൊക്കെ ഇരുന്ന് വിഷമിക്കുന്നുണ്ടാവും, അന്ന് എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, അച്ഛൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, അവരത് പഠിക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് സെലക്ട് ചെയ്തില്ല അല്ലേ. ഇപ്പം നമുക്ക് വിഷമം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കും, ആ ഒരു രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞത് അന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് വിഷമിക്കുന്ന കൂട്ടുകാരും ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ഓർത്തിരിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും പോട്ടെ, വിഷമങ്ങളും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം. ഇനി കുറച്ച് നേരം നമുക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളെ പറ്റിയും അതുപോലെ തന്നെ ഇപ്പം ഞാൻ നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഓടി വന്നിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നേ, ഞാനില്ലേ ഇവിടെ നിങ്ങളുടെ മെസ്സേജൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും അത് കിട്ടുമ്പോൾ സന്തോഷത്തോടെ പറയാനുമായിട്ടൊക്കെ. അപ്പോൾ മെസ്സേജ് അയച്ചോളൂ 0585829220, ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. മെസ്സേജ് അയക്കുമല്ലോ അല്ലേ. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല, ഒരു ചെറിയൊരു ഹായ്, ഒരു ഹലോ, ഒരു നമസ്കാരം ഒക്കെ പറയാൻ തോന്നുന്നുണ്ട്, ഒരു പാട്ട് എനിക്കും കൂടെ വേണം എന്ന് പറയാൻ തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 ഇതുതന്നെയാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പൊ എല്ലാരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ മലയാളിയുടായാണ് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയുന്നത് ഷീബയാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത്, ഏറ്റവും നമ്പർ വൺ ആയിട്ട് ട്രെൻഡിങ്ങിലുള്ള പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്ന ചിത്രത്തിലെ പാട്ട് തന്നെയാണ്. ചിത്ര ചേച്ചി പാടിയ ആ നല്ല പാട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ ഇനി ആ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ശിവ.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്കെത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ആൻഡ് വൈബ്സ്.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling. Malayalita!
12: Malayalita! Kerala, Kerala.
2: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: മധുരപ്പുലാവ് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഒരു പാട്ടാണ്. നമ്മുടെ സിതാര കൃഷ്ണകുമാർ പാടിയിരിക്കുന്ന പാട്ടാണ്. ഈ പാട്ട് ഇന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റിജാസ് ആണ് മെസ്സേജ് അയച്ചത്. മധുരപ്പുലാവ് ഉണ്ടോ കയ്യിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. മധുരപ്പുലാവ് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക്, പുലാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം പുലാവ്, ആ പുലാവ് അല്ലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ എനിക്കറിയാം മധുരപ്പുലാവ് എന്ന് പറഞ്ഞാൽ ഈ പാട്ടാണെന്ന്. പുലാവ് പുലാവ് മധുരപ്പുലാവ് എന്നാണ് റിജാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം പുലാവ് പുലാവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം എന്തെങ്കിലും പറയാം വരുവാടോ എന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നുകൂടി നോക്കിയപ്പം എനിക്ക് കത്തി ടടറൈങ് ടടറൈങ് ബൾബ് കത്തി. ഓക്കെ, ചില കാര്യങ്ങളിങ്ങനെ നമുക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ ചിലരൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേ പെട്ടെന്ന് നമുക്ക് അറിയാമെന്നുള്ള ഉത്തരമായിരിക്കും. പക്ഷേ നമ്മൾ പറയില്ല ഇതാ ഇവിടെ വന്നിരിക്കുന്നു ഇങ്ങോട്ട് വരണില്ല എന്ന്. അതുപോലെ കുറച്ച് കത്താനായിട്ട് ടൈം എടുക്കുന്നു പറയുന്ന പോലെ മധുര പുലാവ് എന്ന് പറഞ്ഞപ്പോൾ പുലാവ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ടൈം എടുത്തായിരുന്നു. എന്തായാലും ക്ഷമിച്ചേക്കണം, എൻ്റെ ശബ്ദം പോയിരിക്കുകയാണ്. എന്തായാലും റിജാസിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മുടെ മറ്റുള്ള കൂട്ടുകാരുടെ സന്ദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ഷീബ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റോഷ്നിക്കുട്ടിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ റോഷ്നിക്കുട്ടി. പിന്നെ ഒരു സുഹൃത്ത് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, 4894 അവസാനിക്കുന്ന നമ്പറിൽ. പക്ഷെ എനിക്കത് കേൾക്കാൻ പറ്റിയിട്ടില്ല, ഞാനത് കേൾക്കാനായിട്ട് നോക്കാം. മാഹീൻ്റെ ഹായ് നമസ്കാരം കിട്ടിയിട്ടുണ്ട്. ഹായ് മാഹീനെ, എന്താണ് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ ഷീബ, നമ്മുടെ നിർമ്മലിന്റെ ഗുഡ് ആഫ്റ്റർനൂൺ കിട്ടിയിട്ടുണ്ട്. വിഷ്ണുവിന്റെ കൊയ് കിട്ടിയിട്ടുണ്ട്. കൊയ് വിഷ്ണു, എന്തൊക്കെയാ വിശേഷം? ഷിബി എന്തൊക്കെയുണ്ട് ഷീബ വിശേഷം? ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മെഹബൂബാട, അതാ കയറി വന്നിരിക്കുകയാണ് മെഹബൂബ. ഞാൻ മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നമസ്കാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം മുഹമ്മദ് റാഫി, ഞാൻ ഷീബ കേട്ടോ. സന്തോഷ് കുമാർ പച്ചാട്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാനാണ് ഇന്ന് ഒന്നാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നഹി നഹി നഹി നഹി. ഓ 12:51 മെസ്സേജ്, അല്ലല്ല, ഇത് 1:17, 2:07. ഓക്കെ ഓക്കെ, എല്ലാ സമയത്തും മെസ്സേജ് അയക്കുന്ന ഒരേ ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ സന്തോഷ് കുമാർ പച്ചാട്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് വിപിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ വിപിൻ, എന്തൊക്കെ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മലയാളിയുടെ ഫാൻസ് വേൾഡ് വൈഡ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് നമ്മുടെ റഹീം ഈസ ഹാജരായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കിളി പോയി എന്ന് പറയാന്ന്, ഏത് കിളി, ആരുടെ കിളി? നമ്മുടെ നിർമ്മലിൻ്റെ കിളി. വിളിച്ചോണ്ട് വാ നിർമ്മലെ കിളിയെ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് മുമ്പ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഒരു മൈന ഇങ്ങനെ പറന്ന് പറന്ന് പോകുന്നത് കേട്ട്. ആ കിളിയാണോ, മൈനക്കിളിയാണോ പോയത്? പിന്നെ നമ്മുടെ നജ്മൽ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ അത് ഏതാ പാട്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. സമയം 2 കഴിഞ്ഞ് 28 ആയിരിക്കുന്നു. 54:55 എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇത്. ശരിക്കും അറിയിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ, യെസ് ഇപ്പം ശരിയാക്കി തരാം. ഇപ്പം പറയാമേ, പ്രവാസി മലയാളികളുടെ ലോകത്തെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് വേൾഡ് മലയാളി കൗൺസിൽ കേട്ടോ. അപ്പോൾ പ്രവാസി മലയാളികളുടെ ലോകത്തെ ഏറ്റവും വലിയ കൂട്ടായ്മയായ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ 30th അന്താരാഷ്ട്ര വാർഷിക സമ്മേളനം 2026 August 21-24 അമേരിക്കയിലെ ടെക്സാസിലുള്ള ഡാളസിൽ നടക്കുമെന്ന് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോൺ മത്തായി അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഒരു വേൾഡ് മലയാളി കൗൺസിലൊക്കെ അംഗമായിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളി പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനമാണ്. വൈവിധ്യമാർന്ന സെമിനാറുകൾ, അതുപോലെ തന്നെ ചർച്ചാ സംഗമങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ജീവകാരുണ്യ പദ്ധതികളുടെ പ്രഖ്യാപനം എന്നിവയൊക്കെ അന്ന് നടക്കുന്നുണ്ട്. എന്ന് ഇവിടെയല്ല, അന്താരാഷ്ട്ര വാർഷിക സമ്മേളനം 2026 August 21-24 അമേരിക്കയിലുള്ള ടെക്സാസിലാണ്. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ, ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഷുവറായിട്ടും അവരോടും ഈ ഒരു കാര്യം പറയണം. ഡാളസ് ഗ്ലോബൽ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വേൾഡ് മലയാളി കൗൺസിൽ ഇൻ്റർനാഷണൽ അവാർഡുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ രംഗത്തെ പ്രമുഖനും പേസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് സ്ഥാപകനുമായിരുന്ന പരേതനായ ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഹ്യൂമാനിറ്റേറിയൻ ഗോൾഡൻ ലാൻറ്റൺ അവാർഡ് ഗാന്ധിഭവൻ അഭയകേന്ദ്രങ്ങളുടെ സ്ഥാപകനായ പുനലൂർ സോമരാജന് അന്നേ ദിവസം സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ ഇക്കോൺസ് ഗ്രൂപ്പ് സിഇഒയും പ്രമുഖ സംരംഭകനുമായ ശ്രീ മോബി കെ ബാബു ഈ വർഷത്തെ ബിസിനസ് എക്സലൻസ് അവാർഡിന് അർഹനായിട്ടുണ്ട്. 15th ദിവത്സര സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ 15 വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. കൂടാതെ 25 വനവാസി കുടുംബങ്ങൾക്ക് കൂടി വീടുകൾ നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയും പുരോഗമിക്കുകയാണെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അറിയിപ്പാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് തമിഴ് പാട്ടിൻ്റെ സമയമാണ്. തമിഴ് പാട്ട് ഇന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട്. നജ്മൽ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, റണ്ണിലെ പാട്ട് കാത്തൽ പിശാശ് എന്നുള്ള പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജിത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ സമയമെടുക്കുന്നത് നിങ്ങളുടെ പാട്ട് ഇങ്ങോട്ടേക്ക് റെഡിയാക്കി പ്ലേ ചെയ്ത് തരണ്ടേ, അതിനാണ്. ജിത്തിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യാം. ഇപ്പോൾ റണ്ണിലെ
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 18th സ്ട്രീറ്റ് ഇൻ മുഹൈസിന സെക്കൻഡ് ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. D86 ഫസ്റ്റ് അൽഖയിൽ സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഓൺ അൽ ഖർമാൻ 2 സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: You are listening to Malayali Da with Sheba.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
5: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഇങ്ങനെ ദർശനാന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കൂല്ലേ, എല്ലാ ദർശനമാരും തിരിഞ്ഞു നോക്കും, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കുക. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിലല്ലേ, അയാൾ അവിടെ നിന്നുകൊണ്ട് ശൂശു എന്ന് വിളിക്കും സാറേ, ആ ശൂശു എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കും സാറേ. നല്ലൊരു നല്ല സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജു. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു കേട്ടാ, ആ ശൂശു എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കും സാറേ. അതുപോലെ തന്നെ ദർശനാന്ന് ഇങ്ങനെ സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ ദർശനാന്നല്ല, നമ്മളാരെങ്കിലുമൊക്കെ സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ തിരിഞ്ഞു നോക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മുടെ പേര് പോലെ ആയിരിക്കണമെന്നില്ല. ഹലോ, എന്താ ചെയ്യണേ, ഹായ് എന്നൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അപ്പം ഇത്ര സ്നേഹത്തോടെ ഒരു ഹായ് ഒക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കൂലേ. നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ദയവായി തിരിഞ്ഞു നോക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ നമ്മൾ തുടക്കത്തിൽ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതായത് എടാ മോനെ നീ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ ഒരു ജോലിയിൽ എത്താൻ പറ്റും, ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണേ, ഷെയർ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് റിജാസ് ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ് ശിവ, ഞാൻ ഒരുപാട് എൻ്റെ ഉമ്മയെ ഓർക്കുകയാണ്. കാരണം 21 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞു മക്കളെ പഠിച്ചത് മതി, മാമാടുത്ത് പറഞ്ഞിട്ട് ഗൾഫിലേക്ക് കയറി പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് വന്നതാണ്, ഇപ്പം നല്ലൊരു ജോലിയിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. അന്ന് ഉമ്മ പറഞ്ഞത് കേട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കുത്തു കുത്തു കുത്തു കുത്ത് ഇട്ടിരിക്കുകയാണ്. ശരിയാണ്, നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ കേട്ടില്ലെങ്കിൽ പിന്നീട് ഒരുപാട് കാലം കഴിയുമ്പോൾ നമ്മളത് ഓർത്ത് വിഷമിക്കും അല്ലേ. അപ്പോൾ പറഞ്ഞാൽ കേട്ടെങ്കിലും പറഞ്ഞ കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ സന്തോഷകരമായി സംഭവിച്ചു എന്ന് എനിക്ക് ആ കുത്തുകുത്തു കുത്തുകളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് റിജാസ്. അതുപോലെ തന്നെ നിബിൻ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം നിബിൻ നല്ല വാക്കുകൾക്ക്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു മെസ്സേജ് അയച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. പിന്നെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നാളെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ, 2 മണി പോലെ കേൾക്കണം, നാളെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ടാവും, ഫൈസൽ റാസി. അദ്ദേഹം ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരു സുഹൃത്താണ്, ഒരുപാട് ആൽബം സോങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കുറച്ച് അധികം വ്യാഴാഴ്ചകളിൽ ഒരു ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെ നമ്മുടെ മലയാളി ഡയലിൽ അദ്ദേഹവും കൂടെ ഉണ്ടാവും. ഒരുപാട് പാട്ടിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ റേഡിയോ പ്രോഗ്രാമുകളെ സ്നേഹിക്കുന്ന ഒരു നല്ല കലാകാരനാണ് ഫൈസൽ റാസി. അപ്പോൾ നാളെ മുതൽ മിക്കവാറും എല്ലാ വ്യാഴാഴ്ചയും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടാവും. നിങ്ങളും കേൾക്കണം, കുറച്ച് പഴയ ആൽബം സോങ്ങിനൊക്കെ കുറിച്ച് പറഞ്ഞ് പഴയ കുറേ വിശേഷങ്ങളൊക്കെ പറയും. ഒരുപാട് പഴയ പാട്ടുകളും നിങ്ങൾക്ക് ആ സമയത്ത് കേൾക്കാനായിട്ട് പറ്റും കേട്ടോ. എല്ലാ വ്യാഴാഴ്ചയും 3-4 ഫൈസൽ റാസി മലയാളി ഡയൽ ഉണ്ടാവുക. പിന്നെ ഇനി അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ച് മെസ്സേജ് ഉണ്ട്, ഞാൻ അത് പറഞ്ഞിട്ട് പോയാൽ മതിയോ? മതിയോ മതിയോ മതിയോ മതിയോ. ആ അയ്യോ, ദർശന സോങ് ഇന്ന് ഞാൻ ഷീബയോട് ചോദിക്കാനിരുന്ന ഒരു പാട്ടായിരുന്നു. പ്രണവ് മോഹൻലാലിൻ്റെ ചോദ്യം ഇന്ന് നമ്മുടെ നിത്യ ചോദിച്ചിരുന്നു, അപ്പോഴാണ് എന്ന് പറഞ്ഞു. ആ കണ്ടോ, എനിക്ക് നിർമ്മലിൻ്റെ മനസ്സ് വായിക്കാൻ പറ്റി എന്നുള്ളതാണ്. അയ്യോ, മമ്മൂക്ക എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. മമ്മൂക്കയുടെ DP ഒക്കെ ഇട്ടുകൊണ്ട് ഒരു സുഹൃത്ത് എപ്പോഴും നേരത്തെ തന്നെ മെസ്സേജ് അയക്കാറുണ്ട്. ആ നമ്മുടെ മുക്ഷിദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, വെൽക്കം ബാക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മുത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സുധീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, റഹീം ഈസ ഇന്ന് പുലാവെന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊതിയൂറും പുലാവ് പെരുമ എന്ന് പറഞ്ഞുകൊണ്ട് പുലാവ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ വായിച്ച് പഠിച്ചോളാം കേട്ടോ. അടുത്ത പാട്ട് കേട്ടിട്ട് വരാം. അടുത്ത പാട്ട് എന്നോട് വിൻസെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, രാവണപ്രഭുവിലെ അറിയാതെ അറിയാതെ എന്നുള്ള പാട്ടാണ്. അപ്പൊ ഞാനത് അറിഞ്ഞുകൊണ്ട് പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, കേട്ടാലോ.
1: Brought to you by ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് ടു യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ഷീബ.
2: കേറുവാടാ മക്കളെ, കേറുവാ.

ഖലീഫയിലെ പാട്ട് കേൾക്കാനായിട്ട് അനസ് ആണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ അനസ് ആ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെയാണ് കേൾക്കാൻ പറ്റുന്നത് നമ്മുടെ മലയാളി ഡയലൂടെ. ഒപ്പം കുറച്ച് നമ്മുടെ നാട്ടിലെയും വീട്ടിലേക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് പോകുന്ന സമയമാണ്. 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം. അപ്പോൾ ഇനി ഈ മണിക്കൂർ ഇങ്ങനെ കഴിയാറായി വരികയാണ്. അടുത്ത് മന്ദാരമേ എന്നുള്ള പാട്ട്, ജോബ് കുര്യൻ്റെ പാട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിനീത് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ വിനീതിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ഞാനെടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വിനീതിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് നമ്മുടെ വിപിൻ്റെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമസ്കാരമൊക്കെ പറഞ്ഞുകൊണ്ട് നമസ്കാരം വിപിൻ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടൊക്കെ കേട്ടിട്ട് വാർത്തയൊക്കെ കഴിഞ്ഞ് വരാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM-ൽ മലയാളിടാ, നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മഴക്കെടുതിയിൽ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച കേരള സർക്കാർ. ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകും. സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി. കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെയായി 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 11 പേർക്ക് പരിക്കേറ്റു, 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഴുവൻ വീടും തകർന്നവർക്ക് 6,00,000, വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് 12,00,000 നൽകും. തിരിച്ചു വീട്ടിലേക്ക് പോയി താമസിക്കാൻ സാധിക്കാത്തവർക്ക് വാടക നൽകും. വീടുകളിൽ വെള്ളം കയറി പ്രയാസം നേരിട്ടവർക്ക് ദിവസം 300 രൂപ നൽകും. കടകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം നൽകുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൃഷിനാശം സംഭവിച്ചതിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. 25% വർദ്ധിപ്പിച്ചത്. തീരപ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന് സർക്കാരിന്റെ ആദരം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയ്ക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സംവിധാനം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫ്ളഡ് മാപ്പിംഗ് അടക്കം നടത്തും. ഡാമുകളിലെ മണൽ നീക്കം ചെയ്യും. നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകും. ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം കൊണ്ടുവരും. AI ഡ്രിവൺ സംവിധാനം ഒരുക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രഗത്ഭരുടെ വലിയ സംഘം ഉണ്ടാകും. നദീതീര കയ്യേറ്റം കണ്ടെത്താൻ ലാൻഡ് ഓഡിറ്റിംഗ് നടത്തുമെന്നും മുഖ്യമന്ത്രി. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഗതാഗത മന്ത്രി CP ജോൺ. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിവാദം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. വിമർശനം ഉൾക്കൊള്ളുന്നു. ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് വിഷമമില്ല. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പറയുന്നു. പ്രിയദർശനിൽ സ്ത്രീകൾ തിക്കി തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്ന മന്ത്രി. പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണ പ്രചരണം ഉണ്ട്. കേരളത്തിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സ്ത്രീകളോട് വിവേചനമില്ല. ആരുടെയും ഔദാര്യമല്ല സൌജന്യയാത്രയെന്ന് മന്ത്രി. പ്രിയദർശിനി വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെറ്റുപറ്റിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞല്ലോ. വിവാദത്തിലേക്ക് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്കാണ് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. KSEB 5 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി, ഇരട്ടിയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് അലർട്ട് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. നിതിൻ കക്കേടത്ത് എന്ന FBID കേസ്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് പരാതിക്കാരൻ. ലഹള ഉണ്ടാക്കുന്നതും പൊതുസമൂഹത്തിൽ കലഹം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റിട്ടുവെന്നാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ബജറ്റ് ധനമന്ത്രി മരിയൻ വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ചു. 2031 സംസ്ഥാനത്തെ 1.5 ട്രില്യൺ ഡോളർ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ നിർണായക പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വാധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻതുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൌജന്യമായ ലാപ്ടോപ്പ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും സാരിയുമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായാണ് വിജയ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ ധനമന്ത്രി എൻ മരിയ വിൽസൺ അവതരിപ്പിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. 6,000 രൂപയായിരുന്നു പ്രതിമാസ വേതനം. ഇത് 7,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഹജ്ജിന് ആദ്യം പോകുന്നവർക്ക് 25,000 രൂപയിൽ നിന്ന് 35,000 രൂപയാക്കി ഉയർത്തിയിട്ടുമുണ്ട്. CJP പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിലപാട് ഘടിപ്പിക്കുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തിയില്ലെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളും വരും ദിവസങ്ങളിലും സ്തംഭിപ്പിക്കുമെന്ന് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഈ വിഷയം മുൻനിർത്തി വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. വിഷയത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ത്യ മുന്നണി എംപിമാർ നോട്ടീസ് നൽകി. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സർക്കാരും കർശന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പോലീസ് നടപടിക്ക് പുറമെ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള ആരോപണവും ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് നീക്കം ചെയ്ത നടപടിയിൽ 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ മെറ്റാ മേധാവി മാർക്ക് സക്കർബർഗിന് അന്ത്യശാസനം നൽകി പാർലമെന്ററി ഐടി സമിതി. വീഴ്ച വരുത്തിയാൽ സമൂഹ മാധ്യമങ്ങൾക്കുള്ള പരിരക്ഷ എടുത്തുകളയുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. യമൻ തീരത്തിനടുത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. വാണിജ്യ കപ്പലായ MSV ഫൈസ് നൂർ ഒലിയയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തു. ജീവനക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട യുഎസും ഇറാനും ഇന്നത്തോടെ കരാറിലെത്തിയേക്കുമെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതോടെ എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാകും. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി അറിയിച്ചു. ആഗോള വിപണികളിലെ അസ്ഥിരത കണക്കിലെടുത്ത് ഇത്തവണയും നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ 5.25% തുടരും. പശ്ചിമേഷ്യയിലെ സംഘർഷവും ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടവും പരിഗണിച്ച് കാത്തിരുന്ന് കാണാം എന്ന നയമാണ് റിസർവ് ബാങ്ക് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:07.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 46°C, ഹ്യൂമിഡിറ്റി 27%.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: You're tuned into Home 92.2 FM. Home is a feeling.
7: It's

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: കൊള്ളാമോ, ഇഷ്ടപ്പെട്ടോ പാട്ട്? സജിത്താണ് ഒരു നല്ല പാട്ട്. സജിത് ഈ പാട്ടല്ല ചോദിച്ചത്, സജിത് എന്നോട് പറഞ്ഞ നല്ല ചൂടല്ലേ ഷീബ, ഒരു നല്ല റൊമാൻറ്റിക് പാട്ട് കേൾപ്പിക്കൂ, മനസ്സൊന്ന് തണുക്കട്ടെ എന്നാണ് പറഞ്ഞത്. ശരിയാണ്, ചില സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ അസ്വസ്ഥരായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു നല്ല ലൈറ്റ് ഫീൽ തരുന്ന ഒരു പാട്ട് കിട്ടുകഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും അല്ലേ, നല്ല സന്തോഷമായിരിക്കും മനസ്സിന്. നമ്മൾ ആക്ച്വലി ചൂടൊന്നും കുറയുന്നില്ല എങ്കിലും നമ്മുടെ ആ മനസ്സിൽ ചൂട് ഒന്ന് കുറഞ്ഞിട്ട് നമ്മളെ തണുപ്പിക്കാൻ ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് സഹായിക്കും. അപ്പോൾ നല്ലൊരു റൊമാൻറ്റിക് സോങ് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു പാട്ടാണ് ഇത്. ആക്ച്വലി ഇതൊരു മൂവി സോങ് അല്ല, ഞാൻ സിനിമാ പാട്ടല്ലാത്ത പാട്ടുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാറുണ്ട് നമ്മുടെ ഹോം എഫ് എമ്മിൽ. അപ്പോൾ അങ്ങനെ മദ്രാസ് മലറിലെ ആ ഒരു ആൽബം അല്ല, ശരിക്കും ഇതൊരു ഷോർട്ട് ഫിലിമാണ്. ഒരു ആ ഒരു ഷോർട്ട് ഫിലിം ഒരു ഒരു മൂവിയുടെ കാര്യങ്ങൾ ഒരു പാട്ടിലൂടെ പറഞ്ഞു പോകുന്ന ഒരു പാട്ടാണ് ഇത്. കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ സീസണാണോ അതിൻ്റെ മുന്നിലത്തെ സീസണാണോ എനിക്കറിയില്ല, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന നമ്മുടെ അർജുൻ ആൻഡ് ശ്രീതു അവരാണ് ഈ പാട്ടിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലാസ്റ്റ് ഇയറാണ് ഇറങ്ങി, 2025 ഈ പാട്ട് വന്നത്. ആ വന്ന സമയത്ത് ഒരുപാട് എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാട്ട് കൂടിയാണിത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് റൊമാൻറ്റിക് സോങ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടായതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു, അതാണ് ഞാൻ ഈ പാട്ട് പ്ലേ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. കയറി വാ, എല്ലാവരും കയറി വാ, ഇതെന്താണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM മലയാളിടാ. മലയാളിടയിൽ നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. ചുമ്മാ ഇങ്ങനെ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഒരു കാര്യമില്ല. നമ്മളിങ്ങനെ ശരിക്കും വീട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോഴേക്കും ഒരു കാര്യം പറഞ്ഞ് പിന്നെ അടുത്ത കാര്യത്തിൽ പോയി ഇല്ലേ, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം പറയുമ്പം പിന്നെ ഇല്ലടാ ഞാൻ അന്നൊരു പാട്ട് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഞാൻ അന്ന് അവിടെ പോയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒന്നിൽ നമ്മുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ആരാണോ കൂടെ ഉള്ളത് അവരെ അതുപോലെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയൂല്ലേ. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോവും, സമയം പോകുന്നതേ അറിയില്ല. എന്നാൽ എന്തെങ്കിലും അതിൽ കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ചുമ്മാ ഇരുന്ന് കുറേ വർത്തമാനം പറയുന്നത് പോലെയാണ്. അതാണ് എനിക്ക് എപ്പോഴും മലയാളിയുടെ നിങ്ങളുടെ കൂടെ കൂട്ടുകൂടുമ്പോൾ തോന്നുന്നത്. ഭയങ്കര ഒരു എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്, 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളാരും വരാതിരിക്കരുത്, എല്ലാവരും വരണം. രണ്ട് വർത്തമാനമെങ്കിലും പറഞ്ഞിട്ട് പോകണം, ഒന്നുമില്ല രണ്ട് വഴക്കെങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന്. ഓക്കെ, അടുത്ത് നമുക്ക് കുട്ടിക്കുട്ടി പൂവേ എന്നുള്ള പാട്ട് കേൾക്കാം. ആ പാട്ടിന് മുമ്പ് പറഞ്ഞോട്ടെ, ഇന്ന് ഇപ്പോൾ ഈ വീക്കെൻഡിൽ നമുക്ക് ഹോം എഫ് എമ്മിൽ ഹോം തിയേറ്ററിൽ നമ്മുടെ സ്പെഷ്യൽ മൂവി സ്ക്രീനിംഗ് എന്ന് പറയുന്നത് വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്നുള്ള ചിത്രമാണ്. ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്തിരിക്കുന്ന തുടക്കം എന്നുള്ള ചിത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ മൂവി ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം മൂവിയുടെ പേര് തുടക്കം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇനി നമുക്ക് കുട്ടിക്കുട്ടി പൂവേ എന്നുള്ള പാട്ട് കേട്ടാലോ. AOT നമ്മുടെ DQ ഏറ്റവും പുതിയ സിനിമ റിലീസ് ആവാൻ ഇരിക്കുന്ന സിനിമ ആകാശംലോ ഒക്കത്താര എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇനി ട്രെൻഡിങ് സോങ് ഓഫ് ദി അവറിൽ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കേട്ടിട്ട് വരാം.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
2: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
3: ഹെലികോപ്റ്റർ യാത്രയിൽ വ്യത്യസ്ത വിശദീകരണവുമായി മുഖ്യമന്ത്രി. നിക്ഷേപകരെ കണ്ടതിൽ രണ്ട് വിശദീകരണം. യാത്രയിൽ വ്യക്തത വരുത്താതെ വി ഡി സതീശൻ. ഹെലികോപ്റ്ററിൽ രഹസ്യമെന്ത്?
4: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's
8: 055-666-5859. Home 92.2 FM. Home is a feeling.
9: Malayalita! Malayalita!
10: Kerala!
11: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: വാഴ ടൂവിലെ പാട്ട്, ഒരു വാഴ ടൂവിലെ പാട്ട് പ്ലേ ചെയ്യണം, എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്, നവീന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആന്റണിയാണ് മെസ്സേജ് അയച്ചിരുന്നത്. ആന്റണി മെസ്സേജ് അയക്കാൻ കാര്യം നവീന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വാഴ ടൂവിലെ ഒരു പാട്ട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് നവീൻ, എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് സ്പെഷ്യലായിട്ട് നമ്മുടെ ആന്റണിയുടെ വകയായിട്ടും, പിന്നെ നമ്മുടെ ഹോം എഫ് എം ഫാമിലിയുടെ എല്ലാവരുടെ വകയായിട്ടും ആശംസകൾ അറിയിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും വാഴ ടൂവിലെ പാട്ട് താങ്കൾക്കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. വെന്ത് തണിത്തത് കാടിലെ പാട്ട്, തമിഴ് പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഇനി മല്ലിപ്പൂ വെച്ച് വെച്ച് വാടുതേ അന്ന പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിതിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ജിതിൻ, എന്തായാലും ജിതിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ രമ്യ, ഹായ് ചേച്ചിക്കുട്ടി, സുഖമാണോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് രമ്യ, ഞാൻ നോക്കട്ടെ സമയം പോലെ പറ്റുകയാണെങ്കിൽ ആ പാട്ടിലേക്ക് എത്താം കേട്ടോ. പിന്നെ ഷഹിം എൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, രാഹുൽ എനിക്ക് ടിക്കറ്റ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പറയാം ടിക്കറ്റ് തരാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല രാഹുലെ. ഓക്കെ, നമ്മൾ ഇപ്പോൾ തുടക്കം മൂവിയുടെ ടിക്കറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മൂവി ടിക്കറ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറച്ച് ലക്കി ഡ്രോ നടത്തും. പിന്നെ അടുത്ത കഴിഞ്ഞ മൂവിക്ക് നിങ്ങൾ ആരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ശ്രദ്ധിക്കും എന്നുള്ള കാര്യം കൂടെ പറയട്ടെ കേട്ടോ. കാരണം എല്ലാ ചില മൂവിക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് അടുത്തടുത്ത് കാണുന്ന സുഹൃത്തുക്കളെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കാത്ത സുഹൃത്തുക്കൾക്ക്, ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മളെ നമുക്ക് എല്ലാവരും വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടിക്കറ്റ് തരാനും പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും തിരിച്ച് താങ്കൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് വരാം. മല്ലിപ്പൂ വെച്ച് വെച്ച് വാടുതേ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 13B സ്ട്രീറ്റ് ഇൻ റാസൽഖോർ ഇൻഡസ്ട്രിയൽ 2 ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണാം നമുക്ക് ഓൺ D65 അൽ മറേബിയ സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ 1. പിന്നെ നോക്കുമ്പോൾ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഓൺ D78 അബൂബക്കർ അൽ സിദ്ദിഖി സ്ട്രീറ്റ് ഇൻ അൽബറ.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത് ശിവാ.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. ഹെലികോപ്റ്റർ യാത്രയിൽ വ്യത്യസ്ത വിശദീകരണവുമായി മുഖ്യമന്ത്രി. നിക്ഷേപകരെ കണ്ടതിൽ രണ്ട് വിശദീകരണം. യാത്രയിൽ വ്യക്തത വരുത്താതെ വി ഡി സതീശൻ. ഹെലികോപ്റ്ററിൽ രഹസ്യമെന്ത്?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.
3: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
4: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
5: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
4: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
5: വലിയൊരു ഓണാഘോഷം September 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
4: For details, call 050-426-0948.

മലയാളിടാ ബ്രോട്ട് ടു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: 92.2 എഫ്എമ്മിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മലയാളി ഡാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മർഹബ മർഹബ എന്നുള്ള പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് സുജിത് അല്ല കേട്ടോ. സുജിത്തിൻ്റെ പാട്ട് ഞാൻ നേരത്തെ പ്ലേ ചെയ്തിരുന്നു. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. നിസാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നിസാറെ, ഞാൻ എന്തായാലും പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്, എല്ലാം പോയി, കിളിയെ പറന്നു പോയി, തൊണ്ടയിൽ കിച്ച് കിച്ച് വന്ന്, നീ കണ്ണൊന്നും കാണുന്നില്ലേ, എവിടെ പോയി, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നത് എല്ലാം ഒന്ന്. അതുപോലെ തന്നെ അനൂപ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താണ് വിശേഷം, ഷീബ സുഖല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് ഇവിടെ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ തുടരും മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് കുറേ കൂട്ടുകാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കണ്ടു. അപ്പോൾ ആരാണോ വിന്നറായിരിക്കുന്നത് അവർക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും കേട്ടോ. ഒരു പഴയ പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അശോകൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അശോകൻ ചോദിച്ചിരിക്കുന്ന പാട്ട് അഞ്ജന കണ്ണെഴുതി എന്നുള്ള പഴയ പാട്ടാണ്, പക്ഷേ ഞാൻ അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് പ്ലേ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് നാളായി വന്നിട്ട്, ചിലപ്പോൾ അശോകൻ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പിന്നെ സുധീറിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്. വി ജി എസ് നായർ, ഹോം ഹോം ഹോം, എന്താണ് വീട്ടിലേക്ക് പോകുന്നു എന്നാണ്. ഓക്കെ, ഹോം കേട്ടുകൊണ്ട് താങ്കളുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് അല്ലേ. അതുപോലെ അരുണിൻ്റെ മെസ്സേജ്, അരുൺ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ശ്രുതിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. മുഹമ്മദ് റാഫി, അതുപോലെ തന്നെ ഷിബി, വിഷ്ണു, നിർമ്മൽ, മാഹീൻ, എല്ലാവരുടെ മെസ്സേജും എനിക്ക് കിട്ടി കേട്ടോ. സജീത്, നജ്മൽ, അനസ്, വിപിൻ, ഷുഹൈബ്, ഇനി ആരുടെയെങ്കിലുമൊക്കെ മെസ്സേജ് വിട്ടുപോയിട്ടുണ്ടോ നോക്കട്ടെ. അഖിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓ, അഖിലിൻ്റെ പാട്ടും പ്ലേ ചെയ്തില്ല അല്ലേ, ഞാൻ പ്ലേ ചെയ്യാമേ, പെട്ടെന്ന് തന്നെ പ്ലേ ചെയ്യാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. 4 മണിവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇനി മെസ്സേജ് അയക്കാവുന്നതാണ്. ചിലപ്പോൾ എനിക്ക് ആ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല എങ്കിലും ഞാൻ നിങ്ങളുടെ മെസ്സേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പേരെങ്കിലും പറയാൻ പറ്റും എനിക്ക്, കാരണം ഇനിയും 2-3 പേരുടെ പാട്ടുകൾ പ്ലേ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ പേര് പറയുന്നതായിരിക്കും.
1: Brought to you by Basha Bhai Biryani, authentic Dindigal Biryaniyum, Chennai Bai Veettu Kalyana Biryaniyum. Ini aaswadikkam. Vasalha Block 4, Karama.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് ടു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: യു ആർ ലിസണിംഗ് ടു മലയാളിട വിത്ത് ഫീബ.
2: You're listening to Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

പ്രണയവിലാസം എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ടാണ് ഇന്ന് അഖിൽ എന്നോട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞത്. പ്രണയവിലാസത്തിലെ രാവിൻ റേഡിയോ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പ്ലേ ചെയ്തു. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന നല്ലൊരു റൊമാൻറ്റിക് സോങ് തന്നെയാണ്. നേരത്തെ ഒരു രണ്ടാമത്തെ മണിക്കൂർ തുടങ്ങിയപ്പോൾ ഒരു റൊമാൻറ്റിക് സോങ് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞാൽ. അത് പ്ലേ ചെയ്തു കഴിഞ്ഞ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പ്രജീഷിനൊരാഗ്രഹമൊന്നും ഒരു പ്രണയഗാനം കൂടെ കേൾക്കണം. മറ്റേ നമ്മുടെ നെഞ്ചോട് ചേർത്ത് എന്നുള്ള പാട്ടുണ്ടല്ലോ, അതാണ് കേൾക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഇന്നും ഇപ്പോൾ എനിക്ക് പതിവ് പോലെ തന്നെ എല്ലാവരുടെ പാട്ടിലേക്കും എത്താൻ പറ്റിയിട്ടില്ല, സ്വാഭാവികം അല്ലേ. നിറയെ കൂട്ടുകാർ മെസ്സേജ് അയക്കും, എന്നിട്ട് കുറച്ച് പേര് പിണങ്ങും എൻ്റെ പാട്ട് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മുടെ ഷാജഹാൻ ദുബായിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഷീബ, സുഖാണോ? എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? ഫയേഴ്സ് ഫന എന്നാണ് മക്കളുടെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ ഫയേഴ്സ് മോനെ, ഫന മോളെ, രണ്ട് മക്കൾക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ അടുത്ത പാട്ടുകൾ, ഇനി വരുന്ന പാട്ടുകളെല്ലാം തന്നെ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിബിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിബിൻ്റെ വൈഫ് അയർലൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ദൂരത്തിലാണല്ലോ ഇവിടെ നിബിൻ, ഇവിടെ യു എയിലും വൈഫ് അയർലൻഡിലുമാണ്. അപ്പോൾ ഒരു നല്ല പാട്ട് വൈഫിനും കൂടെ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നു വൈഫിനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലൊരു സമയത്താണ് പടയെന്ന് നിബിൻ്റെ മെസ്സേജ് കിട്ടിയത്. കാരണം അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടും അത്രയും നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ്. നിബിൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് സമർപ്പിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM-ൽ മലയാളിടാ.

ഈ പാട്ടെന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് പ്രജീഷാണ്. പക്ഷേ ഈ പാട്ട് ഞാൻ പ്ലേ ചെയ്യാൻ നേരത്ത് നിപിൻ്റെ മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് അയർലൻഡിലാണ്, അപ്പോൾ വൈഫിന് കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവർക്ക് രണ്ടുപേർക്കും പിന്നെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഈ പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കും ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നി. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രത്തിലെ ആ നദി ഓരം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പാട്ട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തന്നൂടെ. തരാലോ അല്ലേ, സമർപ്പിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കും ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നി. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രത്തിലെ ആ നദി ഓരം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പാട്ട് എനിക്ക് എൻ്റെ

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മണ്ഡല പുനർനിർണയ ബില്ലുകൾ ഒന്നിച്ചു പാസാക്കാൻ കേന്ദ്രം. ഹെലികോപ്റ്ററിൽ വ്യത്യസ്ത മറുപടിയുമായി മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹെലികോപ്റ്റർ യാത്രയിൽ രണ്ട് വ്യത്യസ്ത വിശദീകരണവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നിക്ഷേപകരെ കാണാൻ പോയെന്ന് തിങ്കളാഴ്ച അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ കൊച്ചിയിൽ പോയതുകൊണ്ടാണ് അവിടെ വെച്ച് കണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ മറുപടി. രണ്ട് ദിവസം രണ്ട് വിശദീകരണമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. വാർത്താസമ്മേളനത്തിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്തതിനെ താൻ വിമർശിച്ചിട്ടില്ലെന്നും ഒരു നിക്ഷേപക ഗ്രൂപ്പിനെ കാണാനാണ് പോയതെന്നുമാണ് വി ഡി സതീശൻ നേരത്തെ പ്രതികരിച്ചത്. വന്ദേഭാരത് ബുക്ക് ചെയ്തിരുന്നു, നേരത്തെ കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിക്ഷേപക ഗ്രൂപ്പിന്റെ പേര് എന്താണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ വി ഡി സതീശൻ തയ്യാറായില്ല. ഇനി അവരെ കൂടി വലിച്ചേക്കണോ എന്നായിരുന്നു മറുപടി. അത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സംഘപരിവാറിന്റെ ബി ടീമായി യുഡിഎഫ് സർക്കാർ മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർവകലാശാലകളുടെ മതേതര മൂല്യങ്ങൾ യുഡിഎഫ് സർക്കാർ സംഘപരിവാറിന് അടിയറവിക്കാനാണ് ശ്രമിക്കുന്നത്. ബിജെപി സർക്കാർ ആദ്യം കൈവച്ചത് സർവകലാശാലകളിലാണ്. തങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഒരു തലമുറയെ വാർത്തെടുക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ കേരളത്തിലും ശ്രമം നടക്കുന്നുണ്ടെന്ന് പിണറായി വിജയൻ. നിയമസഭാ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ വകുപ്പ് സെക്രട്ടറിമാർ. നിയമസഭാ അക്കൌണ്ട്സ് കമ്മിറ്റിയിലാണ് വകുപ്പ് സെക്രട്ടറിമാർ ഹാജരാകാതിരുന്നത്. വനം, മൃഗശാല, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറിമാരാണ് കമ്മിറ്റിയിൽ ഹാജരാകാതിരുന്നത്. സെക്രട്ടറിമാർക്ക് പകരമയച്ച ഉദ്യോഗസ്ഥരെ പുറത്തിരുത്തുകയാണ് ചെയ്തത്. മണ്ഡല പുനർനിർണയ ബില്ലും വനിതാ സംവരണ ഭേദഗതി ബില്ലും ലോക്സഭയിൽ ഒന്നിച്ച് പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഓഗസ്റ്റ് 17 വിളിച്ചു ചേർക്കുമെന്ന് റിപ്പോർട്ട്. ഈ മാസം 13 വർഷകാല സമ്മേളനം അവസാനിച്ചാലും സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ സാധ്യതയില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രത്യേക സമ്മേളനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കിയെടുക്കുന്നതിനാവശ്യമായ 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്രം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും ഇന്നും പ്രക്ഷുബ്ധമായി. അയോധ്യ സംഭാവനക്കൊള്ള, വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രശ്നപരിഹാരത്തിനായി രാഹുൽ ഗാന്ധിയുമായി കിരൺ റിജിജു ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പാർലമെന്റ് വളപ്പിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇന്ത്യ സഖ്യം. 7 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസം ആർട്ടിക്കിൾ 370 ചരിത്രമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിന്റെയും ലഡാക്കിന്റെയും യാത്രയിൽ നിർണായക അധ്യായം അടയാളപ്പെടുത്തി. ജനജീവിതം വിശാലമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ വികസിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിലെ അവസരങ്ങൾ വളർന്നു. സ്ത്രീ ശാക്തീകരണമുണ്ടായി. ജമ്മുകശ്മീരിന്റെയും ലഡാക്കിന്റെയും പുരോഗതിക്ക് തങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 15-വയസ്സുകാരൻ ആദിശേഖറിനെ കാറടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രിയരഞ്ജന്റെ ശിക്ഷ മരവിപ്പിച്ച് സുപ്രീംകോടതി. ജീവപര്യന്തം തടവ് ശിക്ഷയാണ് മരവിപ്പിച്ചത്. പ്രിയരഞ്ജന് ജാമ്യവും അനുവദിച്ചു. 2023 ഓഗസ്റ്റ് 30 വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഗ്രൌണ്ടിൽ കളിച്ചശേഷം മടങ്ങുകയായിരുന്ന ആദിശേഖറിനെ പ്രിയരഞ്ജൻ കാറടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകും. സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി. കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെയായി 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 11 പേർക്ക് പരിക്കേറ്റു. 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഴുവൻ വീടും തകർന്നവർക്ക് 6 ലക്ഷവും വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷവും നൽകും. തിരിച്ച് വീട്ടിലേക്ക് പോയി താമസിക്കാൻ സാധിക്കാത്തവർക്ക് വാടക നൽകും. വീടുകളിൽ വെള്ളം കയറി പ്രയാസം നേരിട്ടവർക്ക് ദിവസം 300 രൂപ നൽകും. കടകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം നൽകുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൃഷിനാശം സംഭവിച്ചതിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. 25% വർദ്ധിപ്പിച്ചത്. തീരപ്രദേശത്ത് കടൽഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഗതാഗത മന്ത്രി സി പി ജോൺ. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, വിവാദം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. വിമർശനം ഉൾക്കൊള്ളുന്നു. ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് വിഷമമില്ല. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പറയുന്നു. പ്രിയദർശനിൽ സ്ത്രീകൾ തിക്കി തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്ന മന്ത്രി, പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണപ്രചരണം ഉണ്ട്. കേരളത്തിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സ്ത്രീകളോട് വിവേചനമില്ല. ആരുടെയും ഔദാര്യമല്ല സൌജന്യ യാത്രയെന്ന് മന്ത്രി. പ്രിയദർശിനി വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ, തെറ്റുപറ്റിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, വിവാദത്തിലേക്ക് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. നിതിൻ കക്കേടത്ത് എന്ന FBIDക്കെതിരെയാണ് കേസ്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് പരാതിക്കാരൻ. ലഹള ഉണ്ടാക്കുന്നതും പൊതുസമൂഹത്തിൽ കലഹം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റിട്ടുവെന്നാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ബജറ്റ് ധനമന്ത്രി മരിയൻ വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ചു. 2031 സംസ്ഥാനത്തെ 1.5 ട്രില്യൺ ഡോളർ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ നിർണായക പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വാധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻതുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. യമൻ തീരത്തിനടുത്ത ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. വാണിജ്യ കപ്പലായ MSV ഫൈസ് നൂർ ഒലിയയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തു. ജീവനക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട US ഇറാനും ഇന്നത്തോടെ കരാറിലെത്തിയേക്കുമെന്ന US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതോടെ എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാകും. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഹെലികോപ്റ്റർ വിവാദത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഇത്തരം വിഷയങ്ങളൊന്നും എടുക്കേണ്ട എന്ന് കരുതിയതാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടത്. ഹെലികോപ്റ്റർ യാത്രയിൽ വ്യത്യസ്ത വിശദീകരണം നൽകുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിക്ഷേപകരെ കണ്ടതിൽ രണ്ട് വിശദീകരണം. യാത്രയിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി. ഹെലികോപ്റ്ററിൽ രഹസ്യം എന്ത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനൊന്നും മറുപടി പറയാത്ത, അല്ലെങ്കിൽ അതിനോട് അസഹിഷ്ണുതയോടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലത്ത് പെരുമാറുന്നു എന്ന് പലരും പറയാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും, സംസാരിക്കും, എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് സംസാരിക്കുമെന്ന് കരുതിയെടുത്താണ് ഹെലികോപ്റ്ററിൽ അദ്ദേഹം നടത്തിയ യാത്രകളെക്കുറിച്ചുള്ള സംസാരം വന്നത്. അതിൽ തന്നെ വിരുദ്ധാഭിപ്രായം അദ്ദേഹം പറയുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തെ വാർത്ത. അദ്ദേഹം പറയുന്നു, ചിലരെ രഹസ്യമായി കാണേണ്ടി വരും, അങ്ങോട്ട് ചെന്നും കാണേണ്ടി വരും. പറഞ്ഞത് വീണ്ടും മാറ്റിയിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹെലികോപ്റ്റർ വിവാദത്തിലാണ് വീണ്ടും വഴുതി വഴുതി മാറുന്നത് വി ഡി സതീശൻ. ചിലരെ രഹസ്യമായി കാണാൻ പോകേണ്ടി വരും, അങ്ങോട്ട് ചെന്ന് കാണേണ്ടി വരും. അതെന്താ അങ്ങോട്ട് ചെന്ന് കാണേണ്ടി വരുന്നത് നിക്ഷേപകരെ എന്ന ചോദ്യത്തിന് ചിലത് അങ്ങനെയാണ്. ദുരന്തത്തിനിടയിൽ ഇതുപോലുള്ള കാര്യങ്ങളെ വിവാദമാക്കാനാണ് മാധ്യമങ്ങൾക്ക് താല്പര്യമെന്ന് പറയുന്നു. അപ്പോൾ ദുരന്തം നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള നിക്ഷേപകരെ കാണാനും സ്വകാര്യ പരിപാടിക്ക് പോകുന്നതും അതും വിവാദമാക്കേണ്ടേ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. രാഷ്ട്രീയ ചർച്ചയാണ്, വിവാദങ്ങളുടെ ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. നിക്ഷേപകരെ കാണാൻ മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് യാത്ര പോകുന്നു. അത് രഹസ്യയാത്രയാണോ? എന്തുകൊണ്ട് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രി ഉള്ളിടത്ത് വന്ന് കാണാൻ പറ്റാത്തത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. ഇതിന് മറുപടിയായിട്ടാണ്, ചിലരെ രഹസ്യമായി കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും, താനന്ന് വൈകിട്ട് എറണാകുളത്തുള്ളതുകൊണ്ടാണ് അവിടെ കാണാമെന്ന് പറഞ്ഞത്. സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവകരമായ വിഷയങ്ങൾ ഉള്ളപ്പോൾ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ വിവാദമാക്കുന്നത്? ഇനി ഒരു ചോദ്യവും ഉത്തരവും വേണ്ട എന്നാണ് പറഞ്ഞത്. അതേസമയം നിക്ഷേപകരെ കാണാനാണ് ഹെലികോപ്റ്റർ കൊച്ചിയിൽ പോയതെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഇന്ന് പറഞ്ഞത് കൊച്ചിയിലേക്ക് പോയപ്പോൾ നിക്ഷേപകരെ കണ്ടു, ഒരു വ്യക്തത കുറവ് എവിടെയൊക്കെയോ വരുന്നു. എന്തിനാണ് ഒരു നിക്ഷേപം, കേരളത്തിലേക്ക് വരുന്ന ഒരു നിക്ഷേപം സംബന്ധിച്ച് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കണ്ടാലും ഇങ്ങോട്ട് വന്ന് കണ്ടു കഴിഞ്ഞാലും അതിലൊരു വ്യക്തത വരുത്താൻ പറ്റാത്തത് എന്തിനാണ്? മാധ്യമങ്ങളുടെ ചോദ്യം മാധ്യമങ്ങൾ ആർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടി. ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമുണ്ടോ? സുതാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൂടെ എന്നാണ് ചോദ്യം. വിളിക്കാം 800-9220. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ഹായ് ഹായ്, ഇതാരാണ് വലിയ ബഹളത്തില്? റേഡിയോയുടെ ശബ്ദമൊക്കെ ഒന്ന് കുറയ്ക്കോ സുഹൃത്തെ. ഹലോ സുഹൃത്തെ, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ? ഇല്ല, റേഡിയോയുടെ ശബ്ദം അദ്ദേഹം കുറച്ചിട്ടില്ല. എന്തായാലും വിളിക്കുന്നവരോടുള്ള ഒരു റിക്വസ്റ്റാണ്, ഒരു അഭ്യർത്ഥനയാണ്. കോള് കണക്ട് ആവുന്ന സമയത്ത് റേഡിയോയുടെ വോള്യം പൂർണ്ണമായിട്ടും കുറച്ച് വെച്ച്, എന്തെങ്കിലും ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റി വെച്ചിട്ട് വിളിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
1: ഹലോ
0: സുഹൃത്തെ, കേൾക്കാമോ? ആരാണിത്?
1: മനു, ആലപ്പുഴ.
0: മനു, ആലപ്പുഴ. ആലപ്പുഴയിൽ എങ്ങനെയാണ് മഴ കാര്യങ്ങളൊക്കെ? കാര്യമായിട്ടുണ്ടല്ലേ പ്രശ്നങ്ങള്?
1: നല്ല രീതിയിലുള്ള വെള്ളമുണ്ട്.
0: നല്ല രീതിയിൽ. എവിടെയാണ്? അപ്പർ കുട്ടനാടാണോ കുട്ടനാട്ടാണോ? എവിടെയാണ് യഥാർത്ഥ സ്ഥലം?
1: അപ്പർ
0: കുട്ടനാട്ടിൽ കുറച്ച് കുറച്ച് സ്ഥിതി ഒരു രൂക്ഷം തന്നെയാണെന്നാണ് വാർത്തകൾ വരുന്നത് അല്ലേ? ഓറഞ്ച് അലർട്ട് ഒക്കെ
1: നിലനിൽക്കുന്നുണ്ട്.
0: ശീലമായി അല്ലേ?
1: പക്ഷെ
0: അങ്ങനെ അല്ലല്ലോ, ശീലം മാറിയിട്ട് നമുക്കത് അതിൽ നിന്നൊക്കെ ഒരു മോചനം വരണ്ടേ അല്ലേ? പൊഴി മുറിക്കലുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളൊക്കെ പെട്ടെന്ന് എടുക്കുന്നുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ന്യായമായിട്ടുള്ള ചോദ്യം. നമുക്ക് ഇനി മുഖ്യമന്ത്രി, ശരിക്കും ശരിക്കും വെള്ളം അടുക്കള വരെ എത്തുമ്പോഴല്ല ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അല്ലേ? മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയെ കുറിച്ചാണ്. ഇന്നലെ ഒന്ന് ഇന്നൊന്ന് പറയുന്നു, കുറച്ച് ദിവസം മുമ്പ് വേറൊന്ന് പറയുന്നു.
1: വി ഡി സതീശൻ പണ്ട് അങ്ങനെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
0: അപ്പൊ അതിനെയൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ?
1: സമയത്ത് പിണറായി വിജയൻ ഹെലികോപ്റ്റർ യൂസ് ചെയ്തതിനെ കുറ്റം പറയും, മുഖ്യമന്ത്രി സംസാരിക്കുമ്പോ അതിന് അത് ആവശ്യമാണെന്നുള്ള തോന്നലും, അത് ചോദ്യം ചോദിച്ചാൽ അവര് കളിയാക്കുന്ന പത്രപ്രവർത്തകരെ കളിയാക്കുന്ന രീതിയും അതൊന്നും ശരിയല്ലല്ലോ.
0: എന്തായാലും മുഖ്യമന്ത്രി പൂക്കിയാക്കി വെച്ച
1: മുഖ്യമന്ത്രി ഒരു ഒളിച്ചും പാത്തും കേരളത്തിന് മുഖ്യമന്ത്രി ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗിന് പോകേണ്ട ആവശ്യമുണ്ടോ?
0: അല്ല, അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്, കേരളം ഇങ്ങനെ ഒരു വലിയ ഒരു മഴ വെള്ളപ്പാച്ചിലും അതുപോലെ ഉരുൾപൊട്ടലും ഒക്കെ നേരിടുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് പിന്നെ മെയിൻ ഇഷ്യൂലേക്ക് ഫോക്കസ് ചെയ്യാതെന്ന്. അപ്പൊ തിരിച്ചുള്ള
1: ചോദ്യം,
0: നിലപാടെന്താണ്? അതെ, ദുരന്ത മുഖത്ത് താങ്കൾ എടുത്ത നിലപാട് എന്താണെന്നാണ് ചോദ്യം. ആദ്യം പോകേണ്ടത് നിക്ഷേപകരെ കാണാനാണോ, വിരുന്നുണ്ണാനാണോ, അതുപോലെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനാണോ?
1: മുഖ്യമന്ത്രിയാണ് ദുരന്ത മുഖത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിപ്പോ വെള്ളപ്പൊക്കത്ത് പോയി മുണ്ടുമടക്കി നിൽക്കണമെന്നല്ല, അത് തിരുവനന്തപുരത്തിരുന്നാൽ അവർക്ക് ചെയ്യാം. അപ്പൊ അത് ചെയ്യാതെ മലപ്പുറത്ത് പോയി സർക്കാരത്തിൽ പങ്കെടുക്കാൻ പോവുകയും അല്ലെങ്കിൽ
0: അതെല്ലാം വിട്ടു കളയുമ്പോഴും നമ്മുടെ ചോദ്യം ഈ നിക്ഷേപകരെ കാണുന്ന കാര്യത്തിൽ ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത് അതിനാണെന്നാണല്ലോ പറയുന്നത്. അതിലൊന്ന് പറയുന്നത് കൊച്ചിയിൽ അവരുള്ളതുകൊണ്ട് കാണുന്നു.
1: നിക്ഷേപകരുടെ പേര് പറയത്തില്ലേ?
0: ശരിക്കും ആ
1: ഉദ്യോഗസ്ഥരുടെ പേര് പറയത്തില്ല. ഒരാൾ ഒരു മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് തീരുമാനമെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതല്ല ഇവിടുത്തെ IAS അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം അല്ലേ പോകുന്നത് ഒരു മിന്യൂസ്റ്റർ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ.
0: അപ്പൊ ഇതിൽ എന്ത് രഹസ്യാത്മകത എന്ന ചോദ്യമാണ്, ചിലര് രഹസ്യമായിട്ട് അങ്ങോട്ട് കാണേണ്ടി വരുന്നു. ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഈ വാക്ക്.
1: സ്വകാര്യ ആവശ്യത്തിന് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തൊരു മുട്ടാനായം ആണല്ലോ, അതിനുവേണ്ടി പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ.
0: അപ്പൊ അദ്ദേഹം ഇതിൽ എന്തോ ഒളിച്ചുകളി നടത്തുന്നുണ്ടെന്നാണ് മനു കരുതുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും അമ്മായപ്പനം കാണാൻ പോകാതായിരിക്കല്ലോ.
0: അല്ല, കാണാൻ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല, കാരണം അത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്, അതിനു വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ ദുരുപയോഗം ചെയ്തോ, അതൊക്കെ വേറെ ചോദ്യങ്ങളായിട്ട് നിൽക്കട്ടെ. പക്ഷേ ഇവിടുത്തെ വിഷയം നിക്ഷേപകരെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ഒളിച്ചുകളി നടത്തുന്നത് അല്ലേ? നിക്ഷേപം പറയട്ടെ, നമ്മുടെ നാട്ടിൽ നിക്ഷേപം പറയട്ടെ, മുഖ്യമന്ത്രി അത് നേരിൽ കണ്ട് കാണട്ടെ, ഇടപെടട്ടെ. പക്ഷെ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ ഇങ്ങോട്ടേക്കല്ലേ നിക്ഷേപം വരേണ്ടത് അല്ലേ?
1: അത് ന്യായമായിട്ടോ?
0: പൊതുവെ പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പോഴും അവര് പറഞ്ഞതാണ് ഈ തലയിൽ മുണ്ടിട്ട് പോയി PM ശ്രീ ഒപ്പിട്ടു എന്നൊക്കെ കളിയാക്കിയവരാണ്.
1: അവരൊക്കെ ഇപ്പൊ PM ശ്രീ ഒപ്പിട്ടിട്ട് ഓടി നടക്കുകയാണ്. അവര് പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ 3 MLA മാരാണ് ഇപ്പം കേരളം ഭരിക്കുന്നത്.
0: 3 MLA മാരാണ് കേരളം ഭരിക്കുന്നത് അല്ലേ?
1: അതാണ് ഇവര് പറയുന്നത്. മുമ്പ് പ്രതിപക്ഷ നേതാവ് സമയത്ത് മുരളീധരനും ഈ നമ്മുടെ സതീശനും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എങ്ങനെയാണ് അവരെ പെരുമാറ്റം മാറിയ, സർക്കാരായപ്പോ എങ്ങനെയാണ് അവരുടെ വാക്കുകളും പ്രവൃത്തികളും മാറിയെന്നുള്ളത്.
0: ശരിക്കും ഈ ദൃശ്യങ്ങളെ കളവ് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. ആരാണോ മാളിക മുകളിൽ എത്തിയത് അവര് തന്നെ, അല്ലെങ്കിൽ പൂക്കി മുഖ്യമന്ത്രി ആണെന്നൊക്കെ പറഞ്ഞവര് ഇപ്പൊ തിരുത്തി പറയുന്നു.
1: കുഴപ്പമില്ല, കുറച്ചാളെ കഴിയുമ്പോൾ മാധ്യമ പ്രവർത്തകരെ പിടിച്ചു പുറത്തായിരുന്നു.
0: നോക്കാം മനു, എന്താ കഴിഞ്ഞാലും നാട്ടിലെല്ലാരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു മനു. മനു എന്തോ പറയാൻ പോയല്ലേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ചു കേട്ടോ. താങ്ക് യു സോ മച്ച് വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോവാം, വിളിക്കാം 800-922-0 അതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. അതല്ലാതെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വിളിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സാപ്പ് അയച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം കേട്ടോ. 0582-922-0 ആ നമ്പറിലേക്കാണ് വാട്സാപ്പ് അയക്കേണ്ട നമ്പർ. എന്നാലും വിളിക്കണം കേട്ടോ, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതൊരു ചർച്ചയാണല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ആരാണ് സുഹൃത്ത്? എനിക്ക് കേൾക്കുന്നില്ലല്ലോ താങ്കളെ. എവിടെന്നാ വിളിക്കുന്നത്, ആരാണ്? ഹായ്, എവിടെന്നാ വിളിക്കുന്നത്, ആരാണ് എന്ന് ചോദിച്ചപ്പോ കട്ട് ചെയ്ത് പോയ സുഹൃത്തെ, താങ്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റിന് പിന്നിൽ ഹാജരാകേണ്ടതാണ് ഇന്ന് നമ്മുടെ വിഷയം. നമ്മുടെ കേരളത്തിൽ പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. ചില ഡാമുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്നും മഴയുടെ ഒരു അറിയിപ്പ് തന്നെയാണ് ഉള്ളത്. അതിനിടയിലാണ് പെയ്തത് അതിതീവ്ര മഴ എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. പുറത്തേക്ക് വരുന്നൊരു വാർത്ത, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സഹായം നൽകുന്നത്. അത്തരത്തിൽ നല്ല കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അപ്പോഴും ഈ ഹെലികോപ്റ്റർ യാത്രയിൽ എന്തോ ഒരു വ്യക്തത വരുത്താതെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ചെറിയ രീതിയിലെങ്കിലും അസഹിഷ്ണുതയോടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എന്താണ് തോന്നുന്നത്? പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞു, മുഖ്യമന്ത്രി കസേരയിലേക്ക് KC വേണുഗോപാൽ വേണോ, VD സതീശൻ വേണോ, രമേശ് ചെന്നിത്തലയാണോ എന്ന ആ ഒരു മൂവർ ചർച്ച നടക്കുന്ന സമയത്ത് കൂടുതലും ജനങ്ങളുടെ മനസ്സൊപ്പം നിന്നത് VD സതീശനെ. കാരണം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പറഞ്ഞതും അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തിയല്ലേ ഈ തെരഞ്ഞെടുപ്പ് നയിച്ചത് എന്നൊരു ഓർമ്മയിലും തോന്നലും ഒക്കെ എല്ലാവരും VD സതീശൻ്റെ കൂടെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വിഭാഗത്തിന് ഒരു തോന്നൽ വരുന്നുണ്ട്, KC ആയിരുന്നില്ലേ ശരി എന്ന് തോന്നുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെയാണോ? കാരണം ഹെലികോപ്റ്ററിൽ ചിലർ രഹസ്യമായിട്ട് അങ്ങോട്ട് പോയി കാണേണ്ടി വരുമെന്നൊരു മുഖ്യമന്ത്രി പറയുക, ദുരന്ത മുഖത്ത് ആ മുഖത്തേക്ക് പെട്ടെന്ന് പോവാതെ ആ കാര്യങ്ങളിൽ പെട്ടെന്ന് ഇടപെടാതെ സ്വകാര്യമായിട്ട് ഇത്തരം സന്ദർശനങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണോ തെറ്റുപറ്റിയത്? ഹെലികോപ്റ്ററിലെ രഹസ്യം എന്ത്? നമസ്കാരം.
2: നമസ്കാരം,
0: ഗുഡ് ഈവനിങ്. ആരാണ്? ഷാരോൺ, പറയൂ. നല്ല വിശേഷമാണ് അല്ലെ? എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഇതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ? എന്താണ് മനസ്സിൽ എന്താ തോന്നുന്നത് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ?
2: അത് ശരിയാണ്, പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ, കൈന്ന് അധികാരം ഇല്ലല്ലോ, പവറൊക്കെ ഇല്ലേ, ഹെലികോപ്റ്റർ കോടാതെ തന്നെയല്ലേ ഉള്ളത്.
0: ആരെ പറഞ്ഞു ഷാരോണ് ഹെലികോപ്റ്ററിൽ പോവാൻ പാടില്ലെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഹെലികോപ്റ്ററിൽ പോയതിന് ആര് വിമർശിച്ചു? താങ്കൾ വിമർശിച്ചിട്ടുണ്ടാവും, ചിലപ്പോ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം പോയതിനെ താങ്കൾ വിമർശിച്ചിട്ടുണ്ടാവും ഷാരോൺ. അതൊന്നും ഞങ്ങൾ മാധ്യമങ്ങളുടെ കാലയിൽ കിട്ടിയിട്ടുണ്ടാ കേട്ടോ. ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനായാലും കുഴപ്പമില്ല, താങ്കളുടെ ഭാഷയുടെ അല്ലെങ്കിൽ താങ്കളുടെ ശൈലി അങ്ങനെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ്. മാധ്യമങ്ങളുടെ തലയിൽ അങ്ങനെ എളുപ്പമെല്ലാം കെട്ടിവെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഹെലികോപ്റ്ററിൽ പോകുന്നതിനെ കുറിച്ച് ആരെങ്കിലും സംശയം പറഞ്ഞോ? പിന്നെ ഞങ്ങൾ എന്തിനാണ്, ഞങ്ങളുടെ പണി എന്താണ്? ഫോർത്ത് എസ്റ്റേറ്റ് ആണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരിനോടും പ്രതിപക്ഷത്തോടും കണ്ട അഴിമതി അനീതികളെ കുറിച്ചും സംസാരിക്കാൻ തന്നെയാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടായിരിക്കുന്നത് മാധ്യമ പ്രവർത്തകർ. നിങ്ങളുടെ പണി ഇതാണോ ചോദ്യത്തിന് മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഷാരോൺ.
2: ഇല്ല, അങ്ങനല്ലോ ചോദിക്കുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്,
0: ദുർവിനിയോഗം അവിടെ മാറ്റിവെച്ചു. ദുർവിനിയോഗമല്ല, ഒരു മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കാം. ചോദ്യം ചിലരെ രഹസ്യമായിട്ട് കാണേണ്ടി വരും. ആദ്യം പറയുന്നു എറണാകുളത്ത് ഉള്ളത് കൊണ്ട് കണ്ടു എന്ന്, രണ്ടാമത് പറയുന്നു എറണാകുളത്തേക്ക് അവരുള്ളത് കൊണ്ട് അവിടെ പോയി കണ്ടു എന്ന്. അങ്ങനെ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അക്കൗണ്ടബിൾ ആവണ്ടേ? എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ഷാരോണേ, കമ്മ്യൂണിസ്റ്റുകാരനായ ഷാരോണേ, കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് കപട കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഷാരോണെ, അങ്ങനെ തന്നെ
2: പറയേണ്ടി.
0: ആരു പറഞ്ഞു ക്രിയാത്മകമായ വിമർശനമാണ് ഒരു പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും എക്കാലത്തും വേണ്ടത്? അതുകൂടി ഷാരോൺ മനസ്സിലാക്കണം കേട്ടോ. എല്ലാം കേട്ടിട്ട് റാൻമൂളി ഇരിക്കുന്നവരല്ല
2: വേണ്ടത്.
0: എന്തിനെ ഇതിനെ ആരെങ്കിലും വിമർശിച്ചോ? ഇപ്പൊ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി, അതിനെ ഞങ്ങൾ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ?
2: അത്
0: വിമർശിക്കുന്നത് ഞാനിവിടെ എടുത്തോ? ഞാനിവിടെ എടുത്തത് എന്താണ്, ഈ ചർച്ചയിലേക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഷാരോൺ സംസാരിക്കണ്ട. ഇവിടെ ഇവിടെ എടുത്ത പിന്നെ സബ്ജക്ട് എന്താണ്? ഈ ഹെലികോപ്റ്ററിൽ രണ്ട് അഭിപ്രായം പറയുന്നു. മുഖ്യമന്ത്രി രഹസ്യമായിട്ട് ഏത് നിക്ഷേപകരെയാണ് കാണാൻ പോയത്? അക്കൗണ്ടബിൾ ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ജനത്തോട് പറയണം, മാധ്യമ പ്രവർത്തകരോട് പറയണം ചോദ്യങ്ങൾക്ക്. രഹസ്യമായിട്ട് ചിലരെ കാണാൻ പോകേണ്ടി വരും എന്ന് പറയുന്നിടത്ത് ജനങ്ങളുടെ മനസ്സിലൊരു ദുരൂഹത്തിൽ, അതെന്താ മുഖ്യമന്ത്രി ഈ ദുരന്ത സമയത്ത് ഹെലികോപ്റ്ററിൽ കയറിയിട്ട് നിക്ഷേപകരെ കാണാൻ വേണ്ടി പോകുന്നത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അത്രയുള്ളൂ, അത്രയുള്ളൂ ഷാരോൺ, അവിടെ തീരുന്നു ഉത്തരം കേട്ടോ. മിസ്റ്റേക്ക് ആണത്, അത് അത്ര മാത്രമേ ഉള്ളൂ. അതിലേക്ക് താങ്കളെ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ചിലര് ചിലരിൽ അങ്ങനെ പിടിച്ചു നിൽക്കും, ഞാൻ പിടിച്ച മൊയലിന് കൊമ്പ് മൂന്നാണെന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോ ഞാനൊരു വി ഡി സതീശൻ വിരുദ്ധയല്ല, നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പ് സമയത്ത് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന നിലപാടിൽ ഉറച്ചു നിന്ന അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തോടെ വരുമ്പോഴും ഈ മന്ത്രിസഭ അധികാരത്തിൽ എത്തുമ്പോഴൊക്കെ നല്ല രീതിയിൽ അതിനെ സ്വാഗതം ചെയ്ത വ്യക്തി കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് എന്നെ ഇനി വേഗം കമ്മ്യൂണിസ്റ്റുകാരി ആക്കണ്ട. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ,
0: ഹലോ,
3: ഹലോ,
0: നമസ്കാരം. ആരാണ്?
3: നമ്മളെ കമ്മ്യൂണിസ്റ്റുകാരനായ ഷാരോൺ പോയോ?
0: അതെ, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നു ഷാരോൺ. അതെ, അതാണ് എനിക്ക് തമാശ. ചിലര് അതിന് എന്താ അങ്ങനെ ഒരു മേലങ്കി അണിഞ്ഞിട്ട് വരും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന്. പറയൂ.
3: അല്ല, ഒന്നും പറയാനല്ല, എനിക്ക് തോന്നുന്നു വി ഡി സതീശനും കെ എം ഷാജിയും ഒക്കെ പ്രതിപക്ഷത്തിരുന്ന് ഓരോന്ന് പറഞ്ഞപ്പോ അവര് ചിലപ്പോ വിചാരിക്കാനല്ല ഇത്ര പെട്ടെന്ന് ഭരണപക്ഷത്തേക്ക് വരുമെന്ന്. അപ്പൊ ഈ കെ എം ഷാജിയൊക്കെ ഈ കഴിഞ്ഞ ആ ഒരു മഴക്കാലത്ത് എന്തൊക്കെയാ ഗവൺമെന്റിനെതിരെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് തന്നെ പറയുന്ന പറഞ്ഞ, എന്ത് ദുരന്തം ഉണ്ടെങ്കിലും പറയുന്ന പറഞ്ഞ ഷാജി. ആ ഷാജി ഇപ്പോ പ്രതിപക്ഷത്തിൽ ഇവരിയിരിക്കുമ്പോ ഇത്തരം സന്ദർഭങ്ങൾ അതേപോലെ ഉണ്ടാകുമ്പോ അതിനെ ചോദ്യം ചെയ്യും. അപ്പൊ അതിനെ വിമർശിക്കണം. വിമർശനം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും നിലനിൽക്കില്ലല്ലോ.
0: അത് തന്നെയാണ് നേരത്തെ വിളിച്ച ഷാരോണിനോടുള്ള നമ്മുടെ മറുപടി. ഈ വിമർശിക്കാൻ പാടില്ല എന്ന് പറയരുത്, വിമർശനം ക്രിയാത്മകമായിരിക്കണം. എന്തിനും ഏതിനും കിട്ടുന്നതിനൊക്കെ പോകുന്നതിനും വരുന്നതിനൊക്കെ വി ഡി സതീശന്റെ തലയിലിട്ട് മേടുക എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ ജനത്തിന് സംശയം തോന്നുന്നു, എന്തെങ്കിലും കാര്യങ്ങളെ ക്ലാരിറ്റി വരുത്തണം ഒരു മുഖ്യമന്ത്രി, അത് പിണറായി വിജയനായാലും വി ഡി സതീശനായാലും.
3: ആരാണെങ്കിലും വിമർശനം ഇല്ലെങ്കിൽ ഒരു ഏകാധിപത്യ ഭരണായിപ്പോ
0: ഉറപ്പല്ലേ?
3: വിമർശനവും വേണം, ചോദ്യങ്ങളും വേണം, ഉത്തരങ്ങളും വേണം. ഉത്തരങ്ങൾ ഉത്തരമായിട്ട് തന്നെ വേണം
0: തീർച്ചയായിട്ടും.
3: അതല്ലാണ്ട് പലതും മറച്ചു പിടിച്ചിട്ട് ഈ പകല് ഹെലികോപ്റ്ററിൽ ഇറങ്ങി സഞ്ചരിച്ചിട്ട് പുള്ളി പോയിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് പുള്ളി കാര്യങ്ങൾ പറയണേ. അപ്പൊ പുള്ളി അതിനുള്ള കറക്റ്റ് ഉത്തരം തന്ന ഈ ചോദ്യങ്ങൾ നിന്നു. പക്ഷെ ആ പറയുന്നതില് പുള്ളി ഒരു ദിവസം പറയുന്നതല്ല അടുത്ത ദിവസം പറയുന്നത്. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും വിമർശനം ഉണ്ടാവും, ചോദ്യങ്ങൾ ഉണ്ടാവും, മാധ്യമങ്ങളുടെ അടുത്ത് ഉണ്ടാവും, പ്രതിപക്ഷത്തിന്റെ അടുത്ത് ഉണ്ടാവും, എല്ലാവർക്കും ചോദ്യങ്ങൾ ഉണ്ടാവും, അതിനെയൊക്കെ നേരിടാൻ തയ്യാറാവണല്ലോ ഒരു മുഖ്യമന്ത്രി ആകുമ്പോ.
0: അതെ, പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുള്ള ഒരു പരിചയം അദ്ദേഹത്തിന് ഉണ്ടല്ലോ. എങ്ങനെയാണ് മാധ്യമങ്ങളെ നേരിടേണ്ടത്, ചോദ്യങ്ങൾ ഏത് തരത്തിൽ വരും, മാധ്യമങ്ങളുടെ ധർമ്മം കൂടിയായിരുന്നല്ലോ കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് അവര് ചെയ്തിരുന്നത്. അപ്പൊ അറിയേണ്ടതാണല്ലോ
3: അവര് എങ്ങനെയാണോ അന്ന് മാധ്യമങ്ങളെ നേരിട്ടെ, ഭരണം കിട്ടി മുഖ്യമന്ത്രി ആയപ്പോഴും പുള്ളി ആ രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളെ നേരിടുന്നതെന്നാണ് പുള്ളിയുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്.
0: എന്തായാലും അക്കൗണ്ടബിൾ ആവട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കട്ടെ അല്ലേ?
3: തീർച്ചയായിട്ടും ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം കൊടുക്കട്ടെ. പുള്ളി ഫുഡ് കഴിക്കണം, പട്ടിണിയൊന്നും കിടക്കേണ്ട ആവശ്യമില്ല, നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ച് കേരളത്തിന് ഭരിക്കട്ടെ.
0: അതെ, അതുപോലെ കേരളത്തിൽ നിക്ഷേപം കൊണ്ടുവരട്ടെ, ജ്വല്ലറി ആയാലും മറ്റു കാര്യങ്ങളിലായാലും അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ഉദ്ഘാടനങ്ങൾക്ക് പൊയ്ക്കോട്ടെ, പക്ഷെ എല്ലാത്തിനും ഒരു ഔചിത്യമുണ്ട് അല്ലേ?
3: തീർച്ചയായിട്ടും നല്ല നിക്ഷേപങ്ങളെ കൊണ്ടുവരട്ടെ, രഹസ്യമായിട്ടുള്ള നിക്ഷേപങ്ങളെ കൊണ്ടുവരാതിരിക്കട്ടെ.
0: യെസ്, അത് തന്നെയാണ് വേണ്ടത്. അങ്ങനെയൊന്നും കൊണ്ടുവരില്ല എന്ന് വിചാരിക്കാം. വിഡി സതീശനിൽ നമുക്ക് ഇപ്പോഴും വിശ്വാസം അർപ്പിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവ് വരുത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ആ വ്യക്തതയെ ചോദ്യം ചെയ്യുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. 800-9220 ആരാണിത്? ജംഷീർ, താങ്കൾക്ക് ഇന്ന് പറയാനുണ്ടാവുമല്ലോ, പറയൂ.
4: എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, രഹസ്യമായിട്ട് കാണാൻ പോയതാണ്. അതിലെന്താണ് തെറ്റ്, അദ്ദേഹം കണ്ടു എന്നല്ലോ പറഞ്ഞു, ഞാൻ ന്യായീകരിക്കണമെന്നല്ല, അങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ.
0: എങ്ങനെ കാണാൻ പോയതല്ല, ആദ്യം പറയുന്നു ഈ ഹെലികോപ്റ്ററിൽ പോയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ എറണാകുളത്ത് ഉണ്ടായത് കൊണ്ട് അങ്ങോട്ട് പോയി, പിന്നെ പറയുന്നു ഞാൻ എറണാകുളത്ത് പോകുന്നോണ്ട് അങ്ങനെ കണ്ടു എന്ന്. അങ്ങനെ ഒരു ഒരു അവ്യക്തത ആ മാധ്യമങ്ങളെല്ലാം അവിടെ ഇരുന്നിട്ട് തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ടല്ലോ. നമുക്കതിൽ അപ്പൊ തന്നെ ഒരു വ്യക്തത വരുത്തി പോയാൽ പോരെ. എന്നിട്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ചിലരെ രഹസ്യമായിട്ട് കാണേണ്ടി വരും. ആരാണ് അദ്ദേഹം? കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ ജംഷീറെ?
4: തീർച്ചയായിട്ടും ഞാൻ കാര്യം അദ്ദേഹം രഹസ്യമായി കണ്ടു എന്നല്ല പറഞ്ഞത്, കാരണം ഇത് ഗോവിന്ദൻ മാഷ് 2 ദിവസം മുൻപ് വളരെ ഗോവിന്ദൻ മാഷ് എന്നല്ല കമ്മ്യൂണിസ്റ്റിന്റെ നേതാക്കന്മാര് കുറച്ച് ദിവസമായിട്ട് ഇതിനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാര്യം ചോദിച്ചിട്ട് ന്യായീകരിച്ചിട്ട്
0: എല്ലാ മാധ്യമ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുകളാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ പറയുന്ന ഞാൻ പറയാം, ഞാൻ എൻ്റെ ഒരു പാർട്ടി പരിചയമോ അല്ലെങ്കിൽ പാരമ്പര്യം വെച്ചിട്ടോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം അനുസരിച്ച് ഞാനൊരു ഇടതുപക്ഷക്കാരിയാണെന്ന് തുറന്ന് പറയുന്നില്ല. എനിക്ക് വലിയ ഭയമോ പേടിയോ ഒന്നും ഇല്ല, അത് വെച്ചിട്ട് ആളുകൾ എന്നെ അളക്കുമെന്ന ഒരു തോന്നലും എനിക്കില്ല. പക്ഷേ താങ്കൾക്ക് ഉൾപ്പെടെ അറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നും അദ്ദേഹം ആ കസേരയിൽ വരണമെന്നും യു ഡി എഫ് അധികാരത്തിൽ വരണമെന്നൊക്കെ ആഗ്രഹിച്ച വ്യക്തികളിൽ പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ.
4: ഞാൻ ഒരിക്കൽ പോയി എന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാറുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങൾ ധർമ്മങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു നല്ല രീതിയിൽ പോകുന്നതാണ്. ഞാൻ തിരിച്ചൊരു കാര്യം ചെയ്യട്ടെ, ഒരു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അല്ലേ, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഞാൻ ഇപ്പോഴും ഞാൻ ആ ചാനലിനെ പറയുന്നില്ല. നിങ്ങൾ മറ്റേ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്ന് വരുന്നതിന് മുമ്പ് നിങ്ങളൊരു നിഗമനം നടത്തും, ആ നിഗമനത്തില് ഒരു മുഖ്യമന്ത്രി ആകുമ്പോൾ സതീശനെ കുറിച്ചിട്ട് പറഞ്ഞൊരു ചാനൽ പറ വാക്ക് ഞാനിവിടെ പറയട്ടെ, അയാളൊന്നും മുഖ്യമന്ത്രി ആവില്ല. എന്താണ് ഈ പറയുന്നത്? 168, 120, 102 സീറ്റോ 60 കിട്ടും, 70 ഓൾറെഡി കിട്ടിക്കിടക്ക്, ഇതാണോ ഒരു മാധ്യമധർമ്മം എന്ന് പറയുന്നത്?
0: ഒരിക്കലും ഒരിക്കലും മാധ്യമങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ട് ഇതാക്കുന്നൊന്നുമില്ല. പക്ഷെ അന്ന് ഇന്നത്തെ ദിവസം മാധ്യമങ്ങള് മുഖ്യമന്ത്രി വി ഡി സതീശനോട് ചോദിച്ച ചോദ്യം ഇതാണ്, സ്വകാര്യ ആവശ്യത്തിനല്ല പോയതെന്ന് ഒരിക്കൽ മറുപടി പറയുന്നു. രണ്ടാമത് തിരുത്തി പറയുന്നു, വീണ്ടും പറയുന്നു നിക്ഷേപകരെ കാണാൻ പോയി, രണ്ടാമത് പറയുന്നു നിക്ഷേപകർ ഇങ്ങോട്ട് കാണാൻ വരുന്നു പറഞ്ഞുകൊണ്ട് പോയി. ഇത് എന്തൊക്കെയോ അവ്യക്തത, രഹസ്യമായിട്ട് കാണേണ്ട ഒരാളാണോ മുഖ്യമന്ത്രി?
4: അതിൽ ഒരു അവസ്ഥയും തോന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു മാധ്യമധർമ്മത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം തുറന്നൊരു കാര്യം ചോദിച്ചിട്ട് അത് ഞാൻ ഇതിനെ കണ്ടാണ്, അദ്ദേഹം നമ്മുടെ നിങ്ങൾ മറ്റേ നെയ്യ് കട്ടനെ കുറിച്ച് അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, അദ്ദേഹം ഒരു ഒരു മരിച്ച് നമ്മളുടെ ഒരു രക്ഷാപ്രവർത്തന
0: മരണപ്പെട്ടു,
4: ഔദ്യോഗിക ബഹുമതി കൊടുത്തെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെയും പറഞ്ഞു ഏതെങ്കിലും വാർത്താ ചാനൽ അതൊരു ബഹുമതിയാക്കി കണക്കൂ, എന്റെയും നിങ്ങളുടെ ഒക്കെ കണക്കുന്ന ഔദ്യോഗിക ബഹുമതി അല്ലേ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ യാത്ര ഇപ്പായിരുന്നു.
0: ശരിക്കും അത് അത് നമ്മുടെ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും അദ്ദേഹം
4: ഞാൻ ഒരു ചട്ടമെടുത്ത് പറയുന്നു, മിനി പത്മടക്കമുള്ള ഇവിടുത്തെ ഒരു ചാനലും വളരെ നല്ല രീതിയിലല്ലാതെ ഇവിടെ നമ്മൾ നിന്നിട്ടില്ല. പക്ഷെ കേരളത്തിന് ഇതാണോ സ്ഥിതി? കേരളത്തിൽ ഇതാണോ മുഖ്യമന്ത്രി? ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ, ഒരു ചായ കുടിച്ചാൽ, ഒരു ചോറ് കഴിച്ചാൽ, ഒന്നും എങ്ങോട്ടും ഇതൊക്കെ വിവാദമാക്കുന്നില്ല. ഞാൻ ഒരു കാര്യം കൊണ്ട് കടം ചോദിക്കട്ടെ, നമ്മള് സംസ്ഥാനത്ത് ഈ 100-ദിന കർമ്മ പരിപാടിയിൽ 30 ദിവസം നമ്മൾ 90 ദിവസം ടാക്സ് അടക്കുന്നു, 70,000 രൂപ അല്ലേ? 35,000 ആക്കി. ആരെങ്കിലും അതിനെ കുറിച്ച് പറഞ്ഞു. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു മോശമായ
0: മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ യു ഡി എഫ് ഒ ചെയ്യുന്ന ഈ കണ്ട മാധ്യമങ്ങളെ താങ്കൾ മുഴുവനായിട്ട് എടുക്കൂ. ഒരു 100% മാധ്യമങ്ങളിൽ ഒരു 90% പേരും യു ഡി എഫ് അധികാരത്തിൽ വരണമെന്നും അവരുടെ അധികാരത്തിലേക്കുള്ള യാത്രയൊക്കെ ആഘോഷിച്ചവരാണ് ഈ മാധ്യമങ്ങൾ.
4: നാട്ടിലും
0: ആഘോഷിച്ചിരുന്നു താങ്കൾ
4: അന്നത്തെ ദിവസം.
0: വോട്ടെണ്ണൽ ദിവസം ഞാൻ ഇവിടെ 4-5 ചാനലുകൾ ഒന്നിച്ച്
4: ഞാൻ നമ്മള് പറയാം, പേരെടുത്ത് പറയാത്തോണ്ട് ഞാൻ പറയാം. ഈ അധികാരത്തിൽ വരുന്നു പറഞ്ഞ ഏത് ചാനലാണ് കേരളത്തിനകത്ത് ഉണ്ടായിരുന്നത്? എല്ലാവർക്കും അറിയാം അധികാരത്തിൽ, മിനി പത്മക്കും അറിയാം, എനിക്കും അറിയാം, ഇവിടെ ഉള്ളവർക്കും അറിയാം. കേരളത്തിൽ ഏത് ചാനലാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത്? ഒറ്റ പേര് മിനി പത്മക്ക് പറയാൻ പറ്റും? ഒരു ചാനലിന്റെ പേര് മിനി പത്മക്ക് പറയാൻ
0: പറ്റും? യു ഡി എഫിനെ
4: ചോദിക്കുന്നത് ഇപ്പൊ മിനി പത്മ പറഞ്ഞ കറക്റ്റ്. ഞാൻ ചോദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്ക് എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകര് എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തത്? ഇവർക്കും അറിയാം, മിനി പത്മക്കും അറിയാം, ഈ പറയുന്ന എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. യു ഡി എഫ് അധികാരത്തിൽ വന്നു ഏതെങ്കിലും ഒരു ചാനല് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു ചാനൽ പറഞ്ഞു. എന്നാല് അതിന് സമാജമായിട്ട് ഡൽഹിക്ക് അല്ല കേരളത്തിന് പുറത്തുള്ള ചാനലുകൾ പറഞ്ഞു ഇല്ലേ?
0: അതെ അതെ തീർച്ചയായിട്ടും.
4: അപ്പൊ അപ്പൊ എന്താണ് ഈ ചാനലുകാർ പറഞ്ഞത്? ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ തീരുമാനിക്കും. എങ്ങനെയാണ് ഈ കേരളത്തിൽ കിടക്കുന്ന കാര്യം അവര് തീരുമാനിക്കാൻ? എന്നിട്ട് എന്തുണ്ടായത്? അപ്പൊ ഞാൻ മാധ്യമത്തിന് പറയില്ല, അദ്ദേഹം പറഞ്ഞത് രഹസ്യമായി കാണേണ്ടി വരുമെന്നാ പറഞ്ഞു, അല്ലാണ്ട് കണ്ടെന്ന് ഞാൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല.
0: ശരി, വ്യക്തത വരട്ടെ ജംഷീർ. എന്തായാലും നമ്മുടെ സംസാരം കുറച്ചധികം നീണ്ടുപോയി, താങ്കൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ജംഷീർ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: ഹായ്, ഹലോ.
0: ഹായ്,
5: ഹായ്, എന്റെ പേര് അനിൽ.
0: അനിൽ,
5: യാ,
0: എവിടെയാണ് നാട്ടിൽ അനിൽ?
5: ഞാനാ ഇപ്പൊ മഴ പെയ്ത് വെള്ളം പൊങ്ങിയ പത്തനംതിട്ട റാന്നിക്കാരനാ.
0: അയ്യോ, എങ്ങനെയുണ്ട് അവിടുത്തെ അവസ്ഥകള്? വെള്ളം ഇറങ്ങി തുടങ്ങിയോ അതോ ഒക്കെയാണോ?
5: അല്ലല്ല, അത് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. അത് ഈ റാന്നിയിലുള്ളവർക്കറിയാം, റാന്നിയിലെ പമ്പയാറും ഈ പറഞ്ഞ റാന്നി ടൗണും തമ്മിൽ വലിയ ലെവല് വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ അവിടുത്തെ പാലം ശരിക്കും പൊങ്ങിയാണ്, എന്ന് വെച്ചാൽ ഒരു കേറ്റം കയറി പൊങ്ങിയാണ് പോകുന്നത്. അപ്പൊ ഒരു നല്ല നാല് മഴ പെയ്താൽ ഈ വെള്ളം സ്വാഭാവികമായിട്ട് ഈ പറയുന്ന മാമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒടുങ്ങി കയറി വരും. അപ്പം അത് പിന്നെ ഈ 2018 ഇത്തവണയും കുറച്ചധികമായിട്ട് ഞങ്ങൾക്ക് അവിടെ വെള്ളം കയറി എന്നുള്ള നേരാണ്. അല്ലാത്ത വശം വലിയ പ്രസംഗമായിട്ടൊന്നും ഇല്ല. കുറെ നാളവിടെ റോഡുകളിലെല്ലാം പൊടിയും ചെളിയും കാണും, കുറെ അഴുക്കുകളും.
0: കൃഷിനാശവും നഷ്ടവും മറ്റും ഉണ്ടായിട്ടുണ്ടോ താങ്കൾക്ക്?
5: ഈ പറഞ്ഞ റാന്നി ടൗൺ ഏരിയയിലെല്ലാം കൂടുതലും റബ്ബറാണ്, അല്ലാതെ അവിടെ കണ്ട വയലുകളോ അല്ലെങ്കിൽ അങ്ങനെ കൃഷികളായിട്ടോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും റബ്ബറും റബ്ബർ വെട്ടിയിട്ട് അവിടെ അൽബീസ വെച്ചതും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ വെള്ളം കയറി
0: ഭൂരിഭാഗം. തീർച്ചയായിട്ടും
5: തീർച്ചയായിട്ടും, കാരണം എല്ലാം ഒരു നില രണ്ട് നില അല്ലെങ്കിൽ റാന്നി ബസ് സ്റ്റാൻഡൊക്കെ നോക്കിയാൽ താഴെ ഭാഗത്തോട്ട് അങ്ങനെയുള്ള കടകളാണ്. അപ്പം കടയിലൊക്കെ സാമാന്യ, പ്രത്യേകിച്ച് ഓണം കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് രാത്രിയിലായി വെള്ളം കയറിയതുകൊണ്ടും സ്വാഭാവികമായിട്ട് ആർക്കും എത്തിപ്പെടാൻ പറ്റില്ല,
0: ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലേ?
5: ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ റാന്നി ഒരു 6 കിലോമീറ്റർ അപ്പുറത്താ, എനിക്ക് ഇപ്പുറത്തോട്ട് വരാൻ പറ്റത്തില്ല. കാരണം ഇതിനിടയിലെല്ലാം പല ഏരിയയിലും വെള്ളം കയറി. ഇപ്പൊ ചെറിയ തോട് വലിയ തോടെന്നൊക്കെ പറഞ്ഞ തോടുകൾ ഇതിനിടയിലുണ്ട്. അപ്പൊ ഇതെല്ലാം വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് ടൗണുമായിട്ട് ബന്ധം വരത്തില്ല. എന്നുവെച്ചാൽ ഞങ്ങളുടെ അവിടെ നിന്ന് ടൗണിലോട്ട് വരാൻ പിന്നെ നമുക്ക് വേറെ കിലോമീറ്ററിൽ ചുറ്റി പോകണം. ആ ഏരിയയിലും ഉണ്ട് ചില തോടുകളും ആറുകളും, അവിടെയും വെള്ളം മുങ്ങി കിടക്കുമായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് റാന്നിയിലുള്ളത്.
0: എന്തായാലും സേഫ് ആയിട്ട് ഇരിക്കുന്നല്ലോ കുടുംബത്തിൽ എല്ലാവരും, അത് അറിഞ്ഞതിൽ സന്തോഷം. നമുക്ക് കുറച്ച് രാഷ്ട്രീയം കൂടി സംസാരിച്ചാലോ?
5: തീർച്ചയായിട്ടും. ഈ രാഷ്ട്രീയത്തില് ഇപ്പം ആർക്കാണ് ഒരു മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയതാണോ പ്രശ്നം?
0: ഒരിക്കലുമല്ല, മുഖ്യമന്ത്രി പോകാനുള്ളത് തന്നെയാണ് ഹെലികോപ്റ്റർ.
5: അതെ, അപ്പം നമ്മള് ഇപ്പൊ വിഡി സജീഷം പറഞ്ഞു ഇൻവെസ്റ്ററെ കാണാൻ പോയതാണ്, അതാണോ പ്രശ്നം? അപ്പൊ അതാണ് പ്രശ്നമെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഏതൊരു ഒരു ഇന്റർനാഷണൽ ഇൻവെസ്റ്റർ നമ്മുടെ കേരളത്തിൽ ഇരിക്കുകയും ഇത് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയല്ല, നമ്മളും നമ്മുടെ വരുന്നതും തൊഴിൽസാധ്യതയ്ക്ക് വേണ്ടിയാണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്.
0: അതില് ഇൻവെസ്റ്റർ വേണം, നിക്ഷേപകരെ കാണണം, കേരളം വലിയ രീതിയിൽ നിക്ഷേപക സംസ്ഥാനമാകണം, നിക്ഷേപക സൗഹൃദമാകണം, അതൊക്കെ വേണം. നമ്മുടെ ചോദ്യം ഈ അദ്ദേഹം ചെയ്ത യാത്രയെ സംബന്ധിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം അസഹിഷ്ണുതയിലേക്ക് പോകുന്നുണ്ട്. മാധ്യമങ്ങൾ ബ്രീഫ് ചെയ്യുന്ന സമയത്ത് ചോദിക്കില്ലേ അനിലിനും മറ്റുള്ളവർക്കും ഒക്കെ വേണ്ടി, എന്നെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നാട്ടിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നത്?
5: മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തന്നാണ് ഒരു ഇൻവെസ്റ്ററുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അത് നമ്മളെ അറിയിക്കേണ്ട ചുമതലയല്ല
0: അവർക്കുള്ളത്.
5: അതിനുശേഷമാണ് അത് നമ്മളോട് പറയുന്നത്, ശരിയല്ലേ? അവിടെ ഒരു ഭരണം നടത്തുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറെ കൊണ്ടുവരാന്ന് പറയുന്നത് അത് നമ്മളെ പോലുള്ള
0: സാധാരണ ഒരു വാദത്തിന് വേണ്ടിയിട്ട് അനിൽ പറയുന്നത് ശരിയാണെന്ന് സമ്മതിക്കുമ്പോഴും ആദ്യം പറയുന്നത് ഈ ഹെലികോപ്റ്റർ എന്തിനും പോയി, ഈ ഹെലികോപ്റ്റർ ആണല്ലോ വിവാദമായിരിക്കുന്നത്, എന്തിനു പോയി എന്ന ചോദ്യത്തിന് എറണാകുളത്ത് അവരുള്ളത് കൊണ്ട് പോയി എന്ന് ആദ്യവും, രണ്ടാമത് ഞാൻ അങ്ങോട്ട് പോയത് കൊണ്ട് അവരുള്ളത്
5: എന്താണ് ഈ പറഞ്ഞ ഇൻവെസ്റ്റർ തമിഴ്നാടുമായിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞു. നമുക്ക് സിമ്പിളായിട്ട് എടുത്താൽ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ ഏരിയ ഡി എം കെ സർക്കാരിന് വന്ന സമയത്ത് നിപ്പോൺ ഡയോട്ട ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുവരെ അവരവര് ആ ഫാക്ടറികൾ തുടങ്ങി, ശരിയല്ലേ? അവർക്ക് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലാം പറ്റില്ല? സിമ്പിളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ കേരളത്തിൽ അതിന്റെ സാഹചര്യം കഴിഞ്ഞ 10 വർഷക്കാലമല്ല. ഈ പറഞ്ഞ ഞാനോ നിങ്ങളോ ഇവിടെ പോയി നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ്സോ തുടങ്ങാൻ മാറ്റിക്കുന്നു. അത് കഴിഞ്ഞ കൊറേ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്.
0: അതെ, ആന്തൂർ സാജന ഉൾപ്പെടെയുള്ള കേസുകൾ നമുക്ക് അറിയാം.
5: ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോകുന്നു, ആ ഇൻവെസ്റ്റർ വരുന്ന തമിഴ്നാട് സർക്കാരുമായിട്ട് സംസാരം കഴിഞ്ഞിട്ട് വന്ന ഒരു ഇൻവെസ്റ്ററാണ് നമ്മുടെ മുഖ്യമന്ത്രി പോയി കാണാൻ പോകുന്നത്, അതുവരെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അതിനർത്ഥം ഈ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണം. ഒരു പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി ഇവരെ കണ്ടെന്ന് അറിഞ്ഞാൽ മേ ബി തമിഴ്നാട് സർക്കാർ ഉടനെ അതിൽ ഇറങ്ങും, ഇല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് പല കൂടിക്കാഴ്ചകളും നടത്തും. അത് സാധാരണക്കാരായ ജനങ്ങളെ നാളെ മുതൽ മുഖ്യമന്ത്രി അതേ നോക്കൂ ഞാൻ പോകുകയാണ് ഇന്ന ആൾക്കാരുമായിട്ട് ഡിസ്കഷൻ ഉണ്ടെന്ന് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില സീക്രട്ട് കാര്യങ്ങൾ നടത്തുന്നത് നമ്മൾ മയക്കി വെച്ച് പുറത്തു പറയുന്നത്. അപ്പൊ ഈ കാണിക്കുന്നതൊക്കെ ഇപ്പൊ കുറെ പെട്ടുപോയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ആൾക്കാരും പറഞ്ഞുതരാം. ഇവർ കാണുന്ന ചില എന്തോ മറ്റൊന്നും കിട്ടുന്നില്ല. അപ്പൊ എന്നാ തുടങ്ങിയത് ഹെലികോപ്റ്റർ. അപ്പോഴാണ് അറിഞ്ഞത് എടാ ഈ ഹെലികോപ്റ്റർ എടുത്തിട്ട് കഴിഞ്ഞ സർക്കാരാണെന്നുള്ള കാര്യം. ഈ മാസം പറഞ്ഞ 85 ലക്ഷത്തിന്റെ റെന്റില് ആണേ, അപ്പൊ ഹെലികോപ്റ്റർ അങ്ങ് സ്റ്റോപ്പായി. അത് കഴിഞ്ഞപ്പോ തുടങ്ങി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി ഈ പറഞ്ഞ എന്റെ നാട്ടിൽ വന്ന് കൈ കൊടുത്തുകൊണ്ട് പഴയകുളം മധു എം എൽ എ തൂക്കങ്ങളെ അവിടെ നിന്ന് തൂക്കണം. വേണ്ട, അതിനവിടെ വേറെ എം എൽ എ ഉണ്ടല്ലേ. അപ്പൊ മുഖ്യമന്ത്രി പോയ ഒരു ദിവസം കുട്ടി കഴിച്ചതല്ല. അപ്പം കുറെ ആൾക്കാർ എന്തിനോ വേണ്ടി കിടന്ന് അലച്ചാൽ
0: ഇല്ല. അവിടെ ഒരു വിയോജിപ്പുണ്ട്, അവിടെ ഒരു വിയോജിപ്പുണ്ട്. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കുന്നതിലോ വിരുന്നിൽ പങ്കെടുക്കുന്നതിലോ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പോകുന്നതിലോ നിക്ഷേപകരെ കാണുന്നതിലോ ഒന്നും ആർക്കും തടസ്സമില്ല, എതിർപ്പും ഇല്ല, അത് നമ്മൾ സ്വാഗതം ചെയ്യില്ല. പക്ഷേ ചില സമയമുണ്ട് ദുരന്ത മുഖത്ത് നമ്മൾ മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് അതിലേക്ക് തന്നെയായിരിക്കണം നമ്മുടെ പൂർണ്ണ ശ്രദ്ധ. അത് ഇനി 100 കോടിയുടെ നിക്ഷേപം വരുമെന്ന് പറഞ്ഞാലും 100 കോടിയുടെ നിക്ഷേപം 100 കോടിയുടെ നിക്ഷേപം വരുമെന്ന് പറഞ്ഞാലും 100 കോടിയുടെ നിക്ഷേപം കേരളത്തിൽ തരാമെന്ന് പറഞ്ഞാലും ദുരന്ത മുഖത്ത് ഒരു കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അതിനിടയിൽ ഉദ്ഘാടനത്തിന് പോകാൻ പാടില്ലായിരുന്നു.
5: അല്ല, അതിനാ ഞാൻ ചോദിച്ചത്, ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴകോളം എം എൽ എ ഉണ്ടായിരുന്നു, മധു. 30 വർഷങ്ങൾക്ക് ശേഷം യൂണിറ്റിൽ വന്ന ഒരു എം എൽ എ ഞങ്ങളുടെ നാട്ടിൽ. അതിൽ നല്ല ചെറുപ്പക്കാരി കാൻഡിഡേറ്റ് ഉണ്ട് പോലും.
0: അതെ, ഇപ്രാവശ്യത്തെ ഒരു യു ഡി എഫ് അനുകൂല കാറ്റ് വീശിയത് കൊണ്ട് മാത്രം എം എൽ എ ആയ വ്യക്തി
5: അല്ലേ? ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം, റാന്നിയിൽ കഴിഞ്ഞ ദിവസം ഈ തരംഗം ഉണ്ടായിരുന്നു. പക്ഷേ അകത്തെ കളികൾ കാരണം ഇത് വേറെ കാൻഡിഡേറ്റിന്റെ തീരുമാനങ്ങൾ മാറിപ്പോയത് കാരണം അത് മാറി കുത്തി. കഴിഞ്ഞ ദിവസവും ഈ പറഞ്ഞ രാജ്യോപരാ മാറി കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അവിടെ സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസിന്. ഞങ്ങൾ അത് ഈ പറഞ്ഞ റാന്നിയിലുള്ള നാട്ടുകാരുണ്ടായിരുന്നു അവിടെ കാൻഡിഡേറ്റ് ആയിട്ട്, ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് അവിടെ ഉണ്ട്. പക്ഷേ ചില കാരണങ്ങളല്ല അത് നടന്നത്. അത് പോട്ടെ, ഈ പറഞ്ഞ പഴവളം മതി അവിടെ ഉണ്ട് ഇല്ലേ, ഞങ്ങളുടെ പഞ്ചായത്തിൽ ആൾക്കാരുണ്ട്, അത് മതി. ഒരു മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാൻ അവിടെ പി സി കൃഷ്ണനാളുണ്ടായിരുന്നു ആന്നെ.
0: നിയന്ത്രിക്കാൻ അവർ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇപ്പൊ നമ്മളെ തൊട്ട അയൽവക്കത്തെ ഒരു വീട്ടിലൊരു ദുരന്തം സംഭവിച്ചാൽ പോലും നമ്മൾ നമ്മുടെ വീട്ടിൽ നടത്തുന്ന ഒരു വിവാഹത്തിനൊരു ചടങ്ങിനോ നമ്മൾ ഒരു പൊലിമ കുറയ്ക്കാറുണ്ട്. കാരണം അത് നമ്മുടെ ആരും അല്ല, പക്ഷെ നമ്മുടെ അയൽവാസിയാണ്, നമുക്ക് എന്തോ ഒരു ഐക്യപ്പെടലാണ്. പറഞ്ഞോ, അങ്ങനെ പറഞ്ഞോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണമെന്ന് പറഞ്ഞോ, ഭക്ഷണം കഴിക്കാണ്ടിരിക്കണമെന്ന് പറഞ്ഞോ, അനിലേ ആരെങ്കിലും പറഞ്ഞോ, മുഖ്യമന്ത്രി പട്ടിണി എടുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ?
5: അല്ല, അതായിരുന്നല്ലോ ആദ്യത്തെ വാദം.
0: ഏതെങ്കിലും താങ്കൾ നേരത്തെ ഉപയോഗിച്ച ഏതെങ്കിലും അന്തം കമ്മികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് എങ്ങനെയാ താങ്കൾ നമ്മുടെ വാക്കുകളായിട്ട് ഉപയോഗിക്കുന്നത്? നമുക്ക് അങ്ങനത്തെ
5: സാധാരണക്കാരൻ ഈ പ്രശ്നമില്ല. ഈ പറഞ്ഞ അന്തംഗമ്മി, ഈ പറഞ്ഞ അന്തംഗമ്മിയുടെ ചാനലിലുമാണ് ഈ പ്രശ്നം. അല്ലാതെ എത്ര സാധാരണക്കാരനുണ്ട് ഈ പ്രശ്നം എന്നോട് ചോദിച്ചാൽ, നാളെ പ്രവാസം ഇവിടെ മതിവാക്കി നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് നാളെ അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്റെ കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ കമ്പനിയോ എനിക്ക് അവരുടെ ഒരു ഒരു വഴിയുണ്ടെന്ന് കണ്ടാൽ ഈ പറഞ്ഞ ഭൂരിഭാഗം പ്രവാസികളുടെയും മനസ്സിലൊരു ആശ്വാസമുണ്ട്. പക്ഷെ ചിന്തിച്ചു നോക്കൂ, 10 വർഷമായിട്ട് എന്താണ് നമുക്ക് അവിടെ ഉള്ളത്? നമുക്ക് അവിടെ ഒന്നും ഇല്ല. നമുക്ക് എന്തെങ്കിലും തുടങ്ങാൻ പറ്റുമോ? അതും പറ്റത്തില്ല. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയത് അവർക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഹെലികോപ്റ്റർ എടുത്തോണ്ടില്ല. മുഖ്യമന്ത്രി മീറ്റിംഗിന് പോയെങ്കിൽ അതൊരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം.
0: അതിന്റെ
5: കാരണങ്ങൾ പരസ്യമാക്കാൻ പാടില്ല.
0: കാരണം
5: വേറെ
0: ശരി, താങ്കൾ പറഞ്ഞ് പിന്നെ പൂർത്തിയാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ പോയ കാലത്തെ നിക്ഷേപം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരട്ടെ. ദുരന്ത മുഖത്തും അദ്ദേഹം ഒരു നിക്ഷേപത്തിലേക്ക് കണ്ണും നട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിട്ട് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വരിക തന്നെ ചെയ്യട്ടെ അല്ലേ. കാരണം അദ്ദേഹം പറഞ്ഞ പോലെ ദുരന്ത മുഖത്ത് എല്ലാവരും പോയി ഇരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഐക്യപ്പെടൽ എന്നൊരു കാര്യമുണ്ട്, അതൊരു സാമാന്യ മര്യാദയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
6: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ശ്രീ ഷാജി, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തില്?
6: അല്ല, നമ്മളിപ്പോ ഇത്ര കാട് കയറിയൊന്നും ചിന്തിക്കേണ്ട, പഴയ കാര്യങ്ങളൊന്നും പറയണ്ട. ഇത് ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു നേതാവിന് എപ്പോഴും ജനപിന്തുണ ഉണ്ടാവും, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ മറുപടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു.
0: ജനങ്ങളുടെ ചോദ്യം കൂടിയാണല്ലോ നമ്മൾ ചോദിക്കുന്നത്.
6: അത് ഞാനിന്ന് ചോദിക്കട്ടെ, ഈ മാധ്യമങ്ങളിലെങ്കിൽ ജനങ്ങൾക്ക് ഇതെങ്ങനെ അറിയാൻ പറ്റും? വെറുതെ ടി വിയിൽ പരസ്യം കണ്ടിരുന്നാ മതിയാ. അപ്പൊ ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പറയുന്നത്, എന്റെ മുഖ്യമന്ത്രി കൂടിയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം? നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്. ഓക്കെ, ഇതാണ് ഉത്തരം. ഇനിയിപ്പൊ അവിടെ പോയി പിന്നെ ഇത് കണ്ടെന്ന് വെച്ചോ. ഓക്കെ, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയല്ലേ, നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഉടനെ അത് സക്സസ് ആയാൽ നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇത് പറഞ്ഞാൽ മതിയല്ലോ.
0: ശരീരഭാഷയിലും ഭക്ഷണം കഴിച്ചെന്ന് ചോദിക്കുമ്പോ കൈ കൂപ്പിട്ടുള്ള ഈ ചില നമ്മുടെ ശരീരഭാഷകള് നമ്മളെ ജനങ്ങളുടെ ഉള്ളിലേക്ക് അത് പോകും. അങ്ങനെ ഉണ്ടായിരുന്ന കുറെ ശരീരഭാഷയാണ് ഇടത് നേതാക്കളെയും ജനങ്ങളിൽ നിന്ന് അകറ്റിയത്.
6: യെസ്, അതെ, അതാണ്. അങ്ങനെ ഉണ്ടായിരുന്ന കുറെ ശരീരഭാഷകളാണ് 10 വർഷം ഭരിച്ചവരെ മൂലക്കിരിച്ചത്.
0: അതെ.
6: അപ്പൊ നമ്മളത് എന്നെ പോലെയുള്ളവര് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സതീശനിൽ നിന്ന് അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, താങ്കൾ ഹെലികോപ്റ്ററിൽ പോയി എവിടെ പോയി? താങ്കൾ ഇപ്പോ ഓക്കെ അമേരിക്കയിൽ പോയി, അവിടെയും മാധ്യമ പ്രവർത്തകർ ചോദിക്കും എന്താണ് താങ്കൾ ഇവിടെ വന്നത്, എന്താണ് ഉദ്ദേശം. അപ്പൊ പറയുക ഇന്ന കാര്യത്തിനാണെന്ന്. അല്ലാതെ ഞാൻ അങ്ങനെയല്ല, ഇനിയിപ്പോ ഒരു കാര്യമുണ്ട്, പോയ വഴിക്ക് ഒരു ഇൻവെസ്റ്റർ കാണേണ്ട കാര്യമൊന്നും ഇല്ല. ആ ഇൻവെസ്റ്റർ ആണെങ്കിൽ ശരിക്കും എവിടെയാണ് വരേണ്ടത്?
0: സെക്രട്ടേറിയറ്റിൽ
6: അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് വരേണ്ടത്.
0: അതെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അങ്ങോട്ട് വരണം, സെക്രട്ടേറിയറ്റിലേക്ക് വരണം.
6: അതെ അതെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ ഇങ്ങോട്ടാണ് വരേണ്ടത്. അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവരുടെയും കൂടെ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അവിടെയാണ് ഈ ജനങ്ങൾക്ക് സംശയം വരുന്നത്. അപ്പൊ സംശയത്തിന്റെ നിഴലിൽ ഭരണാധികാരികൾ ആരായാലും, ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ മിനി പദ്മ, നമ്മുടെ ഈ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടി ഒരു സമരം നടത്തിയല്ലോ, ഇതെല്ലാം കൈവിട്ടു പോകുമെന്ന് അറിഞ്ഞപ്പോഴത്തേ നമ്മുടെ പ്രധാന ആദരണീയനായ പ്രധാനമന്ത്രി തന്നെ വന്ന് പറഞ്ഞ എന്തോന്നാണ്, ഫ്രണ്ട്സ് എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത് അല്ലേ?
0: ആ ശരീരഭാഷ, ആ വാക്കുകളുടെ രീതി മാറുന്നത് കണ്ടില്ലേ, അത്രേ ഉള്ളൂ.
6: അതാണ് ഇത് ജനാധിപത്യമാണ്, ഇത് ഒരു വ്യക്തിയുടെ പത്യമല്ല, ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കറിയേണ്ട കാര്യം മാധ്യമങ്ങൾ ചോദിക്കും. നിങ്ങൾ സത്യസന്ധമായിട്ട് പറയുക, നിങ്ങൾ ഹെലികോപ്റ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറയരുത് അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ. ഓക്കെ, ചില കാര്യങ്ങൾ ചിലപ്പോ സീക്രട്ട് ആണെങ്കിൽ അത് അറിയേയില്ല. നിങ്ങൾ ഇന്ന ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, ഒരു ഇൻവെസ്റ്റർ കണ്ടിട്ടുണ്ട്, അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും, ഞാൻ പിന്നാലെ മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞെങ്കിൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ.
0: ശരിക്കും അത്രമാത്രമേ ഉള്ളൂ, അതിനെയാണ് ഇങ്ങനെ വളച്ചൊടിച്ച് വല്ലാത്ത രീതിയിലാക്കി തീർത്തത്. താങ്ക് യു സോ മച്ച്. ഒരു കോൺഗ്രസിന്റെ അനുഭാവി മാത്രമല്ല പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഷാജിയാണ് അങ്ങനെ സംസാരിച്ചത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത്രേ ഉള്ളൂ, ചില കാര്യങ്ങളിൽ ചില വ്യക്തത വരുത്തിയാൽ മതി. ശരീരഭാഷയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും നമ്മൾ ഉപയോഗിക്കേണ്ട ചില വാക്കുകളും ശരീരഭാഷകളും പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. അതെവിടെയോ പാളിപ്പോയോ എന്ന് മാത്രമേ ജനം ചോദിക്കുന്നുള്ളൂ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
7: നമസ്കാരം,
0: അഷ്കർ പട്ടാമ്പിക്ക് എന്തായാലും ബി ഡി സതീശനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പറയൂ.
7: തീർച്ചയായിട്ടും നമ്മുടെ ഇതില് വിവാദമാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല.
0: അല്ല, വിവാദമാക്കേണ്ട കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല അഷ്കർ പട്ടാമ്പി, എനിക്കും താങ്കളുടെ കൂടെ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. കുറച്ചു മുമ്പ് വിളിച്ച ശ്രീ ഷാജി പറഞ്ഞതുപോലെ ജനം അറിയാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് അവരെ കളിയാക്കിക്കൊണ്ടോ, അത് ജനത്തെ കളിയാക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യക്തത വരുത്താത്ത രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഇതേപോലെ തന്നെയല്ലേ നമ്മൾ ഇടതുപക്ഷത്തിനെ കളിയാക്കുകയും ഇടതുപക്ഷത്തെ നമ്മൾ മൂലക്കിരുത്തുകയും ചെയ്തത്? ഇങ്ങനെയല്ലേ?
7: അല്ല, ഒരു മിനിറ്റ്. ഇത് ഷാജി പട്ടാമി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇൻവെസ്റ്റർ അങ്ങോട്ട് വരണം, അതൊക്കെ നമ്മളെ സാധാരണക്കാരുടെ തോന്നലാണ്, സാധാരണക്കാരുടെ ഒരു ഇതാണ്. മുഖ്യമന്ത്രി നമ്മളൊരു ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യം നാടിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അതിനെയും വിവാദമാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എന്താ ഒരു അഴിമതിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. മുഖ്യമന്ത്രി എല്ലായിടത്തും എത്തണം എന്ന് എന്താ ഇത്ര നിർബന്ധം?
8: ആരെങ്കിലും പറഞ്ഞോ എത്തണമെന്ന് പറഞ്ഞോ? എത്തണമെന്ന് പറഞ്ഞോ? ഹെലികോപ്റ്ററിൽ അദ്ദേഹം യാത്ര ചെയ്തതിൽ രണ്ട് വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുന്നു.
7: ആ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത് തന്നെ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് ആദ്യം സമാധാനത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
8: സുഹൃത്തെ, ഹെലികോപ്റ്ററിലെ യാത്ര സംബന്ധിച്ച കാര്യമല്ല നമ്മൾ പറയുന്നത്. അതായത് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിലെ ഒരു ഔചിത്യക്കേടോ അനാവശ്യമൊന്നും അല്ല, അല്ലെങ്കിൽ ആർഭാടോ ഒന്നും നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടില്ല. അത് അത് ഉപയോഗിക്കാനുള്ളത് തന്നെയാണ്, ആ വാദത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഉപയോഗിക്കട്ടെ.
7: പിന്നെ ഇതില് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഒക്കെ ശരിയാണ്. പക്ഷേ ചില മാധ്യമങ്ങൾ അതിന് മുഖ്യമന്ത്രി പേരെടുത്ത് പറയുന്നുണ്ട്, ദേശാഭിമാനി കൈരളി പോലെയുള്ള ചില മാധ്യമങ്ങൾ ഇവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്, ഇവർ മുഖ്യമന്ത്രിയെ വിവാദത്തിലാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് സംസാരിക്കുന്നത്.
8: ഇന്നിപ്പോ ഈ വാർത്ത വന്നിരിക്കുന്നത് താങ്കൾ ഈ പറഞ്ഞ ദേശാഭിമാനിയിലോ കൈരളിയിലോ ജനം ടിവിയിലോ അല്ലെങ്കിൽ മറ്റ് എതിർക്കുന്ന പ്രതിപക്ഷത്ത് നിൽക്കുന്നവരിൽ മാത്രമല്ല ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇന്ന് ഒരുവിധം കേരളത്തിലെ മലയാള മനോരമ ഉൾപ്പെടെ എല്ലാ പത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത നിറഞ്ഞു വന്നിട്ടുണ്ട്. അതെങ്ങനെയാണപ്പോ? മാധ്യമ അജണ്ടയാണോ? മാധ്യമ സിൻഡിക്കേറ്റ് ആണോ?
7: നമ്മളിത് ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതല്ല, മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തേ തുടങ്ങിയതാണ്. മുഖ്യമന്ത്രിയെ
8: അഷ്കർപട്ടാമ്പി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ശ്രീ അഷ്കർപട്ടാമ്പി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ വരുന്ന രീതിയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും വഹിച്ചൊരു പങ്കുണ്ട്. അത് താങ്കൾ കാണാതെ പോകരുത് കേട്ടോ.
7: അതെ, അത് അദ്ദേഹത്തിന്റെ മിടുക്കാണത്. ഈ ചോദ്യങ്ങളെല്ലാം ഓടിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി. ഇത് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്?
8: അങ്ങനെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, പറയുന്നത്
7: കൈ കൂപ്പി ചോദിച്ചു. അത് ഞാൻ ഭക്ഷണം കഴിച്ചു പോയി.
8: അത് കളിയാക്കലാണ് അഷ്കർ പട്ടാമ്പി. താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കളിയാക്കലാണ് ആ പ്രയോഗവും ആ ബോഡി ലാംഗ്വേജും.
7: നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കഴിഞ്ഞ 10 വർഷം എന്തെല്ലാമാണ് മുഖ്യമന്ത്രി
8: അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്ത അതേ മാധ്യമങ്ങളോടുള്ള രീതിയും അതേ കടക്ക് പുറത്തും തന്നെയാണോ വി ഡി സതീശൻ ചെയ്യേണ്ടത്?
7: പുറത്ത് എന്നുള്ളതല്ല മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് ആ ചോദ്യത്തെ മറ്റേ ഇതാക്കുകയാണ് ചെയ്തത്. വളരെ ഞാൻ ഒന്ന് ഭക്ഷണം കഴിച്ചു പോയി.
8: ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ഞാൻ എന്നെ വിട്ടു. ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ വിട്ടു അഷ്കർ പട്ടാമ്പി, ഇല്ലാത്ത കാര്യം പറഞ്ഞു, അതൊക്കെ വിട്ടു.
7: പിന്നെ ഇൻവെസ്റ്ററെ കണ്ടതാണ് കുഴപ്പം, പിന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതാണ് കുഴപ്പം. എന്താണ് നിങ്ങൾക്ക് കുഴപ്പമുള്ളത്?
8: ഇൻവെസ്റ്ററെ കണ്ട കാര്യത്തിൽ രണ്ട് വിരുദ്ധ അഭിപ്രായം പറയുന്നു. ഒന്ന് പറയുന്നു അവർ എറണാകുളത്തുള്ളതുകൊണ്ട് പോയി കണ്ടു, രണ്ടാമത് പറഞ്ഞു ഞാൻ എറണാകുളത്ത് പോകുന്നതുകൊണ്ട് അവരെ കണ്ടു. രണ്ടും രണ്ടല്ലേ?
7: ഇനി രണ്ടാണെങ്കിലും എന്താണ് പ്രശ്നം? ഇനി അവിടെ ഉള്ളതാണെങ്കിലും അവിടെ പോകുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പ് തന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു ഇതില് പല രഹസ്യ സ്വഭാവങ്ങൾ.
8: അപ്പൊ ആ രഹസ്യ സ്വഭാവം ഉള്ളതും എത്ര നന്നായിട്ട് പറയാം. അങ്ങനെയല്ലേ നേരത്തെ മുഖ്യമന്ത്രി പിണറായി അഷ്കർ പട്ടാമ്പി നേരത്തെ ഉള്ള ഒരു മുഖ്യമന്ത്രിയെ കളിയാക്കിയവരും വിമർശിച്ചവരുമാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരും താങ്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരും. അപ്പൊ പുതിയൊരു മുഖ്യമന്ത്രി വരുമ്പോ
7: മുഖ്യമന്ത്രിയുടെ എന്തൊക്കെയാണ് ശരീരഭാഷ എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മതി.
8: നേരത്തെ മുഖ്യമന്ത്രി ചെയ്തതൊക്കെ ചെയ്യാനാണോ നിങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നത്? നേരത്തെ ചെയ്ത മുഖ്യമന്ത്രി ചെയ്തതും നേരത്തെ ഉള്ള ആൾക്കാർ ചെയ്തതും മുഴുവൻ അതേപടി കോപ്പി അടിക്കാനാണോ നിങ്ങൾക്ക് അധികാരം തന്നത്? അല്ലല്ലോ. പുതിയൊരു സംസ്കാരം, പുതിയൊരു രീതി. നേരത്തെ മുഖ്യമന്ത്രി ചെയ്തതൊക്കെ ചെയ്യാനാണോ നിങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നത്? നേരത്തെ ചെയ്ത മുഖ്യമന്ത്രി ചെയ്തതും നേരത്തെ ഉള്ള ആൾക്കാർ ചെയ്തതും മുഴുവൻ അതേപടി കോപ്പി അടിക്കാനാണോ നിങ്ങൾക്ക് അധികാരം തന്നത്? അല്ലല്ലോ.

0: അല്ലോ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇപ്പൊ കളിയാക്കിയവരിൽ ആരാ ഉള്ളത്? ആരാ ഉള്ളത്? കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റുകാരികൾ ഉണ്ടാവും. നമ്മൾ നമ്മളെന്തിനാ കളിയാക്കുന്നത്? നമ്മളെ കളിയാക്കുകയല്ല, നമ്മൾ ചർച്ച ചെയ്യാണ്. രണ്ടും രണ്ടാണ് കേട്ടോ. അത് മനസ്സിലാവാത്ത അത് മനസ്സിലാവാത്തതും ഒരു വിഷയമാണ് അഷ്കർ, മനസ്സിലാകാത്തതും ഒരു വിഷയമാണ്.
1: ഇത് വിവാദമാക്കേണ്ട ആളുകൾക്ക് അങ്ങനെ വിവാദമാക്കി കൊണ്ടുപോകും ചെയ്യാതെ.
0: ആയിക്കോട്ടെ, അപ്പൊ നമ്മൾ നോക്കാം.
1: ഒരു പ്രശ്നം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. ജനപ്രതിനിധി എല്ലായിടത്തും മുഖ്യമന്ത്രി അല്ല, അതിന് 140 MLA മാരുണ്ട്, ഒരുപാട് പേര് ഇതാക്കിയിട്ടുണ്ട്.
0: പിന്നെ കേരളത്തിന് മുഖ്യമന്ത്രിയുടെ ആവശ്യം, എന്നാ പിന്നെ കേരളത്തിന് മുഖ്യമന്ത്രിയുടെ ആവശ്യം ഇല്ലല്ലോ. എല്ലാ പിന്നെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരേ MLA ഉണ്ട്, അവരങ്ങ് ഭരിച്ചാ പോരെ? പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഒരു നാഥൻ? എന്തിനാണ്
1: കോർഡിനേറ്റ് ചെയ്യാനാണ് മുഖ്യമന്ത്രി? നിങ്ങൾക്ക് മനസ്സിലാവുന്നു, മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഞാൻ എല്ലാവർക്കും വിളിച്ചു എല്ലാ കാര്യങ്ങളും ശരിയാക്കി എന്നുള്ളത്. അല്ലാതെ 140 മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എത്ര എന്നാണ് നിങ്ങൾ പറയുന്നത്?
0: ഒരിക്കലും പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. 140 സ്ഥലത്തേക്ക് ഒന്നും എത്താൻ ഒരു മുഖ്യമന്ത്രിക്ക് കഴിയുകയില്ല.
1: കഴിയില്ല. പിന്നെ പിന്നെന്താണ് പിന്നെന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്?
0: അതെ, ചോദ്യം
1: ഉദ്യോഗസ്ഥരെ വിളിച്ചു, കറക്റ്റ് എല്ലാ കാര്യങ്ങളും പറയുന്നത്.
0: എവിടെയാണ് ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? അഷ്കർ പോകുന്നത് എവിടേക്കാണ്? ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? അഷ്കർ പോകുന്നത് എവിടെയാണ്? ഇത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അഷ്കർ ആ ചോദ്യത്തിൽ കിടന്ന് തന്നെ അവിടെ കിടന്നിട്ട് നമ്മളൊരു പോയിന്റ് ഉദ്ദേശിച്ചിട്ടുണ്ട്, നമ്മളൊരു ഉത്തരം പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ മാത്രമാണ് താങ്കൾ നിൽക്കുന്നത്. അഷ്കറെ, താങ്കളോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. ഇതൊരു രാഷ്ട്രീയ ചർച്ച മാത്രമാണ്, ആ രീതിയിൽ മാത്രം എടുക്കുക കേട്ടോ. എന്തായാലും അഷ്കറിലൂടെ നമ്മളിന്ന് ചർച്ച അവസാനിപ്പിക്കുകയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. രാഷ്ട്രീയ ചർച്ചകൾ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന ചില വിഷയങ്ങൾ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള ചർച്ച സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പേഴ്സണലായിട്ടുള്ള വിഷയമോ നിങ്ങളുടെ പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു ഇതായിട്ടോ ഒന്നും എടുക്കരുത്. ഈ ഒരു ചർച്ച കഴിയുന്നതോട് കൂടിയിട്ട് അത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ നമ്മുടെ സർക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് രഹസ്യാത്മകത ഇല്ലാതെ കുറച്ചുകൂടെ സുതാര്യമായിട്ട് മറുപടി പറയട്ടെ. വിളിച്ചെല്ലാവരോടും സന്തോഷം, സ്നേഹം.
2: Let's talk with Mini Padma.
3: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മണ്ഡല പുനർനിർണയ ബില്ലുകൾ ഒന്നിച്ച് പാസാക്കാൻ കേന്ദ്രം. ഹെലികോപ്റ്ററിൽ വ്യത്യസ്ത മറുപടിയുമായി മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹെലികോപ്റ്റർ യാത്രയിൽ രണ്ട് വ്യത്യസ്ത വിശദീകരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിക്ഷേപകരെ കാണാൻ പോയെന്ന് തിങ്കളാഴ്ച അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ കൊച്ചിയിൽ പോയതുകൊണ്ടാണ് അവിടെ വെച്ച് കണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ മറുപടി. രണ്ട് ദിവസം രണ്ട് വിശദീകരണമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. വാർത്താസമ്മേളനത്തിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്തതിനെ താൻ വിമർശിച്ചിട്ടില്ലെന്നും ഒരു നിക്ഷേപക ഗ്രൂപ്പിനെ കാണാനാണ് പോയതെന്നുമാണ് വി ഡി സതീശൻ നേരത്തെ പ്രതികരിച്ചത്. വന്ദേഭാരത് ബുക്ക് ചെയ്തിരുന്നു, നേരത്തെ കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിക്ഷേപക ഗ്രൂപ്പിന്റെ പേര് എന്താണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ വി ഡി സതീശൻ തയ്യാറായില്ല. ഇനി അവരെ കൂടി വലിച്ചേക്കണോ എന്നായിരുന്നു മറുപടി. അത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സംഘപരിവാറിന്റെ ബി ടീമായി യു ഡി എഫ് സർക്കാർ മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർവകലാശാലകളുടെ മതേതര മൂല്യങ്ങൾ യു ഡി എഫ് സർക്കാർ സംഘപരിവാറിന് അടിയറവിക്കാനാണ് ശ്രമിക്കുന്നത്. ബി ജെ പി സർക്കാർ ആദ്യം കൈവച്ചത് സർവകലാശാലകളിലാണ്. തങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഒരു തലമുറയെ വാർത്തെടുക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ കേരളത്തിലും ശ്രമം നടക്കുന്നുണ്ടെന്ന് പിണറായി വിജയൻ. നിയമസഭാ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ വകുപ്പ് സെക്രട്ടറിമാർ. നിയമസഭാ അക്കൌണ്ട്സ് കമ്മിറ്റിയിലാണ് വകുപ്പ് സെക്രട്ടറിമാർ ഹാജരാകാതിരുന്നത്. വനം, മൃഗശാല, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറിമാരാണ് കമ്മിറ്റിയിൽ ഹാജരാകാതിരുന്നത്. സെക്രട്ടറിമാർക്ക് പകരമയച്ച ഉദ്യോഗസ്ഥരെ പുറത്തിരുത്തുകയാണ് ചെയ്തത്. മണ്ഡല പുനർനിർണയ ബില്ലും വനിതാ സംവരണ ഭേദഗതി ബില്ലും ലോക്സഭയിൽ ഒന്നിച്ച് പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഓഗസ്റ്റ് 17 വിളിച്ചു ചേർക്കുമെന്ന് റിപ്പോർട്ട്. ഈ മാസം 13 വർഷകാല സമ്മേളനം അവസാനിച്ചാലും സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ സാധ്യതയില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രത്യേക സമ്മേളനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കിയെടുക്കുന്നതിനാവശ്യമായ 3/2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്രം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും ഇന്നും പ്രക്ഷുബ്ധമായി. അയോധ്യ സംഭാവനക്കൊള്ള, വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രശ്നപരിഹാരത്തിനായി രാഹുൽ ഗാന്ധിയുമായി കിരൺ റിജിജു ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പാർലമെന്റ് വളപ്പിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇന്ത്യ സഖ്യം. 7 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസം ആർട്ടിക്കിൾ 370 ചരിത്രമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിന്റെയും ലഡാക്കിന്റെയും യാത്രയിൽ നിർണായക അധ്യായം അടയാളപ്പെടുത്തി. ജനജീവിതം വിശാലമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ വികസിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിലെ അവസരങ്ങൾ വളർന്നു. സ്ത്രീ ശാക്തീകരണമുണ്ടായി. ജമ്മുകശ്മീരിന്റെയും ലഡാക്കിന്റെയും പുരോഗതിക്ക് തങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 15 വയസ്സുകാരൻ ആദിശേഖറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രിയരഞ്ജന്റെ ശിക്ഷ മരവിപ്പിച്ച് സുപ്രീംകോടതി. ജീവപര്യന്തം തടവ് ശിക്ഷയാണ് മരവിപ്പിച്ചത്. പ്രിയരഞ്ജന് ജാമ്യവും അനുവദിച്ചു. 2023 ഓഗസ്റ്റ് 30 വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഗ്രൌണ്ടിൽ കളിച്ച ശേഷം മടങ്ങുകയായിരുന്ന ആദിശേഖറിനെ പ്രിയരഞ്ജൻ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകും. സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി. കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെയായി 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 11 പേർക്ക് പരിക്കേറ്റു. 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഴുവൻ വീടും തകർന്നവർക്ക് 6 ലക്ഷവും വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷവും നൽകും. തിരിച്ച് വീട്ടിലേക്ക് പോയി താമസിക്കാൻ സാധിക്കാത്തവർക്ക് വാടക നൽകും. വീടുകളിൽ വെള്ളം കയറി പ്രയാസം നേരിട്ടവർക്ക് ദിവസം 300 രൂപ നൽകും. കടകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം നൽകുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൃഷിനാശം സംഭവിച്ചതിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. 25% വർദ്ധിപ്പിച്ചത്. തീരപ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഗതാഗത മന്ത്രി സി പി ജോൺ. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, വിവാദം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. വിമർശനം ഉൾക്കൊള്ളുന്നു. ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് വിഷമമില്ല. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പറയുന്നു. പ്രിയദർശനിൽ സ്ത്രീകൾ തിക്കി തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്ന മന്ത്രി, പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണ പ്രചരണം ഉണ്ട്. കേരളത്തിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സ്ത്രീകളോട് വിവേചനമില്ല. ആരുടെയും ഔദാര്യമല്ല സൌജന്യ യാത്രയെന്ന് മന്ത്രി. പ്രിയദർശിനി വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ, തെറ്റുപറ്റിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, വിവാദത്തിലേക്ക് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. നിതിൻ കക്കേടത്തെന്ന FB ഐഡിക്കെതിരെയാണ് കേസ്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് പരാതിക്കാരൻ. ലഹള ഉണ്ടാക്കുന്നതും പൊതുസമൂഹത്തിൽ കലഹം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റിട്ടുവെന്നാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ബജറ്റ് ധനമന്ത്രി മറിയൻ വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ചു. 2031 സംസ്ഥാനത്തെ 1.5 ട്രില്യൺ ഡോളർ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ നിർണായക പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വാധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻതുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. യമൻ തീരത്തിനടുത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. വാണിജ്യ കപ്പലായ MSV ഫൈസ് നൂർ ഒലിയയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തു. ജീവനക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട US ഇറാനും ഇന്നത്തോടെ കരാറിലെത്തിയേക്കുമെന്ന US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതോടെ എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാകും. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഹോം 92.2 FM ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
4: ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ, ദി ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
5: വെതർ അപ്ഡേറ്റ്
4: ബ്രോട്ട് യു ബൈ അൾട്രാസ് ഓട്ടോ എസി പാർട്സ്, നമ്പർ 1 ഓട്ടോ എസി സ്പെയർ പാർട്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 47%.
5: വെതർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് യു ബൈ അൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് അൾട്രാസ് .me.

0: ജയസൂര്യയുടെ സൗണ്ടിൽ, ശബ്ദത്തിൽ ഈ ഒരു പാട്ട് എല്ലാ സമയത്തും കേൾക്കാൻ വേണ്ടി ഒരു പ്രത്യേക സുഖമുള്ള ഒരു പരിപാടിയാണല്ലേ. പക്ഷെ തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും കലിപൂണ്ട മഴയുടെ ആ ഒരു ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സ് അത് കംപ്ലീറ്റ്ലി നാട്ടിൽ തന്നെയായിരിക്കും. നാട്ടിൽ നമ്മുടെ ഫാമിലിയോട്, നമ്മുടെ സുഹൃത്തുക്കളോട് എല്ലാം വിളിച്ച് ദിനേന അന്വേഷിക്കുന്നവരായിരിക്കും നമ്മൾ എല്ലാവരും. സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണല്ലോ പോകുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടല്ലേ. എന്തായാലും വലിയ കെടുതികളിലേക്ക് ഇനിയധികം പോവാതെ മഴ എത്രയും പെട്ടെന്ന് കുറയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പ്രെഡിക്ഷൻസ് അനുസരിച്ച് ഏതാണ്ട് 10 ജില്ലകളിൽ വീണ്ടും അവധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം തുടങ്ങി പല ജില്ലകളിലേക്ക്. കൊച്ചിയിലൊക്കെ ഇന്ന് അത്യാവശ്യം നല്ല മഴ രാവിലെ മുതൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. മഴയോടൊപ്പം ശക്തമായിട്ടുള്ള കാറ്റിനുമുള്ള സാധ്യത 1-2 ദിവസത്തേക്ക് കൂടി പ്രെഡിക്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും എല്ലാം പെട്ടെന്ന് ക്ലിയർ ആവട്ടെ, എല്ലാം എത്രയും പെട്ടെന്ന് ഒരു മഴയ്ക്കുള്ള ശമനമാവട്ടെ, അതിനുശേഷം ആ ഒരു സമാധാന അന്തരീക്ഷം എല്ലായിടത്തും വന്ന് പുലരട്ടെ എന്ന് നമുക്ക് എന്തായാലും ഈ ഒരു സമയത്ത് പ്രത്യാശിക്കാം. വൺസ് അഗെയിൻ വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. നാട്ടിലെ മഴയുടെ കാര്യം പറയുമ്പോഴേക്കും ഇവിടുത്തെ കാലാവസ്ഥയെ കൂടി പരാമർശിക്കാതെ പോകാൻ വേണ്ടി പറ്റുന്നില്ല. സുഹൈലിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. സുഹൈൽ എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും അറിയാം, സുഹൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന സുഹൈലോ ഒന്നുമല്ല. സുഹൈൽ നക്ഷത്രത്തിന്റെ വരവോടുകൂടിയാണ് ഇവിടുത്തെ സമ്മറിന് ഒരു അറുതി സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ആ ഒരു സമ്മറിൻ്റെതായിട്ടുള്ള ആ ഒരു ചൂട് പ്രഭാവം എല്ലാം മാറി നമ്മൾ പതിയെ ഓട്ടം സീസണിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യാറുള്ളത് സുഹൈൽ നക്ഷത്രം മാനത്തുദിച്ചു കഴിഞ്ഞാലാണ്. പക്ഷേ ഇപ്പോൾ ഉദിച്ചിരിക്കുന്നത് സുഹൈലല്ല, മിർസാം എന്ന് പറയുന്ന ആ ഒരു നക്ഷത്രത്തെയാണ് കണ്ടിരിക്കുന്നത്. ആക്ച്വലി വർഷങ്ങളായിട്ടുള്ള ഒരു ശീലമനുസരിച്ച് ഈ മിർസാം എന്ന് പറയുന്നത് സമ്മറിന്റെ ഏറ്റവും അവസാന പദത്തിലേക്ക് വന്ന് കാണപ്പെടുന്ന ഉദിക്കുന്ന നക്ഷത്രമാണ്. അതിനെ കണ്ടിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലേക്ക് നോക്കാം. എന്തായാലും അബുദാബിയിൽ കഴിഞ്ഞ ദിവസമല്ല ഇന്ന് അബുദാബിയിൽ ഒരു പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി കനത്ത മഴയും കാറ്റിനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട്, പല മേഖലകളിൽ അത്തരത്തിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നതുകൊണ്ട്. പക്ഷേ മെജോറിറ്റി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയാസിലായിരിക്കില്ല ഇത്, കൂടുതലും മലയോര പ്രദേശങ്ങളിലായിരിക്കും എന്നാണ് സോഫാർ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളതും. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്കറിയാം നാട്ടിലെ ആ ഒരു കാലാവസ്ഥ ഏറ്റവും ക്ലിയർ ആയിട്ട് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നന്നാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ കുറച്ചൊരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ മനസ്സിലൊരു ആശ്വാസമായിരിക്കും എന്ന് തന്നെയായിരിക്കും നമ്മുടെ പ്രാർത്ഥന. അല്ലെ, ആ ഒരു ഐറണി നോക്കണേ ശരിക്കും. ആ ഒരു ഒരേ മനസ്സുകൊണ്ട് ഒരേ തരത്തിൽ ഒരേ വ്യക്തികൾ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനകൾ, രണ്ട് ഏരിയാസിനെ കുറിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എനിവേ, പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം പറഞ്ഞു പോകുന്നു. അത്രയും ഇറ്റ് സെൽഫ് ഈസ് നമ്മുടെ പ്രതീക്ഷകൾ തന്നെയാണല്ലോ അല്ലേ. എന്തായാലും കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് മാറട്ടെ. അപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത്.
1: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: You are listening to Home 92.2 FM. Home is a feeling.
11: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: റൈറ്റ്, എന്തായാലും ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ വീക്കെൻഡ് കാണാൻ പോകുന്ന സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് ആണ് നിങ്ങളിലേക്ക് തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോ അറിയാലോ ഏതാണ് നമ്മൾ കാണാൻ പോകുന്ന സിനിമ എന്നുള്ളത്? വിസ്മയ മോഹൻലാലിന്റെ തുടക്കം, യെസ് തുടക്കം എന്ന സിനിമ, ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം, 2018 എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമ. ഓൾറെഡി ട്രെയിലർ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു ടിപ്പിക്കൽ ഓംശാന്തി ഓശാന പോലെ ഒരു സിനിമയാണ് ശരിക്കും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഒരു നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ ജൂഡ് ആന്റണി ചെയ്യുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഓംശാന്തി ഓശാന പോലുള്ള ഒരു സിനിമയാണെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള ആൻഡ് മാത്രമല്ല ഒരു കിഡിലൻ ഗസ്റ്റ് അപ്പിയറൻസുമായിട്ട് ലാലേട്ടൻ ഉൾപ്പെടെ എത്തുന്ന ഒരു കിടിലൻ പരിപാടിയാണ് ഈ സിനിമ എന്നുള്ളത് ഏറെക്കുറെ ട്രെയിലർ തന്നെ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടക്കം കാണണ്ടേ, ഈ വീക്കെൻഡിൽ തന്നെ നമുക്ക് തുടക്കം കാണാം. തുടക്കം കാണാനുള്ള ടിക്കറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. അതിന് വേണ്ടിയിട്ടുള്ള കോണ്ടസ്റ്റ് നമ്മൾ ഈ ആഴ്ച എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ വിസ്മയ മോഹൻലാലിൻ്റെ ആരംഭമാണല്ലോ, അല്ലെങ്കിൽ അവരുടെ അരങ്ങേറ്റമാണല്ലോ സിനിമയിലേക്കുള്ള ഈ ഒരു ചിത്രം. അതുപോലെ മലയാള സിനിമയിലെ ചില നടീനടന്മാരുടെ ആദ്യത്തെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ക്ലൂ പറയാൻ വേണ്ടി പോകുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ യുവതാരത്തിൻ്റെ ആദ്യത്തെ സിനിമയെ കുറിച്ചിട്ടുള്ള ക്ലൂസ് ആണ്. പക്ഷേ ഈ ഒരു സിനിമ, ഞാൻ ഈ പറയുന്ന സിനിമ, ദിസ് ഇസ് ആക്ച്വലി ഇത് നായകനേക്കാൾ നായികയ്ക്ക് പ്രാധാന്യമുള്ള സിനിമയാണ്. 2002 തിയേറ്ററിലേക്ക് എത്തിയ സിനിമയാണ്. സംവിധായകൻ രഞ്ജിത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. നവ്യ നായരാണ് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ട് എത്തിയിട്ടുള്ളത്. അതിൽ അഭിനയിച്ച നായകൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഇത്. പിന്നെ ഗുരുവായൂരുമായിട്ട് ഈ സിനിമയ്ക്ക് വലിയ ബന്ധമുണ്ട്. ഇത്രയൊക്കെ ക്ലൂസ് മതിയായിരിക്കുമല്ലോ. ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരാളുടെ പേര് എത്തിയിട്ടുണ്ടാകും. ആ നടൻ്റെ ആദ്യത്തെ സിനിമ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം ആക്ച്വലി ഇതിന് മുൻപൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തി നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത് ഈ സിനിമയിലൂടെയായിരുന്നു. നടൻ്റെ പേരല്ല, സിനിമ ഏത് എന്നുള്ളതാണ് പറയേണ്ടത് കേട്ടോ. നടൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പെട്ടെന്ന് പറയും ആരാണ് ആ നടൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു മെഗാ റിലീസ് ഓണത്തിന് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പറയൂ ആ സിനിമ ഏതാണെന്നുള്ളത്. ഉത്തരങ്ങൾ അയക്കാൻ ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിൻ്റെ HT space ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 എന്നുള്ളതാണ് ഫോർമാറ്റ്, അല്ലെങ്കിൽ അയക്കേണ്ട നമ്പർ. പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ അയച്ചോ. ചോദ്യം വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, മലയാളത്തിലെ ഇന്നത്തെ ഒരു പ്രമുഖ യുവതാരത്തിൻ്റെ ആദ്യത്തെ സിനിമയെക്കുറിച്ചുള്ള ക്ലൂസ് ആണ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്, നായികാ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്, സംവിധായകൻ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. ഇനിയും പറയാനാണെങ്കിൽ ക്ലൂസ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പറയാം. അമ്മമ്മേ മനു, മനസ്സിലായല്ലോ. പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചേ.
1: You are listening to Back to Home with Asif.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: എന്റെ അമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോമഫമിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
2: For details, call 050-426-0948.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ടാ
2: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
2: അമ്പാണെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
3: അണ്ണ, ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4, കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
1: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
10: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
11: എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
1: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
11: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

ആംഗ്രി ബേർഡ്സ് ഗെയിം ഓർമ്മയില്ലേ? ആംഗ്രി ബേർഡ്സ് കളിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കാരണം നമ്മൾ ഈ ടെക്നോളജിയുടെ ആ ഒരു ഇന്റർവെൻഷൻസ് കടന്നു വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും കയ്യിലൊരു മൊബൈൽ ഫോൺ വന്നു തുടങ്ങിയ കാലം മുതൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആദ്യകാല ട്രെൻഡുകളിൽ ഒന്ന് തന്നെയായിരുന്നു ആംഗ്രി ബേർഡ്സ് ഗെയിം. അത് ലോകമെമ്പാടുമായി അത്രയധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട അത്രമാത്രം ഒരു പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ട് മാറിയ ഗെയിമായിരുന്നു. പക്ഷേ ഇന്ന് ആംഗ്രി ബേർഡ്സ് എവിടെയാണ്? ഇന്ന് ആംഗ്രി ബേർഡ്സ് കളിക്കുന്നവരെ നമ്മൾ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇതേപോലെ ഒരു കാലത്തിന്റെ ട്രെൻഡായി മാറിയ ഇപ്പോൾ മിനി മിൽഷ ആവട്ടെ, അല്ലെങ്കിൽ കാൻഡി ക്രഷ് ആവട്ടെ, ഇതുപോലുള്ള ഗെയിമുകളൊക്കെ ഇപ്പോഴും കളിക്കുന്നവരും ഇപ്പോഴും ഉപയോഗിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ആംഗ്രി ബേർഡ്സിന് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനും പണത്തിനുമൊക്കെ അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് കമ്പനിയെ തന്നെ ഒരു ബ്രാൻഡ് ഇല്ലാതാക്കി മാറ്റിയ ഒരു കഥയാണ് ആംഗ്രി ബേർഡ്സിൻ്റെ കഥ കേട്ടോ. ആംഗ്രി ബേർഡ്സിൻ്റെ ആ ഒരു തകർച്ചയ്ക്ക് പിറകിൽ ആ ഒരു കാരണം തന്നെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളതും. പൂട്ടാറായിരുന്ന ഫിൻലാൻഡിലെ ഒരു സ്റ്റുഡിയോ ലളിതമായിട്ടുള്ളൊരു സ്ലിംഗ് ഷോട്ട് ഗെയിം കൊണ്ട് രക്ഷപ്പെട്ടൊരു കഥ ആംഗ്രി ബേർഡ്സിൻ്റെ മോട്ടിവേഷൻ സ്റ്റോറിയായിട്ട് പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോകമെമ്പാടുമായിട്ട് തരംഗമായി മാറിയതും ഒരു സിനിമയും വലിയൊരു കൂറ്റൻ ബിസിനസ് സാമ്രാജ്യമായിട്ടൊക്കെ വളർന്നതും, എന്നാൽ അമിതമായിട്ടുള്ള ഈ ഒരു പ്രചാരം കൊടുത്തൊരു സംഗതി, അതോടൊപ്പം തന്നെ പരിധിയില്ലാത്തൊരു ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റും അമിതമായിട്ടുള്ള പണക്കൊതിയുമാണ് ശരിക്കും ഈ ഒരു വൻ വിജയത്തെ തകർത്തതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നമായിട്ട് ആംഗ്രി ബേർഡ്സിൻ്റെ ഒരു തകർച്ചയെ കുറിച്ചിട്ട് ആളുകൾ നോക്കിക്കാണുന്നത് റോവിയോ എൻ്റർടൈൻമെൻറ്റ്സ്. അവർ വീണ്ടും വീണ്ടും ആംഗ്രി ബേർഡ്സിൻ്റെ പുതിയ പതിപ്പുകളും സ്പിൻ ഓഫുകളും ഒക്കെ, അല്ലെങ്കിൽ അതേ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരുന്നപ്പോൾ അവയെല്ലാം ആ ഒരു പഴയ അതേ ആശയത്തെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഒരു ഓവറായിട്ടുള്ള അപ്ഡേഷൻസ് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രൊഡക്റ്റുകളുടെ ഒതന്റിസിറ്റി നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ആ ഒരു ഒതന്റിസിറ്റി നഷ്ടപ്പെട്ടു പോയതാണ് ആംഗ്രി ബേർഡ്സിനെ ജനങ്ങളിൽ നിന്നും അകറ്റിയത് എന്നാണ് പറയുന്നത്. കൂടുതൽ കുറേയധികം ഫീച്ചേഴ്സ് ഇപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു കിളി പോയി മറ്റേ പന്നിക്കുട്ടന്മാരെ കൊല്ലുന്നതാണല്ലോ ഈ കഥയുടെ ബേസിക് ടെംപ്ലേറ്റ്. അപ്പോൾ അവിടെ ഈ കിളിക്കുട്ടന്മാരുടെ കൈകളിലേക്ക് നേരെ വലിയ വലിയ മെഷീൻ ഗണ്ണുകളും സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് മറ്റേതൊരു ഗെയിമിനെയും പോലെ ആയി ആളുകൾക്ക് തോന്നി. അതിൻ്റെ ഒരു നിസാരത്വം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ആ ഒരു ഈസിനെസ് നഷ്ടപ്പെട്ടു പോയതാണ് ശരിക്കും ആംഗ്രി ബേർഡ്സ് എന്ന ഗെയിമിൻ്റെ തകർച്ചയായിട്ട് നോക്കിക്കാണുന്നത് കേട്ടോ. ഇതിൽ നിന്ന് മോട്ടിവേഷനായിട്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയത്തില്ല, അത് നിങ്ങൾ ഊഹിച്ച് കണ്ടുപിടിക്കണം. പക്ഷേ ഈ പറഞ്ഞ പോലെ ആംഗ്രി ബേർഡ്സ് എന്ന മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ അത് ശരിക്കും ഇന്ന് വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മണ്ഡല പുനർനിർണയ ബില്ലുകൾ ഒന്നിച്ചു പാസാക്കാൻ കേന്ദ്രം. മഴക്കെടുതിയിൽ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച സർക്കാർ. ഹെലികോപ്റ്ററിൽ വ്യത്യസ്ത മറുപടിയുമായി മുഖ്യമന്ത്രി. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തമിഴ്നാട് ബജറ്റ്. ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. ഹോർമുസ് US ഇറാൻ കരാർ ഇന്നുണ്ടായേക്കും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹെലികോപ്റ്റർ യാത്രയിൽ രണ്ട് വ്യത്യസ്ത വിശദീകരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. നിക്ഷേപകരെ കാണാൻ പോയെന്ന് തിങ്കളാഴ്ച അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ കൊച്ചിയിൽ പോയതുകൊണ്ടാണ് അവിടെ വെച്ച് കണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ മറുപടി. രണ്ട് ദിവസം രണ്ട് വിശദീകരണമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. വാർത്താസമ്മേളനത്തിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്തതിനെ താൻ വിമർശിച്ചിട്ടില്ലെന്നും ഒരു നിക്ഷേപക ഗ്രൂപ്പിനെ കാണാനാണ് പോയതെന്നുമാണ് VD സതീശൻ നേരത്തെ പ്രതികരിച്ചത്. വന്ദേഭാരത് ബുക്ക് ചെയ്തിരുന്നു, നേരത്തെ കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിക്ഷേപക ഗ്രൂപ്പിന്റെ പേര് എന്താണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ VD സതീശൻ തയ്യാറായില്ല. ഇനി അവരെ കൂടി വലിച്ചേക്കണോ എന്നായിരുന്നു മറുപടി. അത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സംഘപരിവാറിന്റെ ബി ടീമായി UDF സർക്കാർ മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർവകലാശാലകളുടെ മതേതര മൂല്യങ്ങൾ UDF സർക്കാർ സംഘപരിവാറിന് അടിയറവിക്കാനാണ് ശ്രമിക്കുന്നത്. BJP സർക്കാർ ആദ്യം കൈവച്ചത് സർവകലാശാലകളിലാണ്. തങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഒരു തലമുറയെ വാർത്തെടുക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ കേരളത്തിലും ശ്രമം നടക്കുന്നുണ്ടെന്ന് പിണറായി വിജയൻ. നിയമസഭാ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ വകുപ്പ് സെക്രട്ടറിമാർ. നിയമസഭാ അക്കൌണ്ട്സ് കമ്മിറ്റിയിലാണ് വകുപ്പ് സെക്രട്ടറിമാർ ഹാജരാകാതിരുന്നത്. വനം, മൃഗശാല, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറിമാരാണ് കമ്മിറ്റിയിൽ ഹാജരാകാതിരുന്നത്. സെക്രട്ടറിമാർക്ക് പകരമയച്ച ഉദ്യോഗസ്ഥരെ പുറത്തിരുത്തുകയാണ് ചെയ്തത്. മണ്ഡല പുനർനിർണയ ബില്ലും വനിതാ സംവരണ ഭേദഗതി ബില്ലും ലോക്സഭയിൽ ഒന്നിച്ച് പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം August 17 വിളിച്ചു ചേർക്കുമെന്ന് റിപ്പോർട്ട്. ഈ മാസം 13 വർഷകാല സമ്മേളനം അവസാനിച്ചാലും സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ സാധ്യതയില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രത്യേക സമ്മേളനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കിയെടുക്കുന്നതിനാവശ്യമായ 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്രം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും ഇന്നും പ്രക്ഷുബ്ധമായി. അയോധ്യ സംഭാവന കൊള്ള, വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രശ്നപരിഹാരത്തിനായി രാഹുൽ ഗാന്ധിയുമായി കിരൺ റിജിജു ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പാർലമെന്റ് വളപ്പിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇന്ത്യ സഖ്യം. 7 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസം ആർട്ടിക്കിൾ 370 ചരിത്രമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിന്റെയും ലഡാക്കിന്റെയും യാത്രയിൽ നിർണായക അധ്യായം അടയാളപ്പെടുത്തി. ജനജീവിതം വിശാലമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ വികസിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിലെ അവസരങ്ങൾ വളർന്നു. സ്ത്രീ ശാക്തീകരണമുണ്ടായി. ജമ്മുകശ്മീരിന്റെയും ലഡാക്കിന്റെയും പുരോഗതിക്ക് തങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 15-വയസ്സുകാരൻ ആദിശേഖറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രിയരഞ്ജന്റെ ശിക്ഷ മരവിപ്പിച്ച് സുപ്രീംകോടതി. ജീവപര്യന്തം തടവ് ശിക്ഷയാണ് മരവിപ്പിച്ചത്. പ്രിയരഞ്ജന് ജാമ്യവും അനുവദിച്ചു. 2023 August 30 വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഗ്രൌണ്ടിൽ കളിച്ച ശേഷം മടങ്ങുകയായിരുന്ന ആദിശേഖറിനെ പ്രിയരഞ്ജൻ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകും. സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി. കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെയായി 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 11 പേർക്ക് പരിക്കേറ്റു. 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ. മുഴുവൻ വീടും തകർന്നവർക്ക് 6 ലക്ഷവും വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷവും നൽകും. തിരിച്ചു വീട്ടിലേക്ക് പോയി താമസിക്കാൻ സാധിക്കാത്തവർക്ക് വാടക നൽകും. വീടുകളിൽ വെള്ളം കയറി പ്രയാസം നേരിട്ടവർക്ക് ദിവസം 300 രൂപ നൽകും. കടകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം നൽകുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൃഷിനാശം സംഭവിച്ചതിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. 25% വർദ്ധിപ്പിച്ചത്. തീരപ്രദേശത്ത് കടൽഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി. തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജിയോ ബാഗും സ്ഥാപിക്കും. പുനർഗേഹം പദ്ധതി പുതുക്കും. അതിനായി തുക വർദ്ധിപ്പിക്കും. പുതിയ പദ്ധതി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന് സർക്കാരിന്റെ ആദരം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയ്ക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സംവിധാനം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫ്ളഡ് മാപ്പിംഗ് അടക്കം നടത്തും. ഡാമുകളിലെ മണൽ നീക്കം ചെയ്യും. നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകും. ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം കൊണ്ടുവരും. AI ഡ്രിവൺ സംവിധാനം ഒരുക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രഗത്ഭരുടെ വലിയ സംഘം ഉണ്ടാകും. നദീതീര കയ്യേറ്റം കണ്ടെത്താൻ ലാൻഡ് ഓഡിറ്റിംഗ് നടത്തുമെന്നും മുഖ്യമന്ത്രി. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഗതാഗത മന്ത്രി CP ജോൺ. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിവാദം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. വിമർശനം ഉൾക്കൊള്ളുന്നു. ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് വിഷമമില്ല. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പറയുന്നു. പ്രിയദർശനിൽ സ്ത്രീകൾ തിക്കിത്തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്ന മന്ത്രി. പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണപ്രചരണം ഉണ്ട്. കേരളത്തിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചുനിൽക്കുന്നു. സ്ത്രീകളോട് വിവേചനമില്ല. ആരുടെയും ഔദാര്യമല്ല സൌജന്യയാത്രയെന്ന് മന്ത്രി. പ്രിയദർശിനി വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെറ്റുപറ്റിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞല്ലോ. വിവാദത്തിലേക്ക് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്കാണ് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. KSEB 5 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി, ഇരട്ടിയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് അലർട്ട് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. നിതിൻ കക്കേടത്ത് എന്ന FBIDക്കെതിരെയാണ് കേസ്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് പരാതിക്കാരൻ. ലഹള ഉണ്ടാക്കുന്നതും പൊതുസമൂഹത്തിൽ കലഹം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റിട്ടുവെന്നാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ബജറ്റ് ധനമന്ത്രി മരിയൻ വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ചു. 2031 സംസ്ഥാനത്തെ 1.5 ട്രില്യൺ ഡോളർ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ നിർണായക പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വാധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻതുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൌജന്യമായ ലാപ്ടോപ്പ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും സാരിയുമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായാണ് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ ധനമന്ത്രി എൻ മരിയ വിൽസൺ അവതരിപ്പിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. 6000 രൂപയായിരുന്നു പ്രതിമാസ വേതനം. ഇത് 7000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഹജ്ജിന് ആദ്യം പോകുന്നവർക്ക് 25000 രൂപയിൽ നിന്ന് 35000 രൂപയാക്കി ഉയർത്തിയിട്ടുമുണ്ട്. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് നീക്കം ചെയ്ത നടപടിയിൽ 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ മെറ്റാ മേധാവി മാർക്ക് സക്കർബർഗിന് അന്ത്യശാസനം നൽകി പാർലമെന്ററി IT സമിതി. വീഴ്ച വരുത്തിയാൽ സമൂഹ മാധ്യമങ്ങൾക്കുള്ള പരിരക്ഷ എടുത്തുകളയുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. യമൻ തീരത്തിനടുത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. വാണിജ്യ കപ്പലായ MSV ഫൈസ് നൂർ ഒലിയയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തു. ജീവനക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് US ഇറാനും ഇന്നത്തോടെ കരാറിലെത്തിയേക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതോടെ എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാകും. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു. ആഗോള വിപണികളിലെ അസ്ഥിരത കണക്കിലെടുത്ത് ഇത്തവണയും നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ 5.25% തുടരും. പശ്ചിമേഷ്യയിലെ സംഘർഷവും ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടവും പരിഗണിച്ച് കാത്തിരുന്ന് കാണാം എന്ന നയമാണ് റിസർവ് ബാങ്ക് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: Very good evening, studio clock. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ്
1: 50%.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ചൂടിനെ കുറിച്ച് പിന്നെയും പറയാൻ താല്പര്യപ്പെട്ടിട്ടല്ല, പക്ഷെ ഇത്രയും വലിയൊരു ടെമ്പറേച്ചർ, അതും ഈ സീസണിലെ ഏറ്റവും വലിയ റെക്കോർഡ് ടെമ്പറേച്ചർ റിപ്പോർട്ട് ചെയ്തിരിക്കുമ്പോൾ നമ്മളതൊന്നും മെൻഷൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ സൂര്യനോട് കാണിക്കുന്ന നീതികേടല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാലും പവർഫുൾ ടെമ്പറേച്ചർ എന്ന് തന്നെ പറയാം. 51.2 degrees Celsius ആണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്, അതേതാണ്ട് ഉച്ച സമയത്ത്, കൃത്യമായി പറഞ്ഞാൽ ഒരു 12:30 സമയത്ത്. എനിക്കാണെങ്കിൽ ഇന്ന് ഞാൻ ആ സമയത്താണ് ഓഫീസിലേക്ക് വരാറുള്ളത്. യൂഷ്വലി നടന്നു വരുന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്കൊരു 5 to 10 minutes നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ നടത്തത്തിനിടയിൽ തന്നെ എനിക്ക് ഉരുകി ഒലിക്കുന്ന പോലെ എക്സാക്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഊഹം തെറ്റിയില്ല, ഇന്ന് തന്നെയാണ് റെക്കോർഡ് വന്നിട്ടുണ്ടായിരുന്നത്. 51.2 degrees Celsius ആയിരുന്നു ഇന്നത്തെ ടെമ്പറേച്ചർ കേട്ടോ. എ വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 FM-ൽ ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ചൂടിന്റെ കാര്യമൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ നാട്ടിൽ പോയി മഴ ആസ്വദിക്കാൻ, അല്ലെങ്കിൽ നാട്ടിൽ വിശേഷ ദിവസങ്ങൾ പ്രത്യേകിച്ചും ഓണമൊക്കെ വരുന്നതുകൊണ്ട് ഓണം കൊള്ളാൻ വേണ്ടി പോയിട്ടുള്ള പ്രവാസികൾക്കൊക്കെ ആക്ച്വലി വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഓണത്തിന് നാട്ടിലേക്ക് എത്തിയ പ്രവാസികൾക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരികെ മടങ്ങാൻ വേണ്ടിയിട്ട് നിലവിലുള്ളതിനേക്കാൾ, അല്ലെങ്കിൽ അവർ പോകുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്ത ഒരു ഒരു ഫ്ലൈറ്റ് ഫെയറിനേക്കാൾ ഇരട്ടിയിലധികം പൈസ ചിലവാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കേട്ടോ. UAE-യിലെ തന്നെ സ്കൂളുകൾ ഭൂരിഭാഗവും വെക്കേഷനും ഒക്കെ ഈ സമയത്തായതുകൊണ്ട് തന്നെ ഭൂരിഭാഗം മലയാളികളും കുടുംബമായിട്ടൊക്കെ നാട്ടിലേക്ക് എത്തിയത് ഈ ഒരു സമയങ്ങളിലായിരുന്നു, ഇവിടെ ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്നവർ. എന്തായാലും ഇങ്ങനെ നാട്ടിലെത്തിയവർക്കാണ് ഇപ്പോൾ ശരിക്കും വലിയൊരു തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത്. വിമാന ടിക്കറ്റുകളുടെ നിരക്ക് കുത്തനെ ഉയർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. കേരളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും UAE-യിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ഇരട്ടിയിലധികം പണം ഇപ്പോൾ നൽകേണ്ടി വരും എന്നാണ് ട്രാവൽ മേഖലയുമായി ബന്ധപ്പെട്ടവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ ഓണമൊക്കെ പ്രമാണിച്ച് നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ, ജസ്റ്റ് 2 weeks പോയി ഓണം കൂട്ടിയിട്ട് തിരിച്ചു വരാമെന്നൊക്കെ കരുതി ഇരിക്കുന്നവരാണെങ്കിൽ, മഴയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി ഇരിക്കുന്നവരാണെങ്കിൽ, ഫെയർ ചെക്ക് ചെയ്ത് തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ്സും ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം പോകുക. അതും ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ കിട്ടുന്നിടത്ത് നോക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് മാത്രം പോകുക കേട്ടോ. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
13: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
2: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
13: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR, ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
2: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
13: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്.
14: A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
15: Stay connected with Home 92.2 FM. Home is a feeling.

0: ആൻഡ് യെസ്, നമ്മൾ ഓർമ്മകളെ കുറിച്ചിട്ട്, നമ്മുടെ ബുദ്ധിയെ കുറിച്ചിട്ട്, നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് എല്ലാ എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോം വഴികളുണ്ടെങ്കിൽ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുന്നവരാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ, കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള എല്ലാ കോൺട്രിബ്യൂഷൻസും കൊടുക്കുന്നവരുമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ ചില എക്സസൈസുകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഇന്നിപ്പോൾ ഈ സ്ട്രെസ് മൂലമൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ഓർമ്മക്കുറവുകൾക്കൊക്കെ വലിയൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെ സൂചിപ്പിക്കാറുള്ളത്. എന്തായാലും ഹെൽത്ത് ടിപ്പിലേക്ക് കടക്കാം. ആ ഒരു സമയത്ത് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടോ.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ എന്തായാലും ബുദ്ധി കൂട്ടാൻ വെറും 10 മിനിറ്റ് സമയം മാത്രം മതി. ഓർമ്മശക്തിയും ഏകാഗ്രതയും ഒക്കെ വർദ്ധിപ്പിക്കാൻ നിസ്സാരമായിട്ടുള്ള ചില വഴികളുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ആദ്യത്തത് നമ്മുടെ പേരുകൾ ഓർത്തെടുക്കാമെന്നുള്ളതാണ്. നമ്മൾ അടുത്തിടെ കണ്ടവരുടെ പേരുകളൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഫോൺ നോക്കാതെ തന്നെ നമ്മുടെ തലച്ചോറിന് ചെറിയൊരു ജോലിയാകും. ആൻഡ് ആ ഒരു വർക്കിംഗ് പ്രോസസ്സ് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ന്യൂറോൺ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഓർമ്മശക്തി കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും ഒക്കെ സാധിക്കുന്ന ഒരു എക്സസൈസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ വളരെ സിംപ്ലി നമുക്കിപ്പോൾ റെക്കറിംഗ് ആയിട്ട് ഈ സ്ട്രെസ് മൂലമൊക്കെ ഓർമ്മക്കുറവുകൾ സംഭവിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് 100 മുതൽ ഒരു 7 തവണ പിറകോട്ട് എണ്ണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ 100, 99, 98 അപ്പോൾ അങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എണ്ണുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് കുറച്ചുകൂടി എൻറിച്ച്ഡ് ആവും എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സസൈസാണ് നിരീക്ഷിക്കുക, നിരീക്ഷിച്ച് ഓർത്തു വെക്കുക. അതായത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ മെമ്മറി ടെസ്റ്റിന് പോകുമായിരുന്നല്ലോ. 1 മിനിറ്റ് കൊണ്ട് കുറച്ചധികം വസ്തുക്കൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ആ വസ്തുക്കൾ 2-3 സെക്കൻഡ് നമ്മൾ കൺചിമ്മി ഒന്ന് മാറ്റിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് എടുത്ത് നമ്മൾ, അല്ലെങ്കിൽ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അവയെ ഓരോന്നിനെയും ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതൊരു വലിയ എക്സസൈസാണ് നമ്മുടെ ഓർമ്മകളെ അത് ഏറ്റവും മെച്ചപ്പെടുത്തി നിർത്താൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ മസിലുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം, അല്ലെങ്കിൽ മസിലുകൾ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ശരീരത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അതേ പ്രാധാന്യം നമ്മുടെ ബുദ്ധിക്കും കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ആൻഡ് യെസ്, നമ്മുടെ ഹെൽത്ത് ടിപ്സിനെ കുറിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ചില റിലേറ്റീവ്സിന് അല്ലെങ്കിൽ ചില ഗ്രാൻഡ് പേരൻസിനൊക്കെ ക്യാൻസർ പോലെ, പ്രമേഹം പോലെ, അല്ലെങ്കിൽ ഹൃദ്രോഗം പോലെയുള്ള ചില ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുടെയൊക്കെ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ ശരീരത്തിലും കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു ഇത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുടുംബ ചരിത്രം അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഹിസ്റ്ററി ഭയങ്കര വലിയൊരു റിസ്ക് ഫാക്ടറാണെന്നാണ് ഹെൽത്ത് മേഖലയിലുള്ളവരൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം എന്തെങ്കിലും ഹിസ്റ്ററി നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ, ബ്ലഡ് ടെസ്റ്റുകൾ, ഇമേജിംഗ് സ്റ്റഡീസ്, ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 6 മാസത്തെ ഇൻ്റർവെല്ലിലെങ്കിലും നമ്മൾ കൃത്യമായി ശീലിച്ച് അതൊരു സ്വഭാവമാക്കി മാറ്റിയെടുക്കണം എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ കുടുംബചരിത്രം ഒരിക്കലും നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയില്ല, പക്ഷേ ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ തീരുമാനങ്ങൾ മാറ്റാൻ വേണ്ടി കഴിയും. ആൻഡ് അതിലൂടെ തന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ മുന്നോട്ടുള്ള യാത്ര ഏറ്റവും സുഗമമാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള ഡോക്ടർ കൺസൾട്ടേഷൻസ് അല്ലെങ്കിൽ ചെക്കപ്പുകളെ കുറിച്ചൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന സമയത്ത് നാട്ടിലേക്ക് പോയിട്ട് ലീവിന് അത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. പലപ്പോഴും അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നമ്മുടെ പോക്കറ്റ് കാലിയാകും എന്നുള്ള ഒരു ഭയമായിരിക്കും. എന്നാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ ഏതാണ്ട് 50%ന് മുകളിൽ ഡെഡിക്കേറ്റഡ് പാക്കേജസിലൂടെ, ഇപ്പോൾ പലതരത്തിലുള്ള സ്ക്രീനിങ് പാക്കേജുകളുണ്ട് ക്യാൻസറിനെ കുറിച്ചിട്ടൊക്കെ ആശങ്കയുള്ളവർക്ക്. MRI ഡിഫ്യൂഷൻ സ്ക്രീനിങ് പാക്കേജുകളാവട്ടെ, അല്ലെങ്കിൽ മെൻസിനും വിമൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകളാവട്ടെ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാക്കേജസ് ആവട്ടെ, ഇവയൊക്കെ ഏറ്റവും പ്രീമിയം ലെവലിൽ, ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏതാണ്ട് 50% ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇടമാണ് ഇവിടെ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായിട്ടുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. നമ്മുടെ ദുബായ് ഗറൂദിൽ എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള സ്കാനിങ്ങിലൂടെ രോഗനിർണയം നടത്തണം എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ 050-860-9611 എന്നുള്ളതാണ്. 050-860-9611. ജസ്റ്റ് മേക്ക് എ കോൾ. നിങ്ങൾ അവിടെ പോകേണ്ട, അപ്പോയിൻമെന്റ് എടുക്കേണ്ട, കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങൾ നേരിടുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ഒരു കോൾ ചെയ്താൽ മാത്രം മതി. കൃത്യമായി നിങ്ങൾ പറയുന്ന വിശദാംശങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റൂട്ട് സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്രോപ്പർ കൺസൾട്ടേഷൻസ് ആൻഡ് അതിലൂടെ തന്നെ നിങ്ങൾ നടത്തേണ്ട ചെക്കപ്പുകളെ കുറിച്ചിട്ട് നിങ്ങളെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ തന്നെ ഉണ്ട്. സോ പ്ലീസ് മേക്ക് എ കോൾ ടു 050-860-9611. ഈ ഒരു കാര്യത്തിൽ റിസ്ക് എടുക്കരുത്, കാരണം നമ്മൾ എത്ര കാലം ഇവിടെ അധ്വാനിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം ഏറ്റവും അടിയന്തരമായി അല്ലെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി നമുക്കുണ്ടായിരിക്കേണ്ട ഘടകം നമ്മുടെ ശരീരമാണ്, ശരീരത്തിന്റെ ആരോഗ്യമാണ്. ആ ഒരു കാര്യത്തിൽ ഒരിക്കലും റിസ്ക് എടുക്കരുത്.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈയൊരു സമയത്തെ ട്രാഫിക്കിന്റെ സിറ്റുവേഷൻസ് ഒന്ന് പരിശോധിക്കാം. സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം അവർ ജബലാലി സൈഡിൽ നിന്നൊക്കെ ഷെയ്ഖ് സായദ് റോഡ് എടുത്ത് വരുന്നവരാണെങ്കിൽ ഷെയ്ഖ് സായദ് റോഡുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ ഒരു മേജർ ആക്സിഡൻറ്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ദുബായ് പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്തായിട്ടാണ് രണ്ട് ആക്സിഡൻറ്റുകൾ ബാക്ക് ടു ബാക്ക്. സോ ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് ആൻഡ് ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് സായദ് റോഡിൽ താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. എവിടെയും ഒരു സീറോ മൂവ്മെന്റ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അൽഖേൽ റോഡിൽ ദുബായ് ഹിൽ സെൻട്രൽ പാർക്കിന്റെ സമാന്തര ആ ഒരു ഏരിയയിലായിട്ട് രണ്ട് ആക്സിഡന്റുകൾ ബാക്ക് ടു ബാക്ക് സംഭവിച്ചിട്ടുണ്ട്. അവിടെ പോലീസ് ഇന്റർവെൻഷൻസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അതിലൊരു ആക്സിഡന്റ് 2 മിനിറ്റ്സ് ബാക്ക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അവിടെ ട്രാഫിക്ക് ബിൽഡ് ആവാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. സോ അൽഖേൽ റോഡ് എടുത്ത് വരുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. ദുബായ് ഹിൽ സിറ്റിയിലൊക്കെ എത്തുന്നതിന് മുൻപായിട്ട് ആ ഒരു മറാബി സ്ട്രീറ്റുമായിട്ടുള്ള ഇന്റർ കണക്ഷനൊക്കെ വരുന്നതിന് മുൻപായിട്ട് കുറച്ചധികം നേരം ചിലപ്പോൾ നിങ്ങൾ ട്രാഫിക്കിൽ ഡിലേഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലസേൽ സ്ട്രീറ്റിൽ നിന്നും അൽഖേൽ റോഡിലേക്ക് കയറുന്നിടത്തായിട്ട് ഓൾമോസ്റ്റ് ഇല്ല അല്ലസേൽ സ്ട്രീറ്റിൽ നിന്നും ലത്തീഫ ബിൻ ഹംദാൻ സ്ട്രീറ്റിലേക്ക് കയറുന്നിടത്തായിട്ട് അൽഖൂസ് 4th ഭാഗത്തായിട്ട് രണ്ട് ആക്സിഡൻറ്റുകൾ അവിടെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ലത്തീഫ ബിൻ ഹംദാൻ സ്ട്രീറ്റിലാണ്, ഒന്ന് അല്ലസേൽ സ്ട്രീറ്റിലും. സോ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി പാക്ഡാണ്. അവിടെ യൂഷ്വലി ഉള്ള ഒരു കഞ്ചഷൻ്റെ കൂടെ ആ ഒരു ആക്സിഡൻറ്റ് കൂടി ആഡോൺ ആയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ദുബായ് ഷാർജ റോഡ്സിലും യൂഷ്വൽ ട്രാഫിക് കഞ്ചഷൻസ് ഈ ഒരു സമയത്ത് പീക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻറ്റുകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ 0585829220 എന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിറകിൽ വരുന്നവരിലേക്ക് നമ്മളത് എത്തിച്ചോളാം. അവർക്കത് വലിയ ഒരു തീരുമാനം എടുക്കാൻ ഹെൽപ്ഫുൾ
1: ആയിരിക്കും. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: You are listening to Back to Home with Asif.

മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്കെത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, നിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: ഇന്നലത്തെ ദിവസം സോഷ്യൽ മീഡിയ ആര് തൂക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് സൂര്യയുടെ ഒരു ഫോട്ടോഷൂട്ട്, സൂര്യയും ജ്യോതികയും ചേർന്നിട്ടുള്ള ഹോളിവുഡ് റിപ്പോർട്ടറിന്റെ ഒരു ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീര ഫോട്ടോസ് ആയിരുന്നു, അതിന് ഭയങ്കര റീച്ചും ഭയങ്കര റിസപ്ഷനുമാണ് ശരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു വർഷം സൂര്യയുടെ ഒരു വലിയ കംബാക്ക് ഇയർ ആയിട്ട് വേണമെങ്കിൽ കാണാം. ഏതാണ്ട് 21 വർഷത്തിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു വർഷത്തിൽ, ഒരു കലണ്ടർ വർഷത്തിൽ 3 സിനിമകൾ തുടർച്ചയായി റിലീസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന്റെ മാത്രമല്ല, തമിഴിലെ ഇപ്പം നമ്മുടെ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന പോലെ അല്ലല്ലോ മറ്റ് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യാറുള്ളത്. ഇപ്പൊ തമിഴോ തെലുങ്കോ ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ മുൻനിര താരങ്ങൾ വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകൾ, അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ ഒരു സിനിമ മാത്രം ചെയ്യുന്ന താരങ്ങൾ വരെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടയർ 1 സ്റ്റാർ ആയിരുന്നിട്ട് കൂടി ഈ ഒരു വർഷം മാത്രം സൂര്യയുടേതായി തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് 3 സിനിമകളാണ്. 21 വർഷത്തിന് ശേഷമാണ് ആ ഒരു റെക്കോർഡ് സൂര്യ ഇടാൻ വേണ്ടി പോകുന്നത്. അതൊരു 3 മമ്പൻ ഹിറ്റുകളാകുമെന്ന് അദ്ദേഹം അത്രമാത്രം പ്രതീക്ഷിക്കുന്ന സിനിമകൾ കൂടിയാണ്. അതിലൊന്ന് കറുപ്പ് ഓൾറെഡി വലിയൊരു ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സൂര്യ ആരാധകർക്ക് ആഘോഷിക്കാൻ വേണ്ടി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് വെങ്കിയട്ടലൂരി സംവിധാനം ചെയ്യുന്ന വിശ്വനാഥ് ആൻഡ് സൺസ് ആണ്. അത് അടുത്തയാഴ്ച August 14 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിനുശേഷം ക്രിസ്മസിന് മുന്നേ ജിത്തു മാധവൻ കൂട്ടുകെട്ടിലെത്തുന്ന ബിഗ് ബജറ്റ് ചിത്രവും, ക്രിസ്മസിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപാവലി റിലീസായിട്ടാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൂടി പോയാൽ ഡിസംബർ വരെ നീളുമായിരിക്കും, കാരണം സാധാരണഗതിയിൽ അങ്ങനെ റിലീസ് പോസ്റ്റ്പോൺ ആവുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അത് ദീപാവലിക്ക് ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. 2005 സൂര്യയുടെ 3 സിനിമകൾ ഒരു വർഷം എത്തിയിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ്. ഗജനി, 6, മായാവി എന്നിങ്ങനെ 3 സിനിമകൾ. അതിനുശേഷം ഇപ്പോഴാണ് ശരിക്കും സൂര്യയ്ക്ക് ഒരു 21 വർഷത്തിന് ശേഷമാണ് ഇത്രയും ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരു 3 സിനിമകൾ, അത് 3 ഹിറ്റടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തമിഴ് സിനിമയുടെ ഒരു അവസ്ഥ അനുസരിച്ച് സൂര്യ തന്നെ ടോപ്പിലുണ്ടാവും.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.
0: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പൈർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മണ്ഡല പുനർനിർണയ ബില്ലുകൾ ഒന്നിച്ചു പാസാക്കാൻ കേന്ദ്രം. മഴക്കെടുതിയിൽ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച സർക്കാർ. ഹെലികോപ്റ്ററിൽ വ്യത്യസ്ത മറുപടിയുമായി മുഖ്യമന്ത്രി. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തമിഴ്നാട് ബജറ്റ്.

0: ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. ഹോർമുസ് US ഇറാൻ കരാർ ഇന്നുണ്ടായേക്കും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹെലികോപ്റ്റർ യാത്രയിൽ രണ്ട് വ്യത്യസ്ത വിശദീകരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. നിക്ഷേപകരെ കാണാൻ പോയെന്ന് തിങ്കളാഴ്ച അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ കൊച്ചിയിൽ പോയതുകൊണ്ടാണ് അവിടെ വെച്ച് കണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ മറുപടി. രണ്ട് ദിവസം രണ്ട് വിശദീകരണമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. വാർത്താസമ്മേളനത്തിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്തതിനെ താൻ വിമർശിച്ചിട്ടില്ലെന്നും ഒരു നിക്ഷേപക ഗ്രൂപ്പിനെ കാണാനാണ് പോയതെന്നുമാണ് VD സതീശൻ നേരത്തെ പ്രതികരിച്ചത്. വന്ദേഭാരത് ബുക്ക് ചെയ്തിരുന്നു, നേരത്തെ കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിക്ഷേപക ഗ്രൂപ്പിന്റെ പേര് എന്താണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ VD സതീശൻ തയ്യാറായില്ല. ഇനി അവരെ കൂടി വലിച്ചേക്കണോ എന്നായിരുന്നു മറുപടി. അത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സംഘപരിവാറിന്റെ ബി ടീമായി UDF സർക്കാർ മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർവകലാശാലകളുടെ മതേതര മൂല്യങ്ങൾ UDF സർക്കാർ സംഘപരിവാറിന് അടിയറവിക്കാനാണ് ശ്രമിക്കുന്നത്. BJP സർക്കാർ ആദ്യം കൈവച്ചത് സർവകലാശാലകളിലാണ്. തങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഒരു തലമുറയെ വാർത്തെടുക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ കേരളത്തിലും ശ്രമം നടക്കുന്നുണ്ടെന്ന് പിണറായി വിജയൻ. നിയമസഭാ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ വകുപ്പ് സെക്രട്ടറിമാർ. നിയമസഭാ അക്കൌണ്ട്സ് കമ്മിറ്റിയിലാണ് വകുപ്പ് സെക്രട്ടറിമാർ ഹാജരാകാതിരുന്നത്. വനം, മൃഗശാല, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറിമാരാണ് കമ്മിറ്റിയിൽ ഹാജരാകാതിരുന്നത്. സെക്രട്ടറിമാർക്ക് പകരമയച്ച ഉദ്യോഗസ്ഥരെ പുറത്തിരുത്തുകയാണ് ചെയ്തത്. മണ്ഡല പുനർനിർണയ ബില്ലും വനിതാ സംവരണ ഭേദഗതി ബില്ലും ലോക്സഭയിൽ ഒന്നിച്ച് പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം August 17 വിളിച്ചു ചേർക്കുമെന്ന് റിപ്പോർട്ട്. ഈ മാസം 13 വർഷകാല സമ്മേളനം അവസാനിച്ചാലും സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ സാധ്യതയില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രത്യേക സമ്മേളനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കിയെടുക്കുന്നതിനാവശ്യമായ 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്രം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും ഇന്നും പ്രക്ഷുബ്ധമായി. അയോധ്യ സംഭാവനക്കൊള്ള, വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രശ്നപരിഹാരത്തിനായി രാഹുൽ ഗാന്ധിയുമായി കിരൺ റിജിജു ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പാർലമെന്റ് വളപ്പിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇന്ത്യ സഖ്യം. 7 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസം ആർട്ടിക്കിൾ 370 ചരിത്രമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിന്റെയും ലഡാക്കിന്റെയും യാത്രയിൽ നിർണായക അധ്യായം അടയാളപ്പെടുത്തി. ജനജീവിതം വിശാലമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ വികസിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിലെ അവസരങ്ങൾ വളർന്നു. സ്ത്രീ ശാക്തീകരണമുണ്ടായി. ജമ്മുകശ്മീരിന്റെയും ലഡാക്കിന്റെയും പുരോഗതിക്ക് തങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 15-വയസ്സുകാരൻ ആദിശേഖറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രിയരഞ്ജന്റെ ശിക്ഷ മരവിപ്പിച്ച് സുപ്രീംകോടതി. ജീവപര്യന്തം തടവ് ശിക്ഷയാണ് മരവിപ്പിച്ചത്. പ്രിയരഞ്ജന് ജാമ്യവും അനുവദിച്ചു. 2023 August 30 വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഗ്രൌണ്ടിൽ കളിച്ച ശേഷം മടങ്ങുകയായിരുന്ന ആദിശേഖറിനെ പ്രിയരഞ്ജൻ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകും. സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി. കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെയായി 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 11 പേർക്ക് പരിക്കേറ്റു. 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ. മുഴുവൻ വീടും തകർന്നവർക്ക് 6 ലക്ഷവും വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷവും നൽകും. തിരിച്ചു വീട്ടിലേക്ക് പോയി താമസിക്കാൻ സാധിക്കാത്തവർക്ക് വാടക നൽകും. വീടുകളിൽ വെള്ളം കയറി പ്രയാസം നേരിട്ടവർക്ക് ദിവസം 300 രൂപ നൽകും. കടകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം നൽകുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൃഷിനാശം സംഭവിച്ചതിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. 25% വർദ്ധിപ്പിച്ചത്. തീരപ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി. തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജിയോ ബാഗും സ്ഥാപിക്കും. പുനർഗേഹം പദ്ധതി പുതുക്കും. അതിനായി തുക വർദ്ധിപ്പിക്കും. പുതിയ പദ്ധതി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന് സർക്കാരിന്റെ ആദരം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയ്ക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സംവിധാനം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫ്ളഡ് മാപ്പിംഗ് അടക്കം നടത്തും, ഡാമുകളിലെ മണൽ നീക്കം ചെയ്യും, നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകും. ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം കൊണ്ടുവരും. AI ഡ്രിവൺ സംവിധാനം ഒരുക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രഗത്ഭരുടെ വലിയ സംഘം ഉണ്ടാകും. നദീതീര കയ്യേറ്റം കണ്ടെത്താൻ ലാൻഡ് ഓഡിറ്റിംഗ് നടത്തുമെന്നും മുഖ്യമന്ത്രി. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഗതാഗത മന്ത്രി CP ജോൺ. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, വിവാദം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. വിമർശനം ഉൾക്കൊള്ളുന്നു. ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് വിഷമമില്ല. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പറയുന്നു. പ്രിയദർശനിൽ സ്ത്രീകൾ തിക്കിത്തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്ന് മന്ത്രി. പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണ പ്രചരണം ഉണ്ട്. കേരളത്തിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സ്ത്രീകളോട് വിവേചനമില്ല. ആരുടെയും ഔദാര്യമല്ല സൌജന്യ യാത്രയെന്ന് മന്ത്രി. പ്രിയദർശിനി വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ, തെറ്റുപറ്റിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, വിവാദത്തിലേക്ക് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്കാണ് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. KSEB 5 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി, ഇരട്ടിയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് അലർട്ട് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. നിതിൻ കക്കേടത്ത് എന്ന FBIDക്കെതിരെയാണ് കേസ്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് പരാതിക്കാരൻ. ലഹള ഉണ്ടാക്കുന്നതും പൊതുസമൂഹത്തിൽ കലഹം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റിട്ടുവെന്നാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ബജറ്റ് ധനമന്ത്രി മരിയൻ വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ചു. 2031 സംസ്ഥാനത്തെ 1.5 ട്രില്യൺ ഡോളർ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ നിർണായക പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വാധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻതുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൌജന്യമായ ലാപ്ടോപ്പ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും സാരിയുമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായാണ് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ ധനമന്ത്രി എൻ മരിയ വിൽസൺ അവതരിപ്പിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. 6000 രൂപയായിരുന്നു പ്രതിമാസ വേതനം. ഇത് 7000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഹജ്ജിന് ആദ്യം പോകുന്നവർക്ക് 25,000 രൂപയിൽ നിന്ന് 35,000 രൂപയാക്കി ഉയർത്തിയിട്ടുമുണ്ട്. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് നീക്കം ചെയ്ത നടപടിയിൽ 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ മെറ്റ മേധാവി മാർക്ക് സക്കർബർഗിന് അന്ത്യശാസനം നൽകി പാർലമെന്ററി IT സമിതി. വീഴ്ച വരുത്തിയാൽ സമൂഹ മാധ്യമങ്ങൾക്കുള്ള പരിരക്ഷ എടുത്തുകളയുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. യമൻ തീരത്തിനടുത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. വാണിജ്യ കപ്പലായ MSV ഫയസ് നൂർ ഒലിയയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തു. ജീവനക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് US ഇറാനും ഇന്നത്തോടെ കരാറിലെത്തിയേക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതോടെ എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാകും. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു. ആഗോള വിപണികളിലെ അസ്ഥിരത കണക്കിലെടുത്ത് ഇത്തവണയും നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ 5.25% തുടരും. പശ്ചിമേഷ്യയിലെ സംഘർഷവും ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടവും പരിഗണിച്ച് കാത്തിരുന്ന് കാണാം എന്ന നയമാണ് റിസർവ് ബാങ്ക് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
2: സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഹോം 92.2 എഫ്എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
5: Weather update.
3: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ചൂടിനൊട്ടും കുറവില്ല. പെർട്ടിക്കുലർലി ബർദുബായ് മേഖലയിലൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 degrees Celsius ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 52%.
3: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: യുഎയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത, നിങ്ങളുടെയൊക്കെ ശമ്പളം കൂട്ടാൻ വേണ്ടി പോവാണ്. ഞാനല്ല പറയുന്നത്, ഒരു സർവേ ഫലമാണ്. അതിലേക്ക് കടക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, യുഎയിലുള്ളവർക്കെല്ലാം സന്തോഷം നൽകുന്ന, ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങളിലൊന്ന്, 2026 യുഎയിൽ ഏതാണ്ട് 3.4% ശമ്പള വർധനവുണ്ടാകും എന്നാണ് ഒരു സർവേ റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. പ്രവാസികൾക്കും അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കുമൊക്കെ ഏറെ ആശ്വാസം നൽകുന്ന കുറച്ചധികം ഇൻഫർമേഷൻസാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പ്രകാരം ലൈഫ് സയൻസ്, ടെക്നോളജി, എനർജി എന്നീ മേഖലകളിലാണ് താരതമ്യേന കൂടുതലായിട്ടുള്ള ഒരു ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്നത്. ഇത് കൂടാതെ ബാങ്കിങ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം പ്രധാന മേഖലകളിലൊക്കെ ശമ്പള വർധനവ് ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും മികച്ച ജീവനക്കാരെ സ്ഥാപനങ്ങളിൽ നിലനിർത്തുക, പുതിയ പ്രതിഭകളെ ആകർഷിക്കുക, വിപണിയിലെ ആ ഒരു കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കമ്പനികൾ ഇത്തരത്തിൽ ശമ്പള പരിഷ്കരണത്തിന് മുൻഗണന നൽകുന്നത് എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. എനിവേ, എന്തായാലും ഇത് ആപേക്ഷികമായി എല്ലായിടത്തും നിന്നുള്ള കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ഒരു സർവേ ഫലം പുറത്തു വന്നിട്ടുള്ളതാണ്. ചിലപ്പോൾ റിയാലിറ്റി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ പേഴ്സണലി നമ്മൾ നേരിടുന്ന ചില ക്രൈസിസ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം. ഈ ഒരു യാത്രയിൽ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ ഇത്രയും ദൂരം എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സമയങ്ങളിൽ തകർന്ന് തരിപ്പണമായി എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തടുത്ത് നിന്നും ഒരു അത്ഭുതം സംഭവിക്കുകയും അവിടെ നിന്നും ആ ഒരു കച്ചത്തുരുമ്പിൽ പിടിച്ച് കയറി മുന്നോട്ടുള്ള യാത്ര ആരംഭിച്ചവരാണ് നമ്മളിൽ എല്ലാവരും. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ് ഓഫ് ടൈമിൽ അത്തരം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. സോ വെദർ ഇഫ് യു ആർ struggling, whether if you are facing some kind of problems, അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും അതൊക്കെ തന്നെ മാറുന്ന വർഷങ്ങൾ അല്ലെങ്കിൽ മാറുന്ന ദിവസങ്ങളായിരിക്കും നമുക്ക് മുന്നിലേക്ക് വരുന്നത് എന്നുള്ളത് ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനൊരു പ്രതീക്ഷയ്ക്ക് നാക്കം കൂട്ടുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് ഈ ഒരു സർവേ ഫലത്തെയും കാണാം. അപ്പോൾ എക്സ്പെക്ട് ചെയ്തു അടുത്ത വരും വർഷത്തിൽ 2027 എത്തുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും നല്ല ശമ്പള വർധനവും ആൻഡ് അതുപോലെ സൗകര്യങ്ങളും അതുപോലെ ഏറ്റവും സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കട്ടെ അല്ലേ.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോമഫമിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: അണിയറയിൽ ഒരുങ്ങുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും ഹൈപ്പുള്ള ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാം അത് മഹേഷ് ബാബു നായകനായി എത്തുന്ന, പ്രിയങ്ക ചോപ്ര നായികയായി എത്തുന്ന, നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് വില്ലനായി എത്തുന്ന വാരണാസി ആയിരിക്കും ആ സിനിമ എന്നുള്ളത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ആക്ടേഴ്സ്, ഈ നടന്മാരെക്കാൾ നടിമാരെക്കാൾ ഒക്കെ തന്നെ ആ ഒരു സിനിമയ്ക്ക് ഏറ്റവും വലിയ ഒരു എക്സ്പെക്ടേഷണൽ വാല്യൂ കൊടുക്കുന്ന സംഗതി അതൊരു SS രാജമൗലി ചിത്രമാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ബാഹുബലി കൊണ്ട് പലരും പറയും, പക്ഷെ ബാഹുബലിക്കും എത്രയോ മുൻപേ ധീര എന്ന സിനിമയിലൂടെ അദ്ദേഹം കാണിച്ചു കൊടുത്തതാണ് തൻ്റെ ഒരു വിഷൻ എത്തരത്തിലാണ് എന്നുള്ളത്. അതിനുശേഷം ആരും ചിന്തിക്കാത്തൊരു പ്ലോട്ട്, ഒരു ഈച്ചയെ നായകനാക്കിക്കൊണ്ട് ഈച്ച എന്ന ചിത്രം എടുത്തു, പിന്നെ ബാഹുബലി, സാക്ഷാൽ ബാഹുബലി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് എടുത്തു, പിന്നെ RRR എടുത്തു, അത് ഓസ്കാർ വരെ എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ ദാ വാരണാസിയിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. വാരണാസി സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, അതായത് ഈ സിനിമ പൂർണ്ണമായിട്ടും IMAX ഫോർമാറ്റിൽ ചിത്രീകരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ IMAX ഫോർമാറ്റിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയാറുള്ളത് ക്രിസ്റ്റഫർ നോളന്റെ ഏതെങ്കിലും സിനിമകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒഡീസിയൊക്കെ വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ആ സിനിമയുടെ മുഴുവൻ വിഷ്വൽ ട്രീറ്റ് നമുക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ അത് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു IMAX തന്നെ ആ ഒരു സിനിമ കാണണം, അല്ലെങ്കിൽ IMAX ഫോർമാറ്റിൽ അത്തരം ഫോർമാറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന തിയേറ്ററുകളിൽ തന്നെ കാണണം എന്നുള്ളത്. പക്ഷേ അതേ രീതിയിൽ എടുക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഒരു സിനിമയായിട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ മുഴുനീള സിനിമയായിട്ട് മാറുകയാണ് വാരാണസി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ പല സെഗ്മെൻറ്റുകളും പല ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തകൃതിയായിട്ട് പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഷൂട്ടിംഗ് സൈറ്റിലുള്ള കുറച്ച് വിഷ്വൽസൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ലീക്കായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വരുന്നത് കാണാറുണ്ട്. ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറ്റവും കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് SS രാജമൗലിയുടെ മഹേഷ് ബാബു ചിത്രം വാരണാസി. ആൻഡ് ഈ ഒരു ചിത്രത്തിൻ്റെ പുതിയ ഈ ഒരു വിവരങ്ങളൊക്കെ പങ്കുവച്ചത് രാജമൗലി തന്നെയായിരുന്നു കേട്ടോ. ഈ സിനിമയുടെ ഏതാണ്ട് 80% ഭാഗങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. വാരണാസിയിൽ നിന്നും ആരംഭിച്ച് അവിടെ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പോകുന്നു, ആൻഡ് അവിടെ നിന്നും ആഫ്രിക്കയിലേക്കും പിന്നെ പുരാതന റോമിലേക്കും തിരിച്ച് വാരണാസിയിലേക്കും ഒക്കെ എത്തുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ സഞ്ചരിക്കുന്ന ഒരു റൂട്ട് മാപ്പാണ് ഈ ഒരു കഥയ്ക്കുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, തീർച്ചയായിട്ടും വാരണാസിയിൽ നിന്നും അന്റാർട്ടിക്കയിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വാരണാസി ഇന്നത്തെ പ്രസന്റ് ഡേ ആയിരിക്കും കാണിക്കുന്നത്. അവിടെ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പോകുമ്പോൾ അവിടെ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. അതിലായിരിക്കും നമ്മൾ നേരത്തെ കണ്ടതുപോലെ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു പൃഥ്വിരാജിന്റെ വീൽചെയറിലിരിക്കുന്ന ക്യാരക്ടറൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. അവിടെ നിന്നും ആഫ്രിക്കയിലേക്കും പഴയ റോമിലേക്കും പോകുന്ന സമയത്ത് ഒരുപക്ഷെ കുറച്ച് പാസ്റ്റിലേക്ക് പോയിട്ടുള്ള ഒരു കഥയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഐ തിങ്ക് ടൈം ട്രാവൽ പോലെയുള്ള എന്തോ സംഗതി ഈ ഒരു പടത്തിൽ അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു അത്ഭുതങ്ങളൊക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടറിയാം. കുറച്ച് ദിവസങ്ങളിലൂടെ കാത്തിരുന്നാൽ മാത്രം മതി.
1: Tamil Song of the Hour Tamil Paattu Kekalama Brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എസി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എസി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്മാണ്, എന്നാ വേഗം പോ അൾറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.

0: ശരിക്കും ഈയൊരു അല്ലെങ്കിൽ എയിലെ ക്രിയേറ്റേഴ്സ് വൻ സംഭവമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില മൊമെന്റുകൾ ഉണ്ടല്ലോ. നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോന്റെ വിവാഹമാണ് അദ്ദേഹം ഫൈനലി അങ്ങനെ അദ്ദേഹത്തിന്റെ ലോങ് ടൈം ഗേൾഫ്രണ്ടിനെ വിവാഹം കഴിച്ച് ആ ഒരു പരിപാടിയിലേക്കൊക്കെ കടക്കുകയാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറേ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മലയാളിഫൈഡ് വേർഷൻ ഞാനിന്ന് ഒരു ഇൻസ്റ്റാ പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം എയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വൈൽഡ് ചിന്താഗതിയിൽ ഇവരുടെ കല്യാണം കേരളത്തിലാണ് നടന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ, അതായത് നമ്മൾ ഈ 80s-ലെ 90s-ലെയൊക്കെ കല്യാണം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് അവർ ഈ ഒരു വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വധുവിനെ ഒരുക്കുന്ന നാട്ടിലെ അമ്മായിമാരും കാര്യങ്ങളും ആൻഡ് ഈ ഒരു കല്യാണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് സദ്യയ്ക്ക് മേൽനോട്ടം കൊടുക്കുന്ന വരൻ്റെ സുഹൃത്തായിട്ടുള്ള കിലിയൻ എംബാപ്പെ, പിന്നെ വരനോടൊപ്പം വരൻ്റെ തുണയായിട്ട് വരന് വേണ്ടി കർച്ചീഫും കൊണ്ട് മറ്റേ വരൻ വിയർക്കുന്ന സമയത്ത് റൊണാൾഡോ ആണ് ഈ വരനെ ആലോചിച്ച് നോക്കണം. റൊണാൾഡോയ്ക്ക് വിയർക്കുന്ന സമയത്ത് മറ്റേ കർച്ചീഫ് കൊണ്ട് ആ വിയർപ്പൊക്കെ ഒപ്പിക്കൊടുക്കുന്ന റൊണാൾഡോയുടെ ഉറ്റതോഴനായി കൂടെ നിൽക്കുന്ന ലയണൽ മെസ്സി ആൻഡ് സദ്യ കഴിക്കാൻ വേണ്ടി മാത്രം അവിടെ നിന്ന് ഇടികൂടുന്ന യുവാക്കളായിട്ടുള്ള എർലിംഗ് ഹാലൻഡും ലാമിൻ യമാലിനെ പോലെയുള്ളവർ ആൻഡ് വിശിഷ്ടാതിഥിയായിട്ട് കടന്നു വരുന്ന നമ്മുടെ നെയ്മർ, പിന്നെ വണ്ടിയും കാര്യങ്ങളും ഒക്കെ ചെക്കനും വധുവിനും പോകാനുള്ള വാഹനം ഒരുക്കുന്നതിൽ തകൃതിയായിട്ട് ഇടപെട്ടിരിക്കുന്ന ഈ സ്പീഡിനെ പോലെയുള്ള ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിച്ചുകൊണ്ട് കാർണവർ സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ ഫിഫ പ്രസിഡന്റും സിദാനെയും പോലെയുള്ള താരങ്ങൾ. അപ്പോൾ പ്യുവർ ആൻഡ് പ്യുവർ ഈ ഒരു റൊണാൾഡോയുടെ വിവാഹം ഇത് കേരളത്തിൽ നടന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഒരു വീഡിയോ ആണ് അവർ ഡിസൈൻ വിത്ത് ഫയാസ് എന്ന് പറഞ്ഞൊരു പേജ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അത് കാണുന്ന സമയത്ത് നമ്മൾ ഈ 80s-ലൊക്കെ കണ്ടിട്ടുള്ള പഴയ കല്യാണ വീഡിയോയിൽ ഇവരെ രണ്ടുപേരെയും ആഡ് ചെയ്ത പോലെയുണ്ട്. ശരിക്കും അത്രമാത്രം അവിശ്വസനീയമായിട്ടുള്ള ഒരു റിയാലിറ്റിക്കും എയ്ക്കും ഇടയിലെ ബാരിയർ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഡിസൈൻസ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഒന്ന് വന്ന് എന്ത് വിശ്വസിക്കണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയാണ്. നമ്മൾ ആസ്വദിക്കുന്നത് ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ചെറിയൊരു ഭയവും ഉള്ളിൽ നിറയുന്നുണ്ടല്ലോ. നമ്മൾ എല്ലാ കാര്യത്തിലും ഓവർ പവർ ചെയ്യുകയാണല്ലോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ട്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മണ്ഡല പുനർനിർണയ ബില്ലുകൾ ഒന്നിച്ച് പാസാക്കാൻ കേന്ദ്രം. മഴക്കെടുതിയിൽ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച സർക്കാർ. ഹെലികോപ്റ്ററിൽ വ്യത്യസ്ത മറുപടിയുമായി മുഖ്യമന്ത്രി. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തമിഴ്നാട് ബജറ്റ്. ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. ഹോർമുസ് US ഇറാൻ കരാർ ഇന്നുണ്ടായേക്കും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഹെലികോപ്റ്റർ യാത്രയിൽ രണ്ട് വ്യത്യസ്ത വിശദീകരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. നിക്ഷേപകരെ കാണാൻ പോയെന്ന് തിങ്കളാഴ്ച അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ കൊച്ചിയിൽ പോയതുകൊണ്ടാണ് അവിടെ വെച്ച് കണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ മറുപടി. രണ്ട് ദിവസം രണ്ട് വിശദീകരണമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. വാർത്താസമ്മേളനത്തിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്.

0: പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്തതിനെ താൻ വിമർശിച്ചിട്ടില്ലെന്നും ഒരു നിക്ഷേപക ഗ്രൂപ്പിനെ കാണാനാണ് പോയതെന്നുമാണ് വി ഡി സതീശൻ നേരത്തെ പ്രതികരിച്ചത്. വന്ദേഭാരത് ബുക്ക് ചെയ്തിരുന്നു, നേരത്തെ കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിക്ഷേപക ഗ്രൂപ്പിന്റെ പേര് എന്താണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ വി ഡി സതീശൻ തയ്യാറായില്ല. ഇനി അവരെക്കൂടി വലിച്ചേക്കണോ എന്നായിരുന്നു മറുപടി. അത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സംഘപരിവാറിന്റെ ബി ടീമായി യു ഡി എഫ് സർക്കാർ മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർവകലാശാലകളുടെ മതേതര മൂല്യങ്ങൾ യു ഡി എഫ് സർക്കാർ സംഘപരിവാറിന് അടിയറവിക്കാനാണ് ശ്രമിക്കുന്നത്. ബി ജെ പി സർക്കാർ ആദ്യം കൈവച്ചത് സർവകലാശാലകളിലാണ്. തങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഒരു തലമുറയെ വാർത്തെടുക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ കേരളത്തിലും ശ്രമം നടക്കുന്നുണ്ടെന്ന് പിണറായി വിജയൻ. നിയമസഭാ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ വകുപ്പ് സെക്രട്ടറിമാർ. നിയമസഭാ അക്കൌണ്ട്സ് കമ്മിറ്റിയിലാണ് വകുപ്പ് സെക്രട്ടറിമാർ ഹാജരാകാതിരുന്നത്. വനം, മൃഗശാല, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറിമാരാണ് കമ്മിറ്റിയിൽ ഹാജരാകാതിരുന്നത്. സെക്രട്ടറിമാർക്ക് പകരമയച്ച ഉദ്യോഗസ്ഥരെ പുറത്തിരുത്തുകയാണ് ചെയ്തത്. മണ്ഡല പുനർനിർണയ ബില്ലും വനിതാ സംവരണ ഭേദഗതി ബില്ലും ലോക്സഭയിൽ ഒന്നിച്ച് പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഓഗസ്റ്റ് 17 വിളിച്ചു ചേർക്കുമെന്ന് റിപ്പോർട്ട്. ഈ മാസം 13 വർഷകാല സമ്മേളനം അവസാനിച്ചാലും സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ സാധ്യതയില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രത്യേക സമ്മേളനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കിയെടുക്കുന്നതിനാവശ്യമായ 3-2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്രം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും ഇന്നും പ്രക്ഷുബ്ധമായി. അയോധ്യ സംഭാവനക്കൊള്ള, വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രശ്നപരിഹാരത്തിനായി രാഹുൽ ഗാന്ധിയുമായി കിരൺ റിജിജു ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പാർലമെന്റ് വളപ്പിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇന്ത്യ സഖ്യം. 7 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസം ആർട്ടിക്കിൾ 370 ചരിത്രമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിന്റെയും ലഡാക്കിന്റെയും യാത്രയിൽ നിർണായക അധ്യായം അടയാളപ്പെടുത്തി. ജനജീവിതം വിശാലമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ വികസിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിലെ അവസരങ്ങൾ വളർന്നു. സ്ത്രീ ശാക്തീകരണമുണ്ടായി. ജമ്മുകശ്മീരിന്റെയും ലഡാക്കിന്റെയും പുരോഗതിക്ക് തങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 15 വയസ്സുകാരൻ ആദിശേഖറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രിയരഞ്ജന്റെ ശിക്ഷ മരവിപ്പിച്ച് സുപ്രീംകോടതി. ജീവപര്യന്തം തടവ് ശിക്ഷയാണ് മരവിപ്പിച്ചത്. പ്രിയരഞ്ജന് ജാമ്യവും അനുവദിച്ചു. 2023 ഓഗസ്റ്റ് 30 വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഗ്രൌണ്ടിൽ കളിച്ച ശേഷം മടങ്ങുകയായിരുന്ന ആദിശേഖറിനെ പ്രിയരഞ്ജൻ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേരളത്തിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകും. സംസ്കാര കർമ്മങ്ങൾക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി. കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെയായി 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 11 പേർക്ക് പരിക്കേറ്റു. 4 പേരെ കാണാനില്ല. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഴുവൻ വീടും തകർന്നവർക്ക് 6 ലക്ഷവും വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷവും നൽകും. തിരിച്ച് വീട്ടിലേക്ക് പോയി താമസിക്കാൻ സാധിക്കാത്തവർക്ക് വാടക നൽകും. വീടുകളിൽ വെള്ളം കയറി പ്രയാസം നേരിട്ടവർക്ക് ദിവസം 300 രൂപ നൽകും. കടകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപ വീതം നൽകുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൃഷിനാശം സംഭവിച്ചതിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. 25% വർദ്ധിപ്പിച്ചത്. തീരപ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി. തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജിയോ ബാഗും സ്ഥാപിക്കും. പുനർഗേഹം പദ്ധതി പുതുക്കും. അതിനായി തുക വർദ്ധിപ്പിക്കും. പുതിയ പദ്ധതി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന് സർക്കാരിന്റെ ആദരം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയ്ക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് സംവിധാനം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫ്ളഡ് മാപ്പിംഗ് അടക്കം നടത്തും. ഡാമുകളിലെ മണൽ നീക്കം ചെയ്യും. നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകും. ഡാം മാനേജ്മെന്റിന് ആധുനിക സംവിധാനം കൊണ്ടുവരും. AI ഡ്രിവൺ സംവിധാനം ഒരുക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രഗത്ഭരുടെ വലിയ സംഘം ഉണ്ടാകും. നദീതീര കയ്യേറ്റം കണ്ടെത്താൻ ലാൻഡ് ഓഡിറ്റിംഗ് നടത്തുമെന്നും മുഖ്യമന്ത്രി. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഗതാഗതമന്ത്രി സി പി ജോൺ. ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിവാദം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. വിമർശനം ഉൾക്കൊള്ളുന്നു. ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തനിക്ക് വിഷമമില്ല. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പറയുന്നു. പ്രിയദർശനിൽ സ്ത്രീകൾ തിക്കി തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രിയദർശിനി സർവീസ് നിർത്തലാക്കില്ലെന്ന മന്ത്രി, പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന നുണ പ്രചരണം ഉണ്ട്. കേരളത്തിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സ്ത്രീകളോട് വിവേചനമില്ല. ആരുടെയും ഔദാര്യമല്ല സൌജന്യയാത്രയെന്ന് മന്ത്രി. പ്രിയദർശിനി വിവാദത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ, തെറ്റുപറ്റിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, വിവാദത്തിലേക്ക് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്കാണ് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. കെഎസ്ഇബിയുടെ 5 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി, ഇരട്ടിയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് അലർട്ട് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. നിതിൻ കക്കേടത്തെന്ന FBIDക്കെതിരെയാണ് കേസ്. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് പരാതിക്കാരൻ. ലഹള ഉണ്ടാക്കുന്നതും പൊതുസമൂഹത്തിൽ കലഹം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റിട്ടുവെന്നാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ബജറ്റ് ധനമന്ത്രി മരിയൻ വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ചു. 2031 സംസ്ഥാനത്തെ 1.5 ട്രില്യൺ ഡോളർ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ നിർണായക പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വാധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻതുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൌജന്യമായ ലാപ്ടോപ്പ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും സാരിയുമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായാണ് വിജയ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ ധനമന്ത്രി എൻ മരിയ വിൽസൺ അവതരിപ്പിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. 6000 രൂപയായിരുന്നു പ്രതിമാസ വേതനം. ഇത് 7000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഹജ്ജിന് ആദ്യം പോകുന്നവർക്ക് 25,000 രൂപയിൽ നിന്ന് 35,000 രൂപയാക്കി ഉയർത്തിയിട്ടുമുണ്ട്. പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് നീക്കം ചെയ്ത നടപടിയിൽ 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ മെറ്റാ മേധാവി മാർക്ക് സക്കർബർഗിന് അന്ത്യശാസനം നൽകി പാർലമെന്ററി ഐടി സമിതി. വീഴ്ച വരുത്തിയാൽ സമൂഹ മാധ്യമങ്ങൾക്കുള്ള പരിരക്ഷ എടുത്തുകളയുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. യമൻ തീരത്തിനടുത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. വാണിജ്യ കപ്പലായ MSV ഫൈസ് നൂർ ഒലിയയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 നാവികരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതീവ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തു. ജീവനക്കാരെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട യുഎസും ഇറാനും ഇന്നത്തോടെ കരാറിലെത്തിയേക്കുമെന്ന US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇതോടെ എണ്ണവിലയിൽ സ്ഥിരതയുണ്ടാകും. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അകത്തേക്കുള്ള പാതയിൽ ഇറാന് സമ്പൂർണ്ണ നിയന്ത്രണവും പുറത്തേക്കുള്ള പാതയിൽ ഒമാന് ഭാഗിക നിയന്ത്രണവും നൽകുന്ന ധാരണയ്ക്ക് ഇറാൻ ഒമാൻ ചർച്ച തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. ആഗോള വിപണികളിലെ അസ്ഥിരത കണക്കിലെടുത്ത് ഇത്തവണയും നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ 5.25% തുടരും. പശ്ചിമേഷ്യയിലെ സംഘർഷവും ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടവും പരിഗണിച്ച് കാത്തിരുന്ന് കാണാം എന്ന നയമാണ് റിസർവ് ബാങ്ക് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.

ഇനി സർട്ടിഫിക്കറ്റുകൾ നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ നടപടികളൊക്കെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇവിടെ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് UAE വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെയും മറ്റു പ്രധാനപ്പെട്ട രേഖകളുടെയും ഒക്കെ അറ്റസ്റ്റേഷൻ നടപടികൾ, അതായത് സാക്ഷ്യപ്പെടുത്താനുള്ള അറ്റസ്റ്റേഷൻ നടപടികൾ ഏറ്റവും എളുപ്പമാക്കി കൊടുത്തിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. മോഫ അറ്റസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും പുതിയ ഒരു ഡിജിറ്റൽ സംവിധാനം നിലവിൽ വന്നതോടെ നമ്മൾ ഒഫീഷ്യലി പ്രവൃത്തി സമയങ്ങളിൽ സമർപ്പിക്കുന്ന ഏതൊരു അപേക്ഷകളിലും വെറും 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അറ്റസ്റ്റേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തരം, അതായത് വർക്കിംഗ് അവേഴ്സിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, ഇപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളാവട്ടെ മറ്റ് രേഖകളാവട്ടെ, സമർപ്പിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വിത്തിൻ 2 hours നമുക്ക് ആ ഒരു അറ്റസ്റ്റേഷൻ നടപടികൾ പൂർത്തിയാക്കി നമ്മുടെ കൈകളിലേക്ക് സർട്ടിഫിക്കറ്റ് എത്തുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് വരുന്നവർക്ക്, ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ തന്നെ, അല്ലെങ്കിൽ തുടർ പഠനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള രേഖകൾ ഇനിയധികം തടസ്സങ്ങളില്ലാതെ അതിവേഗത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അറ്റസ്റ്റേഷൻ നടപടികൾ ഇത്തരത്തിൽ വേഗത്തിലാക്കിക്കൊണ്ടുള്ള ഈ ഒരു പരിഷ്കാരം എന്നാണ് മന്ത്രാലയം തന്നെ അറിയിച്ചിരിക്കുന്നത്. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: பைத்தியமோ?
1: You are listening to Home 92.2 FM. Home is a feeling.
2: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury-inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
9: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
12: For our special packages, call now or WhatsApp to 055-666-5859.
13: That's
14: 055-666-5859.
1: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: തിയേറ്ററിൽ വിജയിക്കാതെ പോയൊരു സിനിമ ഒ ടി ടിയിലേക്ക് റിലീസായതിനു ശേഷം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അത് വലിയൊരു വിജയമായി മാറുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യത കണ്ടത് ഒരു വലിയ വിജയമായി മാറുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ഒ ടി ടി ഹിറ്റ്. ഇന്നിപ്പോൾ പല സിനിമകളെക്കുറിച്ചും നമ്മൾ അത്തരത്തിൽ പറയാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായിട്ടുണ്ടായിരുന്ന അനോമിയെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. അതിനു മുൻപേ നമ്മുടെ ഭരതനാട്യം മോഹിനിയാട്ടമായിട്ട് സെക്കൻഡ് പാട്ട് വരുന്നതിന് മുൻപേ ആ സെക്കൻഡ് പാട്ടിലേക്ക് പോലും വഴിവെച്ചത് ഒ ടി ടിയിൽ അതൊരു വലിയ വിജയമായി മാറിയതുകൊണ്ടായിരുന്നു. ഭരതനാട്യം ഒരു ഒ ടി ടി ഹിറ്റായിരുന്നു. പക്ഷെ അതിനു മുൻപ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ടേം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് ടൊറന്റ് ഹിറ്റ് എന്ന പേരിലായിരുന്നു. കാരണം അന്ന് ടൊറന്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇത്തരം സിനിമകൾ റിലീസ് ചെയ്യപ്പെടുകയും ഒഫീഷ്യലി ഓർ അൺഒഫീഷ്യലി, പക്ഷെ അതിനുശേഷം ആളുകൾ കൂടുതൽ പേര് അത് ഈ ഡൗൺലോഡ് ചെയ്ത് കാണുകയും ആൻഡ് അങ്ങനെ ഒരു ടൊറന്റ് ഹിറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ടൊറന്റ് ഹിറ്റായ കേരളത്തിലെ ഏറ്റവും ഒരു സിനിമകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമകളിലൊന്ന് ഒരു പക്ഷേ ഗപ്പി ആയിരിക്കാം. ഗപ്പി റിലീസായിട്ട് 10 വർഷമായിരിക്കുകയാണ് കേട്ടോ. കാരണം ടൊവിനോ തോമസ് എന്ന് പറയുന്ന ആ ഒരു താരത്തിന്റെ വളർച്ചയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങളിലൊന്നും ഗപ്പി തന്നെയായിരിക്കും. കാരണം ഗപ്പി എന്ന് പറയുന്ന സിനിമ പങ്കുവെച്ചൊരു ഇമോഷൻ ഉണ്ട്. ആ സിനിമ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടി വിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ പ്ലാറ്റ്ഫോംസിൽ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആദ്യമുണ്ടാവുന്ന റിഗ്രറ്റ്, ശേ ഇത്രയും നല്ലൊരു സിനിമ, അതും ഒരു ചെറുപ്പക്കാരൻ നായകൻ്റെ ആദ്യത്തെ സിനിമ, അത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു റിഗ്രറ്റ് ആയിരിക്കും. ആ ഒരു റിഗ്രറ്റ് പ്രേക്ഷകനെ കൊത്തിവലിക്കുകയും ഇവഞ്ചുവലി അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് അന്നത്തെ യുവാക്കൾ, ഞങ്ങളൊക്കെ അന്ന് യൂത്ത് ആയിരുന്നു കേട്ടോ, അപ്പോൾ ഞങ്ങളെല്ലാവരും തിയേറ്ററിലേക്ക് പോയൊരു അനുഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അടുത്ത പടമായിട്ട് അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ എത്തിയത് മെക്സിക്കൻ അപാരതയായിരുന്നു. അപ്പോൾ മെക്സിക്കൻ അപാരത കാണാൻ വേണ്ടിയിട്ട് ഒരു റീസൺ ആ പടത്തിൻ്റെ ഒരു ഇൻഷ്യൽ ട്രെയിലറും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ, രണ്ടാമത്തൊരു റീസൺ ടൊവിനോൻ്റെ കഴിഞ്ഞ പടം നമുക്ക് തിയേറ്ററിൽ വിജയിപ്പിക്കാൻ പറ്റിയില്ല, ഇത് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടായിട്ട് പോയി കാണും, ഗപ്പിക്ക് കൊടുക്കുന്ന ട്രിബ്യൂട്ടായിട്ട് പോയി കാണും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ അന്ന് തിയേറ്ററിൽ പോയിട്ട് തന്നെ മെക്സിക്കൻ അപാരത ഫസ്റ്റ് ഡേ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. അന്ന് മെക്സിക്കൻ അപാരതയ്ക്ക് ക്ലാഷ് വെച്ചിരുന്നത് അങ്കമാലി ഡയറീസ് ആയിരുന്നു എന്നുകൂടി ആലോചിക്കണം കേട്ടോ. എനിവേ എന്തായാലും ഞാൻ കഥ റൊമ്പ ദൂരം മുന്നോട്ട് പോയി. അപ്പോൾ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഈ ഗപ്പി എന്ന സിനിമ റിലീസായിട്ട് 10 വർഷമായിരിക്കുകയാണ്. വർഷങ്ങൾ പോയൊരു പോക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു പോകുന്ന സമയത്ത് 10 വർഷം സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പിയൊക്കെ ഈ അടുത്ത് റിലീസായ പടമെന്നായിരിക്കും നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാവുക. പക്ഷേ 10 വർഷങ്ങളായിട്ടുണ്ട് ഗപ്പി സിനിമ വന്നിട്ടെന്ന്. ഷോ, അപ്പോൾ എന്തായാലും ഗപ്പിയുടെ ഒരു 10-ാം വാർഷികത്തിൽ ഒരു മെഗാ അനൗൺസ്മെൻറ്റ് കൂടി ആക്ച്വലി ഗപ്പി ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. മലയാളത്തിൽ ഏറെ ജനപ്രീതി നേടിയ ആ ഒരു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ജോൺ പോൾ ജോർജ്, അതോടൊപ്പം തന്നെ ടൊവിനോ ആൻഡ് ചേതൻ ജയലാൽ, ഇവർ വീണ്ടും ഒന്നിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. സിനിമ 10 വർഷം തികയുന്ന വേളയിലാണ് സംവിധായകൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അദ്ദേഹം ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. എ ഡെക്കേഡ് ലേറ്റർ വി റീയുണൈറ്റ് ആൻഡ് ആൻ എപ്പിക് അവെയ്റ്റ്സ് എന്നുള്ള സംഗതിയാണ് കേട്ടോ. ആ ഒരു ക്യാപ്ഷനിൽ തന്നെ പറയുന്നുണ്ട് ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ പുതിയൊരു വലിയ പ്രഖ്യാപനം വരാനിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. എന്തായാലും ഇത്തവണ അതിനുശേഷം ഇദ്ദേഹം ജോൺ പോൾ ചെയ്ത സിനിമകൾ അറിയില്ലേ, അമ്പിളി വലിയൊരു വിജയമായിട്ട് മാറി. അതിനുശേഷം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമ രോമാഞ്ചം വലിയൊരു ഹിറ്റായിട്ട് മാറി. പിന്നെ റീസെൻ്റ്ലി അദ്ദേഹം ആശാനും സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സിനിമയിൽ വീണ്ടും ടൊവിനോയെ കാണുന്ന സമയത്ത് ഒരു സർപ്രൈസ് തന്നെയായിരിക്കും.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്കെത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: പലതരം വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം. നമ്മുടെയൊക്കെ സൗഹൃദ സദസ്സുകളിൽ, ഫ്രണ്ട്സ് വലയങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോവേർട്ടുകൾ ഉണ്ടായിരിക്കാം, എക്സ്ട്രോവേർട്ടുകൾ ഉണ്ടായിരിക്കാം, ഒമിനിവേർട്ടുകൾ ഉണ്ടായിരിക്കാം, അങ്ങനെ പലതരം വേർട്ടുകൾ ഉണ്ടായിരിക്കാം. ആ കൂട്ടത്തിൽ മറ്റൊരു പേഴ്സണാലിറ്റി, അതായത് ലോകത്ത് വെറും 1% ആളുകൾക്ക് മാത്രമുള്ള ഒരു അപൂർവ വ്യക്തിത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതാണ് ഇൻഫി പേഴ്സണാലിറ്റി കേട്ടോ. നിങ്ങളുടെ ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇത്തരത്തിൽ ഇൻഫി പേഴ്സണാലിറ്റി ഉള്ളവരാണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. കാരണം മനസ്സിൽ കണ്ടാൽ അത് മാനത്ത് കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കണ്ടപ്പോഴേക്കും മാനത്ത് കാണുന്ന ചിലരുണ്ടായിരിക്കില്ലേ. അതായത് ഭയങ്കര പീക്ക് ഇൻട്യൂഷൻ ഒക്കെയുള്ള ആളുകൾ, കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനും ഒക്കെ കഴിവുള്ളവർ, അതോടൊപ്പം തന്നെ അത്യാവശ്യം എമ്പതി ഉള്ളവർ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സ്വന്തം സങ്കടമായിട്ട് കണ്ട് ആത്മാർത്ഥമായിട്ട് കൂടെ ചേർന്ന് നിൽക്കുന്നവർ, വലിയ ലക്ഷ്യങ്ങളോടെ ജീവിതത്തിൽ വെറുതെ ജീവിച്ച് തീർക്കാതെ സമൂഹത്തിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ, വളരെ ആഴത്തിലുള്ള ചിന്തകളുമായിട്ട് ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും മണിക്കൂറുകളോളം ആഴത്തിൽ ചിന്തിച്ചു കൂട്ടുന്ന പ്രകൃതത്തിലുള്ളവർ, അപ്പോൾ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫി പേഴ്സണാലിറ്റി ഉള്ളവരാണ് എന്നാണ് പറയുന്നത്. നിങ്ങളൊരു ഇൻഫി പേഴ്സണാലിറ്റിക്കാരനാണോ? സ്വയം ഒരു വിലയിരുത്തൽ നടത്തൂ. നിങ്ങളങ്ങനെ വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കും, എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. പോയിട്ട് നാളെ വൈകുന്നേരത്ത് 5 വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഈസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
5: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's
8: 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: എന്റെ വണ്ടിയുടെ കാര്യം.
11: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎഇയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎഇയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. You are listening to Home.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിൽ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Is it 66557?
5: Yes.
4: May I speak to Miss Sunita Menon?
5: No, it's wrong number.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: ഉള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.